ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ശകവർഷം 1948 ആഷാഢം 31, കൊല്ലവർഷം 1201 കർക്കിടകം 6, 2026 ജൂലൈ 22 ബുധനാഴ്ച. സമയം 5 മണി കഴിഞ്ഞ് 53:42. മീഡിയം വേവിൽ 258.39, 520.83 എന്നീ മീറ്ററുകളിൽ 1161, 576 കിലോഹെഡ്സുകളിലും ആലപ്പുഴ FM 103.5, പത്തനംതിട്ട FM 101, കായംകുളം FM 100.1 എന്നീ മെഗാഹെഡ്സിലും പ്രസാർഭാരതി DTH സർവീസിലും ആകാശവാണി ഇന്റർനെറ്റ് സർവീസിലും ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും ഈ പ്രക്ഷേപണത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം.

0: ആകാശവാണി സുഭാഷിതം അവതരിപ്പിക്കുന്നത് തോംസൺ ആന്റണി.
1: യാതൊരു ഉത്സാഹവും ഇല്ലാതെ അറുമടിയന്മാരുമായി കഴിയുന്നവരെ ചിലപ്പോൾ നാം കണ്ടിട്ടുണ്ടാവും. ജീവിതത്തിൻ്റെ ഗതി അടഞ്ഞിരിക്കുന്നു, ഇനി എനിക്ക് രക്ഷയില്ല എന്ന് ചിന്തിക്കുന്നവരാണ് ഇവരിൽ പലരും. ജീവിത പ്രശ്നങ്ങളെ നേരിടാൻ ഇവർക്ക് കഴിയുന്നില്ല. പ്രത്യാശയുടെ നീരുറ്റി കുടിക്കുന്ന ഇത്തിൽ കണ്ണികളാണ് നിഷേധാത്മക ചിന്തകൾ. ഈ മനോഭാവത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാത്തിടത്തോളം കാലം ഇവരെ രക്ഷിക്കാൻ ആർക്കും സാധ്യമല്ല. പരാജയം സംഭവിക്കുമോ എന്ന ഭയം വെച്ചു പുലർത്തുന്നതിൻ്റെ ഫലമായി മുന്നോട്ട് ചുവടുകൾ വയ്ക്കാൻ മടിച്ചു നിൽക്കുന്നവരുണ്ട്. അമിതമായ ഉത്കണ്ഠ അവരെ നിഷ്ക്രിയരാകുന്നു. ജിജ്ഞാസയും ഉത്കണ്ഠയും ഒക്കെ ഒരളവ് വരെ നമുക്കെല്ലാം ഉണ്ടാവും. അത് ആവശ്യമാണ്, ആരോഗ്യകരവുമാണ്. പക്ഷേ ഉത്കണ്ഠ അമിതമായാൽ അത് അസ്വസ്ഥതയും ആകുലതയുമാകും നമ്മിൽ സൃഷ്ടിക്കുന്നത്. ആകുലതകളെ അതിജീവിക്കാനും പരാജയഭീതിയും അമിതോത്കണ്ഠയും മറികടക്കാനും മനസ്സിന് നാം പരിശീലനം നൽകണം. ആദിയും ആകുലതയും നമ്മെ രോഗികളാക്കി മാറ്റുമെന്ന് ആധുനിക വൈദ്യശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട്. ആകുലതകളും അസ്വസ്ഥതകളും ഉളവാക്കുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗം തന്നെയാണ്. പ്രശ്നരഹിതമായ ജീവിതം എന്നൊന്നുണ്ടോ? തീർച്ചയായും ഇല്ല. മാത്രമല്ല, ജീവിതം പലപ്പോഴും പ്രശ്ന സങ്കീർണമാണ്. വിപരീത സാഹചര്യങ്ങളെയും പ്രതിസന്ധികളെയും സമചിത്തതയോടും യാഥാർത്ഥ്യബോധത്തോടും നേരിടാനും അവയെ അതിജീവിച്ച് മുന്നേറാനും നമുക്ക് കഴിയണം. പരാജയങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും. പരാജയങ്ങളിലും പരാജയപ്പെടാത്ത മനസ്സാണ് നമ്മുടെ ജീവിത വിജയത്തിന് ആവശ്യം വേണ്ടത്. പരാജയങ്ങൾ, പ്രത്യേകിച്ച് അപ്രതീക്ഷിതമായവ, പലരുടെയും ജീവിതത്തെ തകർത്തിക്കളയുന്നു. ആഘാതത്തിൽ നിന്ന് ചിലർ എഴുന്നേൽക്കാറേയില്ല. സ്വന്തം പരാജയത്തിലേക്കും തളർന്ന സ്വത്വത്തിലേക്കുമാണ് ഇവർ നോക്കുന്നത്. സ്വയം പരിതപിക്കുകയും ചുറ്റുപാടുകളെ പഴിക്കുകയുമാണ് ഇവർ ചെയ്യാറുള്ളത്. തത്ഫലമായി അപകർഷബോധം, സംശയബുദ്ധി തുടങ്ങിയവയുടെ വിളനിലമായി ഇവർ മാറുന്നു. നിരുന്മേഷവാന്മാരും നിരാശരുമായിത്തീരുന്നു. നിരാശ ഒന്നിനും പ്രതിവിധിയല്ല. സ്വന്തം പരാജയത്തെക്കുറിച്ച് ഓർത്തോർത്ത് നിരാശയപ്പെട്ട് ജീവിതം പാഴാക്കുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ജീവിതത്തിൽ നിന്നുള്ള ഒരുതരം ഒളിച്ചോട്ടമാണിത്. ആകയാൽ ഇത് ഭീരുത്വമാണ്. ഭീരു പലവട്ടം മരിക്കുന്നു, ധീരനോ ഒരിക്കൽ മാത്രവും. കവാഷ് ഡൈ മെനി ടൈംസ് ബിഫോർ ദർ ഡെത്ത്. ദ വേലിയൻ നെവർ ടേസ്റ്റ് ഓഫ് ഡെത്ത് ബട്ട് വൺസ്. ഷേക്സ്പിയർ ജൂലിയസ് സീസർ എന്ന വിശ്വപ്രസിദ്ധ നാടകത്തിൽ കുറിച്ചത് എത്ര വലിയ സത്യമാണ്. സ്വന്തം പരാജയം അംഗീകരിക്കാനും അതിൻ്റെ കാരണം കണ്ടെത്തി പരിഹരിച്ച് മുന്നേറാനും കഴിയണമെങ്കിൽ നമുക്ക് എളിമയുണ്ടായിരിക്കണം. യാഥാർത്ഥ്യബോധത്തോടെ സ്വന്തം പരാജയം നാം അംഗീകരിക്കണം. ജ്ഞാനികൾ പരാജയത്തിൽ നിന്ന് കരകയറാനുള്ള മാർഗം അന്വേഷിക്കുന്നു. പരാജയങ്ങളെ ഓർത്ത് ജ്ഞാനികൾ കരയാറില്ല. അവയ്ക്കുള്ള പരിഹാരത്തെപ്പറ്റി അവർ ശരിയായി ആലോചിക്കുന്നു. പ്രശ്ന പരിഹാരത്തിന് ആവശ്യം യാഥാർത്ഥ്യബോധവും മനഃശക്തിയുമാണ്. ആത്മബലവും ഉറച്ച ഇച്ഛാശക്തിയും പ്രത്യാശയുമാണ് വേണ്ടത്. യഥാർത്ഥ പൗരുഷം ആത്മശക്തിയിലാണ്. സ്ഥിരപ്രജ്ഞത, ത്യാഗം, വിശ്വാസം, വിനയം എന്നിവ കൂടാതെ അത് സാധ്യമാവില്ല എന്ന് ഗാന്ധിജി പറയുന്നു. നശ്വരമായവയിൽ പരമമായ ആശയ അർപ്പിച്ചാൽ നാം നിരാശരാകും. ആശയാണ് നിരാശയ്ക്ക് കാരണം എന്ന് ശ്രീബുദ്ധൻ പഠിപ്പിക്കുന്നു. ഫലമിച്ഛിക്കാതെ കർമ്മം ചെയ്യണമെന്ന് ഭഗവത്ഗീത ഉപദേശിക്കുന്നു. നമുക്ക് നാമേ പണിപൊതു നാഗം, നരകവും അതുപോലെ എന്ന് മഹാകവി ഉള്ളൂർ പാടുന്നു. ദ മൈൻഡ് ഈസ് ഇറ്റ്സ് ഓൺ പ്ലേസ് ആൻഡ് ഇൻ ഇറ്റ് സെൽഫ് ക്യാൻ മേക്ക് എ ഹെവൻ ഓഫ് ഹെൽ ഓർ എ ഹെൽ ഓഫ് ഹെവൻ. മനസ്സ് അതിൻ്റേതായ ഒരു ലോകമാണ്. നരകത്തെ സ്വർഗമാക്കാനും സ്വർഗത്തെ നരകമാക്കാനും അതിന് കഴിയും എന്നു മിൽട്ടൺ തൻ്റെ പാരഡൈസ് ലോസ്റ്റ് എന്ന വിഖ്യാത കാവ്യത്തിൽ പാടുന്നത് എത്ര അർത്ഥവത്താണ്. നമ്മെ പ്രത്യാശാഭരിതരും ഉത്സാഹികളുമാക്കുന്ന ചിന്തകളെ മനസ്സിൽ നടാൻ കഴിഞ്ഞാൽ ജീവിതം സന്തോഷപ്രദവും സുഖകരവുമാകും. ഇഫ് വിൻ്റർ കംസ് ക്യാൻ സ്പ്രിംഗ് ബി ഫാർ ബിഹൈൻഡ്. ശിശിരമെത്തിയാൽ പിന്നെ വസന്തകാലം അകലെയാണോ? ജീവിതത്തിൻ്റെ ഋതുഭേദങ്ങളിൽ വേനലും ഹേമന്തവും ഗ്രീഷ്മവും വസന്തവും ഒക്കെ ഉണ്ടാവും. വരാനിരിക്കുന്ന വസന്തത്തിൻ്റെ മുന്നോടിയായി കൊടും മഞ്ഞുകാലക്കെടുതിയെ കാണാൻ കഴിവുള്ള മനസ്സാണ് നമുക്കാവശ്യം. ചുറ്റുപാടും വ്യാപിച്ചു നിൽക്കുന്ന കൂരിരുട്ടിനപ്പുറം വിരിയാൻ പോകുന്ന പ്രഭാതത്തിൻ്റെ തങ്കരശ്മികൾ കാണാൻ മനസ്സിൻ്റെ കണ്ണുകൾക്ക് കഴിയട്ടെ.
0: സുഭാഷിതം അവതരിപ്പിച്ചത് തോംസൺ ആന്റണി. ആകാശവാണി
2: ഉഷമലരി.
3: ഉഷമലരിയിൽ ഇന്ന് കുമാരനാശാന്റെ കരുണ എന്ന കവിതയിലെ ഒരു ഭാഗം കേൾക്കാം. പാരായണം ചെയ്യുന്നത് ഷീലാരാജ്.

വാർത്തകൾ 8:30 നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും ഭാഗം 86. 8:35 സ്മൃതിമധുരം. 8:45 യോഗസൗഖ്യം. തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 9:00 അക്ഷരച്ചെപ്പ്. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി. 10:15 രാഗാമൃതം. അഖിൽ കെ കുമാറും സംഘവും നാഗസ്വരത്തിൽ വായിക്കുന്ന കൃതികൾ. ഇത്തിദാനം പി എസ് സിജുരാജ്, വിശേഷാൽ തവിൽ. 11:00 ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ ആരോഗ്യവും ആയുർവേദവും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഡോക്ടർ എസ് ജയശ്രീ മറുപടി നൽകുന്നു. 12:00 ചലച്ചിത്രഗാനങ്ങൾ. 12:20 ലളിതഗാനങ്ങൾ, മഞ്ജു തോമസ് പാടിയത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. എൻഡോമെട്രിയോസിസും ഹോമിയോപ്പതിയും ഡോക്ടർ ജോബി ജെ സംസാരിക്കുന്നു. 12:50 മലയാളത്തിൽ വാർത്തകൾ. 1:00 ചലച്ചിത്രഗാനങ്ങൾ. 2:15 തുടർ നാടകം മേഘയുടെ തിരോധാനം, ഒരു അന്വേഷണം, ഭാഗം 18. രചന അനിൽ തമ്പാൻ, സംവിധാനം റൂബി ബാബു. 2:30 ഉമംഗ് CIET സ്പോൺസേർഡ് പരിപാടി. 3:00 ഗാനോപഹാരം. 4:00 നിയമപരിപാടി. തർക്കപരിഹാരത്തിന് മധ്യസ്ഥതയുടെ പ്രസക്തി. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഡ്വക്കേറ്റ് വി ഭുവനേന്ദ്രൻ നായർ മറുപടി നൽകിയ ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനം ആദ്യഭാഗം. 4:30 മഴവില്ല്, വിവിധ ഭാഷാ ചലച്ചിത്രഗാന പരിപാടി. 4:45 പാട്ടുകളം, നന്ദിയോട് രാജേന്ദ്രൻ അവതരിപ്പിച്ച തോറ്റം പാട്ട്. 5:00 ഹിന്ദി പാഠം. 5:15 ചലച്ചിത്രഗാനങ്ങൾ. 5:20 അധ്യാത്മരാമായണ പാരായണം, 6-ാം ദിവസം ശ്രീവത്സൻ ജയമേനോൻ പാരായണം ചെയ്തത്. 5:30 സ്പൈസ് സ്പോൺസേർഡ് പരിപാടി. 5:40 ചലച്ചിത്രഗാനം. 5:45 ഭക്തിഗാനങ്ങൾ, KJ യേശുദാസ് പാടിയത്. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, ഭാരതീയ പ്രാകൃതിക് കൃഷി പദ്ധതി. 6:10 പത്തനംതിട്ട ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 വാർത്താ വീക്ഷണം. 6:50 വയലും വീടും. സുരക്ഷിതവും ഗുണമേന്മയുള്ളതുമായ പാലുൽപാദനം, ഡോക്ടർ രജീഷ് ആറുമായി അഭിമുഖം. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 തൊഴിലാളി മണ്ഡലം. ഫിറ്റ്നസ് ട്രെയിനർ കണ്ണൻ ആറസുമായി സിവിൽ ജിഹാൻ നടത്തുന്ന അഭിമുഖം. 7:50 ചലച്ചിത്രഗാനങ്ങൾ. 8:00 ചിത്രീകരണം അമ്മയ്ക്കും കുഞ്ഞിനും ഒരു കൈത്താങ്ങ്. 8:15 ടുഡേ ഇൻ പാർലമെന്റ് ഡൽഹിറിലെ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, PM വികസിത് ഭാരത് റോസ്ഗാർ യോജന. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 8:40 ചലച്ചിത്രഗാനം. 9:15 വിദ്യാഭ്യാസ രംഗം, ഇന്റർവെൽ, പ്രത്യേക പരിപാടി, വേർതിരിക്കാം പുനരുപയോഗിക്കാം. 9:30 സംഗീത കച്ചേരി, ജി സീതാലക്ഷ്മി പാടിയ കൃതികൾ. AL മഞ്ജുള രാജേഷ് വയലിൻ, നാഞ്ചിൽ AR അരുൾ മൃദംഗം. 10:00 പാർലമെന്റ് ചോദ്യോത്തരവേളയുടെ ശബ്ദലേഖനം ഡൽഹിറിലെ. 10:30 ചലച്ചിത്രഗാനങ്ങൾ. 11:00 സുഭാഷിതം, തോംസൺ ആന്റണി അവതരിപ്പിച്ചത്. 11:10 മുതൽ FM ഗോൾഡ് പ്രക്ഷേപണം ഡൽഹിറിലെ. ഇനി കാലാവസ്ഥാ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. 1-2 തവണ മഴയോ ഇടിയോടുകൂടിയ മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33.3 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.6 ഡിഗ്രി സെൽഷ്യസ്, പെയ്തമഴ 3 മില്ലിമീറ്റർ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.6 ഡിഗ്രി സെൽഷ്യസ്, പെയ്തമഴ 1 മില്ലിമീറ്റർ. അറിയിപ്പുകൾ കഴിഞ്ഞു.

0: ആകാശവാണി
1: രാമായണ മാസത്തിൽ ഭക്തിസാന്ദ്രമായ രാമായണം, പ്രയോജകർ മലയാള മനോരമ. രാമായണ മാസത്തിൽ ഭക്തിപൂർവ്വം വായിക്കാൻ മനോരമയിൽ നിന്നും തുഞ്ചത്തെഴുത്തച്ഛന്റെ അധ്യാത്മ രാമായണം 30 ദിവസത്തെ പാരായണത്തിനായി സി രാധാകൃഷ്ണൻ തയ്യാറാക്കിയത്. ഏറ്റവും വലിപ്പമുള്ള അക്ഷരങ്ങൾ സുഖമായി വായിക്കാൻ വരികൾക്കിടയിൽ കൂടുതൽ അകലം, ആകർഷകമായ ബൈൻഡിംഗ്. മനോരമ അധ്യാത്മ രാമായണം ശുദ്ധം, സുഗമം, സമ്പൂർണ്ണം. കൊല്ലവർഷം 1802 മനോരമ പഞ്ചാംഗം കാണിപ്പയൂർ നാരായണൻ നമ്പൂതിരിപ്പാട് ഗണിച്ചത്. ഒരു വർഷത്തെ നക്ഷത്രഫലം, ഓരോ ദിവസത്തെയും നക്ഷത്രത്തിന്റെ മണിമിനിട്ട്, വിവാഹ വിഷയം വിശദമായി, ചേർക്കാവുന്ന നക്ഷത്രക്കാർ, ഞാറ്റുവേലുകളിൽ ചെയ്യേണ്ട കൃഷികൾ, രത്നജ്യോതിഷം, സംഖ്യാജ്യോതിഷം. മനോരമ പഞ്ചാംഗം മനോരമ ഏജന്റിൽ നിന്നോ മനോരമ ഓഫീസിൽ നിന്നോ സ്വന്തമാക്കൂ.
2: ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ
3: രാമായണ പാരായണം.

ആറാം ദിവസമായ ഇന്ന് നാരദ രാഘവ സംവാദം, ശ്രീരാമാഭിഷേകാരംഭം എന്നീ കഥാഭാഗങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പാരായണം ചെയ്യുന്നത് ശ്രീ ശ്രീവത്സൻ ജയമേനോൻ.

0: രാമായണ പാരായണം 6-ാം ദിവസം സമാപിക്കുകയാണ്. പാരായണം ചെയ്തത് ശ്രീ ശ്രീവത്സൻ ജെ മേനോൻ.
1: രാമായണ മാസത്തിൽ ഭക്തി സാന്ദ്രമായ രാമായണം, പ്രായോജകർ മലയാള മനോരമ.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: കുടുംബം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ. എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
2: എന്നും രാവിലെ 7:13.
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

സമയം 6:30. ആകാശവാണി. പ്രഭാതഭേരി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, പ്രഭാതഭേരിയിലേക്ക് സ്വാഗതം. ആദ്യം പത്രവൃത്താന്തം. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് അനിശ്ചിതകാല നിരാഹാര സമരം നടത്തുന്ന സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുകിനെ ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് സർക്കാർ ഉടമസ്ഥതയിലുള്ള സഫ്തർജംഗ് ആശുപത്രിയിൽ നിന്ന് ഗുരുഗ്രാമിലെ മെദാന്ത സ്വകാര്യ

0: ആശുപത്രിയിലേക്ക് മാറ്റി. അൺഎയ്ഡഡ് സ്കൂൾ ജീവനക്കാർക്ക് നിയമപ്രകാരമുള്ള ഗ്രാറ്റുവിറ്റിയും PFഉം ഉപജീവന ബത്തയും നൽകണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചു. ഡെങ്കിപ്പനി പ്രതിരോധത്തിന് ഇന്ത്യ ആദ്യമായി വികസിപ്പിച്ച വാക്സിൻ ഡ്രഗ് കൺട്രോൾ ഓഫ് ഇന്ത്യയുടെ അനുമതി ലഭിച്ചു. 4 മുതൽ 60 വയസ്സുവരെയുള്ളവർക്ക് ക്യൂഡൻഗ വാക്സിൻ നൽകാൻ അനുമതി ലഭിച്ചതായി ആരോഗ്യമന്ത്രാലയം അറിയിച്ചു. അവധിക്ക് നാട്ടിലേക്ക് മടങ്ങിയ വിദ്യാർത്ഥികളോട് സെപ്റ്റംബർ 15 മുൻപ് തിരിച്ചെത്താൻ നിർദ്ദേശിച്ച US സർവകലാശാലകൾ. നിലവിലുള്ള വിസ പ്രകാരമുള്ള ആനുകൂല്യങ്ങൾ തുടർന്ന് ലഭിക്കുന്നതിനാണ് F1J1 വിസ ഉടമകൾ സെപ്റ്റംബർ 15 മുൻപ് US പ്രവേശിക്കണമെന്ന് സർവകലാശാലകൾ നിർദ്ദേശം നൽകിയത്. മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ ജീവനും ജീവനോപാധികളും നഷ്ടമാകുന്നവർക്ക് നഷ്ടപരിഹാരം 50% വർദ്ധിപ്പിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ അറിയിച്ചു. കോമൺവെൽത്ത് ഗെയിംസിന് നാളെ സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കമാകും. ലോകകപ്പ് ഹോക്കിക്കുള്ള ഇന്ത്യൻ ടീമിനെ ഹർമൻപ്രീത് സിംഗ് നയിക്കും. ടൂർണമെന്റിനുള്ള 20 അംഗ ടീമിനെയും ഹോക്കി ഇന്ത്യ പ്രഖ്യാപിച്ചു.
1: ഓഫ് സീസൺ കാലമാണെങ്കിലും ഇറച്ചിക്കോഴിയുടെയും മുട്ടയുടെയും വില കേരളത്തിൽ കുതിച്ചു വരികയാണ്. ഉപഭോക്താക്കൾക്ക് ഇത് ഗാർഹിക ബജറ്റുകളിൽ ഒരു വലിയ ഭാരമാണ്. എന്നാൽ കർഷകർക്ക് ഉയർന്ന വില ലാഭം നൽകുന്നുമില്ല. വർദ്ധിച്ചു വരുന്ന തീറ്റ ചെലവ്, വിതരണ നിയന്ത്രണങ്ങൾ, രോഗങ്ങൾ, അന്തർ സംസ്ഥാന ആശ്രിതത്വം, വിപണിയിലെ ചാഞ്ചാട്ടം എന്നിവയുടെ സങ്കീർണമായ ഒരു പരമ്പരയാണ് ഈ വിരോധാഭാസത്തിന് പിന്നിൽ.
2: ഒരു കർഷകൻ എന്ന നിലയിൽ നമുക്ക് പറയാനുള്ളത് ആദ്യം തന്നെ ഇതിനൊരു അടിസ്ഥാന വില നിശ്ചയിക്കണം എന്നുള്ളതാണ്.
1: കോഴി കർഷകനായ ജിനു ശശിധരൻ,
2: കാരണം ബാക്കിയുള്ള കൃഷി സംബന്ധമായ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് എല്ലാം ഗവൺമെന്റ് ഒരു അടിസ്ഥാന വില നിശ്ചയിച്ചിട്ടുണ്ട്. ഇതിന് നമുക്കൊരു അടിസ്ഥാന വിലയില്ല, അത് ഏറ്റവും വലിയ കാര്യം. പിന്നെ അടിക്കടി ഉണ്ടാകുന്ന വിലക്കയറ്റം, TT സർക്കാർ തലങ്ങളിലൊന്നും യാതൊരുവിധ കൺട്രോൾ ഇല്ലാത്തതും തോന്നുമ്പോൾ വില കൂട്ടുന്നത് നമ്മളെപ്പോലുള്ളവർക്കൊക്കെ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് ഈ കോഴി വളർത്തൽ എന്ന് പറയുന്ന സംഭവം തന്നെ. ആത്മഹത്യയുടെ മുമ്പിൽ എന്നൊക്കെ പറയുന്ന ആ സെയിം അവസ്ഥ തന്നെയാണ്. സർക്കാരിനെ അടിയന്തരമായിട്ട് ഇതിന്റെ അകത്ത് ഇടപെട്ട് ഇതിനൊരു അടിസ്ഥാന വില നിശ്ചയിക്കണമെന്നാണ്. ഇപ്പൊ 2000 കോഴിയെ വളർത്തുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്കിപ്പം ഏകദേശം കഴിഞ്ഞ ഒരു മാസത്തിനകത്ത് കോഴി വിലയ്ക്ക് കൂടിയേക്കുന്നത് ഒരു ചാക്കിന്റെ പുറത്ത് 500 രൂപയാണ് കൂടിയേക്കുന്നത്. 2000 കോഴിയെ വളർത്തുന്നതിന് എനിക്ക് ഏകദേശം ഒരു 130 ചാക്ക് തീറ്റ വേണ്ടി വരും. ആ 130 ചാക്ക് തീറ്റ എടുക്കുമ്പോൾ എനിക്കിപ്പോ ഒരു ചാക്കിന്റെ പുറത്ത് 500 രൂപ എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര രൂപയുടെ വ്യത്യാസം ഉണ്ടായി. അതേപോലെ തന്നെ ഇത് നമ്മൾ വിപണിയിൽ കൊണ്ട് വിൽക്കാൻ നിൽക്കുമ്പോഴേ നമുക്ക് ഈ ഒരു വില കിട്ടുന്നില്ല. അല്ലെങ്കിൽ സർക്കാർ അതിന്റെ ഇടപെട്ടിട്ട് ഡയറക്റ്റ് സെയിൽ ചെയ്യുന്ന എന്തെങ്കിലും രീതികൾ കൈകാര്യം ചെയ്യണം. അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ ചെയ്യണം. പിന്നെ ഇതിനെക്കുറിച്ച് അടിസ്ഥാനപരമായിട്ട് അവർ ഈ ഒരു മേഖല പഠിക്കണം. പഠിച്ചിട്ട് അതിന്റെ അകത്ത് എന്തോ ചെയ്യാൻ
1: ഇറച്ചിക്കോഴിക്കും തീറ്റയ്ക്കും അയൽ സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്നതാണ് കേരളത്തിന്റെ പ്രധാന ആശങ്കകളിൽ ഒന്ന്. അടുക്കള കോഴി വളർത്തൽ, സംഘടിത വാണിജ്യ യൂണിറ്റുകൾ തുടങ്ങിയ സംരംഭങ്ങളിലൂടെ വർഷങ്ങളായി പ്രാദേശിക ഉൽപ്പാദനം വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും കേരളം ഇപ്പോഴും തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നിവിടങ്ങളിൽ നിന്ന് കോഴിയും തീറ്റയും ഗണ്യമായി ഇറക്കുമതി ചെയ്യുന്നു.
3: ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറഞ്ഞാൽ ഉൽപാദന ചെലവ് വർദ്ധിക്കുകയും അതിനനുസരിച്ചുള്ള കർഷകർക്ക് റേറ്റ് കിട്ടാതിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പം നിലനിൽക്കുന്നത്.
1: ഓൾ കേരള പൗൾട്രി ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി SK നസീർ,
3: കാരണം നേരത്തെ 1 കിലോ കോഴി കേരളത്തിൽ പ്രൊഡക്ഷനായി വരുമ്പോൾ ഏതാണ്ട് 90 മുതൽ 95 രൂപ വരെയായിരുന്നു. പക്ഷെ ഇപ്പൊ ഫീഡിന്റെ വില ക്രമാതീതമായി ഏറുകയും കോഴിക്കുഞ്ഞിന്റെ വിലയും ഏതാണ്ട് ഡബിൾ അധികം വർദ്ധിക്കുകയും ചെയ്തു. അപ്പൊ കർഷകര് ഈ കൃഷിയിൽ നിന്ന് പിൻവാങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു. കാരണം ഇതിന്റെ ഉൽപാദന ചെലവിനനുസരിച്ചുള്ള റേറ്റ് കിട്ടുമോ എന്ന ആശങ്ക കർഷകരുടെ ഉണ്ടായിട്ട് കർഷകർ കൃഷി കുറയ്ക്കുകയും പിന്നെ ഇപ്പൊ ഈ അടുത്തിടെ തന്നെ മഴ കുറവായ കാരണം പിന്നെ ജലക്ഷാമം ഉണ്ടായിരുന്നു. കാരണം ആ സീസണിലിട്ട കോഴികളാണ് ഇപ്പൊ വരുന്നത്. കാരണം ഇപ്പം തന്നെ ഓണം സീസണോടനുബന്ധിച്ച് നമുക്ക് പറയാനുള്ള ഇതിലേറെ വില കയറാനാണ് സാധ്യത. നമ്മുടെ സാധാരണ നിലയിൽ കൃഷി എങ്ങും ഇറക്കിയിട്ടില്ല. കർഷകരെല്ലാം ആശങ്കപ്പെട്ടിരിക്കാതെ അനുദിനം തീറ്റയുടെ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, കോഴി കുഞ്ഞിന്റെ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഉൽപാദനത്തിനനുസരിച്ച് അതിനനുസരിച്ചുള്ള വില കർഷകർക്ക് കിട്ടാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നതിനാൽ കർഷകർ കൃഷിയിൽ നിന്ന് പിൻവലിഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങളുടെ പോകുന്നത്.
1: കോഴിത്തീറ്റയുടെ വിലക്കയറ്റം മറ്റൊരു പ്രധാന വെല്ലുവിളിയായി ഉയർന്നു വന്നിട്ടുണ്ട്. കോഴി ഉൽപാദന ചെലവിന്റെ 2/3 ഭാഗവും തീറ്റയ്ക്കുള്ള ചെലവാണ്. കേരളം പ്രധാനമായും ഇറക്കുമതി ചെയ്യുന്ന ചോളം, സോയാബീൻ മീൽ എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു. ആഗോള ചരക്ക് വില, ഗതാഗത ചെലവുകൾ, എന്തിന് ഭൗമ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ പോലും തീറ്റ വിലയെ സ്വാധീനിക്കുന്നു. കോഴിക്കോട്ടെ ചിക്കൻ വ്യാപാര സമിതി പ്രസിഡന്റ് മുസ്തഫ കിണാശേരി,
4: തീറ്റിന്റെ വില നല്ലതാണ്, സോയൊക്കെ ഭയങ്കര ടൈറ്റാണ്, യുദ്ധത്തിന്റെ അടിസ്ഥാനത്തിൽ അതുകൊണ്ടാണ് അതാണ് വില കൂടുന്നത്. യുദ്ധത്തിന് ഈ സമയത്ത് സീസൺ അല്ലപ്പോ സാധാരണ കോഴിക്ക് വില കൂടുന്ന സമയമാണ്. ഇനിയിപ്പോ ഓണം വരുമ്പോ ആ സമയത്ത് വില കൂടാൻ സാധ്യത.

0: അപ്പൊ കച്ചവടക്കാർ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥ ഉള്ളത്. ആദ്യം ആർഭാണ കല്യാണം സർക്കാരങ്ങളൊക്കെയാണ് ഇത് ഉപയോഗിക്കാറുള്ളത്. ഇപ്പോൾ ഡെയിലി നിത്യവും ചിക്കൻ ഉപയോഗം വളരെ കൂടുതലാണ്. ഈ സമയത്ത് ഇങ്ങനെ സാധാരണക്കാർക്ക് വാങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. തീരുന്ന വില കൂടുതലാണ്, സർക്കാർ ഇടപെട്ട് ഇതിനെ വില നിയന്ത്രിക്കണം എന്നാണ് പറയാനുള്ളത്. അത് ട്രാൻസ്പോർട്ടിനെ നോക്കിയിട്ടാണ്. ഇപ്പൊ മലപ്പുറം ജില്ലയിലേക്കാണെങ്കിൽ ഫാമുകൾ സ്വന്തമായി ഉത്പാദിക്കുന്ന സ്ഥലമുണ്ട്. അത് കോഴിക്കോട് വാങ്ങൽ കൂരാച്ചുണ്ട്, നമ്മളെ പിന്നെ മുക്കം ഏരിയകളിലൊക്കെ സ്വന്തം ലോക്കൽ ഫാമ്പ് സ്ഥലമുണ്ട്. ഈ ടൗൺ ഏരിയകളിലാണ് ഫാമുകൾ ഇല്ലാത്തത്. അതൊക്കെ വണ്ടി വരെ സർവീസ് ചാർജ് പോലെ കൂട്ടും, ട്രാവലിംഗ് ചാർജിന്റെ പ്രശ്നമുണ്ടാവും.
1: കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ബി ജയകുമാർ:
2: ചിക്കൻ വില വർധന ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ഹോട്ടലുകാരെ കാര്യമായി ബാധിക്കും. എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ ചിക്കൻ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം 145 രൂപ ഇരുന്ന സാധനം ഇപ്പോൾ 200 മേളിലേക്ക് ആയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ചിക്കൻ വിഭവങ്ങൾക്ക് വില കൂട്ടാതിരിക്കാൻ യാതൊരു നിർവാഹവും ഇല്ലാത്തൊരു സ്ഥിതിയിലേക്കാണ് എല്ലാ സാധനങ്ങളുടെയും വില വർധന. ഇത് കാരണം കഴിഞ്ഞ ജൂലൈ 1 ഹോട്ടലുകാർ വില വർദ്ധിപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടായി. ഇതുകൂടാതെ വീണ്ടും ഒരു ഇരുട്ടടി എന്ന പോലെ ഒരു കാലത്തും ഇല്ലാതെ ഈ സാധാരണ രീതിയിൽ പിന്നെ നമ്മുടെ കർക്കിടക മാസമാകുമ്പോൾ വില കുറവാണ് ഉണ്ടാകുന്നത്. പക്ഷേ ചിക്കൻ ഇപ്പം വില വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അത് എന്ത് അവസ്ഥയിലാണെന്ന് മനസ്സിലാകുന്നില്ല. ഇവർ പറയുന്ന എന്തെന്നാൽ അവർക്ക് കിട്ടുന്ന തീറ്റകളുടെ വില വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ് അടിക്കടി വരുന്നത്. അത് എനിക്ക് തോന്നുന്നു യുദ്ധക്കെടുതിയുടെ അതുമായി ബന്ധപ്പെട്ടായിരിക്കും. കാരണം ഷിപ്പിൽ സാധനങ്ങളൊന്നും വരുന്നില്ല, അതുകൊണ്ടായിരിക്കും ഇവിടുത്തെ വില വർദ്ധനവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ ഹോട്ടലുകാർക്ക് ഇത് ചിക്കൻ വിഭവങ്ങൾക്ക് വില വർദ്ധിപ്പിക്കാതിരിക്കാൻ സാധിക്കില്ല എന്ന് തന്നെ പറയാൻ ഞാൻ ഒരുങ്ങുകയാണ്.
1: ഇറച്ചിക്കോഴിയുടെയും മുട്ടയുടെയും വിലയിലുണ്ടായ കുത്തനെയുള്ള വർധനവ് കാറ്ററിംഗ് ബിസിനസ്സുകളെ ഗണ്യമായ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട്. വിവാഹങ്ങൾ, സ്വീകരണങ്ങൾ, പൊതുയോഗങ്ങൾ എന്നിവയ്ക്കായി ഭക്ഷണം തയ്യാറാക്കുന്ന കാറ്ററിംഗ് യൂണിറ്റുകൾ പലപ്പോഴും ആഴ്ചകളോ മാസങ്ങളോ മുമ്പേ മെനു നിരക്കുകൾ അന്തിമമാക്കാറുണ്ട്. അതിനാൽ കോഴിയിറച്ചി വിലയിലെ അപ്രതീക്ഷിത വർധനവ് അവരുടെ പ്രവർത്തനത്തെ ആകെ തലകീഴാക്കി.
3: കാറ്ററിംഗ് രംഗം ഇപ്പോൾ വളരെ പ്രതിസന്ധിയിലായിരിക്കുന്ന ഒരു കാലഘട്ടമാണ്.
1: ഓൾ കേരള കാറ്ററേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമിതി അംഗം വി എസ് മാത്യു:
3: പ്രത്യേകിച്ച് മത്സ്യം, മാംസം തുടങ്ങിയവയുടെ വിലക്കയറ്റം ഈ മേഖലയെ വളരെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനം ചിക്കൻ വിഭവങ്ങളാണ്. നോൺ വെജിറ്റേറിയൻ വിഭവങ്ങൾ വിളമ്പുന്ന സദ്യയിൽ 70% ചിക്കൻ വിഭവങ്ങളാണ് വിളമ്പുന്നത്. തമിഴ്നാട്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നാണ് ചിക്കൻ സംസ്ഥാനത്തേക്ക് വരുന്നത്. അവിടുത്തെ വ്യാപാരികൾ ഇതിന് വില വർദ്ധിപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. മറ്റൊന്ന്, കാറ്ററിംഗ് വ്യവസായത്തെ സംബന്ധിച്ച് ഏതാണ്ട് 6-7 മുമ്പാണ് കാറ്ററിംഗിന്റെ ഓർഡർ എടുക്കുന്നത്. ഇപ്പോൾ 6 മുമ്പ് എടുത്ത ഓർഡർ അനുസരിച്ച് ഇപ്പോൾ ഭക്ഷണം കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. കാറ്ററിംഗ് മാത്രമല്ല, ഇതേപോലെ തന്നെ ഭക്ഷ്യധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, ഭക്ഷ്യെണ്ണ ആകപ്പാടെ വില ശകലം കുറഞ്ഞു നിൽക്കുന്നത് നമ്മുടെ വെളിച്ചെണ്ണയുടെയും തേങ്ങയുടെയും വില മാത്രമാണ്. അതുപോലെ തന്നെ നിത്യോപയോഗ മലക്കറി സാധനങ്ങൾ, മലക്കറിക്കെല്ലാം തന്നെ ഭീകരമായ വിലയാണ്. ഇഞ്ചിക്കെല്ലാം തന്നെ 350 രൂപയോളം പോയിട്ടുണ്ട്. ഇത്തരത്തിൽ നിത്യോപയോഗ സാധനങ്ങളിൽ അങ്ങോളം ഇങ്ങോളമുള്ള വില വർധനവ് കാറ്ററിംഗ് വ്യവസായവും അതുമായി ബന്ധപ്പെട്ട്, കാറ്ററിംഗ് വ്യവസായം എന്ന് പറയുന്ന ഒരു ചെറിയ വ്യവസായമല്ല, ഏതാണ്ട് 7,000 രൂപയുടെ ടേൺ ഓവർ ഒരു വർഷം കേരളത്തിൽ നടക്കുന്ന വ്യവസായമാണ്. അതോടൊപ്പം തന്നെ ഏതാണ്ട് 1,250,000 തൊഴിൽ ദിനങ്ങൾ സംഭാവന ചെയ്യുന്ന ഒരു വലിയ മേഖലയാണ്. ഈ വലിയ മേഖല വലിയ പ്രതിസന്ധിയിലാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.
1: കോഴി കർഷകരുടെ സംഘടനാ നേതാവായ ആർ രവീന്ദ്രൻ:
4: കേരളത്തിലെ പാരമ്പര്യമായി കോഴി വളർത്തൽ രംഗത്തുള്ള ആളുകളും പിന്നീട് വന്നിട്ടുള്ള പോൾട്രി, ആധുനിക പോൾട്രി രംഗത്തേക്ക് വന്നിട്ടുള്ള ആളുകളും അടക്കം 50,000 പോൾട്രി ഫാമുകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിലെ നേരിട്ട് 500,000 ആളുകൾ ജോലിക്കാരായിട്ടും മറ്റുള്ള രീതിയിൽ ഇടപെട്ട് വരുന്നു. കടകൾ, കോഴി മീറ്റ് വിൽക്കുന്ന കടകൾ അടക്കമുള്ള സംവിധാനത്തിൽ ഉള്ള തൊഴിലാളികളടക്കം 500,000 ആളുകൾ ഇതിൽ ഏർപ്പെട്ടു വരുന്നു. കേരളത്തിന്റെ ഇത് നമ്മുടെ മൃഗസംരക്ഷണ വകുപ്പിന്റെ കൺട്രോളിലാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത്. അന്യ സംസ്ഥാനങ്ങളിൽ, കേരളം ഒഴിച്ചുള്ള മറ്റു സംസ്ഥാനങ്ങളിൽ ഇത് കാർഷിക മേഖലയിലേക്കാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കാർഷിക മേഖലയിലേക്കുള്ള ആനുകൂല്യങ്ങൾ അവർക്ക് ലഭിച്ചു വരുന്നു. കേരളത്തിൽ മാത്രം അത് ലഭ്യമായിട്ടില്ല. അതിലേക്ക് വേണ്ടിയിട്ട് ഗവൺമെന്റിലേക്കുള്ള റെപ്രസെന്റേഷനുകൾ അസോസിയേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ ഗവൺമെന്റ് അത് പരിഗണിക്കും എന്നുള്ളതാണ്, നിവേദനങ്ങൾ നൽകിക്കൊണ്ട് പരിഗണിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഈ രംഗം കാർഷിക രംഗത്ത് അല്ലാതെ മൃഗസംരക്ഷണ മേഖലയിൽ നിൽക്കുന്നതുകൊണ്ട് കൂടുതൽ പണിയുമ്പോൾ അതിനുള്ള വൺ ടൈം ടാക്സും മറ്റുള്ളതുമൊക്കെ വലിയ തോതിലുള്ള ചെലവുകൾ കർഷകർക്ക് നേരിടേണ്ടി വരുന്നുണ്ട്. അത് കാർഷിക മേഖലയിൽ നിന്നിലേക്ക് ആക്കി കിട്ടിയാൽ ഇത്തരം നിയമ പ്രശ്നങ്ങളും മറ്റുള്ളതൊക്കെ കുറെയൊക്കെ ഒഴിവാകും. അത് കർഷകർക്ക് വളരെയേറെ സാമ്പത്തിക ലാഭത്തിൽ നേട്ടമുണ്ടാകും. അതുപോലെ തന്നെ കാർഷിക മേഖലയിൽ ഉൾപ്പെടുത്തി കിട്ടിയാൽ ലോണും മറ്റുള്ള ആനുകൂല്യങ്ങളും കർഷകർക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇൻഷുറൻസ് പരിരക്ഷയും അതുവഴി കിട്ടുമെന്നുള്ളതാണ് ഇതുകൊണ്ടുള്ള നേട്ടം. ഇപ്പോൾ നിലവിൽ കോഴി കൃഷി കർഷകരെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ചെലവ് വർധനവും തീറ്റ മുതലായ സാധനങ്ങൾക്കും മെഡിസിൻ പോലുള്ള സാധനങ്ങൾക്കും വില വർദ്ധിച്ചു വരുന്നതുകൊണ്ട് ഇത് ലാഭകരമായി

0: പോകാൻ വിഷമമായിരിക്കുന്നു. അതുകൊണ്ട് ചിക്കൻ വളർത്തുന്ന പോൾട്രി മേഖലയിലുള്ള കർഷകർ പലരും ഈ രംഗത്ത് നിന്ന് പിൻവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഒരു പോംവഴി ഇതിലൂടെ സാധിക്കുമെന്നാണ് അസോസിയേഷൻ വിചാരിക്കുന്നത്.
1: കേരളത്തിലെ ഇറച്ചിക്കോഴി കർഷകരുടെ ആവശ്യം ക്ഷണികമായ വിലക്കയറ്റമല്ല, മറിച്ച് അവരുടെ അധ്വാനത്തിനും നിക്ഷേപത്തിനും പ്രതിഫലം നൽകുന്ന സ്ഥിരതയുള്ള വരുമാനമാണ്. ഇറച്ചിക്കോഴി മേഖല കേവലം ഒരു കച്ചവടമല്ല, സുരക്ഷിതവും സ്ഥിരതയുള്ളതുമായ ഒരു ഭക്ഷ്യ സംവിധാനത്തിന്റെ അടിത്തറയാണിത്. അതുകൊണ്ട് തന്നെ സത്വര നടപടികൾ അനിവാര്യവും.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
2: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
3: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
4: എന്നും രാവിലെ 7:13.
3: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

0: സമയം 6 മണി കഴിഞ്ഞ് 43 മിനിറ്റും 42 സെക്കൻഡും. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2-3-2-2-1-0-5 2-3-2-5-1-4-2.
2: സാമ്പത്തിക അടിയന്തരാവസ്ഥകൾ എപ്പോഴും അപ്രതീക്ഷിത സമയങ്ങളിലാണ് വരുന്നത്. അത്തരം സമയങ്ങളിൽ നിങ്ങൾ ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എളുപ്പത്തിൽ പുറത്തു വരാൻ കഴിയും.
3: ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് മണപ്പുറം ഫിനാൻസിൽ ഒരു എളുപ്പ EMI ഗോൾഡ് ലോൺ സ്കീം ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രതിമാസ തവണകളായി പലിശ അടയ്ക്കാം. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമാനാകാം.
2: കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള മണപ്പുറം ബ്രാഞ്ച് സന്ദർശിക്കുക, അല്ലെങ്കിൽ 1-800-420-2233 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക.
4: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് VK സുരേഷ്. പ്രധാന വാർത്തകൾ. നീറ്റ് വിഷയം പാർലമെന്റിൽ ചർച്ച ചെയ്യാനും യുവാക്കളുടെ ആശങ്കകൾ പരിഹരിക്കാനും ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. പ്രതിപക്ഷ നേതാക്കൾക്കെതിരായ ഡൽഹി പോലീസ് നടപടി ജനാധിപത്യ വിരുദ്ധമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ബ്രിക്സ് ആരോഗ്യമന്ത്രിമാരുടെ 3 ദിവസത്തെ യോഗം ഇന്ന് ചണ്ഡീഗഡിൽ. തദ്ദേശ ഭരണ സ്ഥാപന

ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. കോമൺവെൽത്ത് ഗെയിംസിന് നാളെ സ്കോട്ട്ലാൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കം. വാർത്തകൾ വിശദമായി. പാർലമെന്റ് വർഷകാല സമ്മേളനത്തിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ കോൺഗ്രസും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും വിദ്യാർത്ഥികളെ രാഷ്ട്രീയമായി ഉപയോഗിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ആരോപിച്ചു. നീറ്റ് വിഷയം പാർലമെന്റിൽ ചർച്ച ചെയ്യാനും യുവാക്കളുടെ ആശങ്കകൾ പരിഹരിക്കാനും നരേന്ദ്രമോദി ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്നും ധർമ്മേന്ദ്ര പ്രധാൻ വ്യക്തമാക്കി. വിദ്യാർത്ഥികളെ രാഷ്ട്രീയ പ്രചാരണത്തിന് ഉപയോഗിക്കരുതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രിയുടെ വസതിക്ക് പുറത്ത് രാഹുലും കോൺഗ്രസ് നേതാക്കളും പ്രതിഷേധ പ്രകടനം നടത്തി സുരക്ഷാ പ്രോട്ടോകോൾ ലംഘിച്ചതായും ഇത് പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയതായും ധർമ്മേന്ദ്ര പ്രധാൻ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. നീറ്റ് വിഷയത്തിൽ സമഗ്ര ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചതിന് ശേഷവും കോൺഗ്രസ് രാഷ്ട്രീയം കളിക്കുകയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. നീറ്റ് ചോദ്യപേപ്പർ വിഷയത്തിൽ ഡൽഹി ലോകല്യാൺ മാർഗിന് സമീപം പ്രതിഷേധിച്ചതിന് കസ്റ്റഡിയിലെടുത്ത കോൺഗ്രസ് നേതാക്കളെ ഡൽഹി പോലീസ് വിട്ടയച്ചു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, പാർട്ടി നേതാവ് പ്രിയങ്ക ഗാന്ധി MP, സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് എന്നിവർ ഉൾപ്പെടെ എല്ലാ പ്രതിപക്ഷ നേതാക്കളെയും രാത്രി വിട്ടയച്ചതായി ഡൽഹി പോലീസ് അറിയിച്ചു. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പറുമായി ബന്ധപ്പെട്ട് ന്യൂഡൽഹിയിൽ പോലീസ് നടപടിക്കിടെ ആളപായം ഉണ്ടായെന്ന സാമൂഹിക മാധ്യമങ്ങളിലെ പ്രചാരണം ഡൽഹി പോലീസ് തള്ളി. സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ വിശ്വസിക്കുകയോ പങ്കിടുകയോ ചെയ്യരുതെന്ന് പോലീസ് അഭ്യർത്ഥിച്ചു. കൃത്യവും ആധികാരികവുമായ വിവരങ്ങൾക്ക് ഔദ്യോഗിക സംവിധാനങ്ങളെ മാത്രം ആശ്രയിക്കണമെന്നും ഡൽഹി പോലീസ് അഭ്യർത്ഥിച്ചു. ലോകല്യാൺ മാർഗിൽ പ്രതിഷേധം നടത്തിയ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നടപടി അനുചിതമെന്ന് BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ പറഞ്ഞു. ഡൽഹിയിലെ സംഭവങ്ങൾ ദൗർഭാഗ്യകരമാണെന്നും ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിലെ കറുത്ത ദിനമാണെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് വ്യക്തമാക്കി. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഉൾപ്പെടെ ജനപ്രതിനിധികൾക്കെതിരെ ഡൽഹി പോലീസ് സ്വീകരിച്ച നടപടി ജനാധിപത്യ വിരുദ്ധമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയെ ഡൽഹി പോലീസ് നിരത്തിൽ വലിച്ചിഴച്ചതും പ്രിയങ്ക ഗാന്ധിയെ പുരുഷ പോലീസ് തടഞ്ഞതും MP മാർക്ക് നേരെ കയ്യേറ്റമുണ്ടായതും ഗൗരവത്തോടെയാണ് കാണേണ്ടതെന്നും VD സതീശൻ അറിയിച്ചു. വിദ്യാർത്ഥികളെ ക്രൂരമായി വേട്ടയാടിയ ഭരണകൂട നടപടിക്കെതിരെയാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചതെന്നും VD സതീശൻ പറഞ്ഞു. പ്രതിഷേധങ്ങളെയും വിയോജിപ്പുകളെയും അടിച്ചമർത്തുന്ന സമീപനം ജനാധിപത്യത്തിന് യോജിച്ചതല്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. വിദ്യാർത്ഥികളുടെ ന്യായമായ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ പ്രതിഷേധിച്ച കോൺഗ്രസ് നേതാക്കൾക്കും MP മാർക്കും ഡൽഹി പോലീസിന്റെ അതിക്രമം ജനാധിപത്യ വിരുദ്ധമാണെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞു. ജനപ്രതിനിധികളെന്ന പരിഗണന നൽകാതെയാണ് നേതാക്കളെ അറസ്റ്റ് ചെയ്തതെന്നും ജനകീയ വിഷയങ്ങൾ ഉയർത്തി പ്രതിഷേധിക്കാൻ ജനപ്രതിനിധികൾക്ക് അവകാശമുണ്ടെന്നും സണ്ണി ജോസഫ് അഭിപ്രായപ്പെട്ടു. ഡൽഹി പോലീസ് നടപടിക്കെതിരെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ പ്രകടനം സംഘടിപ്പിക്കുമെന്ന് KPCC ജനറൽ സെക്രട്ടറി നെയ്യാറ്റിൻകര സനൽ അറിയിച്ചു. പാർലമെന്റ് വർഷകാല സമ്മേളനം ഇന്നും തുടരും. നീറ്റ് ചോദ്യപേപ്പർ വിഷയത്തിൽ കഴിഞ്ഞ 2 ദിവസവും പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഇരുസഭകളും പ്രക്ഷുബ്ധമായിരുന്നു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് തമിഴ്നാട്ടിലെ കോയമ്പത്തൂരും തിരുപ്പൂരും സന്ദർശിക്കും. സന്ദർശനവേളയിൽ കോയമ്പത്തൂരിലെ GKNM കോളേജ് ഓഫ് നഴ്സിംഗിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഉപരാഷ്ട്രപതി മുഖ്യാതിഥിയായി പങ്കെടുക്കും. തിരുപ്പൂർ അവിനാശിയിലെ ലിംഗേശ്വരർ ക്ഷേത്രവും ഉപരാഷ്ട്രപതി സന്ദർശിക്കും. ബ്രിക്സ് ആരോഗ്യമന്ത്രിമാരുടെ 3 ദിവസത്തെ യോഗം ഇന്ന് ചണ്ഡീഗഡിൽ ആരംഭിക്കും. ആരോഗ്യ സുരക്ഷ, ഡിജിറ്റൽ ആരോഗ്യം, മഹാമാരികളെ നേരിടൽ, ഗുണമേന്മയാർന്ന ആരോഗ്യ സേവനങ്ങളിൽ തുല്യ അവസരം എന്നിവയിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനാണ് ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ ആരോഗ്യമന്ത്രിമാരുടെയും മുതിർന്ന ആരോഗ്യ ഉദ്യോഗസ്ഥരുടെയും യോഗം ചേരുന്നത്. ബ്രിക്സ് പ്രോസിക്യൂഷൻ സർവീസസ് മേധാവികളുടെ 8ാമത് യോഗം നിയമ നീതിന്യായ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ വെർച്വലായി ചേർന്നു. അറ്റോർണി ജനറൽ R വെങ്കട്ടരാമൻ അധ്യക്ഷനായിരുന്നു. പ്രോസിക്യൂഷന്റെ വീക്ഷണത്തിൽ ക്രിമിനൽ വിധിന്യായത്തിലെ അനുഭവങ്ങളും മികച്ച രീതികളും കൈമാറൽ എന്ന വിഷയത്തിലായിരുന്നു യോഗം. ആസിയാന് കീഴിലെ വിദേശകാര്യമന്ത്രിതല യോഗങ്ങളിൽ പങ്കെടുക്കാൻ വിദേശകാര്യമന്ത്രി Dr. S. ജയശങ്കർ ഇന്നു മുതൽ 2 ദിവസം ഫിലിപ്പീൻസ് സന്ദർശിക്കും. ആസിയാൻ ഇന്ത്യ, ഈസ്റ്റ് ഏഷ്യ ഉച്ചകോടി, ആസിയാൻ റീജിയണൽ ഫോറം എന്നിവയുൾപ്പെടെ അനുബന്ധ യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും. ഓസ്ട്രേലിയ, ജപ്പാൻ, അമേരിക്ക എന്നിവിടങ്ങളിലെ ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗവും ഉണ്ടാകും. മറ്റു രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. സംസ്ഥാനത്തെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയിലേക്ക് പുതുതായി ഉൾപ്പെടുത്തുന്ന യൂണിറ്റുകൾ മന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് പ്രഖ്യാപിക്കും. ഉച്ചയ്ക്ക് 2 തിരുവനന്തപുരം കവടിയാർ സാൽവേഷൻ ആർമി സ്കൂളിലാണ് പ്രഖ്യാപനം. ചടങ്ങിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളെ തുഫാൻ വാരിയേഴ്സായും പോൾ ബ്ലഡ് അംബാസ

0: ഡേഴ്സായും സൈബർ വാരിയേഴ്സായും മന്ത്രി പ്രഖ്യാപിക്കും. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾക്കായി ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ സംസ്ഥാനതലത്തിൽ സംഘടിപ്പിക്കുന്ന ഐക്യാൻ പരിശീലന പരിപാടിയും മന്ത്രി ഉദ്ഘാടനം ചെയ്യും. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ വിവരങ്ങളടങ്ങിയ വെബ് പോർട്ടൽ മന്ത്രി എൻ ഷംസുദ്ദീൻ ലോഗിൻ ചെയ്യും. ഓഫീസുകളിലെ ഫയലുകളിൽ ഒതുങ്ങാതെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ടറിഞ്ഞ് പരിഹരിക്കുകയാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി കെ എ തുളസി പറഞ്ഞു. തിരുവനന്തപുരം അഗസ്ത്യവനം മണ്ണംകോണത്ത് ഊരൊരുക്കം 2026 പദ്ധതിയുടെ പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ അംഗങ്ങളുടെ ഒഴിവുകൾ നികത്താൻ ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്ത് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിലും അതത് തദ്ദേശ സ്ഥാപനങ്ങളിലും വില്ലേജ് താലൂക്ക് ഓഫീസുകളിലും പട്ടിക ലഭ്യമാണ്. 2025 പൊതു തെരഞ്ഞെടുപ്പിന് ഉപയോഗിച്ച വോട്ടർ പട്ടിക അടിസ്ഥാനമാക്കിയാണ് കരട് പട്ടിക പ്രസിദ്ധീകരിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട അപേക്ഷകളും ആക്ഷേപങ്ങളും അടുത്ത മാസം 5 വരെ സ്വീകരിക്കും. കോമൺവെൽത്ത് ഗെയിംസിന് നാളെ സ്കോട്ട്ലാൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കമാകും. 13 ഇനങ്ങളിലായി 126 താരങ്ങൾ മത്സരത്തിനിറങ്ങും. അത്ലറ്റിക്സ്, ബോക്സിംഗ്, ഭാരോദ്വഹനം എന്നിവയിലാണ് ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷകൾ. 2022 ബെർമിംഗ്ഹാമിൽ 61 മെഡലുകളുമായി ഇന്ത്യ 4th. സമുദ്ര ഗവേഷണം ശക്തിപ്പെടുത്താൻ കാസർകോട്ടെ കേരള കേന്ദ്ര സർവകലാശാലയും ഹൈദരാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇന്ത്യൻ നാഷണൽ സെന്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസസും ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. വൈസ് ചാൻസലർ പ്രൊഫസർ സിദ്ദു പി അൽഗുറിന്റെ സാന്നിധ്യത്തിൽ സർവകലാശാലയ്ക്ക് വേണ്ടി രജിസ്ട്രാർ ഇൻചാർജ് പ്രൊഫസർ വി ബി സമീർകുമാറും ഇൻക്വയസിനെ പ്രതിനിധീകരിച്ച് ഡയറക്ടർ ഡോക്ടർ ടി എം ബാലകൃഷ്ണൻ നായരുമാണ് ധാരണാപത്രത്തിൽ ഒപ്പിട്ടത്. കേരളത്തിന്റെ താൽപര്യങ്ങൾക്കെതിരായ ഒരു നടപടിക്കും കൂട്ടുനിൽക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആലപ്പുഴയിൽ പറഞ്ഞു. മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന CPI നേതാവുമായിരുന്ന വി എസ് അച്യുതാനന്ദന്റെ 1st അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വഖഫ് ബോർഡ് വിഷയത്തിൽ സുപ്രീംകോടതി ഉത്തരവ് ആശ്വാസമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. ഹൈക്കോടതിയിൽ ഹർജിക്കാരുമായി ഒത്തുകളിച്ച് നേടിയെടുത്ത ഇടക്കാല ഉത്തരവാണ് സുപ്രീംകോടതി ഭേദഗതി ചെയ്തതെന്ന് അദ്ദേഹം പറഞ്ഞു. CPIM സംസ്ഥാന നേതൃയോഗങ്ങൾക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. സെപ്റ്റംബറിൽ ചേരുന്ന വിശാല സംസ്ഥാന കമ്മിറ്റിയുടെ നടപടിക്രമങ്ങളായിരിക്കും യോഗങ്ങളുടെ അജണ്ട. ഇന്ന് സെക്രട്ടേറിയറ്റും നാളെയും മറ്റന്നാളും സംസ്ഥാന കമ്മിറ്റിയുമാണ്. നേമം മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനും ഭാവി പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനും രാജീവ് ചന്ദ്രശേഖർ MLA അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. യോഗത്തിൽ മണ്ഡലത്തിലെ വിവിധ വാർഡുകളിലെ കൗൺസിലർമാർ പങ്കെടുത്തു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പരിസരത്ത് ബസ് ടെർമിനൽ സ്ഥാപിക്കാൻ നടപടികൾ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് നിർദ്ദേശം നൽകി. സ്ഥിരം ബസ് ടെർമിനൽ പ്രവർത്തനക്ഷമമാകുന്നതുവരെ മെഡിക്കൽ കോളേജിൽ യാത്ര അവസാനിപ്പിക്കുന്ന ബസ്സുകൾക്ക് താൽക്കാലിക പാർക്കിങ്ങിന് അനുയോജ്യമായ സ്ഥലം കണ്ടെത്തണമെന്നും അദ്ദേഹം നിർദ്ദേശം നൽകി. ഒരു മാസത്തിനുള്ളിൽ കോർപ്പറേഷൻ സെക്രട്ടറി വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും കമ്മീഷൻ ആവശ്യപ്പെട്ടു. കോഴിക്കോട് പാളയത്തെ കൊലപാതക കേസിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. പാളയം പുതിയ കോവിലകം പറമ്പ് സ്വദേശി ബിജുവിനെ കൊലപ്പെടുത്തിയ കേസിലാണ് അടുത്ത ബന്ധുവായ കുറ്റിയിൽ താഴം തെക്കിനടത്ത് മിത്തൽ ദീപകിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയത്. കോട്ടയം അയർകുന്നം മാറ്റുപള്ളിയിൽ ഒരു കുടുംബത്തിലെ 4 വിഷം ഉള്ളിൽ ചെന്ന നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഇളയ കുട്ടി അലനും മരിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 52 കേസുകളിലായി 54 കൂടി അറസ്റ്റിലായി. ഇതോടെ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി എടുത്ത കേസുകളുടെ എണ്ണം 7628. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് വിഷയം പാർലമെന്റിൽ ചർച്ച ചെയ്യാനും യുവാക്കളുടെ ആശങ്കകൾ പരിഹരിക്കാനും ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. പ്രതിപക്ഷ നേതാക്കൾക്കെതിരായ ഡൽഹി പോലീസ് നടപടി ജനാധിപത്യ വിരുദ്ധമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ബ്രിക്സ് ആരോഗ്യമന്ത്രിമാരുടെ 3 യോഗം ഇന്ന് ചണ്ഡീഗഡിൽ. തദ്ദേശ ഭരണ സ്ഥാപന ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. കോമൺവെൽത്ത് ഗെയിംസിന് നാളെ സ്കോട്ട്ലാൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: സംപ്രതി വാർത്താഃ ശ്രൂയന്താം പ്രവാചക ഋചാ ഝാ. പ്രശാസനേന ഉക്തം യത് നീറ്റ് പ്രശ്നപത്ര അനധികൃത പ്രകാശന പ്രകരണേ തദനുബദ്ധ വിഷയേഷു ച സംസദി ചർച്ചയൈ പ്രശാസനം സജ്ജമസ്തി. ഹ്യഃ നവദില്യാം വാർത്താഹരാൻ സംബോധയൻ കേന്ദ്രീയ മന്ത്രി ജിതേന്ദ്ര സിംഹ ലോകസഭായാം വിപക്ഷ നേതാരം രാഹുല ഗാന്ധിനം ആരോപിതവാൻ യത് പ്രശാസനസ്യ ആശ്വാസനസ്യ അനന്തരമപി സഹ നീറ്റ് വിഷയക ചർച്ചയാഃ സ്വപൂർവാമാഗ്രഹാത് നിവൃത്തഃ.
2: सरकार संसद में न केवल इस विषय को लेकर बल्कि इस विषय के साथ संबंधित अन्य सभी विषयों को विस्तृत चर्चा के लिए तैयार है. प्रधानमंत्री जी ने बहुत स्पष्ट कहा है कि नीट और पेपर लीक इत्यादि विषयों को लेकर के जो लोग भी जिम्मेवार हैं उनके खिलाफ कड़ी से कड़ी कार्रवाई की जाएगी और हम अपने बच्चों के साथ अन्याय नहीं होने देंगे.
1: पूर्वाहणे कांग्रेस दलस्य अध्यक्ष मल्लिकार्जुन खड़गे രാഹുല ഗാന്ധി പ്രിയങ്കാ ഗാന്ധി വാഡ്ര അന്യേ ദലസദസ്യാ നീറ്റ് വിഷയക ചർച്ചമാധൃത്യ പ്രദർശനം അകുർവൻ. കേന്ദ്രീയ മന്ത്രി ജിതേന്ദ്ര സിംഹ തഥാ കേന്ദ്രീയ ഗൃഹസചിവ ഗോവിന്ദ മോഹന ലോകകല്യാണ മാർഗസ്ഥത്തെ പ്രദർശനസ്ഥലെ കോൺഗ്രസ് നേതൃഭിഹി സഹ മിലനം കൃതവന്തൗ. തത്രൈവ സംസദി വിപക്ഷ സദസ്യഹി പുനഃ പുനഃ കൃതഹി വ്യവധാനൈഹി ലോകസഭ രാജ്യസഭ ച നീറ്റ് പ്രശ്നപത്ര അനധികൃത പ്രകാശന പ്രകരണം സമേത്യ വിവിധ വിഷയേഷു ഹ്യഃ ആദിവസം യാവത് സ്ഥഗിതേ അഭവതാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സദ്യ ഏവ ജാതി നീറ്റ് പരീക്ഷായാ പ്രശ്നപത്ര അനധികൃത പ്രകാശന പ്രകരണേ സംലഗ്ന ജനാൻ വിരുദ്ധ്യ ദൃഢ നിഗ്രഹം കർത്തും അഥ രാഷ്ട്രസ്യ യൂനാം ഹിതസ്യ സംരക്ഷണം ച പുനഃ ഉദ്ഘാടിതവാൻ. അസൌ അവദത് യത് ഭവിഷ്യേ ഏതാദൃശാണാം ഘടനാനാം നിവാരണായ പ്രശാസനേന ബഹവഃ ഉപായാഃ ക്രിയമാണാഃ സന്തി. പ്രധാനമന്ത്രി ഏതത് സംസദ് ഭവൻ പരിസരെ രാഷ്ട്രീയ ജനതാന്ത്രിക സംയുതേഃ മംഗള മിലൻ ഇതി നാമ്ന അപി പ്രഖ്യാതി സംസദീയ ദലീയോപവേശനെ ഉക്തവാൻ. വാർത്താഹരാൻ സംസൂചയൻ സംസദീയ കാര്യമന്ത്രി കിരൺ റിജിജു അവദത് യത് ഉപവേശനെ പ്രധാനമന്ത്രി ദേശവ്യാപിനാം ഭാവി പരീക്ഷാണാം പ്രശ്നപത്ര അനധികൃത പ്രകാശന നിവാരണായ സർവേഷാം സംബന്ധിത പക്ഷാണാം സമന്വിത പ്രയത്നാനാം ആവശ്യകതാം വിശേഷതയാ പ്രതിപാദിതവാൻ. രാഷ്ട്രപതി പദാസീന ദ്രൗപദി മുർമുഹു ഇത്യേഷാ ഭാരത ഉത്തര മെസിഡോണിയ ദേശയോഃ ആർത്ഥിക സംബന്ധാൻ വിസ്താരയിതും ഉക്തവതി. ഉഭയദേശീയ ഉദ്യോഗിനഃ വ്യാപാരാത് പരം നിവേശ പ്രാവിധിക്കി നവോന്മേഷാധാരിത ദീർഘകാലിക സഹകാര്യം പ്രവർദ്ധയിതും ആഗ്രഹം അകരോത്. സ്കോപ്സെ ഇത്യത്ര ഭാരത് ഉത്തർ മെസിഡോണിയ വ്യാപാര മഞ്ചം സംബോധയന്തി രാഷ്ട്രപതി പദാസീന ദ്രൗപദി മുർമുഹു അവദത് യത് ഭാരതീയ രാഷ്ട്രപതേഃ ഉത്തർ മെസിഡോണിയ ദേശസ്യ ഏഷാ പ്രഥമ യാത്ര അസ്തി. യാ ഉഭയദേശയോഃ സംബന്ധ സുദൃഢീകരണേ ഭാരതസ്യ ദൃഢ പ്രതിബദ്ധതാം ദ്യോതയതി. സാ അവോചത് യത് വർത്തമാന വ്യാപാരസ്യ പരിമാണം തസ്യാഃ സംഭാവനായാഃ അംശമാത്രമേവ പ്രതിനിധിത്വം കരോതി. അസ്യ ദശകസ്യ അന്തപര്യന്തം ദ്വൈപാക്ഷിക വ്യാപാരം ദ്വിഗുണം ഭവിതും ശക്യതെ ഇതി വിശ്വാസഃ അസ്തി. ഭാജപേതി ദലം ഹ്യഃ ലോകസഭായാഃ വിപക്ഷനേതുഃ രാഹുലഗാന്ധിനഃ ലോകകല്യാണ മാർഗേ വിരോധ പ്രദർശനസ്യ നിന്ദാമകരോത്. തേന പ്രദർശിതാചരണം പൂർണ്ണതയാ അശോഭനീയം നിന്ദനീയം ചേതി വർണ്ണിതവാൻ. നവദില്യാം വാർത്താഹരൈ സഹ വാർത്താലാപം കുർവൻ ഭാജപേതി ദലസ്യ അധ്യക്ഷ നിതിന നവീന ഉക്തവാൻ യത് ഏഷാ ഘടനാ ദുർഭാഗ്യപൂർണ അസ്തി ഭാരതസ്യ രാജനൈതിക ഇതിഹാസെ കൃഷ്ണ ദിവസേതി വർണ്ണിതവാൻ. വിദേശമന്ത്രി ഡോക്ടർ എസ് ജയശങ്കര അദ്യാരഭ്യ ദ്വിദിവസീയ ഫിലിപ്പീൻസ് ദേശസ്യ യാത്രയൈ മനീല ഇത്യത്ര ഗമിഷ്യതി. തത്ര അസൌ ആസിയാൻ ഇത്യേതസ്യ അന്തർഗതം ആയോജിതേഷു വിദേശമന്ത്രിസ്തരീയോപവേശനേഷു ഭാഗം ഗ്രഹീഷ്യതി ഇതി വാർത്താഹ.

0: സമയം 7 മണി. ആകാശവാണി.
1: രാമായണ പൊരുൾ. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്.
2: അക്ഷരങ്ങളുടെ പവിത്രതയും വായനയുടെ പുണ്യവുമായി വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലയ്ക്കൽ, ആലപ്പുഴ.
3: ഇനി ഓരോ ദിനവും രാമായണ പാരായണത്തിലൂടെ, ഭാഗവതത്തിന്റെ ഈരടികളിലൂടെ, സഹസ്രനാമ ജപത്തിലൂടെ ഐശ്വര്യമാകട്ടെ. തലമുറകളെ വിജ്ഞാനത്തിലൂടെ, ഭക്തിയിലൂടെ വളർത്തുന്ന വിദ്യാരംഭം പബ്ലിഷേഴ്സ് പ്രസാധന രംഗത്ത് 10 ആണ്ടുകൾ പിന്നിടുന്നു. തെറ്റില്ലാത്ത അച്ചടിയും ഉള്ളടക്കത്തിലെ സത്യവും വായനക്കാരുടെ വിശ്വാസവുമാണ് വിദ്യാരംഭത്തെ എന്നും മുന്നിൽ നിർത്തുന്നത്.
1: രാമായണ പൊരുൾ അവതരിപ്പിക്കുന്നത് MB നടേശൻ.
4: രാമായണത്തിൽ ഒട്ടനവധി കഥാപാത്രങ്ങളുണ്ട്. അതിൽ രാമന്റെ കൂടെയുള്ളവരെല്ലാം ധർമ്മിഷ്ഠരും രാവണന്റെ കൂടത്തിൽ ഉള്ളവർ അധർമ്മികളുമാണ് എന്നൊരു മുൻവിധി നമുക്കുണ്ട്. എന്നാൽ ഈ കാഴ്ചപ്പാട് ശരിയല്ല. രാവണന് പോലും അങ്ങേയറ്റത്തെ ധർമ്മബോധം ഉണ്ടായിരുന്ന ആളാണ്. കാരണം അത്രമേൽ ധാർമ്മികമായ പാഠങ്ങളാണ് അദ്ദേഹം ശ്രവിച്ചിട്ടുള്ളത്. പക്ഷെ അറിഞ്ഞതിനെ പ്രയോഗിക്കാൻ സാധിച്ചിരുന്നില്ല എന്നൊരു നിസ്സഹായത അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ അനുജൻ കുംഭകർണൻ. കുംഭകർണൻ എന്ന് കേൾക്കുമ്പോഴേ ഏവർക്കും ചിരി വരുന്ന ഒരു സ്വഭാവമാണ്. കാരണം 6 മാസം ഉറക്കവും ഉറങ്ങിയെഴുന്നേറ്റാൽ മൂക്കുമുട്ട ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്ന ഒരു ഹാസ്യ കഥാപാത്രമാണ് പൊതുവെ എല്ലാവരുടെയും മനസ്സിലേക്ക് വരുന്നത്. എന്നാൽ ഈ കുംഭകർണൻ തന്റെ ജ്യേഷ്ഠനായ രാവണനുമായി 2 സ്ഥലത്ത് സംഭാഷണം നടത്തുന്നുണ്ട്. യുദ്ധകാണ്ഡത്തിലാണ് അദ്ദേഹം പറയുകയാണ്, ഉറക്കത്തിൽ നിന്നും എല്ലാവരും കൂടി അദ്ദേഹത്തെ എഴുന്നേൽപ്പിച്ചു. അങ്ങനെ എഴുന്നേൽപ്പിച്ചതിന് ശേഷം ജ്യേഷ്ഠനോട് പറയുന്ന സന്ദർഭമാണ്, ജീവിച്ചു ഭൂമിയിൽ വാഴ്കുന്നതിൽ മമ ദേവത്വമാശു കിട്ടുന്നതു നല്ലതു. ഇപ്പോൾ ഭവാൻ ചെയ്ത കർമ്മങ്ങളൊക്കെയും തുൽപ്രാണഹാനിക്കു തന്നെ ധരിക്കനീ. ഈ ഭൂമിയിൽ എന്തിനാണ് പിറവി കൊള്ളുന്നത്? ദൈവിക ഗുണങ്ങൾ സമ്പാദിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും ദൈവികത നിറയുമ്പോൾ നാം സ്വയം ദേവത്വമുള്ളവരായി മാറുകയാണ്. എന്നാൽ അങ്ങ് ചെയ്തിരിക്കുന്ന കർമ്മങ്ങൾ ഓരോന്നും തൊൽ പ്രാണഹാനിക്ക് തന്നെയാണ്, അങ്ങയുടെ തന്നെ നാശത്തിന് കാരണമാകുന്ന രീതിയിൽ ആണ് നിർവഹിച്ചിട്ടുള്ളത്. ഇങ്ങനെ അദ്ദേഹം ലോകത്തിലെ നിരവധി ഉദാഹരണങ്ങൾ പറയുകയാണ്. മോഹേന നാദഭേദം കേട്ടു ചെന്നുടൻ ദേഹനാശം മൃഗങ്ങൾക്ക് വരുന്നിതു. ലോകത്തിൽ ശബ്ദം കേട്ട് മൃഗങ്ങൾ പോകുമ്പോൾ ഒടുവിൽ അവരുടെ ജീവിതം തന്നെ നശിക്കുന്ന ഉദാഹരണമുണ്ട്. മത്സ്യം ചൂണ്ടയിൽ കുരുക്കിയ ഇര വിഴുങ്ങുമ്പോൾ വാസ്തവത്തിൽ അവയും ആത്മഹത്യയിലേക്ക് നടക്കുകയാണ്. അഗ്നിയെ കണ്ട് മോഹിച്ച് ശലഭങ്ങൾ ഇതുപോലെ തന്നെയാണ് മൃത്യുവിന്റെ വായിലേക്ക് ചെന്നെത്തുന്നത്. ഇങ്ങനെ നിരവധിയായ ലൗകികമായ ഉദാഹരണങ്ങളെല്ലാം പറഞ്ഞിട്ടാണ് ജ്യേഷ്ഠനെ അങ്ങ് ചെയ്തത് തെറ്റാണ്, ധർമ്മത്തിന് നിരക്കാത്തതാണ് എന്ന് പറയുന്നത്. പറയുകയാണ് അദ്ദേഹം, വിജ്ഞാനമുള്ള ദിവ്യന്മാർക്ക് പോലും മറ്റജ്ഞാനികൾക്കോ പറയേണ്ടതില്ലല്ലോ എന്നാണ്. വിജ്ഞന്മാരെന്ന് കരുതുന്നവർക്ക് പോലും ഇത്തരത്തിലുള്ള തെറ്റുകൾ സംഭവിക്കും. അപ്പൊ പിന്നെ അജ്ഞന്മാരുടെ കഥ പറയാനുണ്ടോ എന്നുള്ളതാണ്. ഈ കുംഭകർണൻ തന്നെയാണ് പറയുന്നത്, മൂഢരാം മന്ത്രികൾ ചൊല്ലുകേട്ടിയിടുകിൽ നാടും ആയുസും കുലവും നശിച്ചു പോവും. ഇങ്ങനെ ലോകത്തിന്റെ ഒരു സ്വഭാവം, അതുപോലെ തന്നെ നമ്മുടെ ദർശനത്തിന്റെ വളരെ കൃത്യമായ വിവരണവുമാണ് കുംഭകർണൻ നടത്തുന്നത്. അതിലേറ്റവും രസകരമായ ഒന്ന് കുംഭകർണൻ പറയുകയാണ്, ജ്ഞാനസ്വരൂപനാകുന്ന ശിവൻ പരൻ മനുഷാകാരനാം രാമനാകുന്നതും. യഥാർത്ഥത്തിലുള്ള ജ്ഞാനസ്വരൂപിയായ ശിവന്റെ മനുഷ്യരൂപമാണ് രാമൻ. വളരെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ശിവൻ തന്നെയാണ് വിഷ്ണു, വിഷ്ണു തന്നെയാണ് ശിവൻ എന്ന ഏകതയുടെ സന്ദേശമാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. ഇങ്ങനെ നെഗറ്റീവ് കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ പരാജിതൻ എന്ന് നാം വിശേഷിപ്പിക്കുന്ന കഥാപാത്രങ്ങളെ അടുത്തറിയുമ്പോഴാണ് അവർ പോലും എത്രമേൽ ധാർമ്മികമായ ബോധമുള്ളവരായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് ഈ ദൃഷ്ടിയിലൂടെ നമുക്ക് ഒരിക്കൽ കൂടി രാമായണത്തിലെ കഥാപാത്രങ്ങളെ പഠിക്കാൻ ശ്രമിക്കാം.
1: രാമായണ പൊരുൾ അവതരിപ്പിച്ചത് MB നടേശൻ. രാമായണ പൊരുൾ. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്.
2: അക്ഷരങ്ങളുടെ പവിത്രതയും വായനയുടെ പുണ്യവുമായി വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലയ്ക്കൽ, ആലപ്പുഴ.

0: പുലർവട്ടത്തിൽ ആദ്യം
1: കാർഷിക മേഖലാ വാർത്തകൾ. സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് 2025 സംസ്ഥാന ജൈവ വൈവിധ്യ സംരക്ഷണ പുരസ്കാരങ്ങൾക്ക് അപേക്ഷ ക്ഷണിച്ചു. സംസ്ഥാനത്തെ ജൈവ വൈവിധ്യ സംരക്ഷണം, പാരമ്പര്യ അറിവുകളുടെ സംരക്ഷണം, ജൈവ വിഭവങ്ങളുടെ സുസ്ഥിര ഉപയോഗം, ജനകീയ പങ്കാളിത്തത്തോടെയുള്ള ജൈവ വൈവിധ്യ പരിപാലനം തുടങ്ങിയ മേഖലകളിൽ ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയ വ്യക്തികൾ, കർഷകർ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ജൈവ വൈവിധ്യ മാനേജ്മെന്റ് കമ്മിറ്റികൾ, സന്നദ്ധ സംഘടനകൾ എന്നിവരെ ആദരിക്കുന്നതിനായി വിവിധ വിഭാഗങ്ങളിലായി 15 ജൈവ വൈവിധ്യ പുരസ്കാരങ്ങൾക്കാണ് അപേക്ഷ ക്ഷണിച്ചത്. അവാർഡിനുള്ള അപേക്ഷകൾ തപാൽ മാർഗം മാത്രമേ സ്വീകരിക്കൂ. പൂരിപ്പിച്ച അപേക്ഷയും അനുബന്ധ രേഖകളും ഈ മാസം 31 ലഭ്യമാക്കണം. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക. 0471 2 7 2 4 7 4 0. സപ്ലൈകോയ്ക്കു വേണ്ടി 2026-27 സീസണിൽ കർഷകരിൽ നിന്നും നെല്ല് സംഭരിച്ച് സംസ്കരിച്ച് അരിയാക്കാൻ താൽപര്യമുള്ള സംസ്ഥാനത്തെ മില്ലുടമകളിൽ നിന്നും താൽപര്യപത്രം ക്ഷണിച്ചു. അപേക്ഷകർക്ക് ഈ രംഗത്ത് ചുരുങ്ങിയത് 3 പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. സപ്ലൈകോ നിഷ്കർഷിക്കുന്ന മാനദണ്ഡ പ്രവർത്തിക്കണം. താൽപര്യപത്രം എറണാകുളം കടവന്ത്ര സപ്ലൈകോ ഹെഡ് ഓഫീസിൽ 5 മുൻപായി സമർപ്പിക്കുക. കർഷക സുരക്ഷയും വിള സംരക്ഷണവും ഉറപ്പാക്കുന്നതിനായി കൃഷിവകുപ്പ് നടപ്പിലാക്കുന്ന കാലാവസ്ഥാധിഷ്ഠിത വിള ഇൻഷുറൻസ് പദ്ധതി ഖരീഫ് 2026 സീസൺ അപേക്ഷ ക്ഷണിച്ചു. അർഹതപ്പെട്ട കർഷകർക്ക് അംഗീകൃത ഏജൻസികളിലൂടെയോ ഔദ്യോഗിക ഓൺലൈൻ പോർട്ടലിലൂടെയോ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷയ്ക്കുമായി കർഷകർക്ക് അംഗീകൃത ഏജൻസിയായ അഗ്രികൾച്ചർ ഇൻഷുറൻസ് കമ്പനിയുമായി ബന്ധപ്പെടാം. വിശദവിവരങ്ങൾക്കായി ഇനി പറയുന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക. 1800-4250-7064. അപേക്ഷ സമർപ്പിച്ചതിനു ശേഷം ലഭിക്കുന്ന പോളിസി കോപ്പി പരിശോധിച്ച് പ്രീമിയം തുക, ഇൻഷുറൻസ് ചെയ്ത പഞ്ചായത്ത്, വിളയുടെ പേര് എന്നിവ കൃത്യമാണോ എന്ന് ഉറപ്പുവരുത്തി സൂക്ഷിക്കേണ്ടതാണ്. ഈ വർഷത്തെ ആദ്യ സീസണായ ഖാരിഫിൽ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള സമയം ഈ മാസം 31 നീട്ടി. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 to 12:00 വിളകളിൽ സംയോജിത രോഗനിയന്ത്രണം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് വെള്ളായണി കാർഷിക കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സുഷ എസ് താര മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു. 9495-96-43-21, 9496-55-6-321, 9496-55-6-321. ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ വിളകളിൽ സംയോജിത രോഗനിയന്ത്രണം എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 to 12:00. തൃശൂർ ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലെ അഗ്രോ ഇന്നവേഷൻ പാർക്കിന്റെ നേതൃത്വത്തിൽ 1 ഗാർഹിക സാഹചര്യത്തിൽ കൂൺവിത്തുൽപാദനവും കൃഷിയും എന്ന വിഷയത്തിൽ പരിശീലനം സംഘടിപ്പിക്കുന്നു. വിശദവിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക. 9447-814-390. കാർഷിക സർവകലാശാലയുടെ വിവിധ ക്യാമ്പസുകളിൽ നടത്തുന്ന ഡിപ്ലോമ ഇൻ അഗ്രികൾച്ചറൽ സയൻസസ്, ഡിപ്ലോമ ഇൻ ഓർഗാനിക് അഗ്രികൾച്ചർ എന്നീ കോഴ്സുകളിലേക്ക് അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 31 നീട്ടി. വിശദവിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക. 0487-2-4-3-8-1-3-6. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
2: കാൽപന്തും കലക്കൻ ഓഫറുമായി പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
3: എൽഇഡി ടിവികൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകൾ. 1 EMI ഫ്രീ. 21,000 വരെ ക്യാഷ് ബാക്ക് ഓഫർ. 000 ഫിനാൻസ് സ്കീമുകൾ.
2: കൂടാതെ എല്ലാ എൽഇഡി ടിവി ഫിനാൻസ് പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ.
3: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
0: ഇന്ന് ജൂലൈ 22. ചരിത്രത്തിലെ ഈ ദിനത്തിന്റെ പ്രാധാന്യം ഇനിയറിയാം. റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
4: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
5: പ്രായോജികർ
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
5: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
6: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ

0: അശോകചക്രം മധ്യത്തിൽ ഉൾപ്പെടുത്തിയാണ് ഭരണഘടനാ സമിതി പതാകയ്ക്ക് അന്തിമ രൂപം നൽകിയത്. ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം എപ്പോഴും 3:2 ആയിരിക്കണം. മുകളിലെ കുങ്കുമനിറം ധീരതയെയും ത്യാഗത്തെയും, നടുവിലെ വെള്ളനിറം സമാധാനത്തെയും സത്യത്തെയും, താഴെയുള്ള പച്ചനിറം സമൃദ്ധിയെയും പ്രതീകപ്പെടുത്തുന്നു. 1933 ജൂലൈ 22 അമേരിക്കൻ പൈലറ്റായ ബൈലി പോസ്റ്റ് ലോക വ്യോമയാന ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഒരു റെക്കോർഡ് സ്വന്തമാക്കിയത്. ഒറ്റയ്ക്ക് വിമാനം പറത്തി ലോകം ചുറ്റിയ ആദ്യത്തെ വ്യക്തിയാണ് അദ്ദേഹം. വിന്നി മേ എന്ന് പേരുള്ള തന്റെ ലോക്ഹീഡ് വേഗ വിമാനത്തിലാണ് അദ്ദേഹം ഈ സാഹസിക യാത്ര നടത്തിയത്. 7 ദിവസവും 18 മണിക്കൂറും 49 മിനിറ്റും കൊണ്ട് അദ്ദേഹം ഏകദേശം 25,100 കിലോമീറ്റർ ദൂരം പിന്നിട്ടു. 1933 ജൂലൈ 15 ന്യൂയോർക്കിൽ നിന്ന് ആരംഭിച്ച് ബെർലിൻ, മോസ്കോ, അലാസ്ക വഴി ജൂലൈ 22 അദ്ദേഹം തിരിച്ച് ന്യൂയോർക്കിൽ തന്നെ ലാൻഡ് ചെയ്തു. അപകടത്തിൽ ഒരു കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടിരുന്നിട്ടും കഠിനമായ കാലാവസ്ഥയെയും സാങ്കേതിക തകരാറുകളെയും അതിജീവിച്ചാണ് അദ്ദേഹം ഈ നേട്ടം കൈവരിച്ചത്. ഉയരത്തിൽ പറക്കുമ്പോൾ പൈലറ്റുമാർക്ക് ആവശ്യമായ ആദ്യത്തെ പ്രഷർ സ്യൂട്ട് വികസിപ്പിച്ചെടുത്തതും ഇദ്ദേഹമാണ്. ഇത് പിന്നീട് ബഹിരാകാശ യാത്രികരുടെ സ്യൂട്ടുകൾക്ക് മാതൃകയായി. 1298 ജൂലൈ 22 സ്കോട്ടിഷ് സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഫാൽക്കിർക്ക് യുദ്ധം നടന്നത്. സ്കോട്ട്ലൻഡിന്റെ ഇതിഹാസ നായകനായ വില്യം വാലസും ഇംഗ്ലണ്ടിലെ എഡ്വേർഡ് 1 രാജാവും തമ്മിലായിരുന്നു ഈ യുദ്ധം. 1297 നടന്ന സ്റ്റെർലിംഗ് ബ്രിഡ്ജ് യുദ്ധത്തിൽ വില്യം വാലസ് ഇംഗ്ലീഷ് സൈന്യത്തെ പരാജയപ്പെടുത്തിയിരുന്നു. ഇതിന് പകരം വീട്ടാനാണ് എഡ്വേർഡ് രാജാവ് നേരിട്ട് വൻ സൈന്യവുമായി എത്തിയത്. ഇംഗ്ലീഷ് കുതിരപ്പടയെ പ്രതിരോധിക്കാൻ നീളമുള്ള കുന്തങ്ങളേന്തിയ പടയാളികളെ വട്ടത്തിൽ അണിനിരത്തുന്ന ഷിൽട്രോൺ എന്ന യുദ്ധതന്ത്രമാണ് വാലസ് ഉപയോഗിച്ചത്. ഇംഗ്ലീഷ് സൈന്യം തങ്ങളുടെ മാരകമായ ലോങ് ബോ ഉപയോഗിച്ച് സ്കോട്ടിഷ് പടയാളികളെ കൂട്ടത്തോടെ അമ്പെയ്തു വീഴ്ത്തി. ഇതോടെ സ്കോട്ട്ലൻഡ് പരാജയപ്പെടുകയും വാലസിന് രക്ഷപ്പെടേണ്ടി വരികയും ചെയ്തു. ഈ പരാജയത്തോടെ വില്യം വാലസിന് സ്കോട്ട്ലൻഡിന്റെ ഗാർഡിയൻ പദവി ഒഴിഞ്ഞുകൊടുക്കേണ്ടി വന്നു. എങ്കിലും സ്കോട്ടിഷ് ജനതയുടെ സ്വാതന്ത്ര്യ ദാഹം നിലനിർത്താൻ ഈ യുദ്ധം കാരണമായി. പിന്നീട് ഹോളിവുഡ് ചിത്രമായ ബ്രേവ് ഹാർട്ട് സിനിമയിലൂടെ ഇത് ലോക പ്രശസ്തമായി. എല്ലാ വർഷവും ജൂലൈ 22 ലോകമെമ്പാടും പൈ അപ്രോക്സിമേഷൻ ഡേ ആയി ആചരിക്കുന്നു. ഗണിതശാസ്ത്രത്തിലെ ഏറ്റവും പ്രശസ്തമായ സ്ഥിരാംഗമായ പൈയുടെ മൂല്യവുമായി ബന്ധപ്പെടുത്തിയാണ് ഈ ദിവസം തിരഞ്ഞെടുത്തത്. 3 പുലിസ്റ്റർ പുരസ്കാരം നേടിയ പ്രശസ്ത അമേരിക്കൻ കവിയും എഴുത്തുകാരനുമായ കാൾ സാൻബർഗ് അന്തരിച്ചത് 1967 ജൂലൈ 22. എബ്രഹാം ലിങ്കന്റെ ജീവിതത്തെക്കുറിച്ച് അദ്ദേഹം എഴുതിയ 6 വാല്യങ്ങളുള്ള ജീവചരിത്ര ഗ്രന്ഥം ലോക പ്രശസ്തമാണ്. ഇതിനാണ് 1940 അദ്ദേഹത്തിന് ചരിത്ര വിഭാഗത്തിൽ പുലിസ്റ്റർ പുരസ്കാരം ലഭിച്ചത്. 1 ചരിത്ര ഗ്രന്ഥത്തിനും 2 കവിതാ സമാഹാരങ്ങൾക്കും ഉൾപ്പെടെ ആകെ 3 അദ്ദേഹം പുലിസ്റ്റർ പുരസ്കാരം സ്വന്തമാക്കി. ബിർള വ്യവസായ ഗ്രൂപ്പിന്റെ അമരക്കാരിലൊരാളും ജീവകാരുണ്യ പ്രവർത്തകനുമായിരുന്ന ഗംഗാ പ്രസാദ് ബിർള അന്തരിച്ചത് 2010 ജൂലൈ 22. ഹൈദരാബാദിലെ പ്രശസ്തമായ BM ബിർള സയൻസ് സെന്റർ, ബിർള പ്ലാനറ്റേറിയം, GP ബിർള ആർക്കിയോളജിക്കൽ കൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, കൂടാതെ റാഞ്ചിയിലെ ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്നിവയുടെ വികസനത്തിൽ അദ്ദേഹം നിർണായക പങ്കുവഹിച്ചു. കൽക്കട്ടയിലെ BM ബിർള ഹാർട്ട് റിസർച്ച് സെന്റർ ഉൾപ്പെടെ നിരവധി ചാരിറ്റബിൾ ആശുപത്രികൾ സ്ഥാപിക്കാൻ അദ്ദേഹം നേതൃത്വം നൽകി. സാമൂഹിക സേവന രംഗത്തെയും വ്യവസായ രംഗത്തെയും സംഭാവനകൾ പരിഗണിച്ച് 2006 രാജ്യം അദ്ദേഹത്തിന് പത്മഭൂഷൺ ബഹുമതി നൽകി ആദരിച്ചിട്ടുണ്ട്.
1: റീഗൽ ജ്വല്ലേഴ്സ്, പുളിമൂട്, തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: ആയുരാരോഗ്യം.
3: ആയുരാരോഗ്യത്തിൽ ഇന്ന് വിവിധതരം പകർച്ചവ്യാധികളെക്കുറിച്ച് ഡോക്ടർ ചിന്ത എസ് സംസാരിക്കുന്നു.
4: പനി എന്ന വാക്ക് ഓരോ പ്രദേശത്തും അതിന് ഓരോ നിർവചനമാണ്.

0: വ്യക്തിയിൽ നിന്നോ നമ്മുടെ പരിസരത്ത് നിന്നോ മറ്റു മൃഗങ്ങളിൽ നിന്നോ നമ്മളിലേക്ക് പകർന്നു വരാവുന്ന രോഗങ്ങളെ നമ്മൾ പകർച്ചവ്യാധികൾ, അതിൽ പനിയോടുകൂടി വരുന്ന അത്തരത്തിലുള്ള രോഗങ്ങളെ നമ്മൾ പകർച്ചപ്പനി എന്ന് വിളിക്കുന്നു. പൊതുവേ നമുക്ക് പകർച്ചപ്പനിയായിട്ട് കണ്ടുവരുന്നത് സാധാരണയുള്ള ജലദോഷപ്പനി. അത് പലതരം വൈറസുകളാണ് പ്രധാനമായിട്ടും അതുണ്ടാക്കുന്നത്. ഇപ്പോൾ നിലവിൽ നമുക്ക് ഫ്ലൂ എന്ന് വിളിക്കുന്ന ഇൻഫ്ലുവൻസ വൈറസുകൾ, അത് തന്നെയും പലതരം സ്ട്രെയിനുകളുണ്ട്. അതുകൂടാതെ അഡനോ റെസ്പിറേറ്ററി സിൻസീഷ്യൽ വൈറസ്, പലതരം വൈറസുകൾ നമുക്ക് പൊതുവേ പനി ഉണ്ടാക്കുന്നുണ്ട്. അത്തരത്തിൽ അതിന്റെ കൂടെ തന്നെയുള്ള വായുവിലൂടെ നമ്മൾക്ക് പകർന്നു കിട്ടുന്ന ശ്വസനത്തിലൂടെ ആ രോഗാണു നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന പല പകർച്ചപ്പനികളുമുണ്ട്. അതിൽ പ്രധാനികളാണ് നമുക്ക് ചിക്കൻ പോക്സ്, മീസിൽസ്, മംസ്, മീസിൽസ് അഞ്ചാംപനി, മംസ്, മുണ്ടിനീര്, കുഞ്ഞുങ്ങൾ കണ്ടുവരുന്ന ഇവയൊക്കെ വായുവിലൂടെ പകർന്ന് നമ്മൾക്ക് വരുന്ന പകർച്ചരോഗങ്ങളാണ്. ഒരു മഴക്കാലത്തോടനുബന്ധിച്ച് നമ്മൾ അനുഭവിക്കുന്ന മറ്റൊരു പ്രശ്നം കൊതുക് ജന്യമായിട്ട്, അതും പകർച്ചപ്പനികളാണ്. കൊതുക് വഴി ഡെങ്കി ഉണ്ടാക്കുന്നത് ഒരു വൈറസാണ്. ആ വൈറസ് രോഗിയുടെ രക്തത്തിലുണ്ടാകും. ആ രോഗിയെ കടിക്കുന്ന കൊതുകിന്റെ ശരീരത്തിലേക്ക് ഈ വൈറസ് പ്രവേശിക്കുകയും ഏകദേശം ഒരു 7 മുതൽ 10 ദിവസം കൊണ്ട് ആ കൊതുക് മറ്റൊരാളിലേക്ക് രോഗം പകർത്തുവാനുള്ള ശേഷി ആർജിക്കുകയും കൊതുക് കടിക്കുന്ന രണ്ടാമത്തെ വ്യക്തിക്ക് ഈ വൈറസ് അയാളുടെ ശരീരത്തിൽ പ്രവേശിച്ച് ഡെങ്കി, അതുപോലെ ഡെങ്കിയോട് കൂടെ തന്നെയുള്ള ചിക്കൻ ഗുനിയ, സിക്ക. സിക്ക ഇപ്പോൾ കേസ് കുറവാണെങ്കിലും ചിക്കൻ ഗുനിയ നമുക്ക് കുറച്ച് കേസസ് ഇപ്പോൾ ഈ ഡെങ്കിയുടെ കൂടെ തന്നെയുണ്ട്. ഇത് കൂടാതെ മറ്റ് കൊതുക് ജന്യ രോഗങ്ങൾ, ഇവ ഈഡിസ് പരത്തുന്നതായിരുന്നു നമ്മൾ ആദ്യം പറഞ്ഞ ഡെങ്കി, ചിക്കൻ ഗുനിയ, സിക്ക. അതുകൂടാതെ ക്യൂലെക്സ് വിഭാഗത്തിൽ ഉള്ള കൊതുക് പരത്തുന്ന വെസ്റ്റ് നൈൽ കുറച്ച് കേസസ് നമുക്ക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന മലേരിയ, അനോഫിലസ് വിഭാഗം, ഇത്തരത്തിൽ കൊതുക് ജന്യ രോഗങ്ങൾ. ഇത് കൂടാതെ ജലജന്യമായിട്ടുള്ള രോഗങ്ങൾ, മലിനമായ ജലത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും നമുക്ക് ലഭിക്കുന്ന രോഗങ്ങൾ, അതിലിപ്പോൾ പ്രധാനപ്പെട്ട ഒരു നമുക്ക് ഇത്തിരി ഒരു ജാഗ്രത നമ്മൾ കൂട്ടിയിരിക്കുന്ന ഒരു രോഗം ഷിഗെല്ലയാണ്. ഷിഗെല്ലയുടെ കൂടെ തന്നെ മറ്റു വൈറലൊക്കെ രോഗങ്ങളും, അതും പലതരം വൈറസുകൾ, പൊതുവെ റോട്ടാ വൈറസ്. ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ റോട്ടാ വൈറസ് വാക്സിൻ കൊടുക്കുന്നതുകൊണ്ട് അത് കുറഞ്ഞു വരുന്നുണ്ട്. നോറോ വൈറസ്, ഇത് കൂടാതെ പല ബാക്ടീരിയകൾ, കാമ്പിലോബാക്ടറം ജെജനി, ഇക്കോളൈ. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ സ്വയം ചികിത്സ പാടില്ല എന്ന് പൂർണ്ണമായും തന്നെ നമ്മൾ പറയാറുണ്ട്. മിക്ക പനികളും, ഈവൻ ഇപ്പോൾ ഡെങ്കി ആണെങ്കിൽ പോലും, 80-90% ആളുകൾക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ തന്നെ ഒരു 6-7 ദിവസം കൊണ്ട് സുഖപ്പെടും. പൊളിശികല്ല പോലും മുതിർന്നവർക്കൊക്കെ വരുമ്പോൾ 2-3 ദിവസം വയറിളക്കം നിൽക്കുകയും വീട്ടിൽ തന്നെ നിർജ്ജലീകരണം ഉണ്ടാകാതെ ഉള്ള പാനീയങ്ങളൊക്കെ കുടിക്കുകയും ചെയ്യുമ്പോൾ സുഖപ്പെട്ടു പോകുന്നുണ്ട്. പക്ഷേ നമുക്ക് ചില രോഗങ്ങൾ, എലിപ്പനിയിലൊക്കെയാണ് നമുക്കൊരു ധൈര്യം കുറയുന്നത്. കാരണം എലിപ്പനി പൊതുവെ രോഗി എത്തി ഒരു 4-5 ദിവസം കൊണ്ട് തന്നെ സങ്കീർണതകളിലേക്ക് പോവുകയും വളരെ പെട്ടെന്ന് മരണപ്പെടുകയും ഒക്കെ ചെയ്യുന്നതായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. ഇപ്പൊ ഡെങ്കി കണക്കുള്ള പനി, കോവിഡ് ഒക്കെ ആണെങ്കിൽ 2 ആഴ്ചയാവും സങ്കീർണതകളൊക്കെ. ഒരു ആദ്യത്തെ ആഴ്ചയുടെ അവസാനവും 2-ാമത്താഴ്ചയും ഇപ്പൊ നമുക്കൊരു സമയമുണ്ട്. പക്ഷെ എലിപ്പനി നമ്മൾക്ക് പലപ്പോഴും ഒരു സമയം തരുന്നില്ല, 5 ദിവസമൊക്കെ കൊണ്ട് സങ്കീർണതകളിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ആളുകളെ പഠിപ്പിച്ച് കൊടുക്കുന്നത് ചില അപകട ലക്ഷണങ്ങളുണ്ട്. ആ അപകട ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ, ഒട്ടും വൈകിക്കാതെ, എത്രയും പെട്ടെന്ന് സൗകര്യങ്ങളുള്ള ഒരു ആശുപത്രിയിലേക്ക് പോകുവാൻ പറയും. ആ അപകട ലക്ഷണങ്ങൾ, സാധാരണ പനി വന്ന് ഒരു 2-3 ദിവസം കൊണ്ട് തുടങ്ങാം. ഇത്തരത്തിലുള്ള അപകട ലക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കണം. ഒന്ന്, നല്ല ശ്വാസമുട്ട്, നെഞ്ചിടുപ്പ് കൂടുക, ശ്വാസത്തിന്റെ ഗതി കൂടുക, പിന്നീട് തലച്ചോറ് സംബന്ധമായി കോട്ട് വരിക, അല്ലെങ്കിൽ പിച്ചും പേയും പറയുക, ഒരു ബോധത്തിന് ചെറിയ പ്രശ്നങ്ങൾ, അതൊക്കെയാണെങ്കിൽ ഒരു നിമിഷം പോലും വൈകിക്കാതെ നമ്മൾ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തുക എന്നുള്ളതാണ്. പിന്നീട് ഡെങ്കി കണക്കുള്ള പനികളിൽ ഈ രക്തസ്രാവത്തിന്റെ ലക്ഷണങ്ങൾ കാണിക്കാം. മോണയിൽ നിന്ന് രക്തം വരുന്നു, അതല്ലെങ്കിൽ മലത്തിന് കറുത്ത നിറം. മലത്തിന് കറുത്ത നിറം എന്ന് വെച്ചാൽ നമ്മുടെ കുടലിലുണ്ടാകുന്ന, ആമാശയത്തിലൊക്കെ ഉണ്ടാകുന്ന രക്തസ്രാവമാണ് മലത്തിന് കറുത്ത നിറം കൊടുക്കുന്നത്. ആ രീതിയിലുള്ള ലക്ഷണങ്ങൾ കാണിക്കുക. പിന്നീട് വയറിന് വേദന, അത് പലപ്പോഴും പല ആന്തരിക അവയവങ്ങളെയും ബാധിക്കുന്നതിന്റെ ഒരു വലിയ ലക്ഷണമാണ് കടുത്ത വയറുവേദന. ഇപ്പോൾ നമുക്ക് ഈ ഷിഗെല്ല ഇപ്പോൾ ഉള്ളപ്പോൾ നല്ല വയറുവേദന അതിന്റെ ഭാഗമായിട്ടുണ്ട്. അതല്ലാതെ ഡെങ്കി കണക്കുള്ള രോഗങ്ങൾക്ക് ഈ ആന്തരിക അവയവങ്ങളെ ബാധിക്കുമ്പോഴാണ് വളരെ കടുത്ത വയറുവേദന നിലനിൽക്കുന്ന, എത്ര മരുന്ന് കഴിച്ചാലും കുറയാത്ത വയറുവേദന നിൽക്കുക, തുടർച്ചയായി ഛർദ്ദിക്കുക, ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണിക്കുകയാണെങ്കിൽ ഉടനെ തന്നെ നമ്മൾ ആശുപത്രിയിൽ എത്തണം. അതല്ലെങ്കിൽ തന്നെയും 1-ാമത്തെ ദിവസമൊക്കെ തന്നെ പനി കുറയുന്നില്ല, കൂടുകയാണ് എന്ന് കാണുകയാണെങ്കിൽ വീട്ടിനടുത്തുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടറെ കണ്ട് പ്രാഥമികമായ പരിശോധനകൾ നടത്തി വലിയ പ്രശ്നങ്ങൾ ഇല്ല എന്ന് ഉറപ്പിച്ച് അദ്ദേഹത്തിന്റെ നിരീക്ഷണത്തിൽ ഇരിക്കുന്നതായിരിക്കും എപ്പോഴും നമുക്ക് സുരക്ഷിതം.
1: ആയുരാരോഗ്യത്തിൽ നിന്ന് വിവിധ തരം പകർച്ചവ്യാധികളെ കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ചിന്ത എസ്.
2: എം ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: തൊഴിൽ ദർശനം.
2: മുംബൈ ആസ്ഥാനമായുള്ള നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് സ്പെഷ്യലിസ്റ്റ് തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 6 ഒഴിവുണ്ട്. തസ്തികകളും ഒഴിവും ആപ്ലിക്കേഷൻ ആർക്കിടെക്ട് 1, ടെക്നോളജി ആർക്കിടെക്ട് 1, ഡേറ്റ ആർക്കിടെക്ട് 1, കാർബൺ കൺസൾട്ടന്റ് 1, ക്ലൈമറ്റ് ചേഞ്ച് സ്പെഷ്യലിസ്റ്റ് 1, സ്പെഷ്യലിസ്റ്റ് ഡെറിവേറ്റീവ്സ് ആൻഡ് ട്രഷറി റിസ്ക് മാനേജ്മെന്റ് 1. യോഗ്യത BE, BTech, ബിരുദം, ബിരുദാനന്തര ബിരുദം, ബന്ധപ്പെട്ട മേഖലയിലെ പ്രവൃത്തി പരിചയം. അഭിമുഖത്തിലൂടെയാണ് തിരഞ്ഞെടുപ്പ്. അപേക്ഷാ ഫീസ് SC ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും 150 രൂപ, മറ്റുള്ളവർക്ക് 850 രൂപ. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.nabard.org. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.nabard.org. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂലൈ 23. കേന്ദ്ര ടെക്സ്റ്റൈൽ മന്ത്രാലയത്തിന് കീഴിലുള്ള കോട്ടൺ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ വിവിധ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് രാജ്യത്തെ വിവിധ ഇടങ്ങളിലുള്ള കോർപ്പറേഷന്റെ ഓഫീസുകളിലായിരിക്കും നിയമനം. 148 ഒഴിവുണ്ട്. മാനേജ്മെന്റ് ട്രെയിനിങ്, മാർക്കറ്റിംഗ് 8 ഒഴിവ്. യോഗ്യത അഗ്രി ബിസിനസ് മാനേജ്മെന്റിൽ MBA അല്ലെങ്കിൽ തത്തുല്യം. പ്രായം 30 വയസ്സ് കവിയരുത്. മാനേജ്മെന്റ് ട്രെയിനിങ് അക്കൌണ്ട്സ് 8 ഒഴിവ്. യോഗ്യത CA CMA. പ്രായം 30 വയസ്സ് കവിയരുത്. ജൂനിയർ കൊമേഴ്സ്യൽ എക്സിക്യൂട്ടീവ് 50 ഒഴിവ്. യോഗ്യത 50% മാർക്കോടെ നേടിയ BSc അഗ്രികൾച്ചറൽ, SC ST ഭിന്നശേഷി വിഭാഗക്കാർക്ക് 45% മാർക്ക് മതിയാവും. പ്രായം 30 വയസ്സ് കവിയരുത്. ജൂനിയർ അസിസ്റ്റന്റ് അക്കൌണ്ട്സ് 50 ഒഴിവ്. യോഗ്യത 50% മാർക്കോടെ നേടിയ BCOM, SC ST ഭിന്നശേഷി വിഭാഗക്കാർക്ക് 45% മാർക്ക് മതിയാവും. ജൂനിയർ അസിസ്റ്റന്റ് ജനറൽ 30 ഒഴിവ്. യോഗ്യത 50% മാർക്കോടെ ഏതെങ്കിലും വിഷയത്തിൽ നേടിയ ബിരുദം. SC ST ഭിന്നശേഷി വിഭാഗക്കാർക്ക് 45% മാർക്ക് മതിയാവും. പ്രായം 30 വയസ്സ് കവിയരുത്. മറ്റ് തസ്തികകളും ഒഴിവും അസിസ്റ്റന്റ് മാനേജർ ഒഫീഷ്യൽ ലാംഗ്വേജ് 1, അസിസ്റ്റന്റ് മാനേജർ IT 1. ഉയർന്ന പ്രായപരിധിയിൽ SC ST വിഭാഗക്കാർക്ക് 5 വർഷത്തെയും OBC വിഭാഗക്കാർക്ക് 3 വർഷത്തെയും ഭിന്നശേഷിക്കാർക്ക് 10 വർഷത്തെയും ഇളവുണ്ട്. ജനറൽ OBC EWS വിഭാഗക്കാർക്ക് 1770 രൂപയും SC ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും വിമുക്ത ഭടന്മാർക്കും 590 രൂപയുമാണ് അപേക്ഷാ ഫീസ്. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://cotcorp.org.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://cotcorp.org.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂലൈ 24.
1: പുലർവട്ടത്തിൽ ഇനി വാർത്തകൾക്കുള്ള സമയമാണ്. മറ്റു പരിപാടികൾ വാർത്തകൾക്ക് ശേഷം തുടർന്ന് കേൾക്കാം.
3: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. ഇന്ത്യ മാസിഡോണിയ സാമ്പത്തിക പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കണമെന്ന് ആഹ്വാനം ചെയ്ത് രാഷ്ട്രപതി ദ്രൌപദി മുർമു. മാസിഡോണിയയിൽ മഹാത്മാഗാന്ധിയുടെ അർദ്ധകായ പ്രതിമ അനാച്ഛാദനം ചെയ്യും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ ഉൾപ്പെട്ടവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിഷയം പാർലമെന്റിൽ ചർച്ച ചെയ്യാൻ തയ്യാറെന്ന് കേന്ദ്ര സർക്കാർ. ബ്രിക്സ് രാജ്യങ്ങളിലെ ആരോഗ്യമന്ത്രിമാരുടെ 3 ദിവസത്തെ ഉച്ചകോടിക്ക് ഇന്ന് ചണ്ഡീഗഡിൽ തുടക്കമാകും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 2 ദിവസത്തെ ഫിലിപ്പീൻസ് സന്ദർശനം ഇന്ന് ആരംഭിക്കും. ആസിയാൻ യോഗങ്ങളിൽ പങ്കെടുക്കും. കേരളത്തിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളെ തൂഫാൻ വാരിയേഴ്സായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് പ്രഖ്യാപിക്കും. പ്രളയക്കെടുതി രൂക്ഷമായ അഫ്ഗാനിസ്ഥാനിൽ ദുരിതാശ്വാസ സാമഗ്രികൾ എത്തിച്ച് ഇന്ത്യ. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനം പുരോഗമിക്കുന്നു. മാൽഡോവ സന്ദർശനം പൂർത്തിയാക്കിയ ശേഷം മാസിഡോണിയയിലെത്തിയ ശ്രീമതി മുർമു ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്തു. ഇന്ത്യയും നോർത്ത് മാസിഡോണിയയും തമ്മിലുള്ള സാമ്പത്തിക പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കണമെന്ന് രാഷ്ട്രപതി ആഹ്വാനം ചെയ്തു. സന്ദർശനത്തിന്റെ ഭാഗമായി രാഷ്ട്രപതി ഇന്ന് സ്കോപ്പിയയിലെ മദർ തെരേസ മെമ്മോറിയൽ സന്ദർശിക്കും. തുടർന്ന് സ്കോപ്പിയ മ്യൂസിയത്തിൽ മഹാത്മാഗാന്ധിയുടെ അർദ്ധകായ പ്രതിമയും അനാച്ഛാദനം ചെയ്യും. പിന്നീട് നോർത്ത് മാസിഡോണിയൻ പ്രസിഡന്റ് ഗോർദാന ദഫ്കോവയ്ക്കൊപ്പം ലോക പൈതൃക കേന്ദ്രമായ ഒഹ്റിഡ് തടാകവും രാഷ്ട്രപതി സന്ദർശിക്കും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ തിരുപ്പൂർ ജില്ലകൾ സന്ദർശിക്കും. കോയമ്പത്തൂരിലെ ജി കെ എൻ എം നഴ്സിംഗ് കോളേജിന്റെ ഉദ്ഘാടന ചടങ്ങിൽ അദ്ദേഹം മുഖ്യാതിഥിയായി പങ്കെടുക്കും. തുടർന്ന് തിരുപ്പൂരിലെ അവിനാശിയിലുള്ള പ്രശസ്തമായ അവിനാശി ലിംഗേശ്വര ശിവക്ഷേത്രത്തിലും ഉപരാഷ്ട്രപതി ദർശനം നടത്തും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ ഉൾപ്പെട്ടവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എൻ ഡി എ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും ഭാവി സംരക്ഷിക്കുമെന്നും ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സർക്കാർ കർശന നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പാർലമെന്റിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്ര സർക്കാർ. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മുന്നോട്ടുവച്ച ആവശ്യം സർക്കാർ അംഗീകരിച്ചതാണെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു.
4: സർക്കാർ സംസദ് മേ നാ കേവൽ ഇസ് വിഷയക്കു ലേക്കർ ബൽക്കി ഇസ് വിഷയക്കു സാത് സംബന്ധിത അന്യ സഭി വിഷയക്കോ വിസ്തൃത ചർച്ചക്കു ലിയേ തയ്യാർ ഹൈ. പ്രധാനമന്ത്രി ജി നേ ബഹുത് സ്പഷ്ട കഹാ ഹൈ കി നീറ്റ് ഓർ പേപ്പർ ലീക് ഇത്യാദി വിഷയക്കു ലേക്കർ കെ ജോ ലോഗ് ഭീ ജിമ്മേവാർ ഹൈ ഉൻകെ ഖിലാഫ് കഡി സേ കഡി കാർവായി കി ജായേഗി ഓർ ഹം അപ്നേ ബച്ചോക്കു സാത് അന്യായ നഹീ ഹോനേ ദേംഗേ.
3: നേരത്തെ നീറ്റ് വിഷയത്തിൽ ചർച്ച ആവശ്യപ്പെട്ട് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി തുടങ്ങിയവർ ലോക് കല്യാൺ മാർഗിൽ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. തുടർന്ന് രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് എന്നിവരുൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കളെ ദില്ലി പോലീസ് കസ്റ്റഡിയിലെടുത്തു. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ നടന്ന പ്രതിഷേധത്തിനിടെ പരിക്കേറ്റവരെ കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നഡ്ഡ സന്ദർശിച്ചു. ന്യൂഡൽഹിയിലെ റാംമനോഹർ ലോഹ്യ ആശുപത്രിയിലും ലേഡി ഹാർഡിഞ്ച് മെഡിക്കൽ കോളേജിലും എത്തിയ അദ്ദേഹം പരിക്കേറ്റവരുടെ ആരോഗ്യനിലയെപ്പറ്റി ഡോക്ടർമാരുമായി സംസാരിച്ച് വിലയിരുത്തി. ഡൽഹിയിൽ നടന്ന പ്രതിഷേധത്തിനിടെ ഒരു പെൺകുട്ടി മരിച്ചുവെന്ന തരത്തിൽ സാമൂഹിക മാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ തള്ളി കേന്ദ്ര സർക്കാർ. ഈ പ്രചാരണം വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. ഡൽഹിയിൽ നടന്ന പ്രതിഷേധത്തിനിടെ ആരും മരണപ്പെട്ടിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി അറിയിച്ചു. ബ്രിക്സ് രാജ്യങ്ങളിലെ ആരോഗ്യമന്ത്രിമാരുടെ 3 ദിവസത്തെ ഉച്ചകോടിക്ക് ഇന്ന് ചണ്ഡീഗഡിൽ തുടക്കമാകും. ആരോഗ്യ സുരക്ഷ, ഡിജിറ്റൽ ഹെൽത്ത്, പകർച്ചവ്യാധി പ്രതിരോധം തുടങ്ങിയ വിഷയങ്ങളിൽ പരസ്പര സഹകരണം ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യം. 16th ബ്രിക്സ് ആരോഗ്യമന്ത്രിമാരുടെ യോഗത്തിന് നാളെ കേന്ദ്രമന്ത്രി ജെ പി നഡ്ഡ നേതൃത്വം നൽകും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 2 ദിവസത്തെ ഫിലിപ്പീൻസ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. മനിലയിൽ ആസിയാൻ ഇന്ത്യ, ഈസ്റ്റ് ഏഷ്യ ഉച്ചകോടി, ആസിയാൻ റീജിയണൽ ഫോറം എന്നീ വിദേശകാര്യ മന്ത്രിതല യോഗങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കും. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിലും ശ്രീ ജയശങ്കർ പങ്കെടുക്കും. 2026 ആസിയാൻ ഇന്ത്യ സമുദ്ര സഹകരണ വർഷമായി ആചരിക്കുന്ന പശ്ചാത്തലത്തിലാണ് വിദേശകാര്യമന്ത്രിയുടെ സന്ദർശനം. ഇന്ത്യൻ നാവികസേനയുടെ തദ്ദേശീയ യുദ്ധക്കപ്പലായ INS മാൽവാൻ ഇന്ന് കമ്മീഷൻ ചെയ്യും. കർണാടകയിലെ കാർവാറിൽ വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ എ പി സിംഗ് ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് നിർമ്മിച്ച മാർവാനിൽ 80% തദ്ദേശീയ സാങ്കേതിക വിദ്യയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136th പതിപ്പ് ഈ ഞായറാഴ്ച. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ജി ഒ വി എന്നിവയിലൂടെയും 1800-11-780 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും വെള്ളിയാഴ്ച വരെ പങ്കുവയ്ക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
5: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
3: അഫ്ഗാനിസ്ഥാനിലെ നൂറിസ്ഥാനിലുണ്ടായ പ്രളയത്തിൽ ദുരിതമനുഭവിക്കുന്ന ജനങ്ങൾക്ക് സഹായഹസ്തവുമായി ഇന്ത്യ. ഭക്ഷ്യവസ്തുക്കളും താൽക്കാലിക താമസത്തിനായുള്ള ഫാമിലി ടെന്റുകളും ഉൾപ്പെടെയുള്ള അടിയന്തര ദുരിതാശ്വാസ സാമഗ്രികൾ അഫ്ഗാനിസ്ഥാന്റെ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിക്ക് കൈമാറി. ഇന്ത്യ അഫ്ഗാൻ ജനതയ്ക്കൊപ്പം ഉറച്ചു നിൽക്കുന്നുവെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. US ഇറാൻ സംഘർഷം രൂക്ഷം. തുടർച്ചയായ 10th സംഘർഷം തുടരുന്നതോടെ ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി രൂക്ഷമായി. ഒരു റിപ്പോർട്ട്.
6: ഹോർമുസ് കടലിടുക്കിലൂടെ പോവുകയായിരുന്ന കപ്പലിന് നേരെ ഇറാൻ ആക്രമണം നടത്തി. തുടർന്ന് ജീവനക്കാർ കപ്പൽ ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടു. ഇറാന്റെ വിവിധ കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്കയും വ്യോമാക്രമണം നടത്തി. റിയാദ്, ജോർദാൻ, കുവൈറ്റ്, ബഹ്റിൻ എന്നിവിടങ്ങളിൽ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇറാൻ ആണവ പദ്ധതികൾ പുനരാരംഭിക്കാൻ ശ്രമിച്ചാൽ

0: ശക്തമായ പ്രത്യാക്രമണം ഉണ്ടാകുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. അതേസമയം ചർച്ചകൾക്ക് ഇറാൻ താൽപര്യം പ്രകടിപ്പിക്കുന്നുണ്ടെന്ന് വൈറ്റ് ഹൌസിൽ ലെബനൻ പ്രസിഡന്റ് ജോസഫ് ഔണുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം US പ്രസിഡന്റ് അവകാശപ്പെട്ടു. ഇതിനിടെ അമേരിക്കയുമായുള്ള സംഘർഷം ശക്തമാകുന്ന പശ്ചാത്തലത്തിൽ പരമോന്നത നേതാവ് മൊജ്തബ ഖമേനിയുമായി ഏകോപനം ശക്തമാക്കിയതായി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ വ്യക്തമാക്കി. സമാധാന ശ്രമങ്ങളുടെ ഭാഗമായി ഇറാൻ പ്രതിനിധി പാകിസ്ഥാനിൽ മധ്യസ്ഥരുമായി ചർച്ച നടത്തിയതായും റിപ്പോർട്ടുകളുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: യുക്രൈൻ തീരത്ത് ചരക്കു കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കാസർഗോഡ് വെള്ളരിക്കുണ്ട് സ്വദേശി അഖിൽ ജോയലിന്റെ വീട് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സന്ദർശിച്ചു. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം മരണം സ്ഥിരീകരിച്ച് സന്ദേശം നൽകിയിട്ടുണ്ടെന്നും മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചു വരുന്നതായും അദ്ദേഹം അറിയിച്ചു. കേരളത്തിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയിലേക്ക് പുതുതായി ഉൾപ്പെടുത്തുന്ന യൂണിറ്റുകളുടെ പ്രഖ്യാപനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് നിർവഹിക്കും. ചടങ്ങിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളെ തുഫാൻ വാരിയേഴ്സായും പോൾ ബ്ലഡ് അംബാസിഡേഴ്സായും സൈബർ വാരിയേഴ്സായും അദ്ദേഹം പ്രഖ്യാപിക്കും. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾക്കായി IMA സംസ്ഥാനതലത്തിൽ സംഘടിപ്പിക്കുന്ന ഐ ക്യാൻ പരിശീലന പദ്ധതിയുടെ ഉദ്ഘാടനവും ശ്രീ രമേശ് ചെന്നിത്തല നിർവഹിക്കും. കൊച്ചി മെട്രോയിൽ തിരക്കേറിയ സമയങ്ങളിൽ ഇന്നു മുതൽ അധിക സർവീസ് ഏർപ്പെടുത്തും. രാവിലെ 8 മണിക്കും 10 മണിക്കും ഇടയിലും വൈകിട്ട് 4 മണിക്കും 7 മണിക്കും ഇടയിലുമുള്ള സമയത്ത് ട്രെയിനുകൾ 6:45 ഇടവേളയിൽ സർവീസ് നടത്തും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
2: പുതിയ ക്രമീകരണത്തിന്റെ ഭാഗമായി ഈ സമയങ്ങളിൽ പ്രതിദിനം 8 അധിക ട്രെയിൻ സർവീസുകൾ കൂടി ആരംഭിക്കും. ഇതിലൂടെ യാത്രക്കാർക്ക് ട്രെയിനിനായി കാത്തുനിൽക്കുന്ന സമയം ഗണ്യമായി കുറയുകയും തിരക്കേറിയ സമയങ്ങളിലെ തിരക്ക് നിയന്ത്രിക്കപ്പെടുകയും കൂടുതൽ വേഗമേറിയതും സുഗമവുമായ യാത്രാനുഭവം ലഭ്യമാവുകയും ചെയ്യും. അധിക സർവീസുകൾ 3 മാസത്തേക്ക് പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കും. ഇക്കാലയളവിൽ യാത്രക്കാരുടെ പ്രതികരണം, യാത്രക്കാരുടെ എണ്ണം, പ്രവർത്തനക്ഷമത എന്നിവ വിലയിരുത്തിയ ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് KMRL അറിയിച്ചു.
1: സഹസ്ര കലശാഭിഷേകത്തിന്റെ നിറവിൽ കർക്കടകമാസ പൂജ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്ര നട അടച്ചു. ഇതര സംസ്ഥാന ഭക്തരുടെ ഉൾപ്പെടെ വലിയ തിരക്കാണ് കർക്കടകമാസ പൂജയ്ക്ക് സന്നിധാനത്ത് അനുഭവപ്പെട്ടത്. നിറപുത്തിരി പൂജയ്ക്കായി അടുത്ത മാസം 2 നട തുറക്കും. രാജ്യവ്യാപകമായി നടക്കുന്ന ഹർ ഘർ തിരംഗ പ്രചരണത്തിന്റെയും 79th സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെയും ഭാഗമായി യുവജനകാര്യ വകുപ്പ് മൈ ഭാരത് പോർട്ടലിലൂടെ നാഷണൽ ഫ്ളാഗ് ഓഫ് ഇന്ത്യ ക്വിസ് 2026 ആരംഭിച്ചു. August 15 മത്സരം. 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് നിരോധിച്ചുള്ള ബിൽ ഫ്രഞ്ച് പാർലമെന്റ് പാസാക്കി. കുട്ടികളിൽ ഡിജിറ്റൽ ഉള്ളടക്കമുണ്ടാക്കുന്ന ദോഷഫലങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ ആഗോളതലത്തിൽ ഉയരുന്നതിനിടെയാണ് ഫ്രാൻസിന്റെ നിയമനിർമ്മാണം. ഇതോടെ കുട്ടികളുടെ സമൂഹ മാധ്യമ ഉപയോഗം പൂർണ്ണമായി നിരോധിക്കുന്ന യൂറോപ്യൻ യൂണിയനിലെ ആദ്യ രാജ്യമായി ഫ്രാൻസ് മാറി. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ മാസിഡോണിയ സാമ്പത്തിക പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കണമെന്ന് ആഹ്വാനം ചെയ്ത് രാഷ്ട്രപതി ദ്രൌപദി മുർമു. മാസിഡോണിയയിൽ മഹാത്മാഗാന്ധിയുടെ അർത്ഥകായ പ്രതിമ അനാച്ഛാദനം ചെയ്യും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ ഉൾപ്പെട്ടവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിഷയം പാർലമെന്റിൽ ചർച്ച ചെയ്യാൻ തയ്യാറെന്ന് കേന്ദ്ര സർക്കാർ. ബ്രിക്സ് രാജ്യങ്ങളിലെ ആരോഗ്യമന്ത്രിമാരുടെ 3 ദിവസത്തെ ഉച്ചകോടിക്ക് ഇന്ന് ചണ്ഡീഗഡിൽ തുടക്കമാകും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 2 ദിവസത്തെ ഫിലിപ്പീൻസ് സന്ദർശനം ഇന്ന് ആരംഭിക്കും. ആസിയാൻ യോഗങ്ങളിൽ പങ്കെടുക്കും. കേരളത്തിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളെ തുഫാൻ വാരിയേഴ്സായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് പ്രഖ്യാപിക്കും. പ്രളയക്കെടുതി രൂക്ഷമായ അഫ്ഗാനിസ്ഥാനിൽ ദുരിതാശ്വാസ സാമഗ്രികൾ എത്തിച്ച് ഇന്ത്യ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
3: ആകാശവാണി പുലർവെട്ടം തുടരുന്നു.

0: കാലം സാക്ഷി.
1: രാഷ്ട്രീയ നേതാവും സാഹിത്യകാരനും പ്രഭാഷകനുമായിരുന്ന എം വി വീരേന്ദ്രകുമാർ 1936 ജൂലൈ 22 കൽപ്പറ്റയിൽ ജനിച്ചു. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം മദുരാശി വിവേകാനന്ദ കോളേജിൽ നിന്നും ബിരുദാനന്തര ബിരുദവും അമേരിക്കയിൽ നിന്നും എം ബി എയും കരസ്ഥമാക്കി. 1987 നിയമസഭാംഗമായ അദ്ദേഹം വനംവകുപ്പ് മന്ത്രിയായി. 48 മണിക്കൂറിനുള്ളിൽ തന്നെ അദ്ദേഹത്തിന് ആ സ്ഥാനം രാജിവെക്കേണ്ടി വന്നു. കേന്ദ്രമന്ത്രിസഭയിൽ ധനകാര്യ സഹമന്ത്രിയായും പിന്നീട് തൊഴിൽ വകുപ്പിന്റെ സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിയായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കോഴിക്കോട് നിന്ന് ലോക്സഭാ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിട്ടുണ്ട്. വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ സമുന്നതമായ സ്ഥാനങ്ങൾ അലങ്കരിച്ചു. മാതൃഭൂമി പത്രത്തിന്റെ മാനേജിംഗ് എഡിറ്ററും ചെയർമാനുമായി. 2018 മുതൽ 2020 വരെ രാജ്യസഭാംഗമായിരുന്നു. ഹൈമവദ ഭൂവിൽ, സ്മൃതിചിത്രങ്ങൾ,

0: ചങ്ങമ്പുഴ, വിധിയുടെ വേട്ടമൃഗം, ബുദ്ധന്റെ ചിരി തുടങ്ങി നിരവധി രചനകൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, വയലാർ അവാർഡ്, ഓടക്കുഴൽ അവാർഡ് തുടങ്ങി നിരവധി പുരസ്കാരങ്ങളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 2020 May 28 എം ബി വീരേന്ദ്രകുമാർ അന്തരിച്ചു.
1: വയനാട് ഒരു ഹ്യൂമനിസ്റ്റ് ആയിരുന്നു. ഒരർത്ഥത്തിൽ അദ്ദേഹം മനുഷ്യന്റെ മനസ്സും ആത്മാവുമായിട്ട് സംവേദിച്ച ഒരാളാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഗാനങ്ങളിലൊക്കെ കവിതകളായി മാറിയത്. അങ്ങനെയാണ്, ആർദ്രതയില്ലാതെയും സ്നേഹമില്ലാതെയും അദ്ദേഹത്തെ സംസാരിക്കാൻ സാധിച്ചിരുന്നില്ല, പറയാൻ സാധിച്ചിരുന്നില്ല, രചനകൾ നടത്താൻ സാധിച്ചിരുന്നില്ല. വളരെ രോഷം കൊള്ളുമ്പോഴും ശിവനെ പറ്റി അങ്ങനെ പറയാറുണ്ട്. ശിവനെ പറ്റി ഒരു കണ്ണ് അനീതിക്കെതിരായ രോഷം കൊള്ളുമ്പോൾ മറ്റേ കണ്ണ് ആർദ്രമാവുമെന്നും മനുഷ്യ സ്നേഹത്തിൽ ഈ രണ്ട് ഭാവങ്ങളും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പം അദ്ദേഹത്തിന്റെ അവാർഡ് എനിക്കാണെന്ന് പറഞ്ഞപ്പോൾ അത് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. പിന്നെ ഞാനത് എനിക്കാണെന്ന് തന്നെ എന്നെ ബോധ്യപ്പെടുത്തി. അങ്ങനെയുണ്ടല്ലോ. അപ്പം ഞാൻ എൻ്റെ സുഹൃത്തായിരുന്നല്ലോ വയലാറാമോ. അതെ, പിന്നീട് ഞാൻ അദ്ദേഹത്തിന് ആരാധകനായി. അങ്ങനെ അങ്ങനെയൊക്കെയാണ് സംഭവിച്ചത്. അദ്ദേഹത്തെ അന്നും ഞാൻ ബഹുമാനിച്ച ഒരാളായിരുന്നു. ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ എന്നിൽ വളരെ സ്വാധീനം ചെലുത്തിയ ഒരാളാണ് വയലാർ രാമവർമ്മ. അദ്ദേഹത്തിന്റെ മുഖമുദ്രയായിട്ട് ഞാൻ കാണുന്നത് സ്നേഹവും പ്രേമവുമാണ്. ഇത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ പെരുമാറിക്കഴിഞ്ഞാൽ അത് മറക്കാൻ സാധിക്കില്ല. അങ്ങനെ പല അനുഭവങ്ങളും എനിക്ക് വ്യക്തിപരമായിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരു ദാർശനികത ഉണ്ടല്ലോ, അത് മാനുഷികതയിൽ ഊന്നുന്ന ഒരു ദാർശനികത്വമാണ്. അനവിലൊരു മനുഷ്യൻ, ഒരു സചേതനമായിട്ടുള്ളൊരു പ്രപഞ്ചമുണ്ട് അതിന്റെ പിന്നിൽ. അങ്ങനെയാണ് അദ്ദേഹം അതിലൊക്കെ പ്രതികരിച്ചിട്ടുള്ളത്. അപ്പോൾ ആത്മാവിനെ നോവിക്കുന്ന അത് വേദനിക്കാത്ത ഒരു തത്വശാസ്ത്രത്തെ അംഗീകരിക്കില്ല എന്ന് പറയണമെങ്കിൽ അത് ഭാരതത്തിലെ വിവിധ ദർശനങ്ങളിലെ ആകെത്തുകതാണ്. ഇപ്പം ഏത് ഉപനിഷത്തുകളും അവസാനിക്കുക ഒരു ശാന്തിമന്ത്രത്തോടു കൂടിയാണ്. അതിൽ അവനവനെ ശാന്തി എന്നല്ല പറയാം, ലോകത്തിന് ശാന്തി എന്ന് പറയാം. ഏതും ഈശാവാസ്യത്തിൻ്റെത് ഏത് ഉപനിഷത്തെടുത്താലും അതിൽ ശാന്തി മന്ത്രമുണ്ട്. അതെൻ്റെ ഹ്യൂമനിസാണ്. അത് ഇന്ത്യൻ ദർശനത്തിൻ്റെ ഭാഗമാണ്. അത് ഇദ്ദേഹം ഉൾക്കൊണ്ടിട്ടുണ്ട്. ഞാനങ്ങനെയാണ് അദ്ദേഹത്തെ വിലയിരുത്തിയിട്ടുള്ളത്.
0: കാലം സാക്ഷിയിൽ ഇതുവരെ കേട്ടത് എം ബി വീരേന്ദ്രകുമാറിന്റെ ശബ്ദം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കാൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: ഗ്രാമകേരളം.
4: മൺപാത്രങ്ങൾ മടങ്ങിവരട്ടെ.
5: അടുക്കള പണികളിൽ ഏറ്റവും പ്രയാസമേറിയ പണിയായിരുന്നു പാചകശേഷം ചട്ടിയും കലങ്ങളും കഴുകി വൃത്തിയാക്കുക എന്നത്. കരിക്കലം തേച്ച് തേച്ച് ജീവിതം കരിപുരണ്ടതായി തീർന്ന സ്ത്രീകളുടെ പോയകാല വ്യഥകളെയും പ്രാരാബ്ധങ്ങളെയും സൂചിപ്പിക്കുന്ന പ്രതീകങ്ങൾ കൂടിയായിരുന്നു മൺകലങ്ങളും മൺചട്ടികളും. പഴയ അടുക്കളയുടെ പതാമ്പുറങ്ങളിലും വശങ്ങളിലും അടുക്കളയോട് ചേർന്ന കൊച്ചു തിണ്ണയിലും പല വലിപ്പത്തിലുള്ള മൺകലങ്ങൾ തേച്ച് കഴുകി കൃത്യമായി അടുക്കി വച്ചിരിക്കുന്നത് ഒരു കാലത്ത് നമുക്ക് കാണാമായിരുന്നു. നല്ല ഈടും പശിമയും ഉറപ്പുമുള്ള ചെളിമയമുള്ള മണ്ണുകൊണ്ടാണ് മൺപാത്രങ്ങൾ മെനഞ്ഞെടുക്കുന്നത്. ഇങ്ങനെ മൺപാത്രങ്ങൾ ഉണ്ടാക്കി ഉപജീവനം നടത്തിയവർ കേരളത്തിനകത്തും പുറത്തുമുണ്ടായിരുന്നു. മൺചട്ടികളിൽ ആഹാരം പാകം ചെയ്യുന്നതിൻ്റെ ഗുണപരമായ വശങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. അടുപ്പിൽ വെച്ച് ഉയർന്ന ചൂടിൽ മൺകലങ്ങളിലോ ചട്ടികളിലോ ഭക്ഷണം പാകം ചെയ്തെടുക്കുമ്പോൾ മണ്ണിൽ ഉൾച്ചേർന്നിട്ടുള്ള സർവ്വവിധ മൂലകങ്ങളും ചെറിയ തോതിൽ നമ്മുടെ ഭക്ഷണത്തോടൊപ്പം അലിഞ്ഞു ചേരുകയാണ്. തന്നെയുമല്ല, ഭക്ഷണം പാകം ചെയ്ത് മൺപാത്രങ്ങളിൽ തന്നെ സൂക്ഷിച്ചു വെച്ചാൽ കാലാവസ്ഥയുടെ വ്യതിയാനങ്ങളെ അതിജീവിച്ച് ആഹാരത്തിൻ്റെ തനിമയും ഗുണമേന്മയും നഷ്ടമാകാതിരിക്കാൻ മൺപാത്രങ്ങൾ സഹായകമാകുന്നു. നല്ല ശുദ്ധമായ പച്ചവെള്ളം, അതായത് കുടിവെള്ളം, ഒരു കൂജയിലോ മൺപാത്രത്തിലോ അടച്ചുവെച്ച് കുറേ സമയത്തിന് ശേഷം ഉപയോഗിച്ചാൽ അന്തരീക്ഷത്തിൽ എത്ര തന്നെ ഉയർന്ന താപനിലയുണ്ടെങ്കിലും മൺകലത്തിലെ വെള്ളത്തിന് സ്വാഭാവികമായ കുളിർമ നമുക്ക് അനുഭവവേദ്യമാണ്. റെഫ്രിജറേറ്ററിൽ വെച്ച് ശീതീകരിച്ചെടുത്ത വെള്ളം കൃത്രിമമായി തണുപ്പിച്ചെടുക്കുമ്പോൾ മൺകലത്തിൽ നിറച്ചുവെച്ചിരിക്കുന്ന വെള്ളം മണ്ണിൻ്റെ സഹജമായ ഗുണവിശേഷങ്ങളാൽ പ്രകൃതിജന്യമായി ശീതീകരിക്കപ്പെടുകയാണ്. ഇന്നിതാ അടുക്കളയുടെ രൂപവും ഭാവവും ആകെ മാറി. പതാമ്പുറവും വിറകടുപ്പും അപ്രത്യക്ഷമായി. ഗൃഹനിർമ്മാണ രീതികൾ തന്നെ പാടെ മാറിയപ്പോൾ വീടിൻ്റെ ഏറ്റവും പത്രാസുള്ളതും നിർമ്മാണ ചെലവ് ഏറിയതുമായ ഭാഗമായി അടുക്കളകൾ പരിവർത്തിച്ചു. ഇവിടെ മൺകലങ്ങളുടെ സ്ഥാനത്ത് അലുമിനിയം, ഇൻഡാലിയം, അലോയ്, സ്റ്റീൽ, നോൺ സ്റ്റിക് പാത്രങ്ങൾ സർവ്വസാധാരണമായി. ഈ മാറ്റം നമ്മുടെ ആരോഗ്യത്തെയും സാരമായി ബാധിച്ചിട്ടുണ്ട്. ലോഹനിർമ്മിതമായ പാത്രങ്ങളിൽ ആഹാരം ഉയർന്ന ചൂടിൽ പാകം ചെയ്യുമ്പോൾ സ്വാഭാവികമായി അതിന് ഉപയുക്തമാക്കുന്ന ലോഹപാത്രത്തിൻ്റെ ഒരംശം കൂടി ആഹാരത്തോടൊപ്പം നാം ആഹരിക്കുകയാണ്. പണ്ട് ഓരോരോ ആവശ്യത്തിനായി പ്രത്യേകം പ്രത്യേകം മൺപാത്രങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. രോഗശമനത്തിനായി നാട്ടുവൈദ്യന്മാർ കുറിച്ചു നൽകുന്ന കഷായങ്ങൾ ഇന്നത്തെ പോലെ മരുന്ന് വിൽപ്പനശാലകളിൽ നിന്ന് റെഡിമെയ്ഡായി വാങ്ങുകയായിരുന്നില്ല. മറിച്ച് വീട്ടുതൊടികളിൽ നിന്ന് പച്ചമരുന്നുകൾ പറിച്ചെടുത്ത് വീടുകളിൽ തന്നെ കഷായം തയ്യാറാക്കുകയായിരുന്നു. ഇതിനുവേണ്ടി മാത്രം മിക്ക വീടുകളിലും കഷായ കലങ്ങൾ ഉണ്ടായിരുന്നു. മൺകലങ്ങൾ തിരികെ വരുന്നുണ്ട്. അടുക്കളയിലേക്കല്ലെന്ന് മാത്രം, മട്ടുപ്പാവുകളിൽ ചെടി വളർത്തുന്നതിന്, സ്വീകരണ മുറികളിൽ അലങ്കാരമായി, പിന്നെ വല്ലപ്പോഴും വളരെ അപൂർവമായി വല്ല കഷായവും വയ്ക്കണമെങ്കിൽ അതിനും. നമ്മുടെ ജീവിതത്തെ, ആഹാരത്തെ മണ്ണുമായി ബന്ധിപ്പിച്ച ഏറ്റവും പ്രധാന ജൈവ ഘടകം മൺകലമായിരുന്നു. അത് നിർമ്മിച്ചത് നമ്മുടെ തന്നെ മണ്ണിൽ നിന്നായിരുന്നു. ലോഹപാത്രങ്ങളും ഭൂമിയുടെ തന്നെ സംഭാവനയായിരുന്നെങ്കിലും മണ്ണിൽ നിന്ന് രുചികൾ നേരിട്ട് നമ്മളിലേക്ക് വന്നു. മൺകലങ്ങൾ ഉടഞ്ഞ് മണ്ണോട് ചേർന്നും വീണ്ടും പുത്തനായി അവതരിച്ചും ജീവിതചക്രത്തെക്കുറിച്ചുള്ള തത്വബോധം നിശബ്ദം വിളംബരം ചെയ്തു. പുത്തൻകലത്തെ എണ്ണ പുരട്ടി മയക്കി വെള്ളം തിളപ്പിച്ച് പാചകത്തിന് പാകമാക്കി നാടൻ അടുക്കള തന്ത്രങ്ങൾ രൂപപ്പെട്ടു. അടുക്കളയിലും ഔഷധശാലയിലും മൺകലങ്ങൾ നമ്മുടെ ജീവനയാത്രയുടെ പാതയൊരുക്കി. കുലാലന്മാർ എന്ന പ്രത്യേക സമുദായത്തിന്റെ കുലത്തൊഴിലായിരുന്നു മൺപാത്ര നിർമ്മാണം. പ്രാദേശികമായി വിവിധ പേരുകളിലാണ് ഇവർ അറിയപ്പെടുന്നത്. വളരെ ലളിതമായ സാങ്കേതിക വിദ്യയും അതിലേറെ കരവിരുതും മനോധർമ്മവും ആവശ്യമുള്ള ഒരു പരമ്പരാഗത കുടിൽ വ്യവസായമാണിത്. തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര, ബാലരാമപുരം തുടങ്ങിയുള്ള പ്രദേശങ്ങളിലടക്കം ഇപ്പോഴും കേരളത്തിൽ പല സ്ഥലങ്ങളിലും മൺപാത്ര നിർമ്മാണം നടക്കുന്നുണ്ട്. ഒരു പ്രത്യേകതരം പശിമയാർന്ന മണ്ണ് ചവിട്ടിക്കുഴച്ച് പരുവപ്പെടുത്തി കറങ്ങുന്ന ചക്രത്തിൽ വെച്ച് മൺപാത്രങ്ങൾ ഓരോ ആകൃതിയിലും രീതിയിലും കൈകൊണ്ട് മെനഞ്ഞെടുക്കുകയാണ്. പിന്നീടവ തീയിൽ ചുട്ടെടുക്കുന്നു. നമ്മുടെ രക്തത്തിലേക്ക് നാം പിറന്ന മണ്ണ് പ്രവേശിച്ചിരുന്നത് മൺകലത്തിലൂടെയാണ്. അതിനാൽ നമുക്ക് മറക്കാതിരിക്കാം മൺകലത്തിന്റെ ശാശ്വത മഹത്വം. നമ്മുടെ ആകെ നന്മയുടെ പൊരുൾ തിരയുമ്പോൾ മൺകുടവും മൺചട്ടിയും അടപ്പുചട്ടിയും കൽച്ചട്ടിയും ഒക്കെ മനസ്സിലെ വിശുദ്ധിയിൽ തിളങ്ങുന്നതായി കാണാം.
4: മൺപാത്രങ്ങൾ മടങ്ങി വരട്ടെ. രചന മുരളീധരൻ തഴക്കര. ആഖ്യാനം കുരിപ്പുഴ സജീവ്. നിർവഹണം ജി സന്തോഷ് കുമാർ. നിർവഹണ സഹായം മിനി ജി എസ്.
3: പി എം ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗൈ ഹൈ.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.

0: മനോയാനം
1: മനുഷ്യജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം സന്തോഷമാണെന്ന് നാം പറയാറുണ്ട്. എന്നാൽ സന്തോഷം എന്നത് കേവലം ഒരു നല്ല തോന്നൽ മാത്രമല്ല, അത് നമ്മുടെ അതിജീവനത്തിനായി പ്രകൃതി തലച്ചോറിൽ ഒരുക്കി വച്ചിട്ടുള്ള സങ്കീർണമായ ഒരു വഴികാട്ടിയാണ്. നമുക്ക് ഗുണകരമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തലച്ചോറ് നൽകുന്ന ഒരു പ്രതിഫലമാണ് സന്തോഷം. നല്ല ആഹാരം കഴിക്കുമ്പോഴോ സ്നേഹമുള്ളവരോട് സംസാരിക്കുമ്പോഴോ ഉണ്ടാകുന്ന ആനന്ദം അത്തരം പ്രവൃത്തികൾ ആവർത്തിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. പരിണാമപരമായ ഈ തന്ത്രമാണ് മനുഷ്യവംശത്തെ ഇത്രത്തോളം വളരാൻ സഹായിച്ചത്. സന്തോഷത്തെ പല തലങ്ങളിൽ വ്യാഖ്യാനിക്കാം. പെട്ടെന്നുണ്ടാകുന്ന ഒരു സുഖാനുഭൂതി മുതൽ ജീവിതത്തെക്കുറിച്ചുള്ള ആകെത്തുകയായ തൃപ്തി വരെ ഇതിലുൾപ്പെടുന്നു. മനഃശാസ്ത്രജ്ഞർ ഇതിനെ ഹെഡോണിക് യൂഡൈമോണിക് എന്നിങ്ങനെ രണ്ട് വിഭാഗങ്ങളായി തിരിക്കുന്നു. ഇന്ദ്രിയ സുഖങ്ങളിൽ നിന്ന് ലഭിക്കുന്നതാണ് ആദ്യത്തേതെങ്കിൽ അർത്ഥപൂർണമായ ജീവിതത്തിൽ നിന്നും മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ പ്രവർത്തനങ്ങളിൽ നിന്നും ലഭിക്കുന്നതാണ് രണ്ടാമത്തേത്. സന്തോഷം എന്നത് തലച്ചോറിലെ ഒരു ഹാർഡ്വെയർ പോലെ ജനിതകമായി നമുക്ക് ലഭിച്ചിട്ടുള്ളതാണ്. എന്നാൽ അതിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മുടെ ജീവിത അനുഭവങ്ങളിലൂടെ നിരന്തരം പുതുക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഇതിന് ജൈവ തന്മാത്രാപരമായ ഒരു അടിസ്ഥാനമുണ്ട്. സന്തോഷത്തിന്റെ നിമിഷങ്ങളിൽ നമ്മുടെ തലച്ചോറിലും രക്തത്തിലും പ്രകടമായ മാറ്റങ്ങൾ സംഭവിക്കുന്നു. ഈ മാറ്റങ്ങളെ ശാസ്ത്രീയമായി അളന്നെടുക്കാൻ സാധിക്കും. ഇത് സൂചിപ്പിക്കുന്നത് സന്തോഷം എന്നത് വെറുമൊരു മാനസികാവസ്ഥ മാത്രമല്ല, മറിച്ച് ഒരു ശാരീരികാവസ്ഥ കൂടിയാണ് എന്നാണ്. സൈക്കോളജിയുടെ തന്ത്രങ്ങളാലോ ധ്യാനത്താലോ തലച്ചോറിനെ പരിശീലിപ്പിച്ചെടുത്ത് ഈ സന്തോഷാവസ്ഥകൾ സൃഷ്ടിക്കാൻ സാധിക്കും എന്നത് ഇന്ന് ശാസ്ത്രം അംഗീകരിക്കുന്ന വസ്തുതയാണ്. നമ്മുടെ തലച്ചോറിൽ സന്തോഷത്തിന്റെ ഇരിപ്പിടങ്ങൾ കൃത്യമായി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. നെറ്റിയുടെ ഇടതുഭാഗത്തിന് തൊട്ടു പിന്നിലുള്ള പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സാണ് പോസിറ്റീവ് ചിന്തകളുടെയും സന്തോഷത്തിന്റെയും കേന്ദ്രം. നാം സന്തുഷ്ടരായിരിക്കുമ്പോൾ ഇവിടുത്തെ ന്യൂറോണുകൾ അതീവ സജീവമാകുന്നു. കൂടാതെ തലച്ചോറിന്റെ ആഴങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ന്യൂക്ലിയസ് അക്കുംബൻസ് എന്ന ചെറിയ ഭാഗം നമ്മുടെ അതിസുഖ കേന്ദ്രമായി പ്രവർത്തിക്കുന്നു. ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുമ്പോഴോ അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങുമ്പോഴോ ഈ കേന്ദ്രം ഉണരുന്നു. വികാരങ്ങളുടെ കേന്ദ്രമായ അമിഗ്ദലയും ഓർമ്മകളുടെ കേന്ദ്രമായ ഹിപ്പോകാമ്പസും ഈ പ്രക്രിയയിൽ പങ്കാളികളാകുന്നു. തലച്ചോറിലെ ഈ കേന്ദ്രങ്ങൾ തമ്മിലുള്ള സംഭാഷണങ്ങൾ നടക്കുന്നത് ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ എന്ന രാസവസ്തുക്കൾ വഴിയാണ്. ഇതിലേറ്റവും പ്രധാനി ഡോപ്പമിൻ ആണ്. ഇതിനെ സുഖാനുഭൂതിയുടെ രാസവസ്തു എന്ന് വിളിക്കുന്നതിൽ തെറ്റില്ല. ഒരു പ്രതിഫലം പ്രതീക്ഷിക്കുമ്പോഴും അത് ലഭിക്കുമ്പോഴും ഡോപ്പമിൻ സ്രവിക്കപ്പെടുന്നു. എന്നാൽ നമ്മുടെ മാനസികമായ സന്തുലിതാവസ്ഥയും തൃപ്തിയും ഉറപ്പാക്കുന്നത് സെറോട്ടോണിൻ ആണ്. സാമൂഹിക ബന്ധങ്ങൾ വഴി ലഭിക്കുന്ന സന്തോഷത്തിനു പിന്നിൽ ഓക്സിറ്റോസിൻ എന്ന ഹോർമോണാണ്. ഇത്തരം രാസവസ്തുക്കളുടെ കൃത്യമായ അളവിലുള്ള പ്രവർത്തനമാണ് നമ്മെ പ്രസന്നമായി നിലനിർത്തുന്നത്. സന്തോഷമെന്നത് വെറുമൊരു ലക്ഷ്യമല്ല, മറിച്ച് നമ്മുടെ ജൈവപരമായ യാത്രയിലെ മനോഹരമായ ഒരു അനുഭവമാണ്. ഉള്ളിലെ ഈ രസതന്ത്രത്തെ സ്നേഹത്തോടെയും അറിവോടെയും സമീപിക്കുമ്പോൾ ശാശ്വതമായ സമാധാനവും സംതൃപ്തിയും നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മനോയാനത്തിൽ നിന്നും സ്നേഹപൂർവം വിട പറയുന്നു.
2: തയ്യാറാക്കി അവതരിപ്പിച്ചത് എല്ലാർ മധുചന്ദ്രൻ.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027.

0: നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: നമുക്ക് ചുറ്റും തിരുവനന്തപുരം കുണ്ടമൺകടവ് പമ്പ് ഹൌസിലെ കാലപ്പഴക്കം ചെന്ന പാനൽ ബോർഡ് മാറ്റിസ്ഥാപിക്കുന്ന പണികളും പാറമല ജലശുദ്ധീകരണശാലയിൽ പുനരുദ്ധാരണ പ്രവൃത്തികളും നടക്കുന്നതിനാൽ തിരുമല കരമന സെക്ഷനുകളുടെ പരിധിയിൽ വരുന്ന കാഞ്ഞിരമ്പാറ, പാങ്ങോട്, വട്ടിയൂർക്കാവ്, വാഴോട്ടുകോണം, നെട്ടയം, കൊടുങ്ങാനൂർ, തിരുമല, വലിയവിള, പുന്നയ്ക്കാമുകൾ, തുരുത്തുമൂല, പൂജപ്പുര, കരമന, മുടവനമുകൾ, നെടുങ്കാട്, കാലടി, ആറന്നൂർ, വലിയശാല, പാപ്പനംകോട്, തൃക്കണ്ണാപുരം വാർഡുകളിൽ 28-29 തീയതികളിൽ ജലവിതരണം പൂർണ്ണമായും തടസ്സപ്പെടുമെന്ന് ജല അതോറിറ്റി അറിയിച്ചു. സർക്കാർ എയ്ഡഡ് സ്വാശ്രയ പോളിടെക്നിക് കോഴ്സുകളിലെ സ്പോട്ട് അഡ്മിഷൻ 28 മുതൽ ഓഗസ്റ്റ് 1 വരെ നടക്കും. ഇതുവരെ അപേക്ഷിച്ചിട്ടില്ലാത്തവർക്ക് 28 വരെ ഓൺലൈനായോ നേരിട്ടോ അപേക്ഷിക്കാം. വിവരങ്ങൾക്ക് www.polyadmission.org എന്ന വെബ്സൈറ്റ് പരിശോധിക്കുക. സർക്കാർ മെഡിക്കൽ കോളേജിലും സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിലും നടത്തുന്ന MSc MLT കോഴ്സിന് അപേക്ഷിച്ചവരുടെ പ്രവേശന പരീക്ഷാഫലം www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. കൂടുതൽ വിവരങ്ങൾ 0471-2560-361-362-363-364 എന്നീ നമ്പറുകളിലും www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ്. സംസ്ഥാനത്തെ സർക്കാർ സ്വാശ്രയ നഴ്സിംഗ് കോഴ്സുകളിലേക്ക് 2026-27 വർഷത്തെ പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ് ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് സൂചിക സർക്കാർ ഉത്തരവ് മുഖേന അംഗീകരിച്ച പ്രോസ്പെക്ട് പ്രകാരം അപേക്ഷ ക്ഷണിച്ചുകൊള്ളുന്നു. LBS സെന്റർ ഡയറക്ടറുടെ www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായി 2026 ജൂലൈ 27 വരെ അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷാ ഫീസ് പൊതുവിഭാഗത്തിന് 1000 രൂപയും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് 500 രൂപയുമാണ്. അപേക്ഷകർക്ക് ഓൺലൈൻ മുഖേനയോ അല്ലെങ്കിൽ വെബ്സൈറ്റിൽ നിന്നും ഡൌൺലോഡ് ചെയ്ത ചെല്ലാനുപയോഗിച്ച് ഫെഡറൽ ബാങ്കിന്റെ ഏതെങ്കിലും ഒരു ശാഖ വഴിയോ 2026 ജൂലൈ 25 വരെ അപേക്ഷാ ഫീസ് ഒടുക്കാവുന്നതാണ്. ബന്ധപ്പെട്ട രേഖകൾ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുന്ന അവസരത്തിൽ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അപേക്ഷകർ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഐച്ഛിക വിഷയമായി എടുത്ത് +2 പരീക്ഷ പാസായിരിക്കണം. കൂടാതെ 50% മാർക്കോടെ ഇന്ത്യൻ നഴ്സിംഗ് കൌൺസിലും ബന്ധപ്പെട്ട സ്റ്റേറ്റ് കൌൺസിലും അംഗീകരിച്ച GNM കോഴ്സ് പരീക്ഷ പാസായിരിക്കണം. അപേക്ഷകർ അക്കാദമിക വിവരങ്ങൾ സമർപ്പിക്കുന്ന സമയത്ത് തന്നെ നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യത നേടിയിരിക്കണം. അപേക്ഷാർത്ഥികൾക്ക് ഉയർന്ന പ്രായപരിധി ബാധകമല്ല. സർവീസ് കോട്ടയിലേക്കുള്ള അപേക്ഷാർത്ഥികൾക്ക് 49 വയസ്സാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0471-2560-361-362-364 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. നമുക്ക് ചുറ്റും സമാപിച്ചു. ഇനിയൊരു ചലച്ചിത്ര ഗാനം കേൾക്കാം. വിജയ് യേശുദാസും ശ്വേതയും ചേർന്ന് പാടിയത് ചിത്രം നിലാവറിയാതെ.

0: വിശ്വനാഥൻ പിന്നെ കൺമിഴിച്ചത് ഈ വീട്ടിൽ വെച്ചാണ്. തൻ്റെ മുമ്പിൽ നിൽക്കുന്ന സ്ത്രീയെ കണ്ടപ്പോൾ അവൻ വിചാരിച്ചത് ഒരു ദേവതയാണെന്നാണ്. മേഘമാലകളിലൂടെ പടവിറങ്ങി ഭൂമിയുടെ അറ്റത്തേക്ക് വരുന്ന ദേവതമാരെപ്പറ്റി അവൻ കേട്ടിരുന്നു. അഥവാ മനോരാജ്യം വിചാരിച്ച് വിചാരിച്ച് ഒരു യാഥാർത്ഥ്യമാക്കി തീർത്തിരുന്നു. ആ ദേവത അവന് രണ്ടു ദിവസം ഭക്ഷണം കൊടുത്തു. എന്നിട്ടും അവരൊരു മാന്യസ്ത്രീയാണെന്ന് വിശ്വസിക്കുവാൻ അവനിഷ്ടമുണ്ടായിരുന്നില്ല. മൂന്നാം ദിവസം കാലത്ത് ആലോചനകളിൽ മുഴുകി നിൽക്കുന്ന അവൻ്റെ അടുത്തേക്ക് ഒരു പതുത്ത കാൽവെപ്പ് അടുത്തടുത്തു വന്നു. അവൻ തിരിഞ്ഞു നോക്കി. ഒരു കൊച്ചു ദേവത. അവൾ അവനോട് ചോദിച്ചു, പേരെന്താ? വിശ്വനാഥൻ. കുട്ടിയുടെ പേരോ? ശാന്ത. ഇത് ഭൂമിയുടെ അറ്റമാണോ? എന്റെ വീടാണ്. ഇവിടെയാണോ? വിശ്വം ആ ഭാഗ്യശാലിയായ പെൺകിടാവിനെ നോക്കിക്കാണുകയായിരുന്നു. എത്ര ഭംഗിയുള്ള മുഖം, എന്തു മിന്നലുള്ള ഉടുപ്പുകൾ! ഇവളാണ് ശരിക്കുള്ള ദേവത. ഏത് സ്കൂളിലാ പഠിക്കുന്നത്? ശാന്ത ചോദിച്ചു. അവൾ തന്നോട് സംസാരിക്കുന്നു. വിശ്വം അത്ഭുതപ്പെട്ടു. തനിക്ക് വേണമെങ്കിൽ അവളെ തൊടാം. ശാന്ത ചോദ്യം ആവർത്തിച്ചു. അങ്ങ് അവിടെ. പിന്നെ ഒന്ന് ചോദിക്കട്ടെ? വിശ്വം. എന്താ? ദേവതയാണോ? ശാന്തയ്ക്ക് ആ ചോദ്യത്തിൻ്റെ അർത്ഥം തികച്ചും മനസ്സിലായില്ല. താൻ നല്ലതെന്തോ ആണെന്ന് സംശയിക്കുകയാണെന്ന് മാത്രം മനസ്സിലാക്കി. അതുകൊണ്ട് അവൾ സമ്മതിച്ചു. അതെ. വിശ്വം അവളെ മിഴിച്ചു നോക്കി. അവൾ പുഞ്ചിരി തൂകി.
1: ഉറുബേദിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.

അറിയിപ്പ്: ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ. ഇന്ന് രാവിലെ 11:02 മുതൽ 12 മണി വരെ ആരോഗ്യവും ആയുർവേദവും. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ മുൻ പ്രൊഫസർ ഡോക്ടർ എസ് ജയശ്രീ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പരുകൾ 9495946321, 9495946321, 9495946321. ആരോഗ്യവും ആയുർവേദവും. ഈ വിഷയത്തെക്കുറിച്ചുള്ള ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:02 മുതൽ 12 മണി വരെ. അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി സ്മൃതി മധുരം. കലാദേവതയെ സ്തുതിച്ചുകൊണ്ടുള്ള ചില ഗാനങ്ങൾ ഇന്ന് സ്മൃതിമധുരത്തിലൂടെ കേൾക്കാം. ആദ്യം യേശുദാസ് പാടിയ ഗാനം, ചിത്രം കലോപാസന.

0: സ്മൃതിമധുരം സമാപിച്ചു.
1: കാൽപന്തും കലക്കൻ ഓഫറുമായി പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്
2: എൽഇഡി ടിവികൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകൾ. 1 EMI ഫ്രീ, 21,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ, 000 ഫിനാൻസ് സ്കീമുകൾ,
1: കൂടാതെ എല്ലാ എൽഇഡി ടിവി ഫിനാൻസ് പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ.
2: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.

0: ആകാശവാണി
1: യോഗസൗഖ്യം.
2: ഇന്നീ പരിപാടിയിൽ യോഗയും ഉറക്കവും, ഇതേക്കുറിച്ച് നാഷണൽ ആയുഷ് മിഷനിൽ യോഗ പരിശീലകയായ സ്വപ്ന പി എം സംസാരിക്കുന്നു.
3: ഇന്നത്തെ തിരക്കേറിയ ജീവിത രീതിയും ജോലി സമ്മർദ്ദവും മൊബൈൽ ടി വി പോലെയുള്ള സ്ക്രീനിന്റെ അമിത ഉപയോഗവും കാരണം ഉറക്കക്കുറവ് അഥവാ ഇൻസോംനിയ വളരെ കൂടുതലായി കാണപ്പെടുന്നു. ഉറക്കക്കുറവ് വന്നാൽ ശരീരത്തിന്റെ പ്രകൃതിദത്തമായ ഉറക്കം ഉണർവ് ക്രമത്തിന്റെ താളം തെറ്റുന്നു. അതിനാൽ ഉത്കണ്ഠ, തലവേദന, രക്തസമ്മർദ്ദം, പ്രമേഹം, ഹൃദയരോഗങ്ങൾ പോലെയുള്ള രോഗങ്ങൾ പിടിപെടാം. ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം ലോകമെമ്പാടുമുള്ള ആളുകളിൽ ഏകദേശം 16% ഉറക്കക്കുറവുണ്ടെന്നും അതിൽ 8% ഗുരുതരമായ ഉറക്കക്കുറവുണ്ടെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ത്യയിൽ 2020 നടത്തിയ പഠനത്തിൽ നഗരങ്ങളിൽ താമസിക്കുന്ന 20-25% വരെയുള്ള ആളുകളിൽ ഉറക്കക്കുറവ് സാധാരണമാണ് എന്നും റിപ്പോർട്ട് ചെയ്യുന്നു. ഉറക്കക്കുറവിന് പല വകഭേദങ്ങളുണ്ട്. ചിലർ ഉറങ്ങാൻ ഏറെ സമയമെടുക്കും, ചിലർ രാത്രിയിൽ പലവട്ടം ഉണരാറുണ്ട്, ചിലർ ഉറങ്ങിയ ശേഷം വളരെ നേരത്തെ ഉണർന്ന് വീണ്ടും ഉറങ്ങാൻ കഴിയാത്തവരാണ്, ചിലർക്ക് ഉറങ്ങി എഴുന്നേറ്റാലും ഉറങ്ങിയിട്ടില്ല എന്ന തോന്നലാണ്. ഇതെല്ലാം പ്രധാനമായും മനസ്സിലെ ഉത്കണ്ഠ, അമിത ചിന്ത, ഉറക്കം നിയന്ത്രിക്കുന്ന മെലാട്ടോണിൻ ഹോർമോൺ കുറയുക എന്നിവയൊക്കെ കൊണ്ടാണ്. യോഗാസനങ്ങൾ, പ്രാണായാമം, ധ്യാനം, യോഗനിദ്ര, വിവിധ റിലാക്സേഷൻ രീതികൾ എന്നിവ ഉറക്കക്കുറവ് കുറയ്ക്കാൻ സഹായിക്കുന്നു. ഇവ ശരീരത്തെയും മനസ്സിനെയും ശാന്തമാക്കുകയും ഉത്കണ്ഠയും സമ്മർദ്ദവും കുറയ്ക്കുകയും ചെയ്യുന്നു. ശവാസനം, ബാലാസനം, വിപരീതകരണി പോലെയുള്ള ലളിതമായ യോഗാസനങ്ങൾ ശരീരത്തിന് ആഴത്തിലുള്ള വിശ്രമം നൽകുന്നു. ഇവ കോർട്ടിസോൾ ഹോർമോൺ കുറയ്ക്കുകയും ഉറക്കം നൽകുന്ന മെലാറ്റോണിൻ ഹോർമോൺ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. അനുലോമ വിലോമ, ഭ്രമരി, നാഡിശുദ്ധി പോലെയുള്ള ശ്വാസാഭ്യാസങ്ങൾ ശരീരത്തിലെ ഓക്സിജൻ വിതരണം കൂട്ടുകയും മനസ്സിന് ശാന്തത നൽകുകയും ചെയ്യുന്നു. ഗവേഷണങ്ങൾ പ്രകാരം 2-3 തുടർച്ചയായി പ്രാണായാമം ചെയ്തവർക്ക് ഉറങ്ങാനെടുക്കുന്ന സമയം കുറയുകയും ഉറക്കത്തിന്റെ ഗുണമേന്മ മെച്ചപ്പെടുകയും ചെയ്തു. ധ്യാനം തലച്ചോറിലെ അമിത ചിന്തയും ഉത്കണ്ഠയും കുറച്ച് മനസ്സിനെ ശാന്തമാക്കുന്നു. അമേരിക്കയിൽ നടത്തിയ ഒരു പഠനത്തിൽ ദിവസവും ധ്യാനം ചെയ്തവർക്ക് ഉറക്കക്കുറവിന്റെ പ്രശ്നങ്ങളിൽ ഏകദേശം 20% മെച്ചപ്പെടൽ കണ്ടു. യോഗനിദ്ര അഥവാ യോഗിക് സ്ലീപ്പ് ചെയ്താൽ ശരീരം ഉറങ്ങുന്ന പോലെയുള്ള വിശ്രമാവസ്ഥയിലെത്തും, എന്നാൽ മനസ്സ് സജീവമായിരിക്കും. 2019 നടന്ന ഒരു പഠനത്തിൽ 8 യോഗനിദ്ര ചെയ്തവർക്ക് ഉറക്കക്കുറവ് 40% വരെ കുറയുന്നത് കണ്ടു. ഇനി ഏതെല്ലാം വിശ്രമരീതികളാണ് ഉറക്കത്തെ സഹായിക്കുന്നത് എന്ന് നോക്കാം. ശ്വാസത്തെ ശ്രദ്ധിച്ച് വിശ്രമിക്കുന്ന രീതികളും മസിൽ റിലാക്സേഷൻ രീതികളും ശാന്തമായ സംഗീതം കേട്ട് മനസ്സിനെ സമാധാനപ്പെടുത്തുന്ന രീതികളും ഉറക്കത്തിന്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഉറക്കക്കുറവ് വലിയൊരു ആരോഗ്യ പ്രശ്നമാണ്. മരുന്നുകളിൽ മാത്രം ആശ്രയിക്കുന്നത് ദീർഘകാല ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനിടയുള്ളതിനാൽ യോഗ പോലെയുള്ള പ്രകൃതിദത്തമായ മാർഗങ്ങൾ സ്വീകരിക്കുന്നത് ശരീരത്തെയും മനസ്സിനെയും ഒരുപോലെ ശാന്തമാക്കി നല്ല ഉറക്കം ലഭിക്കാൻ ഒരു ഉത്തമ മാർഗമാണ്.
2: യോഗയും ഉറക്കവും, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് നാഷണൽ ആയുഷ് മിഷനിൽ യോഗ പരിശീലകയായ സ്വപ്ന പി എം.

ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം സത്യൻ അന്തിക്കാട് എഴുതി എം ജി രാധാകൃഷ്ണൻ സംഗീതം നൽകി. യേശുദാസും ചിത്രയും ചേർന്ന് പാടിയത് ചിത്രം ഞാൻ ഏകനാണ്.

0: ഒന്ന് വേഗാട്ടെ, പ്ലീസ് വേഗം.
1: എന്താ വേറെ മാച്ച് ഉണ്ടോ?
0: അതൊന്നും അല്ല ചങ്ങാതി, അപ്പൂപ്പനെയും കൊണ്ട് ബാങ്കിൽ പോകണം.
1: അതേനെ, വയസ്സായാൽ പിന്നെ സഹായം ആവശ്യമാണ്.
2: പക്ഷെ ബാങ്കിങ്ങിൽ അത് വേണ്ട.
3: അങ്ങനെയാണ് RBI പറയുന്നത്, മുതിർന്ന പൗരന്മാർ ഏറ്റവും ആദ്യം. നിങ്ങൾക്ക് 70 വയസ്സിൽ കൂടുതലുണ്ടെങ്കിൽ, ഭിന്നശേഷിയുള്ളതും ബാങ്കിൽ പോകാൻ കഴിയാത്ത ആളുമാണെങ്കിൽ, ബാങ്ക് വരും നിങ്ങൾക്കരികെ അവശ്യ സേവനങ്ങളുമായി, അതും മിതമായ നിരക്കിൽ.
4: സീനിയർ ഏറ്റവും ആദ്യം. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ശ്യാമിന്റെ സംഗീതത്തിൽ ചിത്ര പാടിയ ഗാനമാണിനി. നിറക്കൂട്ട് എന്ന ചിത്രത്തിനുവേണ്ടി പൂവച്ചൽ ഖാദർ എഴുതിയത്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ആകാശവാണി.
2: അക്ഷരച്ചെപ്പ്. ചലച്ചിത്ര ഗാനങ്ങളിലൂടെ ഒരു പദപ്രശ്നം.
3: ഗാനവരികളിൽ നിന്നും വാക്കുകൾ കണ്ടുപിടിച്ച് അക്ഷരക്കളങ്ങൾ പൂരിപ്പിച്ച് വിജയിയാകുന്നവർക്ക് അക്ഷരച്ചെപ്പിലൂടെ സംസാരിക്കുവാനും ഇഷ്ടഗാനം കേൾക്കുവാനുമുള്ള അവസരം.
2: അക്ഷരച്ചെപ്പ്. കളങ്ങളൊക്കെ റെഡിയായിരിക്കും അല്ലേ? എങ്കിലും പുതുതായി ഈ പരിപാടിയിലേക്ക് വരുന്നവർക്കായി കളം വരയ്ക്കേണ്ട രീതി ഒന്നുകൂടി പറയാം. ഒരു വലിയ സമചതുരം വരയ്ക്കുക. ഇതിനെ 25 ചെറുകളങ്ങളാക്കി തിരിക്കുക.
3: ഏറ്റവും മുകളിൽ ഇടത്തുനിന്നും വലത്തോട്ട് 5 കളങ്ങൾ. അതിൽ 1, 2, 3, 4, 5 എന്നീ അക്കങ്ങൾ എഴുതുക.
2: തൊട്ട് താഴെ ഇടത്തുനിന്നും വലത്തോട്ട് വീണ്ടും 5 കളങ്ങൾ. അതിൽ 6, 7, 8, 9, 10 എന്നീ അക്കങ്ങൾ നിറയ്ക്കുക.
3: വീണ്ടും താഴെ 5 കളങ്ങൾ. അതിൽ 11 മുതൽ 15 വരെ അക്കങ്ങൾ എഴുതുക. അതിന് താഴെ വീണ്ടും 5 കളങ്ങൾ. അതിൽ 16 മുതൽ 20 വരെ അക്കങ്ങൾ എഴുതുക.
2: അവസാനത്തെ വരിയിൽ 21 മുതൽ 25 വരെ അക്കങ്ങൾ എഴുതുക. ഇങ്ങനെ അക്ഷരക്കളങ്ങൾ തയ്യാറാക്കുക.
3: കളം വരയ്ക്കാനായി അല്പസമയം തരാം. ആ സമയം നമുക്ക് നല്ലൊരു പാട്ട് കേട്ടാലോ?

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അക്ഷരച്ചപ്പിലേക്ക് ഏവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കളങ്ങളെല്ലാം വരച്ച് പാട്ട് കേട്ട് ആ പാട്ടിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന പദങ്ങൾ കണ്ടെത്തി കളങ്ങൾ പൂരിപ്പിച്ച് വിജയിയാകാൻ ഓരോ ശ്രോതാവും കാത്തിരിക്കുകയാണ് കേട്ടോ.
1: അതെ,
0: അവരെ നമ്മൾ നിരാശരാക്കാതെ അക്ഷരച്ചപ്പിന്റെ വാക്കുകളിലേക്ക് കടന്നാലോ
1: പോകാം. ആദ്യത്തെ വാക്ക് ഇടത്തുനിന്നും വലത്തോട്ടാണ്. 3, 4, 5 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട 3 അക്ഷരമുള്ള വാക്ക്.
0: പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് അറിയാം, എങ്കിലും ഒന്നും കൂടെ പറയുകയാണ്. ഇടത്തുനിന്നും വലത്തോട്ട് പൂരിപ്പിക്കാനുള്ളതാണ് ആദ്യത്തെ വാക്ക്. 3, 4, 5 കളങ്ങളിൽ പൂരിപ്പിക്കാനുള്ള 3 അക്ഷരമുള്ള വാക്ക്.
1: ഈ വാക്ക് വളരെ എളുപ്പമുള്ളതാണ്, എങ്കിലും സൂചനകൾ പറയാം.
0: പിന്നെ സൂചനകൾ വേണമല്ലോ.
1: അതെ, ഈ വാക്കിന്റെ അർത്ഥം അടവി അഥവാ കാട് എന്നാണ്. സംസ്കൃതത്തിൽ നിന്ന് ഉത്ഭവിച്ച ഒരു പദമാണിത്. വിപിനം, കാനനം എന്നൊക്കെ പര്യായമുള്ള ഒരു വാക്കാണിത്.
0: വളരെ എളുപ്പമുള്ള ഒരു പദമാണ് അല്ലേ?
1: അതെ,
0: ഈ വാക്കിന്റെ പര്യായ പദമാണ് ഈ പാട്ടിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്നത്. സൂചനകൾ ഒരിക്കൽ കൂടി പറയാം. ഈ വാക്കിന്റെ അർത്ഥം അടവി അഥവാ കാട് എന്നാണ്. സംസ്കൃതത്തിൽ നിന്ന് ഉത്ഭവിച്ച ഒരു പദമാണ് ഇത്. വിപിനം, കാനനം എന്നൊക്കെ പര്യായങ്ങളുള്ള വാക്കാണ് ഇത്.
1: ഇനി പതിവ് പോലെ പാട്ടുകൊടുക്കാം.
0: അതെ, ഈ കാടിനുള്ളിൽ ഈ വാക്കുണ്ട്.
1: അതെ,
0: കണ്ടുപിടിക്കട്ടെ.

0: രണ്ടാമത്തെ വാക്ക് പറയാം. ഇടത്തുനിന്നും വലത്തോട്ടാണ് പൂരിപ്പിക്കേണ്ടത്. ഇടത്തുനിന്നും വലത്തോട്ട് 21, 22, 23, 24 എന്നീ നാല് കളങ്ങൾ പൂരിപ്പിക്കാനുള്ള വാക്ക്.
1: നാലക്ഷരമുള്ള വാക്കാണ് ഇടത്തുനിന്നും വലത്തോട്ടാണ് പൂരിപ്പിക്കേണ്ടത്. 21, 22, 23, 24 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട ഒരു വാക്ക്.
0: ഈ വാക്ക് കണ്ടുപിടിക്കാനുള്ള സൂചനകൾ കൂടി പറയാം. ഇത് ഒരു നദിയുടെ പേരാണ്. ഗംഗയുടെ ഒരു പ്രധാന ശാഖയായ ഉത്തരഭാരതത്തിലെ ഒരു നദിയാണ് ഇത്. ഉത്തരാഖണ്ഡിലെ ദേവപ്രയാഗിൽ വെച്ച് ഭാഗീരഥി നദിയോടൊപ്പം സംഗമിക്കുന്ന ഒരു നദിയാണ് ഇത്. സൂചനകൾ ഒരിക്കൽ കൂടി പറയാം അല്ലേ?
1: അതെ, ഒരു നദിയുടെ പേരാണിത്. ഗംഗയുടെ ഒരു പ്രധാന ശാഖയായ ഉത്തരഭാരതത്തിലെ ഒരു നദിയാണിത്. ഉത്തരാഖണ്ഡ്

0: അങ്ങനെ ഇടത്തുനിന്നും വലത്തോട്ട് രണ്ട് വാക്കുകൾ നമ്മൾ പൂരിപ്പിച്ചു കഴിഞ്ഞു.
1: ഇടത്തുനിന്നും വലത്തോട്ട് തന്നെ പൂരിപ്പിക്കേണ്ട മൂന്നാമത്തെ വാക്കാണ്, അത് 16, 17, 18, 19 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട നാലക്ഷരമുള്ള വാക്ക്.
0: ഇടത്തുനിന്നും വലത്തോട്ട് പൂരിപ്പിക്കാനുള്ള വാക്കാണ് 16, 17, 18, 19 കളങ്ങളിൽ പൂരിപ്പിക്കാനുള്ള നാലക്ഷരമുള്ള വാക്ക്. ഈ വാക്കിന്റെ സൂചനകൾ പറയാം. മറക്കാതെ കേൾക്കണേ, പൂർണമായ മറവി അല്ലെങ്കിൽ ഓർമ്മയില്ലായ്മ എന്നൊക്കെയാണ്. പഴയകാല ആചാരങ്ങൾ മാഞ്ഞു പോകുന്ന അവസ്ഥയെയോ ആളുകളുടെയോ സംഭവങ്ങളുടെയോ ഒക്കെ ഓർമ്മകൾ മാഞ്ഞു പോകുന്ന അവസ്ഥയെയും ഈ വാക്കുകൊണ്ട് സൂചിപ്പിക്കാറുണ്ട്.
1: സൂചനകൾ ഒരിക്കൽ കൂടി പറയാം. ഈ വാക്കിന്റെ അർത്ഥം പൂർണമായ മറവി അല്ലെങ്കിൽ ഓർമ്മയില്ലായ്മ എന്നൊക്കെയാണ്. പഴയകാല ആചാരങ്ങൾ മാഞ്ഞു പോകുന്ന അവസ്ഥയെയോ ആളുകളുടെയോ സംഭവങ്ങളുടെയോ ഒക്കെ ഓർമ്മകൾ മാഞ്ഞു പോകുന്ന അവസ്ഥയെയും ഒക്കെ ഈ വാക്കുകൊണ്ട് സൂചിപ്പിക്കാറുണ്ട്.
0: പാട്ട് കേൾക്കാനും മറക്കരുത് അല്ലേ?
1: എങ്കിലേ ഈ വാക്ക് പൂരിപ്പിക്കാൻ പറ്റൂ.
0: അതെ, നമ്മുടെ ശ്രോതാക്കൾ അങ്ങനെ മറക്കുമെന്ന് തോന്നുന്നില്ല. പാട്ട് കേട്ട് ആ കളങ്ങൾ പൂരിപ്പിച്ചുകൊള്ളും.
1: അതെ,

0: ഇടത്തുനിന്നും വലത്തോട്ട് ഇനി ഒരു വാക്കുകൂടി പൂരിപ്പിക്കാനുണ്ട്. അത് 12, 13, 14 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട മൂന്നക്ഷരമുള്ള വാക്കാണ്.
1: ഇടത്തുനിന്നും വലത്തോട്ട് പൂരിപ്പിക്കാനുള്ള വാക്ക് തന്നെയാണ് അടുത്തതും. 12, 13, 14 കളങ്ങളിൽ പൂരിപ്പിക്കാനുള്ള വാക്ക്.
0: സൂചനകൾ പറയാം. പ്രിയപ്പെട്ടവൾ, പ്രിയതമ, കാമുകി, ഭാര്യ എന്നൊക്കെയാണ്.
1: സൂചനകൾ ഒരിക്കലും കൂടി പറയാം. ഈ വാക്കിന്റെ അർത്ഥം പ്രിയപ്പെട്ടവൾ, പ്രിയതമ, കാമുകി, ഭാര്യ എന്നൊക്കെയാണ്.
0: സ്നേഹം മനസ്സിൽ സൂക്ഷിക്കുന്ന എല്ലാവർക്കും ഈ വാക്ക് പെട്ടെന്ന് കിട്ടും അല്ലേ?
1: അതെ, ഈ വാക്കുകൾ കൊണ്ടെല്ലാം സ്നേഹം പ്രകടിപ്പിക്കാം അല്ലേ?
0: അതെ.
1: അപ്പോൾ അക്ഷരക്കളത്തിനോടുള്ള സ്നേഹവും എങ്ങനെ പ്രകടിപ്പിക്കണം?
0: ഈ പാട്ട് കേട്ട്, ഈ വാക്ക് കണ്ടുപിടിച്ച്, കളങ്ങളിൽ പൂരിപ്പിച്ച്
1: സ്നേഹത്തോടെ നമുക്ക് അയക്കുക അല്ലേ?
0: അതെ
1: അതെ.

0: ഇടത്തുനിന്നും വലത്തോട്ട് പൂരിപ്പിക്കാനുള്ള നാല് വാക്കുകൾ നമ്മൾ പൂർത്തിയായി കഴിഞ്ഞു. ഇനി വലത്തുനിന്നും ഇടത്തോട്ട് പൂരിപ്പിക്കാനുള്ള വാക്കുകളാണ്. 3, 2, 1 എന്നീ മൂന്ന് കളങ്ങളിൽ എഴുതാനുള്ളതാണ്.
1: 3, 2, 1 കളങ്ങളിൽ എഴുതേണ്ട മൂന്നക്ഷരമുള്ള വാക്കാണ് വലത്തുനിന്നും ഇടത്തോട്ടാണ് പൂരിപ്പിക്കേണ്ടത്.
0: ഈ വാക്ക് കണ്ടുപിടിക്കാനുള്ള സൂചനകൾ കൂടി കേട്ടുകൊള്ളൂ. ഈ വാക്കിന്റെ അർത്ഥം ആശ്രയം, താങ്ങ്, തുണ എന്നിങ്ങനെയൊക്കെയാണ്.
1: ഒരിക്കൽ കൂടി സൂചനകൾ പറയാം. ഈ വാക്കിന്റെ അർത്ഥം ആശ്രയം, താങ്ങ്, തുണ എന്നിങ്ങനെയൊക്കെയാണ്.
0: ഈ വാക്ക് കണ്ടുപിടിക്കാനുള്ള ഒരു താങ്ങ് നമ്മൾ ശ്രോതാക്കൾക്ക് കൊടുത്തിട്ടുണ്ട് അല്ലേ?
1: അതെ, പാട്ടായിട്ട്.
0: പാട്ട് കേട്ടുകൊള്ളൂ, വാക്ക് കണ്ടുപിടിച്ചുകൊള്ളൂ.

0: അകത്തുനിന്നും ഇടത്തോട്ട് പൂരിപ്പിക്കേണ്ട രണ്ടാമത്തെ വാക്കു പറയാം. 10, 9, 8, 7 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട വാക്കാണ്. ഈ വാക്കിന് 4 അക്ഷരങ്ങളുണ്ട്.
1: വലത്തു നിന്നും ഇടത്തോട്ട് 10, 9, 8, 7 എന്നീ 4 കളങ്ങൾ പൂരിപ്പിക്കാനുള്ള വാക്ക്.
0: സൂചനകൾ പറയാം. ഈ വാക്കിന്റെ അർത്ഥം ആഴത്തിൽ പതിഞ്ഞ താളം അല്ലെങ്കിൽ തീവ്രമായ സംഗീതാത്മകത എന്നൊക്കെയാണ്. അതിമനോഹരമായ സംഗീതത്തെയും അതിനനുസൃതമായ താളത്തെയുമാണ് ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
1: സൂചനകൾ ഒരിക്കൽ കൂടി പറയാം. ഈ വാക്കിന്റെ അർത്ഥം ആഴത്തിൽ പതിഞ്ഞ താളം അല്ലെങ്കിൽ തീവ്രമായ സംഗീതാത്മകത എന്നൊക്കെയാണ്. അതിമനോഹരമായ സംഗീതത്തെയും അതിനനുസൃതമായ താളത്തെയുമാണ് ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പാട്ട് കേൾക്കുമ്പോൾ തന്നെ ആ സംഗീതവും അതിനനുസൃതമായ താളവും സൂചിപ്പിക്കുന്ന ഈ വാക്ക് ശ്രോതാക്കൾക്ക് മനസ്സിലാകുമായിരിക്കും. മനസ്സിലാക്കേണ്ടതാണ്. മനസ്സിലാക്കിയില്ലെങ്കിൽ എങ്ങനെയാ കളം പൂരിപ്പിക്കുക?
0: അതെ.

0: പതേ പതേ ശുഭചലനം. അങ്ങനെ വലത്തു നിന്നും ഇടത്തോട്ട് നമ്മൾ രണ്ട് വാക്കുകൾ പൂരിപ്പിച്ചു കഴിഞ്ഞു. ഇനി അക്ഷരക്കളത്തിൽ മുകളിൽ നിന്നും താഴേക്ക് എഴുതാനുള്ള വാക്കാണ് 10, 15, 20 എന്നീ മൂന്ന് കളങ്ങൾ പൂരിപ്പിക്കാനുള്ള വാക്ക്.
1: മുകളിൽ നിന്നും താഴോട്ട് പൂരിപ്പിക്കേണ്ട വാക്കാണ്. പൂരിപ്പിക്കേണ്ട കളങ്ങൾ 10, 15, 20 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട മൂന്നക്ഷരമുള്ള വാക്ക്.
0: ഈ വാക്കിന്റെ അർത്ഥം ലാഘവം, ആർജവം, ലളിതമായത് എന്നൊക്കെയാണ്.
1: ഒരിക്കൽ കൂടി സൂചനകൾ പറയാം. ഈ വാക്കിന്റെ അർത്ഥം ലാഘവം, ആർജവം, ലളിതമായത് എന്നൊക്കെയാണ്.
0: ഇത്രയും ലളിതമായ ഒരു അക്ഷരച്ചെപ്പ് ശ്രോതാക്കൾക്ക് മുമ്പ് കിട്ടിയിട്ടുണ്ടോ എന്ന് സംശയമായിരിക്കും അല്ലേ?
1: അതെ.
0: അപ്പോൾ ലളിതമായ വാക്ക്, ലളിതമായ പാട്ട്, ലളിതമായി കേട്ട്, ലളിതമായി എഴുതട്ടെ.
1: അതെ.

0: മുകളിൽ നിന്നും താഴേക്ക് ഒരു വാക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സ്വാഭാവികമായും അടുത്ത വാക്ക് എങ്ങനെയാകും എഴുതേണ്ടിയിരിക്കുക?
1: താഴെ നിന്നും മുകളിലേക്ക്.
0: അതെ, താഴെ നിന്നും മുകളിലേക്ക് 21, 16, 11, 6 എന്നീ കളങ്ങളിൽ പൂരിപ്പിക്കാനുള്ള 4 അക്ഷരമുള്ള വാക്ക്.
1: 4 അക്ഷരമുള്ള വാക്കാണ് താഴെ നിന്നും മുകളിലേക്കാണ് പൂരിപ്പിക്കേണ്ടത്. പൂരിപ്പിക്കേണ്ട കളങ്ങൾ 21, 16, 11, 6.
0: ഈ വാക്ക് കണ്ടുപിടിക്കാനുള്ള സൂചനകൾ കൂടി പറയാം. വിശ്രമമില്ലാതെ, ഒരു തടസ്സവുമില്ലാതെ അക്ഷരച്ചെപ്പ് മുന്നോട്ട് പോകുന്നുണ്ട്. അതേ അർത്ഥം തന്നെയാണ് ഈ വാക്കിനുമുള്ളത് കേട്ടോ. എന്നാൽ സൂചനകൾ കേട്ടുകൊള്ളൂ. വിരാമമില്ലാത്തത്, വിശ്രമമില്ലാത്തത്, തുടർച്ചയായത്, തടസ്സമില്ലാതെ മുന്നോട്ട് പോകുന്നത് എന്നൊക്കെയാണ്.
1: ഒരിക്കൽ കൂടി സൂചനകൾ പറയാം. ഈ വാക്കിന്റെ അർത്ഥം വിരാമമില്ലാത്തത്, വിശ്രമമില്ലാത്തത്, തുടർച്ചയായത്, തടസ്സമില്ലാതെ മുന്നോട്ട് പോകുന്നത് എന്നൊക്കെയാണ്.
0: അധികം തടസ്സമൊന്നുമില്ലാതെ നമ്മൾ ഇതുവരെ എത്തി.
1: അതെ, വാക്കുകളും തടസ്സമില്ലാതെ പൂരിപ്പിച്ച് നമുക്ക് അയച്ചു തരിക.
0: അതെ, എല്ലാ കളങ്ങളും ശ്രോതാക്കൾ പൂരിപ്പിച്ചു കാണുമല്ലോ. പൂരിപ്പിച്ച വാക്കുകൾ അധികം താമസിയാതെ അക്ഷരച്ചെപ്പിലേക്ക് അയച്ചു തരാൻ മറക്കില്ലല്ലോ.

0: ഇന്നത്തെ അക്ഷരച്ചെപ്പിലെ എല്ലാ വാക്കുകളും നാം കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങളുടെ പൂരിപ്പിച്ച അക്ഷരക്കളങ്ങൾ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് അയച്ചു തരിക. അക്ഷരക്കളങ്ങൾ പോസ്റ്റ് കാർഡിലും വാട്സാപ്പിലും അയക്കാവുന്നതാണ്. ഉത്തരം പോസ്റ്റ് കാർഡിൽ അയക്കുന്നവർക്ക് വിലാസം പറയുന്നു.
1: അക്ഷരച്ചെപ്പ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
0: ഇനി വാട്സാപ്പിൽ ഉത്തരങ്ങൾ അയക്കുന്നവർക്കായി വാട്സാപ്പ് നമ്പർ പറയുന്നു. 8281420305.
1: നമ്പർ ഒരിക്കൽ കൂടി പറയാം. 8281420305. ഉത്തരം അയക്കുന്നവർ അക്ഷരച്ചെപ്പ് എന്ന് തുടക്കത്തിൽ തന്നെ എഴുതാൻ ശ്രദ്ധിക്കുമല്ലോ അല്ലേ. ഇനി കഴിഞ്ഞ അക്ഷരച്ചെപ്പിലെ ശരി ഉത്തരങ്ങൾ ഏതൊക്കെയാണ് എന്ന് കേൾക്കാം. കഴിഞ്ഞ അക്ഷരച്ചെപ്പിൽ പതിവ് പോലെ ഇടത്തുനിന്നും വലത്തോട്ട് തന്നെയാണ് ആദ്യത്തെ വാക്ക് പൂരിപ്പിക്കേണ്ടിയിരുന്നത്. ഇടത്തുനിന്നും വലത്തോട്ട് 1, 2, 3, 4, 5 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് അന്തർനാളം.
2: ഇടത്തുനിന്നും വലത്തോട്ട് 8, 9, 10 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് തൂക്കിൽ.
1: ഇടത്തുനിന്നും വലത്തോട്ട് 16, 17, 18 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് കപോതം.
2: വലത്തുനിന്നും ഇടത്തോട്ട് 25, 24, 23, 22 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് മുഴുക്കാപ്പ്.
1: മുകളിൽ നിന്നും താഴേക്ക് 1, 6, 10

0: പതിനൊന്ന് പതിനാറ് കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് അരുളുക.
1: മുകളിൽ നിന്നും താഴോട്ട് 7-12 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് പാനം.
0: മുകളിൽ നിന്നും താഴേക്ക് 8-13 എന്നീ കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് തുണ.
1: മുകളിൽ നിന്നും താഴോട്ട് 9-14-19 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് കിരണം.
0: മുകളിൽ നിന്നും താഴേക്ക് 16-21 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് കനി.
1: താഴെ നിന്നും മുകളിലേക്ക് 25-20-15-10 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് മുഴക്കോൽ. ഈ വാക്കായിരുന്നു അവസാനത്തെ വാക്ക്.
0: അതെ,
1: ഒരുപാട് ശരിയുത്തരങ്ങൾ നമുക്കിവിടെ ലഭിച്ചിട്ടുണ്ട്. അവയിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുത്ത ഒരു വിജയിയുടെ പേര് പറയാം. വിജയി ഗീത ജയപ്രകാശ്. മാവേലിക്കരയിലുള്ള ഗീത ജയപ്രകാശാണ് കഴിഞ്ഞ ചെപ്പിലെ വിജയി. വിജയിക്ക് എല്ലാവിധ ആശംസകളും. ഗീത ആകാശവാണിയോട് വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നത് കേൾക്കാം.
2: എന്റെ പേര് ഗീത. ഞാൻ മാവേലിക്കര പട്ടാരമ്പലത്താണ് താമസിക്കുന്നത്. ഗവൺമെന്റ് പ്രവേശനം റിട്ടയർ ചെയ്ത ആളാണ്. ഫയർ ഡിപ്പാർട്ട്മെന്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന്. അപ്പോ മാവേലിക്കരയാണ് താമസം. ഹസ്ബൻഡും രണ്ട് മക്കളുമാണുള്ളത്. മകൻ ഹൈദരാബാദിലാണ്, മകൾ തിരുവനന്തപുരത്ത് പഠിക്കുന്നു. രാവിലെ എണീക്കാൻ മുതൽ ആകാശവാണി കേൾക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. രാവിലെ ഉള്ള രാമായണ വാരണം മുതൽ ഇപ്പോൾ കേൾക്കുന്നുണ്ട്. ആകാശവാണിയിലെ പാട്ട് പരിപാടികളെല്ലാം കേൾക്കാറുണ്ട്. നല്ല നിലവാരം പുലർത്തുന്ന പരിപാടികളാണ്. സമയം നോക്കാതെ തന്നെ നമ്മുടെ ജോലിയും തീർക്കാനും അതുകൊണ്ടും ഇരിക്കുന്ന പല പരിപാടികൾ അവതരിപ്പിക്കുന്ന ആകാശവാണിക്ക് എന്റെ അഭിനന്ദനങ്ങളുണ്ട്. അതിന് വിജ്ഞാനപ്രദമായ പല പരിപാടികളും നടത്തുന്നുണ്ട്. ഇനിയും കൂടുതൽ നല്ല പരിപാടികൾ അവതരിപ്പിക്കാൻ ആകാശവാണിക്കാവട്ടെ എന്ന് അറിയിക്കുന്നു. പക്ഷേ ഏറ്റവും കൂടുതൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു പാട്ട് അനുഗ്രഹീതയായ ഗായിക ശ്രീമതി എസ് ജാനകി പാടിയിട്ടുള്ള താനെ തിരിഞ്ഞും മറിഞ്ഞു എന്ന ആ പാട്ട്. ആ അനുഗ്രഹീത ശബ്ദത്തിലൂടെ കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു.

0: ഇതോടുകൂടി ഇന്നത്തെ അക്ഷരച്ചെപ്പ് സമാപിക്കുകയാണ്.
1: അക്ഷരച്ചെപ്പ് ടീം
0: എൻ ജെ ജോഷിലാൽ,
1: മിനി അജു,
0: അഭിലാഷ്. അക്ഷരച്ചെപ്പ് എല്ലാ ബുധനാഴ്ചയും രാവിലെ 9 മണിക്ക്.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: സേവനങ്ങളെക്കുറിച്ചുള്ള പരാതികൾ ഇനി ഫയലുകളിൽ ഉറങ്ങില്ല. പ്രോ ആക്റ്റീവ് ഗവേണൻസ് ആൻഡ് ടൈംലി ഇംപ്ലിമെന്റേഷൻ അഥവാ പ്രഗതി എന്ന നൂതന സംവിധാനത്തിലൂടെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ രാജ്യത്തിന്റെ ഉന്നത തലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നു. ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഭരണ സംവിധാനത്തെ കൂടുതൽ ഉത്തരവാദിത്തമുള്ളതാക്കുകയാണ് പ്രഗതി.
2: ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:00 മുതൽ 12 മണിവരെ. ആരോഗ്യവും ആയുർവേദവും, ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ മുൻ പ്രൊഫസർ ഡോക്ടർ എസ് ജയശ്രീ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പരുകൾ 9495964321 അല്ലെങ്കിൽ 9495565321. മറ്റൊരു നമ്പർ കൂടി 9495956321. ആരോഗ്യവും ആയുർവേദവും, ഈ വിഷയത്തെക്കുറിച്ചുള്ള ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:00 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
2: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
2: പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: മൻ കി ബാത്,
5: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
4: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
5: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെക്കുറിച്ച്
4: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതു പ്രതീക്ഷകൾ.
5: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
4: മൻ കി ബാത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
5: തുടർന്ന് മലയാള പരിഭാഷ.
4: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8:00.

0: മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
1: പി എം ജയ് അബ് ഗരീബോ കെ ജയ് ബൻ ഗൈ ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: നാളെ ശാസ്ത്രലോകത്തിൽ വിസ്മയം തീർക്കുന്ന ശാസ്ത്രലോകം വലിയശാല രാജു സംസാരിക്കുന്നു.
2: സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ വേഗതയിൽ പായുന്ന പ്രകാശത്തെ പിടിച്ചു നിർത്താൻ ആർക്കെങ്കിലും കഴിയുമോ? ശാസ്ത്രം അത് സാധ്യമാക്കി. അതിശൈത്യത്തിലുള്ള ചില വാതകങ്ങളിലേക്ക് ലേസർ പ്രകാശം കടത്തിവിട്ട് പ്രകാശത്തിന്റെ വേഗത പൂർണ്ണമായും പൂജ്യമാക്കാൻ ശാസ്ത്രജ്ഞർക്ക് കഴിഞ്ഞു.
1: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.

0: ചെയ്യണം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
2: ആകാശവാണി ഇപ്പോൾ സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.

0: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ബ്രെയിൻ ട്യൂമർ എന്ന രോഗത്തെക്കുറിച്ചും അതിന്റെ ചികിത്സാരീതിയെക്കുറിച്ചും പ്രതിരോധത്തെക്കുറിച്ചും സംസാരിക്കുവാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രമ്യ പ്രകാശ്. നമസ്കാരം മാഡം, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: മാഡം. എന്താണ് ഈ ബ്രെയിൻ ട്യൂമർ എന്ന രോഗാവസ്ഥ?
2: ബ്രെയിൻ ട്യൂമർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ തലയോട്ടിക്കുള്ളിലുള്ള ഏതുതരം കോശങ്ങളുടെ വളർച്ചയെയും നമ്മൾ ബ്രോഡായി ബ്രെയിൻ ട്യൂമർ എന്ന് തന്നെയാണ് പറയുന്നത്. അതായത് കോശങ്ങളുടെ അനിയന്ത്രിതമായിട്ടുള്ള അസാധാരണമായ വളർച്ച മൂലം ഒരു മുഴയുണ്ടാകുമ്പോൾ. അത് തന്നെയും രണ്ട് തരത്തിലുണ്ട്. അതായത് തലച്ചോറിനുള്ളിലുള്ള കോശങ്ങൾ, അതായത് ഈ തലച്ചോറിലെ നാഡീകോശങ്ങൾക്ക് ചുറ്റുമുള്ള ഗ്ലയൽ സെൽസിൽ നിന്നും വരുന്ന ഗ്ലയൽ ട്യൂമേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഈ കോശങ്ങൾക്കുള്ളിലുള്ള ഈ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയുന്ന തലച്ചോറിനുള്ളിലെ ഫ്ലൂയിഡ് ഉണ്ടാക്കുന്ന കൊറോയിഡ് പ്ലെക്സസിലെ ട്യൂമേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ തലച്ചോറിന് ചുറ്റുമുള്ള ആവരണമായ മെനിഞ്ചസിൽ നിന്ന് വരുന്ന മെനിഞ്ചിയോമ ആയിരിക്കാം, തലച്ചോറിനുള്ളിലുള്ള പിനിയൽ ഗ്ലാൻഡ്, പിറ്റ്യൂട്ടറി, ഇത്തരം ഗ്രന്ഥികളിൽ നിന്നും മുഴകളുണ്ടാകാം. ഇതെല്ലാം തന്നെ ബ്രെയിൻ ട്യൂമേഴ്സ് ആയിട്ട് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. അതുകൂടാതെ ശരീരത്തിന്റെ മറ്റവയവങ്ങൾ, ഉദാഹരണത്തിന് ശ്വാസകോശം, വൻകുടൽ, വൃക്ക, സ്തനങ്ങൾ, ഇവയിൽ നിന്നുമെല്ലാം ഉള്ള അർബുദങ്ങൾ രക്തത്തിലൂടെ നമ്മുടെ തലച്ചോറിലും വരാം. ഇതിനെ നമ്മൾ സെക്കൻഡറി ബ്രെയിൻ ട്യൂമേഴ്സ് അല്ലെങ്കിൽ മെറ്റാസ്റ്റാറ്റിക് ട്യൂമേഴ്സ് എന്നും പറയുന്നു. ഇങ്ങനെ തലച്ചോറിലുള്ള പലതരം കോശ വളർച്ചകളെ മൊത്തത്തിൽ ബ്രെയിൻ ട്യൂമർ എന്നാണ് പൊതുവെ നമ്മൾ വിശ്വസിക്കുന്നത്.
1: മാഡം, ഈ രോഗം ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്?
2: ബ്രെയിൻ ട്യൂമർ ഉണ്ടാകാൻ നമുക്ക് മറ്റ് രോഗങ്ങളെ പോലെ ഒരുപാട് കാരണങ്ങൾ കണ്ടെത്തിയിട്ടില്ല. പക്ഷേ പ്രായം പലപ്പോഴും ഒരു കാരണമാണ്. മുതിർന്നവരിൽ കൂടുതലും ഈ മെറ്റാസ്റ്റാറ്റിക്, അതായത് ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ട്യൂമേഴ്സ് ആകാനാണ് സാധ്യത കൂടുതൽ. പക്ഷേ കുട്ടികളിലാണെന്നുണ്ടെങ്കിൽ അത് കൂടുതലും തലച്ചോറിനുള്ളിൽ നിന്ന് തന്നെയുള്ള വളർച്ചകളാകാനുള്ള സാധ്യതയാണുള്ളത്. മറ്റൊന്ന് റേസ്, അതായത് നമ്മുടെ വംശം. അത് കൂടുതലും വെസ്റ്റേൺ, നമ്മുടെ പാശ്ചാത്യ രാജ്യങ്ങളിലുള്ളവരിൽ ഈ തലച്ചോറിൽ നിന്നുള്ള ഗ്ലയൽ ട്യൂമേഴ്സിന്റെ സാധ്യത കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. മറ്റു കാരണങ്ങൾ പറയാവുന്നത് ഒന്ന് അയണൈസിങ് റേഡിയേഷൻ, അതായത് നമ്മൾ പ്രധാനമായിട്ട് ഈ ന്യൂക്ലിയർ പരീക്ഷണങ്ങൾ നടക്കുന്ന സ്ഥലങ്ങൾ അല്ലെങ്കിൽ ചികിത്സയ്ക്ക് വേണ്ടി മറ്റ് ശരീരഭാഗങ്ങളിൽ റേഡിയേഷൻ ചികിത്സ ചെയ്യുമ്പോൾ തലച്ചോറിനേൽക്കുന്ന റേഡിയേഷനും ഈ തലച്ചോറിലെ കോശങ്ങളിലെ ഡി എൻ എയിൽ ചില മാറ്റങ്ങൾ വരുത്താം. അപ്പോൾ കോശങ്ങൾ അനിയന്ത്രിതമായിട്ട് വളരാം, അത് ബ്രെയിൻ ട്യൂമറിന് കാരണമാകാം എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ പാരമ്പര്യമായിട്ടും ഈ ട്യൂമർ വളർച്ച ഉണ്ടാകാതിരിക്കാനുള്ള ചിലതരം ജീനുകളുണ്ട്, P53 എന്നൊക്കെ പറയുന്ന ചിലതരം ജീനുകളുടെ മ്യൂട്ടേഷൻ മൂലവും ചില പാരമ്പര്യമായിട്ട് വരാവുന്ന തരം ട്യൂമർ ഉണ്ടാകുന്ന രോഗങ്ങൾ, അതായത് ന്യൂറോ ഫൈബ്രമെറ്റോസിസ്, Type 1, Type 2, ട്യൂബറസ് ക്ലീറോസിസ്, ഇങ്ങനെ ചില സിൻഡ്രോമുകളായിട്ട് നമ്മൾ പറയും. അത്തരം ചില പാരമ്പര്യമായിട്ടുള്ള ഘടകങ്ങളുമുണ്ട്. കൂടാതെ ചില പഠനങ്ങൾ കണ്ടെത്തിയിട്ടുള്ള ചില വൈറൽ ഇൻഫെക്ഷൻസ്, ലൈക്ക് എപ്സ്റ്റീൻ ബാർ വൈറസ് എന്ന് പറയുന്ന ഒരു വൈറസിന്റെ ബാധ ലിംഫോമ തുടങ്ങിയ ട്യൂമേഴ്സ് ഉണ്ടാക്കാം. അതുപോലെ നമ്മുടെ പ്ലാസ്റ്റിക്കിൽ അടങ്ങിയിട്ടുള്ള വിനൈൽ ക്ലോറൈഡ്, അത് കരളിൽ അർബുദം ഉണ്ടാക്കാം, ല്യൂക്കീമിയ, ലിംഫോമ, അതുപോലെ ബ്രെയിൻ ട്യൂമറും ഉണ്ടാക്കാം എന്ന് പഠനങ്ങൾ കാണിച്ചിട്ടുണ്ട്. മറ്റൊരുപാട് പഠനങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് കൃത്യമായി വ്യക്തമായിട്ടുള്ള വിവരങ്ങൾ ഇത്തരം കുറച്ച് കാര്യങ്ങളെ ലഭ്യമായിട്ടുള്ളൂ.
1: ബ്രെയിൻ ട്യൂമർ രോഗത്തിന്റെ ലക്ഷണങ്ങളെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ മാഡം?
2: നമുക്ക് ബ്രെയിൻ ട്യൂമറിന്റെ ലക്ഷണങ്ങൾ പ്രധാനമായിട്ടും ഏത് തരം ബ്രെയിൻ ട്യൂമറാണ്, അത് എത്രത്തോളം വളർന്ന് എത്ര വലിപ്പം ആർജിച്ചിട്ടുണ്ട്, അത് തലച്ചോറിന്റെ ഏത് ഭാഗത്തിനെയാണ് ബാധിച്ചിരിക്കുന്നത്, ഇതനുസരിച്ച് ഈ ലക്ഷണങ്ങൾക്ക് വ്യത്യാസമുണ്ടാവും. തലച്ചോറിന്റെ പ്രധാനപ്പെട്ട ചില കേന്ദ്രങ്ങളുണ്ട്, നമ്മുടെ മാംസപേശികളെയൊക്കെ നിയന്ത്രിക്കുന്ന മോട്ടോ കോട്ടെക്സ്, അല്ലെങ്കിൽ സ്പർശനത്തിനെ അറിയാൻ സഹായിക്കുന്ന സെൻസറി കോട്ടെക്സ്, അല്ലെങ്കിൽ ഓർമ്മയെ നിയന്ത്രിക്കുന്ന ടെമ്പറൽ ലോബ്, നമ്മുടെ പെരുമാറ്റം എല്ലാം ടെമ്പറൽ ലോബാണ് നിയന്ത്രിക്കുന്നത്. കുറേയേറെ ഫ്രോണ്ടൽ ലോബ് എന്ന് പറയുന്ന ഭാഗവും ഇതിന് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ നമ്മുടെ സംസാരത്തിനെ നിയന്ത്രിക്കുന്ന വേർണിക്സ് ഏരിയ, ബ്രോക്കാസ് ഏരിയ തുടങ്ങിയ ചില തലച്ചോറ് ചില പ്രത്യേക സ്ഥലങ്ങളിലൊക്കെയാണ് ഈ ട്യൂമർ ആദ്യമായിട്ട് വരുന്നതെങ്കിൽ ഇതിന്റെ രോഗലക്ഷണങ്ങൾ നമുക്ക് ആദ്യമേ പ്രകടമാകാം. അതുപോലെ ബാലൻസിനെ ബാധിക്കുന്ന നിയന്ത്രിക്കുന്ന സെറിബെല്ലത്തിനാണ് വരുന്നത് ട്യൂമർ വരുന്നതെങ്കിൽ ആദ്യമേ നടക്കുമ്പോഴൊക്കെയുള്ള ബാലൻസ് നഷ്ടമാവും. ഇത്തരം ലക്ഷണങ്ങൾ ട്യൂമർ ഒരു ചെറിയ സൈസിലാണെങ്കിൽ പോലും ആദ്യമേ കാണപ്പെടാം. പക്ഷേ തലച്ചോറിന്റെ ഉൾഭാഗത്തിലേക്കുള്ള ട്യൂമേഴ്സ് പലപ്പോഴും നല്ല വളർച്ചയെത്തിയതിനു ശേഷമായിരിക്കാം പലപ്പോഴും അതിന്റെ രോഗലക്ഷണങ്ങൾ പ്രകടമായിട്ട് വരിക. അങ്ങനെ വരുമ്പോൾ പലപ്പോഴും തലച്ചോറിനുള്ളിലുള്ള ഫ്ലൂയിഡിന്റെ, അതായത് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയുന്ന ഒരു ദ്രാവകമുണ്ട്, അതിന്റെ ചലനത്തിനെ ഒഴുക്കിനെ നിയന്ത്രിക്കുന്ന ഭാഗങ്ങളിൽ തടസ്സം വരുമ്പോൾ തലയോട്ടിക്കുള്ളിലുള്ള മർദ്ദം ക്രമാതീതമായിട്ട് വർദ്ധിക്കാം. അത് തലവേദനയ്ക്ക് കാരണമാകാം. സാധാരണ ഒരാൾക്കുണ്ടാകുന്ന, സാധാരണഗതിയിൽ സ്ഥിരം തലവേദന വരുന്ന ഒരാൾക്ക് പോലും വരുന്നതിനേക്കാൾ തുടർച്ചയായിട്ടും അതിതീവ്രമായിട്ടും വരുന്ന തരം തലവേദനകൾ, ഉറങ്ങാൻ പോലും പറ്റാത്ത രീതിയിലുള്ള കഠിനമായിട്ടുള്ള തലവേദന, പ്രത്യേകിച്ചും രാവിലെ ഈ തലവേദന കാരണം എണീക്കേണ്ടി വരിക, അതുപോലെ തുമ്മുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ കൂടുതലായിട്ടുണ്ടാകുന്ന തലവേദന, തലവേദനയോടൊത്ത് ജന്നി ഉണ്ടാകുക, ബോധക്ഷയം ഉണ്ടാവുക, വശം തളർച്ച ഉണ്ടാകുക, ഇത്തരം ലക്ഷണങ്ങളോടുകൂടി ബ്രെയിൻ ട്യൂമർ വരാം. ചിലപ്പോൾ ഒരു വശം കാഴ്ച പോകുന്നതായിട്ടായിരിക്കാം, അല്ലെങ്കിൽ കേൾവിക്കുറവായിരിക്കാം. പക്ഷേ കൂടുതൽ തീവ്രമായിട്ടുള്ള ടൈപ്പ് ബ്രെയിൻ ട്യൂമേഴ്സ് ആണെങ്കിൽ ഇതിന്റെ ലക്ഷണങ്ങൾ പെട്ടെന്ന് തന്നെ കൂടുന്ന, ആഴ്ചകൾക്കും മാസങ്ങൾക്കുള്ളിൽ കൂടുന്നതായിട്ടും കാണാം.
1: മേഡം, അതുപോലെ തന്നെ പലർക്കും ഉണ്ടാകുന്ന ഒരു ഉത്കണ്ഠയാണ് ഈ ബ്രെയിൻ ട്യൂമറുകളെല്ലാം ക്യാൻസർ ആണോ എന്നുള്ളത്. അതുപോലെ തന്നെ ഈ ശക്തമായ തലവേദന വരുമ്പോൾ അത് ബ്രെയിൻ ട്യൂമർ ആണോ എന്നുള്ള ഒരു ഉത്കണ്ഠ, അതേക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ?
2: എല്ലാത്തരം തലവേദനയും ബ്രെയിൻ ട്യൂമർ ആകണമെന്നില്ല. സ്ഥിരമായിട്ട് തലവേദന വരുന്ന ആൾക്കാരിൽ 1.5% ആൾക്കാർക്ക് മാത്രമേ അത് ബ്രെയിൻ ട്യൂമർ കൊണ്ടാണ് എന്ന് നമ്മൾ കണ്ടെത്തുന്നുള്ളൂ. പക്ഷേ ഈ ബ്രെയിൻ ട്യൂമർ ഉള്ളവരിൽ 40-70% ആൾക്കാർക്കും തലവേദന ഉണ്ടാകാം. അത് പലപ്പോഴും കുറച്ചുനാൾ കഴിഞ്ഞായിരിക്കും, ട്യൂമർ ഉണ്ടായി തുടങ്ങി കുറച്ചുനാൾ കഴിഞ്ഞായിരിക്കും ഇതിന്റെ ലക്ഷണങ്ങൾ പ്രകടമായിട്ട് പലപ്പോഴും അറിയാൻ കഴിയുക. അതുപോലെ നമുക്ക് ഈ ബ്രെയിൻ ട്യൂമർ എത്ര പേർക്ക് വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1,000,000-ൽ 4-10 വരെ ആൾക്കാർക്ക് മാത്രമേ ബ്രെയിൻ ട്യൂമർ വരുന്നുള്ളൂ.

0: അതുകൊണ്ട് തന്നെ എല്ലാ തലവേദനയും ബ്രെയിൻ ട്യൂമർ ആകണമെന്നില്ല. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. മുൻപൊന്നും ഇല്ലാത്ത രീതിയിൽ തുടർച്ചയായിട്ട് തലവേദന വരിക, മുമ്പുണ്ടായിരുന്ന തലവേദനയുടെ ആ സ്വഭാവത്തിൽ നിന്ന് മാറി ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള തലവേദന, ഉറക്കം നഷ്ടപ്പെടുത്തുന്ന തലവേദന, തലവേദനയോടൊത്തുള്ള ബോധക്ഷയം, ജന്നി, ഇവയെല്ലാം നമ്മൾ പ്രത്യേകം ശ്രദ്ധ വേണ്ട തരം തലവേദനയായിരിക്കും. അതുപോലെ എല്ലാ ബ്രെയിൻ ട്യൂമറും ക്യാൻസറസ് ആകണമെന്നില്ല. പ്രത്യേകിച്ചും കൂടുതലും പലപ്പോഴും ശരീരത്തിന്റെ മറ്റ് ഭാഗങ്ങളിൽ നിന്നും തലച്ചോറിലേക്ക് പടർന്ന തരമായിരിക്കാം, അല്ലെങ്കിൽ തലച്ചോറിലെ കോശങ്ങൾക്ക് ചുറ്റുമുള്ള ഈ ഗ്ലയൽ ട്യൂമേഴ്സ്, ഗ്ലയൽ സെൽസ് എന്ന് വരുന്ന ഗ്ലയൽ ട്യൂമേഴ്സ് ഉണ്ട്, അത് പലപ്പോഴും ക്യാൻസറസ് ആയിരിക്കാം. അത് ഓരോ ഗ്രേഡ് അനുസരിച്ച് ഗ്ലയോബ്ലാസ്റ്റോമ, മൾട്ടിഫോമി പോലുള്ളവർ വളരെ തീവ്രമായിട്ടുള്ള ക്യാൻസറസ് ട്യൂമേഴ്സ് ആയിരിക്കാം. പക്ഷെ തലച്ചോറിന്റെ പാളിയിൽ വരുന്ന മെനിഞ്ചിയോമയെല്ലാം അത്ര ക്യാൻസറസ് അല്ലാത്ത തരമായിരിക്കാം. അതെല്ലാം കുറച്ചുകൂടെ നല്ല ചികിത്സ രീതികളും നല്ല രീതിയിൽ ട്രീറ്റ്മെന്റിന് റെസ്പോണ്ട് ചെയ്യുന്നവയാണ്.
1: മാഡം, പലർക്കും ഉണ്ടാകാറുള്ള ഒരു സംശയമാണ് ഈ ബ്രെയിൻ ട്യൂമറിന്റെ പരിശോധനാ രീതി എങ്ങനെയാണ്, അത് എപ്പോഴാണ് നടത്തേണ്ടത് എന്നുള്ളത്. അതേക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ?
0: നേരത്തെ പറഞ്ഞതുപോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ള തരം തലവേദന വരികയും മറ്റു പുതിയ രോഗലക്ഷണങ്ങൾ, അതായത് പെട്ടെന്ന് വശം തളർച്ച, കുറച്ച് ആഴ്ചകളോ ദിവസങ്ങളായിട്ടുള്ള തളർച്ച, മരവിപ്പ്, പുതിയതായിട്ട് വരുന്ന ജന്നി, ഇങ്ങനെയൊക്കെ കണ്ടാൽ എത്രയും പെട്ടെന്ന് ഒരു ന്യൂറോളജിസ്റ്റിനെയോ ന്യൂറോ സർജനെയോ സമീപിക്കുക. അപ്പം ആദ്യമായിട്ട് തന്നെ വിശദമായിട്ടുള്ള പരിശോധനകൾ, നാഡീ പരിശോധനകൾ നടത്തുമ്പോൾ ഒരു സാധാരണ നോർമൽ അല്ലാത്ത ഫൈൻഡിങ്സ്, എന്തെങ്കിലും തളർച്ച അല്ലെങ്കിൽ ബലക്കുറവ്, അത് ഒരു ന്യൂറോളജിസ്റ്റിന് തിരിച്ചറിയാൻ കഴിയും. ഇത്തരം ലക്ഷണങ്ങൾ സൂചിപ്പിക്കുന്ന തലച്ചോറിന്റെ ഒരു ഭാഗത്ത് ഒരു തകരാറുണ്ടെന്നുള്ളതാണ്. അത് ആഴ്ചകളോ മാസങ്ങളോ കൊണ്ടുള്ളതാണെങ്കിൽ അതൊരു മുഴയാകാനുള്ള സാധ്യത ഏറെയാണ്. ഇത് കണ്ടെത്തിയതിന് ശേഷം അടുത്തതായിട്ട് വേണ്ടത് MRI സ്കാനാണ്. CT സ്കാനിനേക്കാൾ ഏറെ ഏത് തരം മുഴയാണെന്നുള്ളത് നമുക്ക് കൂടുതൽ അറിവ് കിട്ടുന്നത് MRI സ്കാൻ, പ്രത്യേകിച്ചും കോൺട്രാസ്റ്റ് MRI സ്കാനിലൂടെയാണ്. അതിന് തന്നെയും പലതരമുണ്ട്. നമ്മൾ MR സ്പെക്ട്രോസ്കോപ്പി, പെർഫ്യൂഷൻ, അങ്ങനെ പലതരം സ്റ്റഡീസ് കൂടെ കിട്ടുമ്പോൾ നമുക്കതിൻ്റെ ആ ഒരു നേച്ചർ, ഏത് തരത്തിലുള്ളതാണ്, അത് എത്ര പെട്ടെന്ന് പടരും, അത് ഏതെല്ലാം ഭാഗങ്ങളിലേക്ക് ബാധിച്ചിട്ടുണ്ട്, ഇതെല്ലാം നമുക്ക് അറിയാൻ കഴിയും. അതുകൂടാതെ ഇപ്പോൾ PET സ്കാൻ, ഫങ്ഷണൽ MRI അങ്ങനെയുള്ള പലതരം പരിശോധനകളും സ്കാനിങ് രീതികളും നമുക്ക് ട്യൂമറിനെ കുറിച്ച് അറിയാനുണ്ട്. അത് കൂടാതെ ഏത് തരം കോശങ്ങളാണെന്നുള്ളത് അറിയുന്നത് തുടർന്നുള്ള ചികിത്സയെ പല രീതിയിലും അത് നിർണ്ണയിക്കുന്ന ഒരു നിയന്ത്രിക്കുന്ന ഒരു കാര്യമാണ്. അത് സർജറിയുടെ സമയത്ത് എടുക്കുന്ന കോശങ്ങളടുത്തുള്ള ബയോപ്സി പരിശോധന അല്ലെങ്കിൽ സ്റ്റീരിയോടാക്റ്റിക് ബയോപ്സിയിലൂടെയും ഈ കോശങ്ങളുടെ മൈക്രോസ്കോപ്പിക് പരിശോധനകളും നമുക്ക് ബ്രെയിൻ ട്യൂമറിന്റെ തരം ഏതാണെന്നുള്ള അറിയാൻ സഹായിക്കും.
1: മാഡം, ഈ രോഗത്തിന്റെ ചികിത്സാ രീതിയെ കുറിച്ചൊന്ന് പറയാമോ?
0: ഈ രോഗത്തിന്റെ ചികിത്സാ രീതി എന്തെന്നുള്ളത് പ്രധാനമായിട്ടും ഏത് തരമാണ്, അതിനെത്ര വലിപ്പമുണ്ട്, അതെത്ര എണ്ണമുണ്ട്, തലച്ചോറിന്റെ ഏത് ഭാഗത്താണ്, ഇവ ഏറ്റവും പ്രധാനമാണ് ഈ ചികിത്സാ രീതി നിർണ്ണയിക്കുന്ന കാര്യത്തിൽ. മറ്റൊന്ന് രോഗിയുടെ പ്രായം, അതുപോലെ രോഗിയുടെ മൊത്തത്തിലുള്ള ഒരു ആരോഗ്യസ്ഥിതി. വളരെ പ്രായമേറിയ ഒരാൾ ഒരുപാട് അസുഖങ്ങളായിട്ട് കിടപ്പായ ഒരാൾക്ക് വളരെ അഗ്രസീവായിട്ടുള്ള വളരെ തീവ്രമായ ചികിത്സകളിലേക്ക് ഒരുപക്ഷെ പോകേണ്ട എന്നുള്ളത് ഫാമിലിയുമായിട്ട് തീരുമാനിച്ച് ചിലപ്പോൾ തീരുമാനിച്ചിരിക്കാം, ഡിസ്കസ് ചെയ്ത് തീരുമാനിച്ചിരിക്കാം. അല്ലാതെ പ്രധാനമായുള്ള ചികിത്സ മെയിൻലി സർജറിയാണ്. അതൊരു ന്യൂറോ സർജനാണ് ഈ ബ്രെയിൻ ട്യൂമറിനെ ചികിത്സ ചെയ്യുക. അപ്പോൾ ഒരു മാറ്റേണ്ട ഒരു മുഴയാണെങ്കിൽ അത് കൃത്യമായിട്ടുള്ള അളവിൽ അതിൻ്റെ ചുറ്റളവ് നിന്ന് ക്യാൻസറസ് സെൽസ് എല്ലാം മാറ്റുന്ന രീതിയിലുള്ള സർജിക്കലി റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് പലപ്പോഴും അതിൻ്റെ ആദ്യത്തെ പടി. രണ്ടാമതായിട്ട് കീമോതെറാപ്പി ചിലതരം ബ്രെയിൻ ട്യൂമേഴ്സിൽ ഉപയോഗിക്കാറുണ്ട്. അതായത് ടെമസോളമൈഡ്, അതും അല്ലെങ്കിൽ ചിലതരം ജീൻസ്, ഈ നമ്മുടെ ഈ ഗ്ലയൽ സെൽസിലുള്ള ജീനുകളെ നിയന്ത്രിക്കുന്ന ചിലതരം തെറാപ്പിയും ഇപ്പോൾ ലഭ്യമാണ്. മറ്റൊന്ന് റേഡിയേഷനാണ്. കൃത്യമായിട്ട് ഈ ബ്രെയിൻ ട്യൂമർ ഉള്ള സ്ഥാനത്തേക്ക്, ആ സ്ഥലത്തേക്ക് മാത്രമുള്ള റേഡിയേഷൻ അല്ലെങ്കിൽ ഗാമ നൈഫ് സർജറി, റേഡിയേഷൻ ഉപയോഗിച്ച് ആ ഭാഗത്തെ മാത്രം കോശങ്ങളെ കരിച്ചു കളയുന്ന റേഡിയോ തെറാപ്പി, അത്തരം ചികിത്സകളും നമുക്ക് ഈ ബ്രെയിൻ ട്യൂമറിന് ചികിത്സയ്ക്കായിട്ട് ഉപയോഗിക്കാം. അതുകൂടാതെ മറ്റ് ചില രോഗലക്ഷണങ്ങൾ, തലച്ചോറിലെ മർദ്ദം കൂടുതലാണെന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കാനുള്ള കോർട്ടിക്കോസ്റ്റിറോയിഡ് തുടങ്ങിയ മരുന്നുകൾ, ജെന്നിയുടെ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ആ ജെന്നി കുറയ്ക്കാനുള്ള മരുന്നുകൾ എന്നിവയും ബ്രെയിൻ ട്യൂമറിന്റെ ചികിത്സയ്ക്കായിട്ട് ഉപയോഗിക്കാം. പിന്നെ അതുകൂടാതെ ഈ ഒരു വിഷയത്തിൽ ഒരുപാട് പഠനങ്ങൾ നടക്കുന്നുണ്ട്. ഇമ്യൂണോതെറാപ്പി തുടങ്ങിയവയും ഇപ്പോൾ കഴിഞ്ഞ വർഷം USA അംഗീകരിച്ചിട്ടുണ്ട്. ഒരുപാട് പഠനങ്ങൾ നടക്കുന്ന ഒരു മേഖലയാണ്.
1: മാഡം, അതുപോലെ എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു സംശയമാണ്, ഒരിക്കൽ ബ്രെയിൻ ട്യൂമർ സർജറി കഴിഞ്ഞ ഒരു വ്യക്തിക്ക് വീണ്ടും ഈ രോഗം വരാനുള്ള സാധ്യതയുണ്ടോ?
0: ചിലപ്പോഴെങ്കിലും ഒരു തവണ ബ്രെയിൻ ട്യൂമർ സർജറി കഴിഞ്ഞ ഒരാളിൽ, പ്രത്യേകിച്ചും ഈ തീവ്രമായിട്ടുള്ള ടൈപ്പ്, പ്രത്യേകിച്ച് Grade 4 പോയിട്ടുള്ള തരം ഗ്ലയൽ ട്യൂമേഴ്സ് വീണ്ടും വരാനുള്ള സാധ്യത ഏറെയാണ്. അതുപോലെ പാരമ്പര്യമായിട്ട് ജനിതകമായിട്ടുള്ള കാരണം

0: തുടങ്ങിയവയുടെ മൂത്രം വഴിയാണ് എലിപ്പനി പകരുന്നത്. മൂത്രം വഴി മണ്ണിലും വെള്ളത്തിലുമെത്തുന്ന രോഗാണുക്കൾ മുറിവുകൾ വഴി ശരീരത്തിലെത്തിയാണ് രോഗമുണ്ടാക്കുന്നത്. ക്ഷീണത്തോടെയുള്ള പനിയും തലവേദനയും പേശിവേദനയുമാണ് എലിപ്പനിയിൽ സാധാരണ കണ്ടുവരാറുള്ള ലക്ഷണങ്ങൾ. കണ്ണിൽ ചുവപ്പ്, മൂത്രക്കുറവ്, മഞ്ഞപ്പിത്ത ലക്ഷണങ്ങൾ എന്നിവയും ഈ രോഗത്തിന്റെ ലക്ഷണങ്ങളായി കണ്ടേക്കാം. വയലിൽ പണിയെടുക്കുന്നവർ, ഓട, തോട്, കനാൽ, കുളങ്ങൾ, വെള്ളക്കെട്ടുകൾ എന്നിവ വൃത്തിയാക്കുന്നവരിലും ഈ രോഗമുണ്ടാകാൻ സാധ്യതയേറെയാണ്. ഇത്തരം ജോലിയിലേർപ്പെടുന്നവർ ആ കാലയളവിൽ എലിപ്പനിക്കെതിരെയുള്ള പ്രതിരോധ മരുന്നായ ഡോക്സിസൈക്ലിൻ ഗുളിക ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം കഴിക്കേണ്ടതാണ്. കെട്ടിനിൽക്കുന്ന ജലത്തിൽ കുട്ടികൾ വിനോദത്തിനോ മറ്റാവശ്യങ്ങൾക്കോ ഇറങ്ങുന്നത് കഴിവതും ഒഴിവാക്കുക. ആഹാരസാധനങ്ങളും കുടിവെള്ളവും എലിയുടെ വിസർജ്യ വസ്തുക്കൾ വീണ് മലിനമാകാതിരിക്കുവാൻ എപ്പോഴും മൂടിവയ്ക്കുക. ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായും പാലിക്കുക. ഈ മഴക്കാലം ജാഗ്രതയോടെ ജീവിക്കാം. ചെറുക്കാം എലിപ്പനിയെ.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: ആകാശവാണി.

ഇന്നത്തെ രാഗാമൃതത്തിൽ അഖിൽ കെ കുമാർ നാഗസ്വരത്തിൽ വായിക്കുന്ന കൃതികൾ കേൾക്കാം. ഇത്തിത്താനം ബിജുരാജ്, വിശേഷാൽ തവിൽ. ആദ്യം കീരവാണി രാഗത്തിൽ ഭാവയെ സാരസനാഭം എന്നാരംഭിക്കുന്ന മഹാരാജ സ്വാതി തിരുനാൾ രചിച്ച കൃതി ആദിതാളം.

അടുത്തതായി പരിപാഹിമാം നൃഹരേ എന്നാരംഭിക്കുന്ന മഹാരാജ സ്വാതി തിരുനാൾ രചിച്ച കൃതി രാഗം മോഹനം മിശ്രചാപ്പ് താളം.

അവസാനമായി നെഞ്ചുക്ക് നീതിയും എന്നാരംഭിക്കുന്ന സിന്ധു ഭൈരവിരാഗത്തിലുള്ള കൃതി, ആദിതാളം സുബ്രഹ്മണ്യ ഭാരതിയാർ രചിച്ചത്.

0: ഒന്ന് വേഗാട്ടെ, പ്ലീസ് വേഗം.
1: എന്താ വേറെ മാച്ച് ഉണ്ടോ?
0: അതൊന്നും അല്ല ചങ്ങാതി, അപ്പൂപ്പനെ കൊണ്ട് ബാങ്കിൽ പോകണം.
1: അതേനെ, വയസ്സായാൽ പിന്നെ സഹായം ആവശ്യമാണ്.
2: പക്ഷെ ബാങ്കിങ്ങിൽ അത് വേണ്ട.
3: അങ്ങനെയാണ് RBI പറയുന്നത്, മുതിർന്ന പൗരന്മാർ ഏറ്റവും ആദ്യം. നിങ്ങൾക്ക് 70 വയസ്സിൽ കൂടുതലുണ്ടെങ്കിൽ, ഭിന്നശേഷിയുള്ളതും ബാങ്കിൽ പോകാൻ കഴിയാത്ത ആളുമാണെങ്കിൽ, ബാങ്ക് വരും നിങ്ങൾക്കരികെ അവശ്യ സേവനങ്ങളുമായി, അതും മിതമായ നിരക്കിൽ.
4: സീനിയർ ഏറ്റവും ആദ്യം. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.

അല്പസമയത്തിനുള്ളിൽ ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി. ഇതിൽ ആരോഗ്യവും ആയുർവേദവും ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഡോക്ടർ എസ് ജയശ്രീ മറുപടി നൽകുന്നു. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി അല്പസമയത്തിനുള്ളിൽ.

ആകാശവാണി ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി. ഇന്നീ പരിപാടിയിൽ ആരോഗ്യവും ആയുർവേദവും. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ മുൻ പ്രൊഫസർ ഡോക്ടർ എസ് ജയശ്രീ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പരുകൾ 9495964321, മറ്റൊരു നമ്പർ 9495563321. ഒരു നമ്പർ കൂടി പറയാം, 9496569631.

0: സ്റ്റുഡിയോയിൽ ഡോക്ടറോടൊപ്പം എം എസ് ആശ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ വിഷയം ആരോഗ്യവും ആയുർവേദവും എന്നതാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാനായി നമ്മോടൊപ്പം സ്റ്റുഡിയോയിലുള്ളത് തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ ശാലാക്യതന്ത്ര വിഭാഗം മുൻ പ്രൊഫസറും മേധാവിയും ഡോക്ടർ ജയശ്രീ എസ് ആണ്. സ്വാഗതം മാഡം. നിങ്ങൾക്ക് 12 മണിവരെ ഈ പരിപാടിയിലേക്ക് വിളിക്കാവുന്നതാണ്. വിളിക്കേണ്ടുന്ന ഫോൺ നമ്പറുകൾ ഒന്നുകൂടെ പറയാം. 9495964321 ഒരു നമ്പർ കൂടെ 9495563321 മറ്റൊരു നമ്പർ 9496569321. മാഡം, ഇപ്പോൾ കർക്കിടക മാസം ആരംഭിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് എല്ലാ ആൾക്കാർക്കും പ്രത്യേക ആരോഗ്യചര്യയുടെ അല്ലെങ്കിൽ പ്രത്യേക ചികിത്സയുടെ ആവശ്യമുണ്ടോ എന്നൊന്ന് പറയാമോ?
2: എല്ലാവർക്കും വേണ്ടി വരുമെന്ന് തോന്നുന്നില്ല, പക്ഷെ ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. പക്ഷെ ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ഒരു പാക്കേജ് എന്നതിൽ കഴിഞ്ഞ വർഷം മാസേജ് ചെയ്ത് വരുമെന്ന് ഇത്തവണ അങ്ങനെയല്ല. ഡോക്ടറെ കണ്ട് അത് നിങ്ങളുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താണ്, എന്തൊക്കെ ചെയ്യാം, ഏത് മരുന്ന് കൊണ്ട് തടവാം, ഏത് മരുന്ന് കൊണ്ട് കിഴിയിടാം, അത് ഇലക്കിഴി വേണോ, പൊടിക്കിഴി വേണോ, ഞവരക്കിഴി വേണോ എന്നൊക്കെ ഡോക്ടറെ കണ്ട് വിശദമായി ചെക്കപ്പ് ചെയ്തതിന് ശേഷം മാത്രമേ ചെയ്യാവൂ. പിന്നെ കർക്കിടക കഞ്ഞി, കർക്കിടക ചോറ്, കർക്കിടകക്കുറി, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഫേസ്ബുക്കിലും അവിടെ ഇവിടെയൊക്കെ വരുന്നുണ്ട്. അതെല്ലാം കണ്ണടച്ച് ചെയ്യുകയല്ല വേണ്ടത്. നിങ്ങൾക്കൊരു ഫാമിലി ഡോക്ടർ ഉണ്ടാവുമല്ലോ, ഇല്ലെങ്കിൽ എല്ലാ പഞ്ചായത്തുകൾ തോറും ഗവൺമെൻറ് ആയുർവേദ ഡോക്ടേഴ്സ് ഉണ്ട്. അവരുമായിട്ട് നേരത്തെ ഒന്ന് കൂടിയാലോചിച്ച് ഏത് വേണം നിങ്ങളുടെ ശരീരത്തിനും നിങ്ങളുടെ പ്രകൃതിക്കും നിങ്ങളുടെ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ കാലാവസ്ഥയ്ക്ക് നിങ്ങളുടെ ശരീരത്തിൻ്റെ കാലാവസ്ഥയ്ക്ക് ഒക്കെ അനുസരിച്ച് ഏത് വേണം ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഏത് യന്ത്രമാണെങ്കിലും സർവീസ് ചെയ്യാൻ കൊടുക്കില്ലേ. ഇപ്പം ഭൂമിയിലെ ഏറ്റവും വലിയ കോംപ്ലിക്കേറ്റഡ് ഉള്ള യന്ത്രമാണ് ശരീരം എന്ന് പറയുന്നത്. ശരീരം മാത്രമല്ല, ശരീരത്തോടൊപ്പം മനസ്സും. അപ്പോൾ അതിന് രണ്ടിനും വേണ്ട ചികിത്സകൾ ചെയ്യാവുന്നൊരു സമയമാണ് കർക്കിടകം. ഇപ്പോൾ കർക്കിടകത്തിന് വലിയ കാലാവസ്ഥയിൽ വ്യത്യാസമുണ്ട്. എങ്കിൽ പോലും കഴിഞ്ഞ ചൂട് കഴിഞ്ഞ് വന്ന ഒരവസ്ഥയിൽ ശരീരത്തിന് വേണ്ട ഒരു പരിരക്ഷ നല്ലതാണ്.
1: നമുക്ക് ആദ്യത്തെ കോളറുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ,
3: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്, പേര് സ്ഥലം പറയാമോ?
3: നമസ്കാരം മാഡം, ഞാൻ രത്നമ്മ, കൊല്ലം ജില്ലയിലെ പന്മന പഞ്ചായത്തിലാണ് താമസിക്കുന്നത്.
1: ഓക്കെ, നമ്മോടൊപ്പം ഡോക്ടർ ജയശ്രീ ഉണ്ട്, സംസാരിച്ചോ.
2: പറഞ്ഞോളൂ.
3: ഞാന് എനിക്ക് 68-69 വയസ്സായി.
2: പറയാം.
3: എന്റെ ജോയിൻസിനൊക്കെ തേയ്മാനമായിട്ട് എനിക്ക് നടക്കാൻ വയ്യാത്ത ഒരവസ്ഥ ഉണ്ടായിരുന്നു 2020-ൽ. ഒരു വർഷം അലോപ്പതി ചെയ്തിട്ട് ഞാൻ ആയുർവേദം ചെയ്ത് അതിനുശേഷം എൻ്റെ ആ അവസ്ഥ മാറി നടക്കാനൊക്കെ ആയി. പിന്നെ ഞാൻ തുടർച്ചയായിട്ട് 3 വർഷം ആയുർവേദ ആശുപത്രി തിരുന്നലൊക്കെ നടത്തി. അപ്പൊ അന്ന് ഡോക്ടർ പറഞ്ഞത് ആ വർഷം തോറും വന്നിത് ചെയ്താൽ നന്നായിരിക്കുമെന്ന്. അപ്പൊ അന്ന് തൊട്ട് ഞാൻ ഈ ആയുർവേദ ചികിത്സ ഇപ്പോഴും ഇവിടുത്തെ എണ്ണയും കുഴമ്പും എല്ലാതാ ചെയ്യുന്നത്, കഷായങ്ങളൊക്കെ കുടിക്കുന്നുണ്ട്. പക്ഷെ എന്റെ ഈ വേദനകള് വിശേഷം മാറുന്നില്ല. വിശേഷം പറഞ്ഞാല് വിരലിന്റെ ഒക്കെ മടക്കുകള്, വിരലിന്റെ മടക്ക്, കൈത്തണ്ട, കൈമുട്ട്, ഇതുപോലുള്ള ഭാഗങ്ങളിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നീരും വേദനയും വരുന്ന ഒരു 3-4 ദിവസം നിൽക്കും, പിന്നെ മാറും. ഇപ്പൊ സ്ഥിരമായിട്ട് കാൽമുട്ടിന്റെ താഴെ കണങ്കാലുണ്ട്, ഒരു സ്ഥിരമായ വേദന നിലനിൽക്കുക. ഇപ്പൊ ഞാൻ മരുന്നൊക്കെ കഴിക്കുന്നുണ്ട്, ഇന്ന് എണ്ണയൊക്കെ തേച്ച് ചൂടുകൊടുക്കുക ഒക്കെ ചെയ്തു, പക്ഷെ ആ വേദനയ്ക്ക് ഒരു ശമനവും വരുന്നില്ല. പിന്നെ കൈ പൊക്കാൻ ഒക്കത്തില്ല, താഴ്ത്തിയിടാൻ ഒക്കത്തില്ല. ചെയ്യാൻ പെട്ടെന്ന് നമുക്ക് മറ്റേ കൈയുടെ സഹായത്തോടെ മേപ്പോട്ടൊക്കെ ഉയർത്തിയെല്ലാം ചെയ്യാൻ പറ്റും.
2: ആ പ്രായത്തിൻ്റെ അവശതകൾ കുറച്ചൊക്കെ ഉണ്ടാകും. പിന്നെ പോരാത്തിന് നിങ്ങൾ മരുന്ന് കഴിക്കുന്നതുകൊണ്ട് ആ രോഗം ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടല്ലോ നമുക്ക്. ഞങ്ങളിതിനെ യാപ്യം എന്ന് പറയും. പക്ഷേ നമ്മൾക്കത് സ്ഥിരമായിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക, കൊണ്ടുപോവുക. ആ കൂട്ടത്തിൽ കുറച്ച് ആഹാരത്തിലും കൂടി നല്ലോണം ശ്രദ്ധ വെച്ച് ദഹിച്ചതിന് ശേഷം ഒരു പ്രാവശ്യം കഴിച്ചാൽ ദഹിച്ചതിന് ശേഷമേ കഴിക്കാവുള്ളൂ. തണുത്തത് പഴയതൊക്കെ കഴിക്കരുത്. ഈ അവസ്ഥകൾ കേട്ടിട്ട് ഒട്ടും തന്നെ തണുത്തതും പഴയതും ശരിക്കും പറഞ്ഞാൽ വെള്ളം പോലും തലേദിവസം ഇട്ട് വച്ചിരുന്ന് ഇന്ന് കുടിക്കരുത്. ഇന്നിട്ട് ആ ഫ്ലാസ്കിൽ ഒഴിച്ച് വെച്ച് ചെറു ചൂടോടുകൂടി കുടിക്കണം. പിന്നെ ഈ ചെയ്യുന്ന മരുന്നുകളൊക്കെ തന്നെ എന്തായാലും ആയുർവേദ

0: ഡോക്ടറെ കണ്ട് ചെയ്യുവാണല്ലോ, അതുകൊണ്ട് അത് മാറിക്കോളും. അപ്പൊ അത് സ്ഥിരമായിട്ട് അങ്ങ് ചെയ്താൽ മതി.
1: ഫ്രിഡ്ജ് വെച്ചൊന്നും കഴിക്കത്തില്ല മാഡം, മൂന്ന് അന്നര അന്നര ഉള്ളതേ ഉണ്ടാക്കി, ഞങ്ങള് രണ്ടുപേരേ ഉള്ളതുകൊണ്ട് സമയത്ത് ചെയ്ത് കഴിക്കുക.
0: അതാണ് വേണ്ടത്. അത് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കുറച്ചാൾ കൂടെ മരുന്ന് കഴിക്കുമ്പോ എന്തായാലും ഇത്രയൊക്കെ വ്യത്യാസം വന്നില്ലേ, അത് മാറിക്കോളും.
2: ഓക്കെ, വിളിച്ചതിന് നന്ദി. ഡോക്ടർ, നമ്മുടെ ഭക്ഷണമാണ് നമ്മുടെ മരുന്നെന്ന് ആയുർവേദം പറയാറുണ്ടല്ലോ. അപ്പോൾ ആരോഗ്യകരമായ ദഹനത്തിന് ആയുർവേദം നിർദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട ചര്യകൾ എന്തൊക്കെയാണ്?
0: പ്രധാനപ്പെട്ടെന്ന് പറയുന്നത് ഒരു പ്രാവശ്യം ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ അത് ദഹിച്ചതിന് ശേഷമേ അപ്പോൾ ഒരു മൂന്നര മണിക്കൂറെങ്കിലും കഴിയാതെ വേറെ ആഹാരം കഴിക്കരുത്. അതുപോലെ തന്നെ കഴിക്കുന്ന ആഹാരങ്ങൾ പകുതി വയറിൻ്റെ പകുതിയെന്നറിയാവോ, മൂക്കുമുട്ട തിന്നുകയെന്ന് പറയില്ലേ, അത് വേണ്ട. ആ വയറിൻ്റെ പകുതി കഴിക്കുക, ബാക്കി പകുതി വെള്ളം. വെള്ളവും കൂടുതലാകാനും പാടില്ല. ഒരു കാൽഭാഗം വെള്ളം, ബാക്കി കാൽഭാഗം വെറുതെ കിടക്കണം. ഇപ്പോൾ ഒരു ആമാശം എന്നൊരു സഞ്ചിയിലേക്കാണല്ലോ ഈ മരുന്ന് ആഹാരം എല്ലാം കൂടെ ചെല്ലുന്നത്. അതിൻ്റെ കാൽഭാഗം ഒഴിഞ്ഞ് തന്നെ കിടക്കണം. അത് നമുക്ക് മനസ്സിലാകാൻ എളുപ്പം എങ്ങനെയാ വെച്ചാൽ, മിക്സിയിലോ ഗ്രൈൻഡിലോ നമ്മൾ ഫുള്ളായിട്ട് സാധനങ്ങൾ ഇട്ട് അരയ്ക്കാൻ പറ്റുമോ? അപ്പോൾ ഇത് നല്ലോണം അരച്ച് മഷി പോലെയാക്കിയാണ് കുടലിലേക്ക് പോകുന്നത്. അപ്പോൾ അതിന് നല്ലോണം അരയാനുള്ള ആ പ്രക്രിയയെ സഹായിക്കണമെങ്കിൽ അതിനകത്ത് കുറച്ച് സ്ഥലം വേണം. ആ സ്ഥലം ഇട്ടിട്ട് അതിൽ തന്നെ വെള്ളം കൂടുതലായാലും അരയില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ദഹിച്ചതിന് ശേഷമേ അടുത്ത ആഹാരം കഴിക്കാവൂ.
2: അപ്പോൾ നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, ഹലോ,
3: ഹലോ മാഡം,
2: നമസ്കാരം. ആരാണ്?
3: ആ,
2: എവിടെ നിന്നാണ്?
3: എൻ്റെ സ്ഥലം നടമങ്ങാട്.
2: ഓക്കെ, സ്വാഗതം. ഡോക്ടറുമായിട്ട് സംസാരിച്ചോളൂ.
0: ഹലോ പറയൂ
3: മാഡം. ഞാൻ 6 വർഷം കൊണ്ട് വീൽചെയറിൽ കഴിയുന്ന ഒരാളാണ്.
0: എന്ത് പറ്റിയതോ?
3: എന്ത് പറ്റിയെന്ന് കേട്ടാൽ, ഞാൻ KSRTC ജോലി ചെയ്ത ഒരാളാണ്, കണ്ടക്ടർ ആയിരുന്നു. ഈ പെൻഷൻ ആയതിനു ശേഷം എന്തോ പെട്ടെന്ന് ഞാൻ അങ്ങനെ അപ്പോ ആയുർവേദത്തിൽ കാണിച്ചപ്പോഴ് നട്ടൽ തേയ്മാനം എന്നാണ് പറയുന്നത്. അങ്ങനെ മറിഞ്ഞു വീണു, മറിഞ്ഞു വീണ ശേഷം എണീറ്റിട്ടില്ല.
0: ഓ, അത് ശരി.
3: ഇപ്പഴും ഞാൻ വീൽചെയറിലാണ്, 6 വർഷം കൊണ്ട് വീൽചെയറിൽ കഴിയാണ്.
0: ആയുർവേദ ചികിത്സകൾ തുടരുന്നുണ്ടോ?
3: ആയുർവേദ ചികിത്സയാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പഴും ഞാൻ അങ്ങ് തുടരുന്നില്ല.
0: അതെന്താ, തുടരാമായിരുന്നല്ലേ. അപ്പൊ നമുക്ക്
3: 6 വർഷം കൊണ്ട് കഴിപ്പിച്ച ഒരു കുറവില്ല, അതുകൊണ്ട് ഞാൻ പിന്നെ
0: കുറവില്ലെങ്കിലും വീൽചെയറിലെങ്കിലും നടന്ന് നമുക്ക് യാത്ര ചെയ്യാനും മൂവ് ചെയ്യാനും പറ്റുന്നില്ലേ? അത് കുറച്ചുകൂടെ അല്ല, അത്രയും സാധിക്കുന്നുണ്ട്. കുറച്ചും കൂടിയൊക്കെ ഗുണം കിട്ടിയേക്കും ചിലപ്പോ. നെടുമങ്ങാടൊക്കെ ആയുർവേദ ആശുപത്രി ഉണ്ടല്ലോ.
3: ആയുർവേദ ആശുപത്രി ഉണ്ട്. തുടങ്ങാം.
0: ഒരു കുഴപ്പമില്ല, ചെയ്യാം. തലയ്ക്ക് നല്ല എണ്ണ തേക്കണം, അതാണ് ഏറ്റവും ആദ്യം വേണ്ടത്. പിന്നെ BP ഡയബറ്റിക്കോ ഉണ്ടെങ്കിൽ അതിന് വേണ്ട കൺട്രോള്. അലോപ്പതി ചെയ്യുന്നെങ്കിൽ അത് നിർത്തണ്ട. അതിൻ്റെ കൂടെ തന്നെ അതിനുള്ള ആയുർവേദ മരുന്നുകൾ ചെയ്യാം.
3: പിന്നെ BP
0: അത് വേണം, അതായിരിക്കും തോന്നി. അതുകൊണ്ടാണ് തലയ്ക്ക് എണ്ണ തേച്ച് കുളിക്കുക. ഒരുപാട് തേക്കരുത്, കുറച്ച്, വളരെ കുറച്ച് എണ്ണ ഉച്ചയിൽ തന്നെ വെച്ച് ദിവസവും കുളിക്കുമ്പം മുമ്പേ എണ്ണ വെച്ച് കുളിക്കണം. അതാണെങ്കിൽ നമ്മുടെ നാഡീ ഞരമ്പുകൾക്കൊക്കെ ഒരു ഉത്തേജനം കിട്ടാനാണ്, അല്ലാതെ മുടി വളരാനല്ല. കണ്ണ്, മൂക്ക്, ചെവി. അല്ലല്ല, തലയിൽ ചൂടുവെള്ളം ഒരു കാരണവശാലും ഒഴിക്കാൻ പാടില്ല. അത് കണ്ണിന് കേടാണ്, തലമുടിക്ക് ദോഷമാണ്. ചെറിയ ചൂട്, നമ്മൾ നാട്ടുഭാഷയെ പറഞ്ഞാൽ മൂത്രച്ചൂടെന്നൊക്കെ പറയില്ലേ, അതിലും കുറവായിട്ടുള്ള ചൂട് തലയിൽ ഒഴിക്കാവും. ദേഹത്ത് നല്ല ചൂടൊഴിച്ച്, നിങ്ങളുടെ ഈ അവസ്ഥയ്ക്ക് ദേഹത്ത് നല്ല ചൂട് എണ്ണ തേച്ചിട്ട് നല്ല ചൂടുവെള്ളത്തിൽ കുളിക്കാം. എന്തായാലും നിങ്ങൾ ഒന്നുകൂടെ ചെയ്ത് നോക്കൂ, ആശുപത്രി ചെന്ന് കണ്ട് ഒന്നുകൂടെ ആയുർവേദം ചെയ്ത് നോക്കൂ.
3: മാഡം, ഞാൻ ഈ മേഡപ്പം പറഞ്ഞതുപോലെ ഞാൻ ഇതുവരെ തലയിൽ തേക്കുന്ന എണ്ണ എനിക്ക് കിട്ടിയിട്ടില്ല.
0: അത് വേണം, അത് ചോദിച്ചു വാങ്ങിക്കണം. ഇങ്ങനെ ഇങ്ങനെ ഒരു ഡോക്ടർ പറഞ്ഞു എന്ന് പറഞ്ഞ അവിടെ ഉണ്ട്, എണ്ണയുണ്ട്. എല്ലാ ആശുപത്രികളിലും ഇപ്പം മരുന്നും ക്ഷാമവും ഇല്ല, ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ട് ചോദിച്ചു വാങ്ങിക്കും.
2: വിളിച്ചതിന് നന്ദി. അപ്പം മാഡം, നമ്മൾ ഫുഡിൻ്റെ കാര്യം പറയുമ്പോൾ വിരുദ്ധാഹാരം എന്ന് പറയുന്നത് ആയുർവേദത്തിലെ ഒരു പ്രത്യേക വിഭാഗം തന്നെ ഉണ്ടല്ലോ. എന്തൊക്കെയാണ് നമ്മൾ ഒരുമിച്ച്?
0: സാധാരണഗതിയിൽ മത്സ്യാഹാരം, മാംസാഹാരം ഇതിനോടൊന്നും ചേർത്ത് പാൽ ഉൽപ്പന്നങ്ങളൊന്നും പാടില്ല.

0: ചൂടാക്കരുത്,
1: ആ ചൂടാക്കരുത്, ചൂട് കാലത്ത് ഉപയോഗിക്കരുത്, പിന്നെ
0: രാത്രി സമയം,
1: രാത്രി സമയത്ത് ഉപയോഗിക്കരുത്, ചൂട് ചൂട് ആഹാരത്തിനോട് ചേർത്ത് ഉപയോഗിക്കരുത്, ചൂട് ചോറിലേക്ക് തരിവെച്ച് കഴിക്കരുത്. അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് കുറവായിട്ട് കിട്ടും.
0: അതുപോലെ ചിലർ പറയാറുണ്ട് ദോശയുടെ കൂടെ മീൻകറി, അങ്ങനെ
1: അതെന്താ വെച്ചാൽ ഉഴുന്ന് പുളിപ്പിച്ച സാധനം, അതിൻ്റെ കൂടെ ഈ ഉഴുന്നിൻ്റെ കൂടെയും മീൻ മുട്ട ഇറച്ചി ഒന്നും നല്ലതല്ല. അപ്പം നമ്മളിപ്പോൾ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത്. ചിക്കൻ കഴിച്ചിട്ട് ഐസ്ക്രീം കഴിക്കും, അല്ലെങ്കിൽ ഫ്രൂട്ട് സാലഡ് വിത്ത് ഐസ്ക്രീം കഴിക്കും. ഇതൊക്കെയാണ് ഓരോ രോഗങ്ങൾ നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടില്ലാത്ത രോഗങ്ങളുടെയൊക്കെ ഞങ്ങൾ പറയും രണ്ട് കാരണങ്ങളുണ്ട്. നേരത്തെ ഉണ്ടാകുന്ന ഒരു കാര്യം, അതിനെ ആക്ടിവേറ്റ് ചെയ്യുന്ന വേറൊരു കാര്യം. അപ്പം അങ്ങനെ ഈ നേരത്തെ ബീജരൂപത്തിൽ കിടക്കുന്ന ഒരു കാരണമാണ് ഇത്തരം വിരുദ്ധാഹാരങ്ങൾ.
0: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, ഹലോ,
2: ഹലോ,
0: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ് വിളിച്ചിരിക്കുന്നത്?
2: ഞാൻ, എന്റെ പേര് നയന, ആലപ്പുഴ പറയുന്ന
0: ഡോക്ടറായിട്ട് സംസാരിച്ചു.
1: ഹലോ, പറയൂ
2: ഡോക്ടർ.
1: ആ ഹലോ, നമസ്കാരം, പറയൂ
2: സാർ. ഞാൻ ഒരു 60 കഴിഞ്ഞ ആളാണ്. ഞാനിപ്പോ ആരെയും സ്ഥിരമായിട്ട് ആയുർവേദം മരുന്ന് കഴിക്കുന്നതാണ്. ജില്ലാശുപത്രി ജില്ലാശുപത്രി നമ്മുടെ അടുത്തുള്ള ആശുപത്രി നിന്നൊക്കെ കഴിക്കുന്നതാണ്. അപ്പൊ ഈ നമുക്ക് അവിടുന്ന് ഔഷധിയുടെ മരുന്നുകൾ തരുന്നുണ്ട്, പോരാത്തത് പുറത്തുനിന്ന് കുറിച്ച് വരുന്നുണ്ട്. അത് കൂടുതലും വടക്കേ ഇന്ത്യയിൽ നിന്നൊക്കെ വരുന്ന മരുന്നുകളാണ്. അപ്പൊ അതിന്റെ ഗുണനിലവാരം എങ്ങനെയാണെന്ന് നമുക്ക് ഇവിടെ ഉണ്ടാക്കാത്തതുകൊണ്ട് അതിന് അറിയാനുള്ള മാർഗം എന്തെങ്കിലും ഉണ്ടോ?
1: അതുണ്ടല്ലോ, ഇപ്പം ഡ്രസ് കൺട്രോളിങ് വിഭാഗം എല്ലായിടത്തും ഉണ്ട്. വെളിയിൽ നിന്ന് വന്നാലും അത് അവിടെയും നമ്മളത് നല്ലോണം ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ മെഡിക്കൽ സ്റ്റോർ വഴി വിൽക്കാൻ അനുവദിക്കുകയുള്ളൂ. അതുകൊണ്ട് അതിനെക്കുറിച്ച് സംശയിക്കേണ്ട.
0: ഓക്കെ, വിളിച്ചതിന് നന്ദി. മാഡം, നേരത്തെ തലയിൽ എണ്ണ തേക്കുന്നതിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഇപ്പോൾ നവജാത ശിശുക്കൾ മുതൽ വാർദ്ധക്യത്തിലെത്തിയ എല്ലാ ആൾക്കാർക്കും, അല്ലെങ്കിൽ എല്ലാ വാത പിത്തം കഫം ഇങ്ങനെ പല ശരീരപ്രകൃതിയുള്ള എല്ലാ ആൾക്കാർക്കും തലയിൽ എണ്ണ തേക്കുന്നത് റെക്കമെൻഡ് ചെയ്യാറുണ്ടോ?
1: ഉണ്ട്, തീർച്ചയായിട്ടും ഞങ്ങൾ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് നവജാത ശിശുവിന് നമ്മുടെ രാജ്യത്തെ ഒരു പ്രധാന ഇത് തന്നെ കുഞ്ഞിനെ എണ്ണ തേപ്പിച്ച് കിടത്തി. അതിന് ഓരോരുത്തർക്കും ഓരോന്ന്. സാധാരണ നവജാത ശിശുവിനൊക്കെ നമ്മൾ ചെയ്യുന്നത് ഉരുക്ക് വെളിച്ചെണ്ണ എന്ന് പറയും. തേങ്ങ തിരുമി പിഴിഞ്ഞ് പാലെടുത്ത്, അപ്പോൾ അത് പ്യുവറാണെന്ന് നമുക്ക് സംശയമില്ല. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന അത് തേച്ചാണ് കുളിപ്പിക്കാറ്. ഉച്ചി വയ്ക്കുക എന്നൊരു ക്രിയ കേട്ടിട്ടില്ലേ? ഉച്ചി വയ്ക്കുക എന്ന് പറയുന്നത് കുളിപ്പിച്ചതിന് ശേഷം പോലും ചില സ്ഥലങ്ങൾക്ക് പ്രാദേശികമായിട്ട് തുണിയിൽ എണ്ണ മുക്കി ഉച്ചിയിൽ വയ്ക്കും. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നാഡി ഞരമ്പുകൾക്ക് നല്ല പ്രയോജനം കിട്ടും എന്നാണ് വിശ്വാസം. അങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നു, ചെയ്തെടുത്ത് വർഷവർഷങ്ങളായി നമ്മൾ ചെയ്യുന്ന നമ്മുടെ നാട്ടിലൊരു പ്രധാനം. അതുപോലെ തന്നെ ദേഹം മുഴുവനും നമുക്ക് തന്നെ ചെയ്ത് നോക്കിയാൽ അറിയാം, ഭയങ്കര ക്ഷീണമുള്ളപ്പോൾ എണ്ണ തേച്ച് കുളിച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഉന്മേഷമാണ്. അതുകൊണ്ട് തലയിലും വയ്ക്കണം, ദേഹത്തും തേക്കാം, ചെവിയിലും ഒഴിക്കണം എന്നാണ്. എല്ലാ ദിവസവും തലയിലും എണ്ണ വയ്ക്കണം, കാലിലും എണ്ണ കാലിൻ്റെ അടിഭാഗത്തും തേക്കണം, ചെവിയിലും ഒഴിക്കണം എന്നാണ്.
0: അഭ്യംഗമാണ്.
1: എന്തെണ്ണയെന്നുള്ളതിന് ഒരുപാട് റെസ്ട്രിക്ഷൻ ഉണ്ട്, ഓരോരുത്തർക്കും ചേരുന്ന ഓരോന്നായിരിക്കും. സാധാരണഗതിയിൽ വെളിച്ചെണ്ണ നമ്മൾ നീര് വറ്റിക്കുക എന്ന് പറയുന്ന പോലെ ചുവന്നുള്ളിയോ ജീരകമോ കുരുമുളകോ ഇട്ട് മൂപ്പിച്ച് അത് സാമാന്യമായി എല്ലാവർക്കും ചെയ്യാം. അതിലെന്തെങ്കിലും പ്രയാസം തോന്നുന്നെങ്കിൽ മാത്രം വിവിധങ്ങളായ പലതരത്തിലുള്ള എണ്ണകൾ നമ്മൾ കാച്ചി വയ്ക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾക്ക് ഡോക്ടറെ കണ്ട ഡോക്ടർക്ക് മനസ്സിലാവും. നിങ്ങളുടെ രൂപം, നിങ്ങളുടെ ആഹാര രീതി, നിങ്ങളുടെ അസുഖങ്ങൾ, നിങ്ങളുടെ സുഖങ്ങളെയൊക്കെ പറയുമ്പോൾ ഏത് കൊള്ളാം എന്ന് തോന്നിയിട്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ചിലർക്ക് പിണ്ണതേലും ദേഹത്ത് തേച്ച് കുളിച്ചാൽ നല്ല സുഖമായിരിക്കും, ചിലർക്ക് അത് തേക്കുമ്പോൾ ശരിയാവില്ല, ചിലർക്ക് ധാന്യന്തരം തേലം വേണം. അതൊക്കെ ആ രോഗിയുടെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ അവസ്ഥയ്ക്കനുസരിച്ചാണ് തീരുമാനിക്കുന്നത്. പിന്നെ തലയിൽ എണ്ണ വയ്ക്കുന്നത് മുടിക്കാണെന്നുള്ള ധാരണ തെറ്റ്. അത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളുടെയും സുസ്ഥിതിക്ക്, അതായത് സുഗമമായ പ്രവർത്തനത്തിന് സഹായിക്കുന്നതാണ്. കാലിൽ എണ്ണ തേക്കുന്നതും കണ്ണിൻ്റെ രോഗങ്ങളെ പ്രതിരോധിക്കുകയും കണ്ണിന് കാഴ്ചശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്യും.
0: അതുപോലെ അലർജി രോഗങ്ങളുള്ള ആൾക്കാർക്ക് തലയിൽ എണ്ണ വയ്ക്കുന്നത് ചിലപ്പോൾ അത്തരം പ്രശ്നങ്ങൾ അധികരിക്കാനായിട്ട് കാരണമാകുമെന്ന് പറയാറുണ്ടല്ലോ.
1: അതും ഈ പറഞ്ഞ പോലെയാണ്, ഏത് എണ്ണ വേണം എന്നുള്ളത്. അലർജി എന്ന് പറയുമ്പോൾ മിക്കവാറും സൈനസൈറ്റിസും തുമ്മലും ഒക്കെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന് പ്രത്യേകിച്ചുണ്ട് തേകരാജ തൈലം, കയ്യുണ്യാദി തൈലം, ഇങ്ങനെ പലതുണ്ട്. അത് നമുക്ക് ഒരു വ്യക്തിയെ കണ്ടാൽ മാത്രമേ ഏതെണ്ണ വേണം എങ്ങനെ വേണമെന്ന് തീരുമാനിച്ച്. നമ്മൾ രോഗം നിശ്ചയിക്കുന്ന ദർശനം, സ്പർശനം, പ്രശ്നം, അതായത് രോഗിയെ കാണണം, അവരെ സ്പർശിച്ചു നോക്കണം, അവരെ ചോദിച്ചു നോക്കണം. അതിനകത്ത് അങ്ങനെയല്ല, ഇത്രയും മൂന്ന് കാര്യങ്ങൾ ചെയ്താലേ നമുക്ക് രോഗിയുടെ, പിന്നെ ഒരു 10 കാര്യങ്ങൾ കൂടി ചോദിക്കാനുണ്ട് അവരോട്, എന്നിട്ടാണ് തീരുമാനിക്കുന്നത്.
0: ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത കോളിലേക്ക്.

0: പോകാം. ഹലോ,
1: ഹലോ,
0: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്?
1: നമസ്കാരം മാഡം, എന്റെ പേര് സുരേഷ് കുമാർ, കൊട്ടാരക്കര.
0: സംസാരിച്ചോളൂ.
1: ഞാൻ നടക്കുമ്പോഴേ മാഡം, നമസ്കാരം മാഡം.
2: നമസ്കാരം, പറയൂ പറയൂ
1: മാഡം. ഞാൻ ഈ താഴെ കൂടെ നടക്കുമ്പോഴേ സ്പോഞ്ചും മെത്തയിലും നടക്കുന്നത് പോലുള്ള അവസ്ഥ ഉണ്ടാകുന്നു.

0: അതിനെ
1: മരുന്ന്. മറ്റസുഖങ്ങളൊന്നുമില്ല, പക്ഷെ നടക്കുമ്പോ എപ്പോഴും സ്പോഞ്ച് മറ്റേ നടക്കുമ്പോ പൊങ്ങിണ്ടാകുന്ന നടക്കുന്നത് പോലെ തോന്നും. ഒന്നര വർഷം അലോപ്പതി കഴിക്കുന്നു. നമുക്ക് ആയുർവേദം കഴിച്ചാൽ കൊള്ളാവുന്നുണ്ട്. ആയുർവേദത്തിൽ ഇതിന് ചികിത്സ ഉണ്ടോ ഇല്ലയോ എന്നൊന്ന് അറിയാനാണ്.
0: പിന്നെ തീർച്ചയായിട്ടും ഉണ്ട്. നമ്മളതിൽ കാലിലഭ്യംഗം,

ആശുപത്രിയിൽ ചെന്ന് കണ്ട് അവിടുത്തെ ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്താൽ നിങ്ങൾക്ക് വേണ്ട ചികിത്സ കിട്ടും. ചികിത്സയുണ്ട്. അത് കുഴപ്പമില്ല, അത് മരുന്ന് കിട്ടും നിങ്ങൾക്ക്, അതിന് വ്യത്യാസവും വരും.

0: ഉണ്ടാവുക. ശോധന എന്ന് വെച്ചാൽ മലം വെളിയിൽ പോകുക എന്നുള്ളതിന്. അതുണ്ടായെങ്കിൽ മാത്രമേ നമ്മുടെ ആരോഗ്യം നിൽക്കുകയുള്ളൂ.
1: ഈ ഗർഭാവസ്ഥയിലും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിലൊക്കെ രണ്ട് മൂന്ന് ഈ ബുദ്ധിമുട്ട് കാണാറുണ്ടല്ലോ. ഇപ്പോൾ കോൺസ്റ്റിപ്പേഷൻ സ്ഥിരമായിട്ട് അത്തരം ആൾക്കാർ പറയുന്നൊരു കാര്യമാണ്. എന്താണ് നമുക്ക് ചെയ്യാനായിട്ട്?
0: ഗർഭാവസ്ഥയിൽ നാച്ചുറലായിട്ട് തന്നെ ഒന്ന് രണ്ട് ഇതല്ല, ആദ്യത്തെ സെമസ്റ്ററിലും രണ്ടാമത്തേലും ഒക്കെ ഗർഭാശയം വികസിച്ചിരിക്കുന്നതുകൊണ്ട് മല നമ്മുടെ ഗുദത്തിലേക്ക് അല്ലെങ്കിൽ മല ഭാഗത്ത് മലം സഞ്ചയിക്കുന്ന ഭാഗത്തേക്ക് പ്രഷർ വരുന്നത് കൊണ്ടും പിന്നെ മലം പോകാൻ അപ്പോൾ വയറിളക്കാൻ മരുന്ന് കൊടുക്കാൻ പറ്റില്ല. എങ്കിലും ആഹാരത്തിലും ചെറിയ ചെറിയ മരുന്ന് കൊണ്ടും നമുക്കത് മാറ്റാൻ പറ്റുന്നതാണ്. കുഞ്ഞുങ്ങൾക്കും ആഹാരം തന്നെയാണ് പ്രശ്നം.
1: പാല് കുടിക്കുന്ന കുഞ്ഞുങ്ങൾ
0: പാല് കുഞ്ഞുങ്ങളും അമ്മയുടെ ആഹാരം നേരെയാകുന്നില്ല. അമ്മ ഇപ്പം എന്തും കഴിക്കാം. ഉണ്ടൊക്കെയാണെങ്കിൽ ഒരുപാട് റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു പ്രസവിച്ച സ്ത്രീക്ക്, ഇന്നതേ കഴിക്കാവും. അതൊക്കെ ഉദ്ദേശിക്കുന്ന അമ്മയുടെ ആരോഗ്യത്തിനേക്കാളും കുഞ്ഞിൻ്റെ ആരോഗ്യത്തിനായിരുന്നു. പാലിൻ്റെ ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും വരുന്ന വ്യത്യാസം കൊണ്ടാണ് കുഞ്ഞിന് വ്യത്യാസം. അതിന് കുഞ്ഞിന് മാത്രം മരുന്ന് കൊടുത്തിട്ട് പോയിട്ട് കാര്യമില്ല. കുഞ്ഞിന് മരുന്ന് കൊടുക്കുന്നതിനോടൊപ്പം അമ്മയ്ക്ക് മരുന്ന്, അമ്മയുടെ ആഹാര നിയന്ത്രണം, അമ്മയുടെ ഉറക്കം, ഇതെല്ലാം, പിന്നെ മാനസികാവസ്ഥ, ഇത് ഇത്രയും ശരിയായെങ്കിൽ മാത്രമേ ആ രോഗത്തെ നമുക്ക് ഒഴിവാക്കാൻ പറ്റൂ.
1: ഓക്കെ, അടുത്ത കോളിലേക്ക് പോവാം. ഹലോ,
2: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്?
2: ഞാൻ സതീശൻ.
1: സ്ഥലം കൂടെ പറയണേ.
2: സ്ഥലം മണ്ണന്തലം പോലെ.
1: ഓക്കെ, സംസാരിച്ചോ.
0: ഹലോ, ആ ഹലോ,
2: ഗുഡ് മോർണിംഗ്.
0: ആ ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്.
2: എനിക്ക് ഒരു 10-15 ദിവസക്കാലമായി എനിക്ക് ഷുഗർ, ബി പി ഒക്കെ ഉണ്ട്. ഞാൻ അതിന് മരുന്ന് കഴിക്കുവാണ്.
0: ആ ആയിക്കോട്ടെ.
2: ആ കൂട്ടത്തിൽ ഞാൻ ഒരു വർഷം കൊണ്ട് നമ്മുടെ ആയുർവേദ മരുന്നും കഴിക്കുന്നുണ്ട്.
0: ഇതിനു വേണ്ടി തന്നെ
2: ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാൻ ഡോക്ടർ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കുന്നുണ്ട്. ഇപ്പോ എനിക്ക് ഉള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് യൂറിൻ പിടിച്ചു നിൽക്കുന്നില്ല.
0: എത്ര വയസ്സുണ്ടെന്ന്
2: ഡോക്ടർ സ്കാൻ ചെയ്ത്? എനിക്ക് 68.
0: ഡോക്ടർ സ്കാൻ ചെയ്തപ്പോ
2: അപ്പൊ യൂറിൻ പിടിച്ചാൽ എനിക്ക് സ്കാൻ ചെയ്തപ്പോ പ്രോസ്റ്റേറ്റിന്റെ ഇത്തിരി നല്ല അടിക്കമുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്നെ ചികിത്സിക്കുന്ന ആയുർവേദ ഡോക്ടറോട് ചോദിച്ചപ്പോ RDM പ്രോസ്റ്റിലോൺ എന്നുള്ള ഒരു ഗുളിക തന്നു. ഞാനൊരു 2-3 മാസം കഴിച്ചിട്ട് എനിക്ക് വലിയ വ്യത്യാസം തോന്നിയില്ല. പിന്നെ സാറ് വേറൊരു ഗുളിയേക്ക് കുറിച്ച് അതൊന്നും തോന്നിയില്ല എനിക്ക്. അതിനുശേഷം ഞാൻ ന്യൂറോളജി ഡോക്ടറെ സമീപിച്ചു. അപ്പൊ സാറിപ്പോ 2 മാസം കൊണ്ട് എനിക്ക് ഗുളിക വേറൊരു ഗുളിക തന്നിട്ട് ഒരു ഓപ്പറേഷൻ വേണ്ടി വരും എന്ന് പറഞ്ഞിരിക്കുന്നു. എനിക്കാണെങ്കിൽ വേറെ ആരും ഇല്ല ഓപ്പറേഷൻ ചെയ്താൽ നോക്കാനൊക്കെ.
0: ഒരു കാര്യം ചെയ്യും,
2: അതുകൊണ്ട്
0: അദ്ദേഹം തന്ന ഗുളികയൊക്കെ പോവട്ടെ. ആ കൂട്ടത്തിൽ മലബന്ധം ഉണ്ടാവാതെ നോക്കണം, അതിനുള്ള ആഹാര ക്രമീകരണം.
2: മലത്തിന്റെ ഒരു പ്രശ്നമുണ്ട്, നമുക്ക് മലബന്ധം ആയിട്ടില്ല, പക്ഷെ പോകാനുള്ള ആ ടെൻഡൻസി നഷ്ടപ്പെട്ടോ എന്നൊരു സംശയമുണ്ട് എനിക്ക്. ഞാൻ നിർബന്ധിച്ച് അങ്ങ് പോവും, എന്റെ സമയമാകുമ്പോ ഞാൻ നിർബന്ധിച്ച് അങ്ങ് പോവും. പക്ഷെ അപ്പൊ ഞാൻ വയറ് പുതുക്കി നല്ല ഇതായിട്ട്, പക്ഷെ പിറ്റൊന്നുമല്ല, നമുക്ക് പോകാവുന്ന കണക്കിനാണ്. പക്ഷെ അതിനൊരു ആ ഒരു ക്രമം എന്ന് പറയുന്നത്, നമ്മളെ രാവിലെ ഞാൻ വെളി ഒരു 4:30 ഉണക്കം എഴുന്നേക്കും, അപ്പോഴും എന്നെ കുറച്ചുകൂട് ചൂടാക്കി തണുപ്പിച്ചായിട്ട് വെള്ളം കുടിക്കും. ഒരു ഒരു കാൽക്കപ്പോളം വെള്ളം കുടിക്കും.
0: ഒരു ഗ്ലാസ് ചൂടുവെള്ളം, ഒരു ഗ്ലാസ് ചൂടുവെള്ളം തന്നെ കഴിക്കുക. പിന്നെ മുറിവെണ്ണ ഒരു 4 മടക്ക് തുണി, ഒരു കർച്ചീഫിൻ്റെ വലിയൊരു കർച്ചീഫ് എടുത്ത് അതൊരു 4 മടക്കി മുറിവെണ്ണ മുക്കി, ചെറു ചൂടാക്കിയ മുറിവെണ്ണ മുക്കി വയറിൻ്റെ അടിഭാഗത്ത് വയ്ക്കുക. നടുവിനും പുരട്ടുക, നടുവിനൊക്കെ പുരട്ടിയാൽ മതിയാവും. അങ്ങനെ വച്ചും കൊണ്ടൊരു 1.5 മണിക്കൂർ ഇരുന്ന് കഴിഞ്ഞ് അങ്ങനെ ഒരു 41 ദിവസം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിന് നല്ല വ്യത്യാസം വരും. ബാക്കി മരുന്നുകളൊന്നും നിർത്തണ്ട, മരുന്നുകൾ ചേർന്നോ, പോയിക്കോട്ടെ. ഇപ്പൊ നിങ്ങൾ അത് ഓപ്പറേഷൻ ഉടനെ ചെയ്യണമെന്ന് പറഞ്ഞില്ലല്ലോ. അപ്പൊ ഒരു 10-40 ദിവസം ചെയ്ത് നോക്കൂ, പിന്നെ നോക്കുമ്പോ വീണ്ടും അത് ചില മിക്കവാറും 90% വേണ്ടി വരില്ല. അതിപ്പോ ഇവിടെ ചോദിച്ച നമ്പർ കിട്ടും. ഞാൻ തന്നെ വേണമെന്നില്ല, എല്ലാ ആയുർവേദ ഡോക്ടർമാർക്കും ഇതൊക്കെ അറിയാം. ആയുർവേദ കോളേജിലുണ്ട്, ഞാൻ തിരുവനന്തപുരത്ത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എവിടെയാ സ്ഥലം എന്ന് പറഞ്ഞാൽ മുക്കോലേക്കില്ലല്ലേ? ഇവിടെ മുക്കന് മുക്കന് ആയുർവേദ ഡോക്ടർമാരെ കിട്ടുമല്ലോ. ആരെ വേണമെങ്കിലും സമീപിക്കോ, കിട്ടും. ആരെ
2: സമീപിച്ചാൽ
0: ആ പിന്നെന്ത് വേണം? ശരി അപ്പൊ ശരി.

0: വിളിച്ചതിന് നന്ദി മാഡം. മാനസിക സമ്മർദ്ദം ഉത്കണ്ഠയും ഇപ്പോൾ നമ്മുടെ ജീവിതശൈലിയുടെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. കുഞ്ഞുങ്ങളോട് ചോദിച്ചാലും മുതിർന്നവരോട് ചോദിച്ചാലും ഒക്കെ സ്ട്രെസ്സാണ്. അപ്പോൾ നമുക്ക് ആയുർവേദം എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ആങ്സൈറ്റി കുറയ്ക്കാനായിട്ട് നിർദ്ദേശിക്കുന്നത്?
1: എനിക്ക് തോന്നുന്നു പണ്ട് മുതലേ, അതായത് ബുദ്ധൻ്റെ കാലത്താണ് ആയുർവേദം ഏറ്റവും, ബുദ്ധൻ്റെ കാലം തുടങ്ങുന്നതിന് മുമ്പേ, അന്ന് മുതൽ ആയുർവേദത്തിൻ്റെ എല്ലാ അംഗങ്ങളും പരിപുഷ്ടമായിരുന്നു. അതിൽ ഞങ്ങൾക്കൊരു പ്രത്യേക വിഭാഗമാണ് മാനസിക രോഗങ്ങളും അതിൻ്റെ ചികിത്സയും അതിൻ്റെ ആരോഗ്യവും. ആയുർവേദം എന്ന് പറയുമ്പോൾ തന്നെ ഞങ്ങൾ ചികിത്സയേക്കാൾ കൂടുതൽ ആരോഗ്യത്തിനാണ്, ജീവിതത്തിൻ്റെ ആരോഗ്യം, ജീവിതത്തിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുക, ക്വാണ്ടിറ്റി വർദ്ധിപ്പിക്കുകയാണ്. അപ്പം അതിനകത്ത് ഈ മാനസികാരോഗ്യം ഒരു പ്രധാന വസ്തുതയാണ്. അപ്പം നമുക്കതിന് മരുന്നുകളുണ്ട്, പിന്നെ നമ്മൾ കൗൺസിലിങ്ങിനോ പോലെയുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കാറുണ്ട്. അത് വലിയവർക്കായാലും ചെറിയവർക്കായാലും കുഞ്ഞും കാണുമെങ്കിൽ പോലും നമ്മുടെ ജീവിത രീതിയും ജീവിത ക്രമങ്ങളും നമ്മുടെ ജീവിത ലക്ഷ്യങ്ങളും മാറിയത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നത്. അതിനെ ഒന്ന് കൗൺസിലിങ്ങിൽ കൂടി, ആയുർവേദത്തിനും പറ്റും കൗൺസിലിങ്ങിൽ നല്ലോണം ഉണ്ട്, നമ്മളെ കൊണ്ട് ഇത് നമ്മൾ തന്നെ പറയും, സുഖാർത്ഥ സർവഭൂതാനമത സുഖം വിനാ ധർമാത്, ധർമ്മത്തിൽ കൂടി അല്ലാതെ, അതായത് ഡ്യൂട്ടി, ധർമ്മം എന്ന് പറയുമ്പം ഡ്യൂട്ടി, അതിന് ഒരുപാട് വിശദീകരണങ്ങളുണ്ട്, അത് മുഴുവൻ നോക്കി ഇപ്പം പറയാൻ സമയം കിട്ടൂല. അങ്ങനെ ക്രമമായ മാർഗത്തിൽ കൂടെ ജീവിക്കുന്നവർക്ക് ഇതൊരു വലിയ പ്രശ്നമാവില്ല, അല്ലെങ്കിൽ ക്രമമായ മാർഗത്തിൽ കൂടെ അല്ലാത്തവർ നമ്മളുടെ കൂടെ സഹകരിക്കുമ്പോൾ നമുക്ക് പ്രശ്നങ്ങളുണ്ടാകും. അതുകൊണ്ട് ഇതിനെല്ലാ മാർഗങ്ങളുണ്ട്. പിന്നെ ആ മരുന്നുകൾ ഒരുപാടുണ്ട്. മരുന്നുകളിപ്പോൾ ഇങ്ങനെ ജനറലായിട്ട് പറയാൻ ശരിയാവില്ലല്ലോ. ഗുളികകളുണ്ട്, കഷായങ്ങളുണ്ട്, നെയ്യുണ്ട്, അങ്ങനെയൊക്കെ അതിനും നല്ലവണ്ണം ചികിത്സിക്കാൻ പറ്റുന്നൊരു ശാഖയാണ് ആയുർവേദം.
0: ഓക്കെ, നമുക്ക് അടുത്ത് ആരാണ് വിളിക്കുന്നതെന്ന് നോക്കാം. ഹലോ,
2: ഹലോ,
0: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്, പേര് പറയാമോ?
2: എൻ്റെ പേര് രജനി. നമസ്കാരം ഡോക്ടർ.
1: നമസ്കാരം.
0: സ്ഥലം കൂടെ പറയണേ.
2: എന്റെ പേര് രജനി എന്നാണ്, ഞാൻ ആലപ്പുഴ ജില്ലയിൽ
0: പറയൂരിലാണ്.
2: എനിക്കിപ്പം ഒരു 2 വർഷമായി മുട്ടുവേദനയാണ്.
1: എത്ര വയസ്സുണ്ട്?
2: എനിക്കിപ്പോ 52 വയസ്സുണ്ട്. അപ്പം ഞാൻ ആദ്യമൊക്കെ ഞാൻ അലോപ്പതി മരുന്നാണ് കഴിച്ചോണ്ടിരുന്നത്. അപ്പം എടുത്ത് നോക്കിയപ്പോ നല്ല തീരുമാനമാണ്. എനിക്ക് ജീവിക്കാൻ പ്രയാസമാണ്. ഇപ്പൊ ഞാൻ ആയുർവേദമാ കഴിക്കുന്നത്. അടുത്ത ആയുർവേദ കഴിക്കാൻ തുടങ്ങിട്ട് 5-8 മാസം
1: ആയി.
2: അപ്പൊ അവിടുന്ന് മുറിവെണ്ണ കാണാൻ തോന്നുന്നു, എണ്ണ വരും. പിന്നെ ചന്ദ്രക്ലസ് ഗുളികയും യോഗരാജ് ഗുരുഗുല എന്ന് പറയുന്ന ഒരു ഗുളിക വരുന്ന.
1: കഷായൊന്നുമില്ല?
2: കഷായമുണ്ട്, കഷായം പൊടിയും
1: ഇട്ട് കുടിക്കാനായിട്ട്. അത് എനിക്ക് കേട്ടിട്ട് തോന്നുന്നത് പൂച്ചും കൂടെ കേടേണ്ടി വരും എന്നാണ്. പൂച്ചെന്ന് പറഞ്ഞാൽ മനസ്സിലാവോ, ചില മരുന്നുകൾ അരച്ച് മുട്ടിൽ പുരട്ടുന്നതിനെയാണ് പൂച്ചെന്ന് പറയുന്നത്. അതും അവിടെ ഉണ്ടാകും. ഡിസ്പെൻസറി, ആയുർവേദ ഡിസ്പെൻസറി ആണെങ്കിൽ, ഗവൺമെൻറ്റിൻ്റെ ആണെങ്കിൽ അവിടെ പൂച്ചിൻ്റെ മരുന്നുകളൊക്കെ കിട്ടും. അതിടം, അത് അവരോട് ചോദിച്ചിട്ട്, ചോദിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ ഒരു ഡോക്ടർ പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണെന്ന് പറഞ്ഞ് ചോദിച്ച് നിങ്ങൾക്കത് വാങ്ങിച്ചിട്ട് അത് ഇടാം. അപ്പം അതിൻ്റെ വിശദവിവരം അവർ പറഞ്ഞു തരും. അത് തന്നെ, അത് തന്നെ, അത് സ്ഥിരമായി ഇടണം. അത് ഉണങ്ങുന്നവരെ ദേഹത്ത് കിടക്കണം. അത് മാറ്റിക്കഴിഞ്ഞാൽ തൈലം പുരട്ടണം. ഏത് തൈലായാലും മതി അങ്ങനെ ചെയ്യുമ്പോൾ. പിന്നെ നിങ്ങൾ എള്ള് നിങ്ങളുടെ ആഹാരത്തിലൊരു ശീലമാക്കും. ഒരു ദിവസം ഒരു എള്ളുണ്ടയുടെ അത്രയും എള്ള് വറുത്ത് പൊടിച്ച്, ചെറുതായിട്ടൊന്ന് പൊടിച്ച് ദോശയിലോ ചോറിലോ എങ്ങനെയോ കഴിച്ചാലും നിങ്ങൾക്ക് നന്നായിരിക്കും. അത് എള്ള്, എള്ള്, എള്ള്, എള്ള്, കറുത്ത എള്ള്, അല്ലെങ്കിൽ നല്ല വെളി എള്ളെണ്ണ കഴിക്കണം 1 സ്പൂൺ.
2: ഞാൻ, എനിക്ക് ആദ്യം ഇതുപോലെ കാടിവെള്ളത്തിൽ കുറുക്കി ഇടാനായിട്ടൊരു പൊടി തന്നായിരുന്നു. അപ്പൊ അത് ഇഷ്ടപ്പെട്ട്, എനിക്ക് ഭയങ്കര ചൊറിച്ചിലായിരുന്നു.
1: അത് പറഞ്ഞ അതല്ല, അതിനകത്ത് അതല്ലാത്ത വേറെ മരുന്ന് പൂച്ചകൾ ഒരുപാട് ഇനമുണ്ട്. നിങ്ങൾക്കത് പറ്റുന്നില്ലെങ്കിൽ വേറെ തരും.
2: അത് അങ്ങനെ ചൊറിച്ചില് പറഞ്ഞ കാരണമാണ് അത് നിർത്തിയത്.
1: ആ, അത് വേറെ എഴുതി തരാൻ പറഞ്ഞാൽ മതി, വേറെ ഡോക്ടർ എഴുതി തരും. അതെ.
2: അതിന്റെ മുട്ടിന്
1: അതാണ്, അതിന് നിങ്ങൾ ഈ എള്ള് കഴിക്കും, വറുത്ത്

0: ായിട്ടൊന്ന് പൊടിച്ച് കഴിക്കും. ബാക്കി മരുന്നുകളും വേണം, അത് മാത്രം പോരാ, ഡോക്ടറെ കണ്ട് മറ്റു മരുന്നുകളും കൂടെ വാങ്ങിച്ച് കഴിച്ചോളൂ. ആ കൂട്ടത്തിൽ ഇതും കൂടെ കഴിക്കും. അതൊക്കെ കണ്ടാലേ പറയാൻ പറ്റൂ. നിങ്ങൾ ആ ഡിസ്പെൻസറിയിലെ ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടർ പറയും ചികിത്സ കൊണ്ട് പറ്റൂല്ലെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ നിങ്ങൾ ഈ മരുന്ന് തുടർന്നാൽ മതി.
1: ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ. ആരോഗ്യവും ആയുർവേദവും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ മുൻ പ്രൊഫസർ ഡോക്ടർ എസ് ജയശ്രീ മറുപടി നൽകുന്നു. ശ്രോതാക്കൾ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഒരിക്കൽ കൂടി പറയുന്നു: 9495964321. മറ്റൊരു നമ്പർ 9496556321. ഒരു നമ്പർ കൂടി 9496559631.
2: ഇപ്പോൾ പരിപാടിയിലേക്ക് വീണ്ടും നമുക്ക് വരാം. മാഡം, ആയുർവേദം എന്ന് പറയുമ്പോൾ പല ആൾക്കാരുടെയും ധാരണ എന്തെങ്കിലും അസ്ഥി സംബന്ധമായ വേദന, നീരുണ്ടാവുക, അപ്പോൾ നമ്മൾ എണ്ണ ഇടുക, അങ്ങനെയൊക്കെ ഉള്ളതാണല്ലോ. അതിനപ്പുറത്തോട്ട് ഈ ആൾക്കാർക്ക് എന്തുകൊണ്ടാണ് ആയുർവേദം എന്ന് പറഞ്ഞാൽ ബാക്കി നമുക്ക് ENT പ്രശ്നങ്ങൾക്ക് അതുപോലെ മാനസിക പ്രശ്നങ്ങൾക്ക് എല്ലാം ആയുർവേദത്തിൽ ചികിത്സയുണ്ടല്ലോ, അപ്പോൾ എന്തുകൊണ്ടാണ് ആൾക്കാരുടെ ശ്രദ്ധ അതിലോട്ട് പോകാത്തത്, അല്ലെങ്കിൽ ആ ട്രീറ്റ്മെൻ്റ് അവർക്ക് ഉണ്ട് എന്നറിയാത്തത്?
0: അത് കുറച്ചൊക്കെ ഞങ്ങളുടെയും കൂടെ കുറ്റമാണ്. നമ്മളതിൽ സ്ട്രെസ് ചെയ്യാത്തതിൻ്റെയും കൂടി ആയിരിക്കും. പക്ഷെ നേരത്തെയൊക്കെ എല്ലാം ഉണ്ടായിരുന്നല്ലോ, വിഷ ചികിത്സ, ബാല ചികിത്സ, കണ്ണ് രോഗത്തിൻ്റെ ഡോക്ടർമാർ, ചെവിക്കുള്ള മരുന്നുകൾ ഒക്കെ ഉണ്ടായിരുന്നു. അതൊരു കാലത്ത് ലുപ്തമായിപ്പോയി. അതിൻ്റെ പരിപൂർണ ഉത്തരവാദിത്വം ഞങ്ങൾ ആയുർവേദ ഡോക്ടർമാർക്ക് തന്നെയാണ്. അതിൻ്റെ ഞങ്ങൾക്ക് 8 വിഭാഗങ്ങളാണുള്ളത്. അതിലിതെല്ലാം ഉണ്ട്: ഗർഭിണിയെ പരിചര്യ, ഗർഭമാകാതിരിക്കുന്നതിനുള്ള ചികിത്സ. ഇപ്പം പക്ഷേ ഇതെല്ലാം നന്നായി വരുന്നുണ്ട് ആയുർവേദ കോളേജുകളിൽ, ഈ 8 വിങ്ങും. അതിനെ വീണ്ടും വിഭജിച്ച് ഞങ്ങൾ പല പല ഡിപ്പാർട്ട്മെൻ്റ് ആക്കിയിട്ടുണ്ട് എല്ലാത്തിനും. പക്ഷെ ജനറലായിട്ട് ജനത്തിനിങ്ങനെ, പക്ഷെ അങ്ങനെയല്ല. കണ്ണിൻ്റെ ഡയബറ്റിക് റെറ്റിനോപ്പതിക്കായാലും കാറ്ററാക്റ്റിനായാലും പോള രോഗങ്ങൾ, അതായത് ലിഡിൻ്റെ രോഗങ്ങൾക്കായാലും വിശദമായ 94 രോഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കൂടാതെ പുതിയതായി ഉണ്ടാകുന്ന രോഗങ്ങളെക്കുറിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട. ഒരു ദോഷത്തിൻ്റെ സ്ഥിതി നോക്കി ഇതെല്ലാം നമുക്ക് ചികിത്സിക്കാം എന്നാണ് ഞങ്ങൾക്ക് കിട്ടുന്ന ഉപദേശം തന്നിരിക്കുന്നത്. ഉണ്ട് മൂക്കിൻ്റെ രോഗങ്ങൾക്ക്, നേസൽ പോളിപ്പ്, സൈനസൈറ്റിസ്, ചെവിയിലുള്ള പ്രശ്നങ്ങൾക്ക് എല്ലാത്തിനും വിശദമായ ഫലപ്രദമായ രോഗം ചികിത്സയുണ്ട്.
2: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ ഡോക്ടറോട്. നമസ്കാരം ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് പറയാമോ?
3: സ്വാഗതം. എന്റെ പേര് കാർത്തിക. കണ്ണൂർ ജില്ലയിലെ നെട്ടന്നൂരിനടുത്താണ്.
2: ആ ഡോക്ടറോട് സംസാരിച്ചോളൂ, ഡോക്ടർ ജയശ്രീ ഉണ്ട്.
0: ഹലോ പറയാ.
3: ഓക്കെ ഡോക്ടർ.
0: ആ പറയാ.
3: ഞാൻ കണ്ണൂർ ജില്ലയിലാണ്, കാർത്തിക.
0: ആ പറയൂ, കേട്ടു.
3: ആ ഡോക്ടർ, ഞാൻ പോളിയോ ബാധിച്ച ഒരാളാണ്. പക്ഷെ എങ്കിൽ അതിനെ കൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ട്. ഞാൻ വടി കുത്തിയിട്ടല്ലോ പിന്നെ എപ്പോഴും നടക്കുന്ന ആളേനു. ഇപ്പോ വല്ലാതെ ശരീരവേദന, കാലരി പൊക്കാൻ വയ്യ. അതുകൊണ്ട് ഇങ്ങനെ ചുമരെല്ലാം പിടിച്ചിട്ടൊരു കഷ്ടപ്പെട്ടാണ് നടക്കുന്നത്. ആയുർവേദമാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു മാസം മുന്നേ കണ്ണൂരി താണാ ആശുപത്രി പോയരോ ഓറ് പറഞ്ഞു ഇത് ഈ ഞവരക്കി വെച്ചാൽ ആശ്വാസം ഉണ്ടാവും, പോയാൽ ഈ ശരിയാവുമോ?
0: ഏതാണ്?
3: കണ്ണൂരില്ലേ?
0: ആ അതെ അതെ. എന്ത് ചികിത്സ ചെയ്താൽ ഗുണമുണ്ടാവുന്നു? ഉണ്ടാവും. എനിക്ക് തോന്നുന്നു അവര് ഡോക്ടറെ കണ്ടിട്ട് പറഞ്ഞല്ലേ ഞവരക്കിടി ഇങ്ങനെയുള്ള കണ്ടീഷനിൽ നല്ലതാണ്.
3: കണ്ടു, എനിക്ക് കുറച്ച് ഗുളികയൊക്കെ തന്നു. കാലിനൊരു പൊട്ടൊക്കെ വന്നിട്ട് ഒരു കറുത്ത കളറൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അടുത്തുള്ള ഗുളിക കഴിച്ചപ്പോ ആ കളറെല്ലാം പോയി, നല്ല കളറായി.
0: അപ്പോ
3: ശരീരം വല്ലാത്തൊരു വേദന, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല.
0: അപ്പൊ അവര് പറഞ്ഞ ശരിയാണ്, അത് നോക്കി നന്നായിട്ട് ചെയ്യുവാണെങ്കിൽ ഞവരക്കിഴി കൊണ്ട് നിങ്ങൾക്ക് പ്രയോജനം കിട്ടും എന്നാണ് എനിക്ക് ഇത്രയും കേട്ടതെന്ന് തോന്നുന്നത്. ഗവൺമെന്റ് ആശുപത്രി പോയാ മതി. ഗവൺമെന്റ് ആശുപത്രികളിൽ അതിനുള്ള സൗകര്യമുണ്ട്, കുറച്ച് പൈസ ചെലവുള്ള കാര്യമാണ്. അതുകൊണ്ട് ഗവൺമെന്റ് ആശുപത്രി പോയാ മതി.
3: നല്ല മഴയാവുമ്പോ നിങ്ങളെ വിളിക്കാന്ന് പറഞ്ഞു.
0: ആ ഉണ്ടാവും ഉണ്ടാവും ഉണ്ടാവും.
3: പിന്നെ ഒരു കാര്യം കൂടി പറയണ്ടേ?
0: പറയാം.
3: അസ്ഥി ഇടാൻ പോണെന്ന് തോന്നും പറയേക്കിനി. പിന്നെ

0: എനിക്ക് അക്കൂസിൽ എത്തൂല, പെട്ടെന്ന് തന്നെ അവിടെ തന്നെ ആയി പോവും. അതെന്തുകൊണ്ടാ ഡോക്ടറെ? പിന്നെ നടുവേദനയുണ്ടായി, നടക്കലിന്റെ കുഴപ്പം കൊണ്ടായിരിക്കും. പക്ഷെ ഇതെന്തുകൊണ്ടാ ഡോക്ടർ?
1: അത് അവിടെയുള്ള മസിലിനൊക്കെ ശക്തി കുറഞ്ഞിട്ടാണ്. പിന്നെ നിങ്ങളത് ഒരുപാട് തോന്നുന്നവരെ പിടിച്ചു വച്ചോണ്ടിരിക്കുകയും ചെയ്യരുത്. ഒരു
0: വയസ്സാവും. പോണോന്ന് പോകണോന്ന് തോന്നുമ്പോഴത്തെ തന്നെ ഞങ്ങൾ ബാത്റൂമിൽ
1: അതിനും നല്ല ചികിത്സയുണ്ട്. ഞങ്ങൾ മാത്രാവസ്ഥ എന്നൊക്കെ പറയുന്നത് ആ മലദ്വാരത്തിലേക്ക് തൈലമൊക്കെ കയറ്റും. അങ്ങനെ കയറ്റിക്കഴിഞ്ഞാലൊക്കെ വ്യത്യാസം ഉണ്ടാവും, പുറമേ പെരട്ടിയ വ്യത്യാസം ഉണ്ടാകും. അവഗാഹ സ്വേദം എന്നൊരു ചികിത്സയുണ്ട്. ഇതൊക്കെ നിങ്ങൾ ഈ അവരക്കിഴിക്ക് പോവുകയാണെങ്കിൽ ആ ഡോക്ടറോട് ഇതും കൂടെ വിശദമായിട്ട് പറഞ്ഞാൽ ഫലപ്രദമായ ചികിത്സയുണ്ട് ഇതിനും.
0: പിന്നെ ഞാൻ ചെറുതിലെ ആയുർവേദ എണ്ണയും കുഴമ്പെല്ലിട്ട് തടവിട്ടുള്ളൊരു വ്യക്തിയാണ്. അത് അന്നേരാണ് പടിയെല്ലാം കുത്തിയിട്ട് നടക്കാൻ പറ്റിയത്.
1: അതിപ്പോ ഒന്നുകൂടെ ശ്രമിച്ചു നോക്കൂ. നല്ല പ്രത്യേകിച്ച് ഇപ്പൊ പറഞ്ഞ ഈ പ്രശ്നത്തിന് നല്ല വ്യത്യാസം ഉണ്ടാവും. അതാണ്, അത് ആർക്കായാലും പ്രയാസമുള്ള ഒരു കാര്യമല്ലേ. അതിന് നല്ല വ്യത്യാസം ഉണ്ടാവും, അതിനൊരുപാട് ചികിത്സയുണ്ട്. ഇങ്ങനെ ഒരു പ്രഭാഷണത്തിൽ കേട്ടു എന്ന് പറഞ്ഞാൽ മതി. വസ്തി മാത്ര വസ്തി എന്നൊരു കാര്യമുണ്ട്, അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ല വ്യത്യാസം വരും.
0: പിന്നെ ഞാൻ എണ്ണയെല്ലാം കാച്ചിയതാണ് കേക്കാറ്. ഈ പച്ച വെളിച്ചെണ്ണ കേക്കാറില്ല, പച്ചവെള്ളം കുടിക്കാറില്ല. പിന്നെ ആഹാരത്തിനും മുന്നേ കുളിക്കൂ. എല്ലാം
1: അതുകൊണ്ടാണ് പോളിയോ വന്നിട്ട് ഇത്രയൊക്കെ സുഖമായിട്ട് ജീവിക്കാൻ പറ്റുന്നത്.
0: അങ്ങനെ ഇതിന്റെ പറയുന്നതെല്ലാം ഞാൻ കേൾക്കാൻ ശ്രമിക്കും. അതുപോലെ
1: ഇപ്പൊ ഇതും ചെല്ലോ, ഇത് ഞാൻ അവരെ കഴിയും. അതിന്റെ കൂടത്തെ ഈ കാര്യങ്ങളും കൂടെ ഒക്കെ പറയുമ്പോ മാത്രാവസ്ഥ എന്നൊരു വസ്തു ഉണ്ട്, അത് ചെയ്യുമ്പോ നിങ്ങൾക്ക് നല്ല വ്യത്യാസം വരും.
0: എന്താണ് അതിന്റെ പേര്?
1: അവസ്ഥ എന്ന് പറഞ്ഞാ മതി ഡോക്ടറോട്, അവർക്കറിയാം എന്താ ചെയ്യേണ്ടത്. വസ്തി മലദ്വാരത്തിലേക്ക് എണ്ണയും കഷായവും ഒക്കെ കയറ്റുന്ന ഒരു പരിപാടി. അത് അതിൽ പല സൈസിലുണ്ട്, അത് ഏത് വേണമെന്ന് ആ ഡോക്ടർ നിങ്ങളെ നോക്കിയിട്ട് തീരുമാനിക്കും. അപ്പൊ ഒന്നുകൂടെ പറയൂ, ഇത് നിങ്ങൾ സ്ട്രെസ് ചെയ്ത് ഇതങ്ങ് ബലിപ്പിച്ച് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടെന്നും കൂടെ പറ.
2: മാഡം, അലർജി സംബന്ധമായിട്ടുള്ള പലവിധമായ കാരണങ്ങൾ കൊണ്ട് അലർജികൾ വരാമല്ലോ. അപ്പോൾ അലർജി ഉണ്ടാകാനുള്ള പ്രധാന കാരണങ്ങളും അതിൽ ആയുർവേദം നിർദ്ദേശിക്കുന്ന ചികിത്സ എങ്ങനെയാണ്?
1: ഇപ്പം അലർജി എന്നുള്ളതുകൊണ്ട് തുമ്മലോ ശ്വാസം മുട്ടലൊക്കെ ആണെങ്കിൽ അതിന് ഏതാണോ നോക്കേണ്ടതെന്നാണ് അലോപ്പതിയും പറയുന്നത്. പക്ഷേ ഏത് സാഹചര്യത്തിലും നമുക്ക് ജീവിക്കണ്ടേ? അപ്പോൾ അതിന് നമ്മുടെ ശരീരത്തെ ബലപ്പെടുത്തുക എന്നുള്ളതാണ് അങ്ങനെയുള്ളവർക്ക് നമ്മൾ സാധാരണഗതി ചെയ്യുന്ന നസ്യമാണ്. ആ നസ്യവും അതിനനുസരിച്ചിട്ട് നമ്മുടെ ദേഹക്ഷമത അല്ലെങ്കിൽ ദേഹത്തിൻ്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന മരുന്നുകളുണ്ട്, ലേഹ്യങ്ങളുണ്ട്, നെയ്യുണ്ട്. അതുമൊക്കെ ചെന്ന് നസ്യത്തോടൊപ്പം ആ മരുന്നുകളും കൂടെ കഴിച്ചാൽ നല്ലതായിട്ട് വ്യത്യാസം വരും, ചികിത്സിച്ച് മാറ്റാനും പറ്റും.
2: ദീർഘനാൾ ചികിത്സ
1: കുറച്ച് അഞ്ചാറ് മാസമെങ്കിലും ചികിത്സിക്കേണ്ടി വരും.
2: അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, ഹലോ,
3: ഹലോ,
2: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്?
3: കണ്ണനാണ്, കോട്ടയത്ത് നിന്ന്.
2: ഓക്കെ, ഡോക്ടർ ജയശ്രീ ഉണ്ട്, സംസാരിച്ചോളൂ.
1: ഹലോ,
3: നമസ്കാരം മാഡം.
1: നമസ്കാരം.
3: ഞാനിതിനകത്ത് മാനസിക സംബന്ധമായ പ്രശ്നങ്ങൾക്കും ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചതാണ്. അതായത് നമ്മുടെ ഇന്നത്തെ ഒരു ചുറ്റുപാട് എനിക്ക് തീരെ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലേ.
1: അതായത്
3: ഭയങ്കര സ്ട്രെസ് ഉള്ള ഓഫീസിലാണെങ്കിലും പുറത്തുമെല്ലാം ഒരു സ്പീഡായിട്ടുള്ള ലൈഫല്ലേ.
1: അതെ അതെ.
3: അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എന്തെങ്കിലും ഒരു
1: പിന്നെ തീർച്ചയായിട്ടും പരിഹാരം നല്ല എണ്ണ തേച്ച് തലയെ തേച്ച് കുളിക്കണം കറക്റ്റ് സമയം. ഇങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മുടെ ഉറക്കമാണ് നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത്. ഈ ഫോണിൻ്റെ ഉപയോഗം വർത്തമാനങ്ങളൊക്കെ ഒരു 9:00 ആകുമ്പോഴേ നിർത്തിയിട്ട് 10 മണിക്ക് കിടക്കാൻ നോക്കുക. രാവിലെ എണീക്കണം, എണീറ്റ് കഴിഞ്ഞാൽ തലയിൽ എണ്ണ വെച്ച് കുളിക്കണം, കാലിൻ്റെ അടിയിലും എണ്ണ പുരട്ടണം. പിന്നെ
3: മരുന്നിനോട് തിരിച്ചു പറഞ്ഞോട്ടെ ഒരു കാര്യം. അതായത് ഞാൻ അങ്ങനെ ഫോൺ അധികം ഉപയോഗിക്കുന്ന ആളല്ല, പക്ഷെങ്കിൽ 9:30 ആകുമ്പോൾ ഞങ്ങൾ കിടക്കുകയും ചെയ്യും. പക്ഷെ മിക്ക ദിവസവും എനിക്ക് ഉറങ്ങും, അതിനുശേഷം ഒരു മണി 2 മണി സമയം പോണരും. പിന്നെ എനിക്ക് ഉറക്കം ഭയങ്കര പാടാണ്. ടെൻഷൻ ആണെന്ന് എനിക്ക് തന്നെ അറിയാം, നിസ്സാര കാര്യങ്ങൾക്കൊക്കെ ടെൻഷൻ അടിക്കുന്ന ആളാണ്. പിന്നെ എണ്ണ തേച്ച് കുളിക്കുന്നത്, എണ്ണയൊക്കെ തേക്കുമ്പോൾ മിക്കവാറും പനി പ്രശ്നം വരുന്നതുകൊണ്ടാണ്.
1: അത് നിങ്ങൾക്ക് ശരിയാകുന്ന എണ്ണ അല്ലാത്തത് കൊണ്ടാണ്. അത് കുളിക്കുന്നത് കൃത്യസമയത്തായിരിക്കണം.

0: എണ്ണ തേച്ചത് കൊണ്ട് അസുഖം വരത്തില്ല, തേക്കുന്ന രീതിയിലുണ്ടായ തെറ്റുകുറ്റങ്ങൾ കൊണ്ടാണ് അസുഖം വരുന്നത്. അത് ഉച്ചി തന്നെ വളരെ കുറച്ച് എണ്ണ തേച്ചേ കുളിക്കാവൂ. സോപ്പ് തേക്കരുത്, ഷാമ്പൂ തേക്കരുത്. എണ്ണയുടെ അംശം കുറച്ച് നമ്മുടെ സ്കിന്നിൽ വേണം. അത് കംപ്ലീറ്റ് തേച്ച് കളഞ്ഞാൽ പ്രയോജനമില്ല.
1: അപ്പം
0: ആ അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നിങ്ങൾക്ക് പറ്റുന്ന പല പല എണ്ണ, ഈ മാനസിക രോഗ ഈ ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് എണ്ണകളുണ്ട്. അത് നിങ്ങൾ കോട്ടയത്താണെന്നല്ലേ പറഞ്ഞേ, അവിടുത്തെ നിങ്ങളുടെ ആയുർവേദ ഡിസ്പെൻസറിയിലൊന്ന് സമീപിച്ചാൽ, അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ആയുർവേദ ഡോക്ടറെ കണ്ടാൽ, നമ്മൾ ചന്ദനാദി എണ്ണ, നീലി ഭൃങ്ങാദി എണ്ണ, കയ്യുണ്യാദി കയർ, ഇങ്ങനെ പലതുണ്ട്. പക്ഷെ അതിങ്ങനെ പറഞ്ഞുതരാൻ പറ്റില്ല. നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്ന് നിങ്ങളൊരു ആയുർവേദ ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ, കാലിലും തേക്കണം എണ്ണ, പിന്നെ നേരത്തെ ആഹാരം കഴിക്കണം. 9:30 ആഹാരം കഴിച്ചിട്ട് ഉടനെ കിടക്കണം. അപ്പൊ ഇതൊന്ന് കണ്ടാല് നല്ല എണ്ണ തേച്ച് കഴിഞ്ഞാൽ തന്നെ ഇതിന്. പിന്നെ മരുന്നുണ്ട്, അത് അത്യാവശ്യം ഉണ്ടെങ്കിലും മരുന്ന് കഴിക്കേണ്ട ആവശ്യമുള്ളൂ. എണ്ണ തേച്ച് കൃത്യസമയത്ത് കുളിച്ച് പിന്നെ കുറച്ച് മനസ്സിനെ കൺട്രോൾ ചെയ്യത്തക്കണമുള്ള വിശ്വാസപരമോ എന്തെങ്കിലും അമ്പലത്തിൽ പോക്കോ ധ്യാനമോ യോഗയോ ഒക്കെ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ വ്യത്യാസം വരും.
2: ഓക്കെ, വിളിച്ചു മാഡം. നേരത്തെ എണ്ണ തേക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ അത് മുടിക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ തേക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം പക്ഷെ പ്രധാനമായിട്ട് ആൾക്കാർ തലമുടി വളരുമെന്നുള്ള ധാരണയിലാണല്ലോ ഒരുപാടധികം എണ്ണ തേക്കുന്നത്. അപ്പം തലമുടിക്കായിട്ട് നമുക്ക് എന്താണ് ചെയ്യാനായിട്ട് സാധിക്കുക?
0: തലമുടിക്കായിട്ട് ശരിക്കും തലമുടി എന്ന് പറയുന്നത് നമ്മുടെ അസ്ഥി പരിണമിക്കുമ്പോൾ ഉണ്ടാകുന്ന വേസ്റ്റ് പ്രോഡക്ട്സ് ആണ്. എന്ത് വസ്തുവും പരിണമിക്കുമ്പോൾ രണ്ടുണ്ടാവുമല്ലോ, അതിൻ്റെ സാരാംശം ഉണ്ടാവും, കിട്ടാംശം ഉണ്ടാവും. വേസ്റ്റായിട്ടൊരു സാധനം ഉണ്ടാകും, നമുക്ക് വേണ്ടപ്പെട്ടൊരു അങ്ങനെ ഉണ്ടാകുന്ന ഒന്നാണ് ഈ മുടി നഖം ഒക്കെ വരുന്നത്. അപ്പം നമ്മുടെ ആരോഗ്യം നല്ല ആരോഗ്യമാണെന്നുണ്ടെങ്കിൽ ഈ മുടി, പിന്നെ കുറച്ച് പാരമ്പര്യത്തിനും അതിന് സ്ഥാനമുണ്ട്. അപ്പോൾ എണ്ണ തേക്കുന്നത് മുടിക്ക് വേണ്ടി മാത്രമല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. മുടി വളരുന്ന എണ്ണകളും ഉണ്ട്, പക്ഷെ അപ്പം അതിനോടൊപ്പം ആഹാരത്തിലും മരുന്നും ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ രോഗാവസ്ഥ കൊണ്ടാണ് മുടി പോയതെങ്കിൽ അതിന് നല്ല മരുന്നുകൾ കഴിക്കാം. ജനറലായിട്ട് പോയതാണെന്നുണ്ടെങ്കിൽ അതിനും മരുന്നുകളുണ്ട്, കഴിക്കുകയും വേണം. കഴിക്കുന്നതിനോടൊപ്പം തന്നെ പ്രാധാന്യമുണ്ട് മുടിയിൽ എണ്ണ തേക്കുന്നതിന്.
2: നമുക്ക് അടുത്ത് ആരാണ് വിളിച്ചിരിക്കുന്നത് നോക്കാം. ഹലോ ഹലോ
3: ഹലോ,
2: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് പറയാമോ? എവിടെ നിന്നാണ്?
3: ഞാന് എനിക്ക് ഈ കാലിന് ഈ നടുവിൽ നിന്ന് താഴോട്ട് പെരുപ്പ് വന്നിട്ട് നിൽക്കുമ്പോ കാല് തടി പോലെ ആകും, പെട്ടെന്ന് അങ്ങനെ കാല് തടി പോലെ ആയിട്ട് പിന്നെ നടക്കാനൊക്കെ ബുദ്ധിമുട്ട്. അങ്ങനെ ഞാനൊരു ആയുർവേദ ആശുപത്രി പോയി, ഇപ്പം 12 ദിവസം അവിടെ കിടന്നേ,
0: ചുരുമലും
3: ഒക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പം 3 മാസത്തോളം അതിന്റെ മരുന്ന് കഴിച്ചു, അത് കഴിഞ്ഞിട്ട് അത് നിർത്താൻ പറഞ്ഞു. അങ്ങനെ നിർത്തി, പിന്നെ വീണ്ടും ഇപ്പോഴത് വീണ്ടും ഉണ്ടാകുന്നുണ്ട്. വീണ്ടും അത് ഉച്ച കഴിയുമ്പോഴൊക്കെ നിൽക്കുമ്പം അങ്ങനെ കാലങ്ങ് തടി പോലെ ആകും.
0: വേറെ എന്തെങ്കിലും അസുഖം ഉണ്ടോ?
3: വേറെ ഒരു കാലിന് പോളിയോ വന്നിട്ടുള്ളതായിരുന്നു. വേറെ പ്രഷറുണ്ട്, കൊളസ്ട്രോളും ഉണ്ട്, രണ്ടും മരുന്ന് കഴിക്കുന്നുണ്ട്, അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്.
0: അപ്പൊ ഈ ഒരു തവണത്തെ ചികിത്സ കൊണ്ട് മതിയാവില്ല. പോളിയോ വന്നതുകൊണ്ട് നിങ്ങൾ ഈ കാലിനായിരിക്കും കൂടുതൽ ബലം കൊടുക്കുന്നതും നടക്കുന്നതിലും കൂടുതൽ സ്ട്രെയിൻ ചെയ്യുന്ന ഈ കാലമായിരിക്കും, അതുകൊണ്ടും കൂടെയാണ് അങ്ങനെ വരുന്നത്. പിന്നെ മലബന്ധം ഉണ്ടാവരുത്. അപ്പം ഈ ഇപ്പം കിടന്ന് ചികിത്സിച്ച ആ ചികിത്സ 2-3 പ്രാവശ്യം കൂടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ശാശ്വത പരിഹാരം കിട്ടും. അതാ ഡോക്ടർ കണ്ടിട്ട്, ഡോക്ടറെ തന്നെ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അവസ്ഥക്കനുസരിച്ച് ചിലപ്പോൾ 8 മാസത്തിലൊരിക്കൽ ചെയ്യും, ചിലപ്പോൾ 1 വർഷത്തിലൊരിക്കൽ ചെയ്താൽ മതിയാകും. അതുമല്ല, കുറച്ചുകൂടെ കണ്ടീഷൻ മോശമാണെന്നുണ്ടെങ്കിൽ 6 മാസത്തിലൊരിക്കൽ ചെയ്താലും കുഴപ്പമുണ്ടാവില്ല. അതവിടെ തന്നെ ഒന്നുകൂടെ കാണിച്ചിട്ട് അതാണ് അതിന്റെ ചികിത്സ. ഒരു പ്രാവശ്യം കൊണ്ട് മതിയാവില്ല, ആ വീണ്ടും ചെയ്യണ്ട, 2-3 പ്രാവശ്യം എങ്കിലും വീണ്ടും ചെയ്യണം.
2: മാഡം, സ്ത്രീകളിൽ കണ്ടുവരുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, ഇപ്പം PMOS അല്ലെങ്കിൽ ആർത്തവ സംബന്ധമായ മറ്റ് പ്രശ്നങ്ങൾക്കൊക്കെ ആയുർവേദ ചികിത്സകൾ എത്രത്തോളം ഫലപ്രദമാണ്?
0: പ്രത്യേകിച്ച് ചോദിക്കാനില്ല, അത് നല്ലോണം ഫലപ്രദമാണ്. ഞങ്ങൾക്ക് അതിന് പ്രത്യേക ഒരു വിങ് തന്നെയുണ്ട് സ്ത്രീ രോഗങ്ങൾക്കുള്ള ചികിത്സ എന്ന്. അതിന് പിന്നെ നമുക്കിപ്പോൾ റെസ്റ്റ് ഇല്ല എന്നുള്ളത് ഇപ്പോൾ ഇവരും പറഞ്ഞു തുടങ്ങിയല്ലോ, ഇപ്പോഴത്തെ ആൾക്കാരും പറഞ്ഞു തുടങ്ങി ആർത്തവ സമയത്ത് അവധി വേണം എന്നൊക്കെ.

0: സമയത്തുള്ള അവധിയായിരുന്നു നമ്മളെ മാറ്റിയിരുത്തുക എന്നുള്ളത്. അശുദ്ധി കൊണ്ടല്ലാതെ നമുക്ക് കിട്ടേണ്ട റെസ്റ്റിന് വേണ്ടിയിട്ടാണ്. അശുദ്ധി ഉണ്ടെന്നുള്ളതും തീർച്ചയല്ലേ, നമ്മൾ ബാത്റൂമിൽ ഏതാവശ്യത്തിന് പോയാലും ക്ലീൻ ആയിട്ടല്ലേ അകത്തേക്ക് കയറുള്ളൂ. അതുപോലെ ഇത് ക്ലീൻ ആവില്ലല്ലോ. 24 മണിക്കൂർ ഉണ്ടാകുന്ന ഒരു ഫ്ലോയാണ് അത്, ചത്ത കോശങ്ങളും രക്തവുമൊക്കെ കൂടിയാണ് വരുന്നത്. അപ്പോൾ പക്ഷെ ആ ഒരു പ്രക്രിയ നമ്മൾ വല്ലാതെ ആഘാതം ഉണ്ടാക്കുന്നുണ്ട്, ശാരീരികമായും മാനസികമായും. ഹോർമോൺ ശാരീരികമായിട്ടാകുമ്പോൾ ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാവും. അപ്പം നമുക്ക് ആ സമയത്ത് ഏത് വിധത്തിലും റെസ്റ്റാണ്, ശാരീരികം മാനസികം ഒക്കെ വേണം. അത് കിട്ടാത്തതാണ് ഈ രോഗങ്ങളുടെ എല്ലാം പ്രധാനം. നമുക്കൊക്കെ വേണ്ട ആ സമയത്ത് ചില ആഹാരം കഴിക്കരുത്. അപ്പം ഇതൊന്നും പാടില്ല, എല്ലാം ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രോഗങ്ങൾ ഇങ്ങനെ പുതിയ പുതിയ രോഗങ്ങൾ. അതുകൊണ്ട് ആവശ്യത്തിനുള്ള റെസ്റ്റും അത്യാവശ്യത്തിനെങ്കിലുള്ള റെസ്റ്റും ആഹാര നിയന്ത്രണവും.
1: ആഹാര നിയന്ത്രണം എന്ന് പറയുമ്പോൾ ആ സമയത്ത് എന്തൊക്കെയാണ്?
0: നമ്മൾ അതിന് 2 ദിവസം മുമ്പേ മുതൽ നമ്മുടെയൊക്കെ വീടുകളിൽ കടല കഴിക്കരുത്, പിന്നെ വൻപയർ കഴിക്കരുത്.
1: ബ്ലോട്ടിംഗ് വരും,
0: അതാണ്. അത് വായു ശരിക്ക് പ്രവർത്തിക്കില്ലെന്നാണ് ഞങ്ങളുടെ ഭാഷയെ പറഞ്ഞാൽ. അത് വായുവിന് തടസ്സം ഉണ്ടാകും. അങ്ങനെയില്ലാത്ത ആഹാരങ്ങളൊക്കെ കഴിക്കുക, ആ സമയത്തും അതുപോലെ നോക്കുക. അത് കഴിഞ്ഞാൽ 2 ദിവസം കൂടി വായുവിന് വിരോധം വരുന്ന ഒന്നും, അതായത് നമ്മുടെ ഗർഭവും മലവും മൂത്രവും ഈ ആർത്തവും രക്തവും ഒക്കെ കളയുന്ന, വെളിയിലേക്ക് തള്ളിക്കളയുന്ന വായുവിൻ്റെ ഒരു കർമ്മമാണ്, അതിൻ്റെ ഡ്യൂട്ടിയാണ്. അപ്പോൾ അതിന് ഒരു ക്ഷീണമോ അതിനൊരു വികൃതിയോ വന്നാൽ രോഗങ്ങളുണ്ടാവും. അപ്പോൾ നമ്മളുടെ ചികിത്സ തുടങ്ങുന്നത് അവിടെയാണ്. പ്രത്യേകിച്ചും റെസ്റ്റ് വേണം, അതിൽ ശാരീരികവും വേണം മാനസികവുമായ റെസ്റ്റ് വേണം. നമുക്ക് ഉദ്യോഗമുള്ളവർക്കോ അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്നവർക്കോ അതങ്ങനെ പണ്ടത്തെ പോലെ എടുക്കാൻ പറ്റില്ലെങ്കിലും ഒക്കുന്നതിനനുസരിച്ചിട്ടുള്ള റെസ്റ്റും വേണം. അതിന് നല്ല ഫലപ്രദമായ മരുന്നുകളും ഉണ്ട്.
1: അടുത്ത കോൾ നോക്കാം. ഹലോ
2: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്?
2: റോസി ഏറ്റുമാനൂര്.
1: ഡോക്ടർ ജയശ്രീ ഉണ്ട്, സംസാരിച്ചു.
0: ഹലോ.
2: എനിക്ക് ഡോക്ടറെ നല്ല നടുവേദനയാണ്, വർഷങ്ങളായിട്ടുള്ളതാണ്. ഒരു 30-35 വർഷമായിട്ട് നടുവേദനയുണ്ട്. കുറച്ച് അലോപ്പതിയൊക്കെ ചെയ്തു, പിന്നെ അതെല്ലാം നിർത്തി. പിന്നെ ഒന്നും ചെയ്യുന്നില്ല. പിന്നെ ഞാനിപ്പോ ഒരു യോഗ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് കുഴപ്പമുണ്ടോ?
0: കുഴപ്പമൊന്നുമില്ല. യോഗ ചെയ്യുന്ന ആൾക്കും ശരീരശാസ്ത്രമൊക്കെ അറിഞ്ഞ് യോഗ കറക്റ്റായി പഠിച്ചവർക്കാണെങ്കിൽ ഇതിന് പറ്റുന്ന യോഗ ചെയ്തേ.
2: ഞാൻ ഈ യൂട്യൂബിൽ കാണുന്നത് ചെയ്യുന്നേ.
0: അതും മതിയാവുമെന്ന് തോന്നുന്നില്ല. ഞങ്ങൾ ആയുർവേദ കോളേജുകളിലും ആയുർവേദ ഡോക്ടർമാർക്കും ഒരുവിധം എല്ലാവർക്കും യോഗ അറിയാം. അപ്പം നിങ്ങളുടെ ശരീരത്തിൻ്റെ വൈഷമ്യം എന്താണെന്ന് കണ്ടിട്ട് അതിനനുയോജ്യമായ യോഗ ചെയ്യണം. യൂട്യൂബിലെ ആൾക്ക് നിങ്ങളെ അറിയില്ലല്ലോ.
2: വേറെ അസുഖങ്ങളൊന്നുമില്ല.
0: ആ എങ്കിൽ ഇത്രയും നാളും ദീർഘമായി നിലനിൽക്കുന്ന ഒരു രോഗമാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാണും. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നേ ഉള്ളൂ. ആ മലബന്ധം ഉണ്ടാവരുത്.
2: പക്ഷെ
0: അത് കുറച്ചും കൂടെ ഫലപ്രദമാകും. നിങ്ങളതിനെ യൂട്യൂബിലല്ലാതെ പഠിച്ച ഒരു ആളിനെയോ അല്ലെങ്കിൽ ഒരു ആയുർവേദ ഡോക്ടറെയോ കണ്ടിട്ടാണെങ്കിൽ ഇന്ന ഇന്ന സാധനങ്ങൾ പറ്റും, ഇന്ന സമയത്ത് ചെയ്യണം എന്നൊക്കെ. പിന്നെ പൊതുവേ ആഹാരം ഒന്നും കഴിക്കാതെ, വെള്ളം പോലും കുടിക്കാതെ ചെയ്താലേ യോഗ കൊണ്ട് പ്രയോജനമുണ്ട്. 99% കിട്ടണമെങ്കിൽ നിങ്ങൾ അതിനൊരു 1 മണിക്കൂർ മുമ്പ് വെള്ളം പോലും കുടിക്കരുത്. അങ്ങനൊന്നും ചെയ്താൽ ശരിയാവില്ല. ആ അത് വേറൊരു വലിയ കാര്യമാണ്, അതിനും കാണണം. അതൊക്കെ നേരിട്ട് കണ്ട് നിങ്ങളൊരു ഡോക്ടറെ കണ്ട് ചോദിക്കണം. അതിനുള്ള മരുന്ന് കഴിക്കണം, ആഹാര ക്രമീകരണം വരുത്തണം, രാത്രിയിൽ ലൈറ്റായിട്ട് ആഹാരം കഴിക്കണം, കുറച്ച് സെമി സോളിഡ് ആയിട്ടുള്ള. അതും മലം പോകാനുള്ള തന്നെ ഒരു പ്രയാസം ഉണ്ടാക്കും ഒന്നും കഴിക്കാതിരുന്നാലും. ആ അവിടെയാണ് നിങ്ങളുടെ പ്രധാന പ്രശ്നം. നിങ്ങളുടെ വയറിനാണ് ആദ്യം ചികിത്സിക്കേണ്ടത്. ചികിത്സിച്ചു കഴിഞ്ഞാൽ മാറും, എന്നിട്ട് യോഗയും കൂടെ ചെയ്യാം. അല്ല അത് നിങ്ങൾക്ക് പ്രയോജനം കിട്ടണമെങ്കിൽ നിങ്ങളുടെ അസുഖങ്ങൾ എന്താന്ന് കണ്ട് അതിനനുസരിച്ചിട്ടുള്ള യോഗ ചെയ്യണം. സമയം വേണം, എല്ലാ ജോലിയും കഴിഞ്ഞ് സമയം കിട്ടുമ്പോഴല്ല.
2: അല്ലാതെ
0: നിങ്ങളുടെ ചികിത്സയ്ക്ക് നിങ്ങൾ സമഗ്രമായിട്ടൊരു ഡോക്ടറെ കണ്ട് നിങ്ങളെ നല്ലോണം പരിശോധിച്ചിട്ട് ഇതെല്ലാം ചെയ്യാം. മരുന്നും യോഗയൊക്കെ അതിനനുസരിച്ച് ചെയ്താലേ പ്രയോജനം ഉണ്ടാവും. സമയവും ആഹാരം കഴിക്കാതെ ചെയ്യലും ഒക്കെയാണ് അതിനൊരു പ്രധാന ആവശ്യം. ശരി,
1: ഓക്കെ, വിളിച്ചതിന് നന്ദി. മേഡം, വിട്ടുമാറാത്ത താരൻ അല്ലെങ്കിൽ അത് കാരണം ഉണ്ടാകുന്ന ചൊറിച്ചിലും

0: അങ്ങനത്തെ പ്രശ്നങ്ങളുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അതിന് ആയുർവേദം എന്താണ് അനുശാസിക്കുന്നത്?
1: ഞങ്ങൾ പറയുന്നത് അത് എണ്ണ തേക്കണം, എണ്ണ തേച്ചാലാണ് താരം വരുന്നതെന്നാണ് കുട്ടികൾ പറയുന്നത്. അങ്ങനെയല്ല, എണ്ണ തേക്കണം, പക്ഷേ ഏതെണ്ണ തേക്കണം എന്നുള്ളതുണ്ട്. പിന്നെ ആഹാരത്തിലും വേണം, നമ്മുടെ സ്കിൻ തന്നെ ഇളകിപ്പോകുന്നതാണ് ഇതിങ്ങനെ. അപ്പോൾ ആ സ്കിന്നിനുള്ള ചികിത്സകളെല്ലാം അവിടെ ആവശ്യമായിട്ട് വരും. ഷാമ്പുവും സോപ്പും ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് നല്ലതായിട്ടുള്ള എണ്ണ തേച്ച്, കയ്യുണ്ണിയാധികേരം, തത്വരപത്രാധികേരം, ഇങ്ങനെ പലവിധത്തിലുള്ള എണ്ണയുണ്ട്. പക്ഷെ തത്വരപത്രാധിക ചൂടാണ്, അപ്പോൾ ആളിനെ കണ്ടിട്ട് നമുക്കത് നിർദ്ദേശിക്കാൻ പറ്റും. പിന്നെ സാധാരണ ഉപയോഗിക്കുന്ന താളി, പണ്ടൊക്കെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കുറുന്തോട്ടി ഇലയോ ചെമ്പരത്തി ഇലയോ അതിൻ്റെയൊക്കെ താളി ആഴ്ചയിൽ ഒരു ദിവസം ഉപയോഗിക്കുന്നതും ഇതിന് വലിയൊരു നല്ലോണം എണ്ണ തേച്ചിട്ട് ഈ താളി തേച്ച് കുളിക്കാം. പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ചീവയ്ക്കപ്പൊടി, കുറച്ച് കടലമാവ്, ഒരുപാടായാൽ പിന്നെ അത് കൂടുതലാവും. അങ്ങനെയുള്ളവരും കൂടെ ചേർത്ത് ചെയ്ത് കഴിഞ്ഞാൽ താരന് നല്ല വ്യത്യാസമുണ്ടാവും.
0: അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, ഹലോ,
2: ഹലോ,
0: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്?
2: എന്റെ പേര് ലിനു, ഞാൻ കോട്ടയം പാലായിൽ നിന്ന് വിളിക്കുന്നത്.
0: നമ്മുടെ പരിപാടിയുടെ സമയം അവസാനിക്കാറായിട്ടുണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് ചോദിക്കണേ.
1: ഹലോ, ഹലോ, പറയൂ.
2: ഹലോ, ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ.
1: ഗുഡ് ആഫ്റ്റർനൂൺ, പറയൂ.
2: ഡോക്ടർ, എന്റെ മമ്മിക്ക് വേണ്ടിയിട്ടായിരുന്നേ. മമ്മി നേരത്തെ ആയുർവേദ മെഡിസിൻ ഒക്കെ കഴിച്ചുകൊണ്ടിരുന്ന ആളായിരുന്നു. ഇപ്പം പക്ഷെ കഴിക്കുന്നില്ല. ഇപ്പൊ ന്യൂറോയുടെ ഒക്കെ പ്രശ്നം ഉള്ളത് കൊണ്ട് ആള് ഇംഗ്ലീഷ് മരുന്നാണ് കഴിക്കുന്നത്. പക്ഷെ ആൾക്ക് അത് കഴിച്ചിട്ടും അങ്ങ് അത്ര ബെറ്റർ ആവുന്നില്ല. അപ്പം ആയുർവേദത്തിലേക്ക് പോവുകയാണെങ്കിൽ ബെറ്റർ ആവുമോ എന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ആൾക്ക് ഇങ്ങനെ ആൾക്ക് കൈകാലുകളൊക്കെ നമ്മള് കൊറേ നേരം നിന്നൊക്കെ കഴിയുമ്പോഴത്തേക്കും കാല് ഭയങ്കരമായിട്ട് കഴിക്കുക, കാലിന് നീര് വെക്കുക, അതുപോലെ തന്നെ കൈ ആണെങ്കിൽ നമ്മള് എന്തെങ്കിലുമൊക്കെ അരിയാൻ, പച്ചക്കറികളൊക്കെ അരിയാൻ എടുക്കുവാണെ വെള്ളത്തിനകത്ത് മുക്കിയിട്ട് കൈ ഇങ്ങനെ അങ്ങ് എടുത്ത് അരിയാൻ അങ്ങ് തുടങ്ങുമ്പോഴേ ആ കൈ അങ്ങ് മരിച്ച് അരിയാൻ പറ്റത്തില്ല.
1: മരുന്നുണ്ട്, മരുന്നുണ്ട്, നല്ല മരുന്നുകൾ കിട്ടും. നിങ്ങൾ വീണ്ടും അതിലേക്ക് പോവാം. പിന്നെ കുറച്ച് വയസ്സായ ആളല്ലേ, അപ്പോൾ പച്ചക്കറി എടുത്ത് കഴുകി വെച്ചാൽ അതൊന്ന് തോർന്നിട്ട് എടുക്കുക. അതുപോലെ കയ്യിൽ വെള്ളമായാൽ കൈയൊന്ന് തുടച്ചിട്ടെടുക്കുക, അല്ലെങ്കിൽ ഒരു സ്വല്പം ചൂട് പിടിപ്പിച്ചിട്ടെടുക്കുക, കയ്യെ ചൂട് പിടിപ്പിച്ചിട്ടെടുക്കുക. മരുന്നുണ്ട്, ന്യൂറോയ്ക്ക് ഏറ്റവും നല്ല മരുന്നുകൾ ആയുർവേദത്തിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആയുർവേദ ആശുപത്രിയിലോ ആയുർവേദ ഡോക്ടറെയോ സമീപിച്ചാൽ നിങ്ങൾക്ക് പ്രയോജനം കിട്ടും, 99% കിട്ടും. അല്ല, ആദ്യം നിങ്ങൾ എണ്ണ പുരട്ടുകയോ കഷായം കുടിക്കുകയോ മരുന്ന് കഴിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ട് പോരെങ്കിൽ ആ കാണുമ്പോൾ നിങ്ങളുടെ അവസ്ഥ കണ്ടിട്ട് ഉഴിച്ചിലോ പിഴിച്ചിലോ ഒക്കെ വേണമെന്ന് തീരുമാനിക്കാം.
2: അതുപോലെ തന്നെ ഡോക്ടർ, എനിക്ക് വേണ്ടിയിട്ടായിരുന്നേ. എനിക്കിപ്പം വയസ്സ് 33, പക്ഷേ എനിക്കാണെങ്കിൽ ഇപ്പൊ കാലിന്റെ മുട്ടിനകത്ത് ഭയങ്കരമായിട്ടുള്ള വേദന എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള വേദന, ഈ സൂചിയൊക്കെ കുത്തുന്ന പോലത്തെ വേദന. കുറേ നേരം നിന്ന് കഴിഞ്ഞിട്ട് അന്നേരം വേദന സഹിക്കാൻ പറ്റില്ല. നമുക്ക് ഇരിക്കാൻ നോക്കി കഴിഞ്ഞാൽ ഇരിക്കുമ്പോഴും വേദന, കിടക്കുമ്പോഴും വേദന. ഈ ആ വേദന എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത വേദന, അത് വലത് കാലിന്റെ മുട്ടിന് മാത്രമായിട്ടാണ് ഉള്ളത്.
1: അതിന് തൈലം പുരട്ടുകയും പിന്നെ പൂച്ചിടു, നീരുണ്ടെങ്കിൽ പൂച്ചിടുകയും കഷായം കുടിക്കുകയും അരിഷ്ടം കുടിക്കുകയും ഒക്കെ ചെയ്താൽ നിശ്ചയമായിട്ടും നല്ല ഗുണം കിട്ടും. ഇത്ര വയസ്സല്ലേ ഉള്ളൂ, അപ്പൊ എന്തായാലും ഉടനെ പ്രയോജനം
2: കിട്ടും.
0: മാഡം, നമുക്ക് രോഗപ്രതിരോധ ശേഷി സ്വാഭാവികമായി വർദ്ധിപ്പിച്ച് നിത്യജീവിതത്തിൽ നമുക്ക് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഇല്ലാതെ വളരെ ശാന്തമായി സമാധാനമായിട്ടും ജീവിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ പരിപാടി അവസാനിപ്പിക്കാം.
1: ആ, അതിനാണ് ഞങ്ങൾക്ക് സ്വസ്ഥവൃത്തം തന്നെ ഒരു വിഭാഗമുണ്ട്. അതായത് എങ്ങനെ സുഖമായി ജീവിക്കാം, രോഗത്തിൻ്റെ ചികിത്സയല്ല, എങ്ങനെ സുഖമായി ജീവിക്കാം എന്ന്. അതിൽ ഉറക്കം, ആഹാരം ഒക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ഇതിനൊരു കൺട്രോൾ ഉണ്ടെങ്കിൽ നമുക്കത് സുഖമായിട്ട് ജീവിക്കാം. പിന്നെ ദിനചര്യ എന്നൊരു പ്രത്യേകത, അത് എങ്ങനെയാണ് ഒരു ദിവസം നമ്മൾ എണീക്കേണ്ടത്, എത്രയും നേരത്തെ എണീക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ നമ്മൾ തല തിരിഞ്ഞാണ് താമസിച്ചുറങ്ങി ഒരുപാട് താമസിച്ചണീക്കുക, അതപ്പോൾ ശരീരത്തിന് ഒരുപാട് ദോഷം ഉണ്ടാക്കുന്നതാണ്. അത് നേരെയാക്കുക, രാവിലെ തന്നെ കുളിക്കുക, സമയത്തിന് കൃത്യസമയത്തിന് അത്യാവശ്യം വേണ്ട. ഇപ്പോൾ ആഹാരം കൂടിപ്പോയ പ്രശ്നങ്ങളാണ് കൂടുതലും, അപ്പോൾ അതിനൊക്കെ ഒരു ഇത് വരുത്തുക. പിന്നെ മനസ്സിൻ്റെ ആരോഗ്യം, മനസ്സിൻ്റെ ആരോഗ്യം കെടുക്കുന്നത് നമ്മുടെ അത്യാഗ്രഹം, പിന്നെ ദേഷ്യം, മറ്റുള്ളവരുള്ള അസൂയ, പിന്നെ മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സില്ലായ്ക, ഇങ്ങനെ പല കാര്യങ്ങളും. അപ്പം നമ്മൾ എല്ലാവരെയും സ്നേഹിക്കാനും എല്ലാവരെയും സഹായിക്കാനും ഉള്ളൊരു മനസ്സ് വളർത്തിയെടുക്കുക, എങ്കിൽ പിന്നെ നമുക്ക് ദേഷ്യം വരാതിരിക്കുകയാണ്. ദേഷ്യമാണ് അത് ഗീതയിലും പറയുന്ന അങ്ങനെയാണ്, ആയുർവേദത്തിലും പറയുന്ന അങ്ങനെയാണ്. ദേഷ്യം നമുക്ക് വളരെ ദോഷം

0: ചെയ്യുന്ന ഒരു ഇതാണ്. അത് വരാതിരിക്കാനുള്ളത് കുഞ്ഞിലെ ശീലിക്കണം. കുഞ്ഞിലെ ശീലിച്ചു വന്നു കഴിഞ്ഞാൽ അത് പിന്നെ ദിനചര്യ. ഇതിലെല്ലാം പ്രധാനമാണ് ഋതുചര്യ. ഓരോ കാലാവസ്ഥയും മാറുമ്പോൾ നമ്മളതിനനുസരിച്ചിട്ട് ആഹാരത്തിലും നമ്മുടെ കുളി പിന്നെ ഉറക്കം ഇതിലൊക്കെ വ്യായാമം ചെയ്യുന്ന രീതി ഇതിലൊക്കെയും വ്യത്യാസം വരുത്തി കഴിഞ്ഞാൽ നമുക്ക് വലിയ കുഴപ്പങ്ങളില്ലാതെ സുഖമായിട്ട് ജീവിക്കാൻ പറ്റും.
1: അപ്പോൾ ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇത്രയും സമയം ആരോഗ്യവും ആയുർവേദവും എന്ന വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയത് തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ ശാലാക്യതന്ത്ര വിഭാഗം മുൻ പ്രൊഫസറും മേധാവിയുമായ ഡോക്ടർ ജയശ്രീയസ് ആണ്. പരിപാടിയിലേക്ക് വിളിച്ച എല്ലാ ശ്രോതാക്കൾക്കും ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയ ഡോക്ടറിനും പരിപാടി കേട്ടുകൊണ്ടിരുന്ന മറ്റ് ശ്രോതാക്കൾക്കും ആകാശവാണിയുടെ നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.
2: ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഇതുവരെ മറുപടി നൽകിയത് തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ മുൻ പ്രൊഫസർ ഡോക്ടർ എസ് ജയശ്രീ. സ്റ്റുഡിയോയിൽ ഡോക്ടറോടൊപ്പം ഉണ്ടായിരുന്നത് എം എസ് ആശ. സാങ്കേതിക സഹായം ബിജു നെയ്യാറ്റിൻകര, വി സുരേഷ് കുമാർ. സ്റ്റുഡിയോ സഹായം ശോഭ ബി ടി, ലതീഷ് എം ആർ.

ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:02 മുതൽ 12 മണി വരെ വിളകളിൽ സംയോജിത രോഗനിയന്ത്രണം, ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് വെള്ളായണി കാർഷിക കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സുഷ എസ് താര മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9496553231, 9496593231. ഹരിതം ഹലോ ആകാശവാണിയിൽ വിളകളിൽ സംയോജിത രോഗനിയന്ത്രണം, ഈ വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:02 മുതൽ 12 മണി വരെ.

പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.

ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം 18 പടി എന്ന ചിത്രത്തിനു വേണ്ടി റിമി ടോമി പാടിയത്, രചന ശ്യാം കൃഷ്ണ, സംഗീതം രാകേഷ് ബ്രഹ്മാനന്ദൻ.

പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂലൈ 24 വരെ 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ

0: ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ ഒ ടി ടി പ്ലാറ്റ്ഫോം വേവ്സിലും.
1: പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് ശങ്കർ ഗണേഷ് ഈണം നൽകി. ചിത്രയും കൃഷ്ണചന്ദ്രനും ചേർന്ന് പാടിയ ഗാനം ചിത്രം ചക്കിക്കൊത്തിരി ചങ്കരൻ.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി ഒരു മണിക്ക് കേൾക്കാം.
1: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

സുധീഷ്ണ ബി കെ, ഷൈൻകുമാർ വെട്ടിക്കൽ എന്നിവർ എഴുതി, രാജൻ കോസ്മിക് ഈണം നൽകി, മഞ്ജു തോമസ് പാടിയ ലളിതഗാനങ്ങളാണ് കേട്ടത്.

0: സമയം 12 മണി കഴിഞ്ഞ് 59:56. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്.

0: പ്രധാന വാർത്തകൾ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചു. സംസ്ഥാനത്ത് റാഗിംഗ് വിരുദ്ധ നിയമം നടപ്പാക്കാൻ മന്ത്രിസഭായോഗ തീരുമാനം. വിദ്യാർത്ഥികൾക്ക് മൊബൈൽ ആപ്പിലൂടെ പരാതി സമർപ്പിക്കാമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഓണക്കാല പൊതുവിപണിയിലെ ക്രമക്കേടുകൾ തടയാൻ കർശന പരിശോധന നടത്തുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ പങ്കുചേരാൻ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ. തൂഫാൻ വോറിയേഴ്സായി SPCA ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് പ്രഖ്യാപിക്കും. തദ്ദേശീയ യുദ്ധക്കപ്പലായ INS മാൽവൻ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായി. കോമൺവെൽത്ത് ഗെയിംസിന് നാളെ സ്കോട്ട്ലന്റിലെ ഗ്ലാസ്ഗോയിൽ തുടക്കമാകും. വാർത്തകൾ വിശദമായി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചു. ലോക്സഭയിൽ ചോദ്യോത്തരവേള ആരംഭിക്കാൻ സ്പീക്കർ ഓം ബിർള ശ്രമിച്ചെങ്കിലും ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉന്നയിച്ച് പ്രതിപക്ഷ അംഗങ്ങൾ ബഹളം വെക്കുകയായിരുന്നു. തുടർന്ന് 12 മണിവരെയും പിന്നീട് 2 മണിവരെയും സഭ നിർത്തിവച്ചു. സിക്കിം അപകടത്തിൽ മരിച്ചവർക്ക് രാജ്യസഭ ആദരാഞ്ജലികൾ അർപ്പിച്ചു. നീറ്റ് വിഷയത്തിലെ പ്രതിഷേധത്തെ തുടർന്ന് രാജ്യസഭയും 2 മണിവരെ നിർത്തിവച്ചിരിക്കുകയാണ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പാർലമെന്റിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്ര സർക്കാർ. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് മുന്നോട്ടുവച്ച ആവശ്യം സർക്കാർ അംഗീകരിച്ചതാണെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് വ്യക്തമാക്കി. നീറ്റ് സംബന്ധമായ വിഷയങ്ങളിൽ ചർച്ച നടത്തണമെന്ന ആവശ്യത്തിൽ സർക്കാർ ഉറപ്പു നൽകിയിട്ടും ശ്രീ രാഹുൽ ഗാന്ധി നിലപാട് മാറ്റിയത് തികച്ചും നിർഭാഗ്യകരമാണെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് പറഞ്ഞു. സുരക്ഷാ കാരണങ്ങളാൽ ഡൽഹി മെട്രോയുടെ ജൻപഥ്, രാജീവ് ചൌക്ക്, പട്ടേൽ ചൌക്ക്, സെൻട്രൽ സെക്രട്ടേറിയറ്റ് മെട്രോ സ്റ്റേഷനുകൾ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ അടച്ചിട്ടതായി ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ. അതേസമയം രാജീവ് ചൌക്ക്, സെൻട്രൽ സെക്രട്ടേറിയറ്റ് എന്നീ സ്റ്റേഷനുകളിൽ മറ്റ് ലൈനുകളിലേക്ക് മാറിക്കയറാനുള്ള ഇന്റർചേഞ്ച് സൌകര്യം ലഭ്യമാണെന്ന് DMRC സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. ബ്രിക്സ് രാജ്യങ്ങളിലെ ആരോഗ്യമന്ത്രിമാരുടെ 3 ദിവസത്തെ ഉച്ചകോടിക്ക് ഇന്ന് ചണ്ഡീഗഡിൽ തുടക്കമാകും. ആരോഗ്യസുരക്ഷ, ഡിജിറ്റൽ ഹെൽത്ത്, പകർച്ചവ്യാധി പ്രതിരോധം തുടങ്ങിയ വിഷയങ്ങളിൽ പരസ്പര സഹകരണം ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യം. 16th ബ്രിക്സ് ആരോഗ്യമന്ത്രിമാരുടെ യോഗത്തിന് നാളെ കേന്ദ്രമന്ത്രി JP നദ്ദ നേതൃത്വം നൽകും. സംസ്ഥാനത്ത് റാഗിംഗ് വിരുദ്ധ നിയമം നടപ്പാക്കാൻ മന്ത്രിസഭായോഗ തീരുമാനം. ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ അറിയിക്കുന്നതിന് സിദ്ധാർത്ഥ് സ്റ്റുഡന്റ് ഡിസ്ട്രസ് ആപ്പ് രൂപീകരിക്കുമെന്ന് തിരുവനന്തപുരത്ത് മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിക്കവേ മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. കയർ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിന് ഓണക്കാലത്ത് ക്യാമ്പയിൻ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു.
1: കലാലയങ്ങളിലെല്ലാം റാഗിംഗ് വർദ്ധിച്ചു വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. വയനാട് മരണമടഞ്ഞ സിദ്ധാർത്ഥിന്റെ പേരിലുള്ള ഒരു റാഗിംഗ് നിയമം കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമെടുത്തു. ഇങ്ങനെയുള്ള പരാതികൾ വരുമ്പോൾ ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സിദ്ധാർത്ഥ് ഡിസ്ട്രസ് ആപ്പ് രൂപീകരിക്കാനുള്ള തീരുമാനമെടുത്തു. രണ്ടാമത്, കയറിന്റെ നല്ലൊരു മാർക്കറ്റ് ഉണ്ടാകുന്നതിനും അതുപോലെ കെട്ടിക്കിടക്കുന്ന കയർ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിനും കയർ തൊഴിലാളികളെയും കയർ മേഖലയെയും സംരക്ഷിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള വലിയൊരു ക്യാമ്പയിൻ ഓണത്തിന്റെ ഭാഗമായി നടത്തുന്നതിനും തീരുമാനിച്ചിട്ടുണ്ട്.
0: കേരളത്തിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയിലേക്ക് പുതുതായി ഉൾപ്പെടുത്തുന്ന യൂണിറ്റുകളുടെ പ്രഖ്യാപനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് നിർവഹിക്കും. ചടങ്ങിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളെ തൂഫാൻ വോറിയേഴ്സായും പോൾ ബ്ലഡ് അംബാസിഡേഴ്സായും സൈബർ വോറിയേഴ്സായും അദ്ദേഹം പ്രഖ്യാപിക്കും. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾക്കായി IMA സംസ്ഥാനതലത്തിൽ സംഘടിപ്പിക്കുന്ന ഐക്യാൻ പരിശീലന പദ്ധതിയുടെ ഉദ്ഘാടനവും ശ്രീ രമേശ് ചെന്നിത്തല നിർവഹിക്കും. സംസ്ഥാനത്ത് ഓണക്കാല പൊതുവിപണിയിലെ ക്രമക്കേടുകൾ തടയാൻ കർശന പരിശോധന നടത്തുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. കരിഞ്ചന്തയും പൂഴ്ത്തിവയ്പും തടയാൻ പൊതുകേന്ദ്രങ്ങൾ, മാർക്കറ്റുകൾ, LPG ഗോഡൌണുകൾ തുടങ്ങിയ ഇടങ്ങളിൽ പരിശോധന നടത്താൻ പ്രത്യേക സ്ക്വാഡുകളെ നിയോഗിക്കും. ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിലുള്ള സ്ക്വാഡ് അടുത്ത മാസം 1 മുതൽ നിരീക്ഷണം തുടങ്ങും. ക്രമക്കേടുകൾ കണ്ടെത്തിയാൽ കർശന നടപടി സ്വീകരിക്കാനും മന്ത്രി നിർദ്ദേശം നൽകി. സിക്കിമിലെ നാംചിയിൽ ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിലിരുന്ന തുരങ്കം തകർന്നുണ്ടായ അപകടത്തിൽ കാണാതായ കോട്ടയം സ്വദേശി അനീഷ് മോഹനായുള്ള തിരച്ചിൽ 2nd ദിവസവും തുടരുന്നു. നാഷണൽ ഹൈഡ്രോ പവർ കോർപ്പറേഷൻ സിക്കിം യൂണിറ്റിലെ മാനേജരാണ് കാണാതായ അനീഷ്. ഇന്ത്യൻ നാവികസേനയ്ക്ക് കരുത്തായി മാഹി ക്ലാസിലെ 2nd തീരദേശ അന്തർവാഹിനി വേധ യുദ്ധക്കപ്പൽ INS മാൽവൻ കമ്മീഷൻ ചെയ്തു. കർണാടകയിലെ കർവാറിൽ നടന്ന ചടങ്ങിൽ വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ AP സിംഗ് മുഖ്യാതിഥിയായി. ആത്മനിർഭർ ഭാരത് ദൌത്യത്തിന് കീഴിൽ കൊച്ചിൻ ഷിപ്പ്യാർഡ് നിർമ്മിച്ച മാൽവനിൽ 80%ത്തിലധികം തദ്ദേശീയ ഉപകരണങ്ങളും സാങ്കേതിക വിദ്യയുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136th പതിപ്പ് ഈ ഞായറാഴ്ച. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും

0: നമോ ആപ്പ്, മൈ ജി ഒ വി എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും വെള്ളിയാഴ്ച വരെ പങ്കുവയ്ക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: CPIM സംസ്ഥാന നേതൃയോഗങ്ങൾക്ക് തിരുവനന്തപുരത്ത് തുടക്കമായി. സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം പുരോഗമിക്കുകയാണ്. നാളെയും മറ്റന്നാളുമായി സംസ്ഥാന കമ്മിറ്റി യോഗവും ചേരും. നിയമസഭാ തെരഞ്ഞെടുപ്പ് പരാജയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കേന്ദ്ര കമ്മിറ്റി യോഗത്തിലുണ്ടായ അഭിപ്രായങ്ങളും തീരുമാനങ്ങളും സംസ്ഥാന സമിതി യോഗത്തിൽ ചർച്ചയാകും. സഹസ്ര കലശാഭിഷേകത്തിന്റെ നിറവിൽ കർക്കിടകമാസ പൂജ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്ര നട അടച്ചു. ഇതര സംസ്ഥാന ഭക്തരുടെ ഉൾപ്പെടെ വലിയ തിരക്കാണ് കർക്കിടകമാസ പൂജയ്ക്ക് സന്നിധാനത്ത് അനുഭവപ്പെട്ടത്. നിറപുത്തരി പൂജയ്ക്കായി അടുത്ത മാസം 2 നട തുറക്കും. കണ്ണൂർ ആറളം പഞ്ചായത്തിലെ ചതിരൂർ നീലായിലെ ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങിയതിനെ തുടർന്ന് വൻ കൃഷിനാശം. വാഴ കശുമാവ് കൃഷികൾക്കാണ് വലിയ തോതിൽ നാശനഷ്ടമുണ്ടായത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ.ഒ. ശശിധരൻ.
2: ആനക്കൂട്ടം സോളാർ വേലി മറികടന്നാണ് ജനവാസ മേഖലയിലെത്തിയത്. രണ്ടാഴ്ചക്കിടെ രണ്ടാം തവണയാണ് ആനക്കൂട്ടം ജനവാസ മേഖലയിലെത്തി വ്യാപക നാശം വിതയ്ക്കുന്നത്. 300+ വാഴകളാണ് ആനകൾ നശിപ്പിച്ചത്. വാഴയ്ക്കൊപ്പം കശുമാവിൻ തൈകളും നശിപ്പിക്കപ്പെട്ടവയിൽ ഉൾപ്പെടും. ആറളം ഫാം മേഖലയിൽ നിന്ന് തുരത്തുന്ന ആനകളാണ് അതിർത്തി വനമേഖല വഴി ചതിരൂർ നിലായി പരിപ്പുതോട് ഭാഗങ്ങളിലെ ജനവാസ മേഖലയിൽ ഇറങ്ങുന്നതെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഇവിടങ്ങളിലെ വനാതിർത്തികളിൽ പ്രതിരോധ സംവിധാനത്തിന്റെ കുറവ് പ്രദേശവാസികളിൽ വലിയ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്.
0: കാസർകോട് സ്കൂൾ കുട്ടികളുമായി പോകുകയായിരുന്ന ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ടുമറിഞ്ഞു. അപകടത്തിൽ 7 വിദ്യാർത്ഥികൾക്കും ഡ്രൈവർക്കും പരിക്കേറ്റു. MG റോഡിൽ ഫോർട്ട് റോഡ് ജംഗ്ഷനിൽ ഇന്ന് രാവിലെയായിരുന്നു അപകടം. രാജ്യവ്യാപകമായി നടക്കുന്ന ഹർ ഘർ തിരംഗ പ്രചാരണത്തിന്റെയും 79-ാം സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെയും ഭാഗമായി യുവജനകാര്യ വകുപ്പ് നാഷണൽ ഫ്ളാഗ് ഓഫ് ഇന്ത്യ ക്വിസ് 2026 ആരംഭിച്ചു. മൈ ഭാരത് പോർട്ടലിലൂടെ ഓഗസ്റ്റ് 15 വരെയാണ് മത്സരം. കോമൺവെൽത്ത് ഗെയിംസ് 2026 നാളെ സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കമാകും. അത്ലറ്റിക്സ്, ബോക്സിംഗ്, ഭാരോദ്വഹനം എന്നിവയിലാണ് ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷ. അടുത്ത മാസം 2 ഗെയിംസ് സമാപിക്കും. കോമൺവെൽത്ത് ഗെയിംസിന് മുന്നോടിയായി കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ സ്കോട്ട്ലൻഡ് രാഷ്ട്രത്തലവൻ ജോൺ സ്വിന്നിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ന് ദേശീയ മാമ്പഴ ദിനം. പഴങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന മാമ്പഴത്തിന് ഇന്ത്യയുടെ സാംസ്കാരിക, കാർഷിക, സാമ്പത്തിക മേഖലകളിൽ വലിയ പ്രാധാന്യമുണ്ട്. മാമ്പഴ കൃഷിയുടെ പ്രാധാന്യം, കർഷകർക്കും ഭക്ഷ്യ വ്യവസായത്തിനും ഉണ്ടാകുന്ന നേട്ടങ്ങൾ, മാമ്പഴത്തിന്റെ പോഷക ഗുണങ്ങൾ തുടങ്ങിയവയെക്കുറിച്ച് അവബോധം നൽകുന്നതിനാണ് ദിനാചരണം. മുൻ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയുടേതെന്ന പേരിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. ഡൽഹി ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ സൈന്യത്തിലെ 20,000 മുസ്ലിം ജീവനക്കാർ രാജിവച്ചതായി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി പ്രസ്താവിച്ചു എന്ന രീതിയിലാണ് വീഡിയോ പ്രചരിക്കുന്നത്. എന്നാൽ അദ്ദേഹം ഇത്തരമൊരു പ്രസ്താവന നടത്തിയിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം സ്ഥിരീകരിച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 675 പോയിന്റ് ഇടിഞ്ഞ് 76,793, നിഫ്റ്റി 190 പോയിന്റ് നഷ്ടത്തിൽ 23,997 വ്യാപാരം തുടരുന്നു. സ്വർണവില ഉയർന്നു. പവന് 1,680 രൂപ വർദ്ധിച്ച് 1,07,440 രൂപയും ഗ്രാമിന് 13,430 രൂപയുമാണ് ഇന്നത്തെ സ്വർണവില. ദേശീയ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം കേരളത്തിൽ പുരോഗമിക്കുന്നു. ആദ്യഘട്ടത്തിൽ ഭവനങ്ങളുടെയും കെട്ടിടങ്ങളുടെയും കണക്കെടുപ്പാണ് ആരംഭിച്ചത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. ജൂലൈ 31 വരെയാണ് എന്യൂമറേഷൻ. സാഹസിക മേഖലയിലെ നേട്ടങ്ങൾക്കുള്ള രാജ്യത്തെ ഏറ്റവും വലിയ ബഹുമതിയായ ടെൻസിംഗ് നോർഗെ നാഷണൽ അഡ്വഞ്ചർ അവാർഡ് 2025 കേന്ദ്ര കായിക യുവജനകാര്യ മന്ത്രാലയം ഓൺലൈൻ വഴി നാമനിർദ്ദേശങ്ങൾ ക്ഷണിച്ചു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നാഷണൽ അവാർഡ്സ് പോർട്ടൽ വഴി ഓഗസ്റ്റ് 20 വരെ നാമനിർദ്ദേശങ്ങൾ സമർപ്പിക്കാം. 15 ലക്ഷം രൂപയാണ് സമ്മാനത്തുക. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചു. സംസ്ഥാനത്ത് റാഗിംഗ് വിരുദ്ധ നിയമം നടപ്പാക്കാൻ മന്ത്രിസഭായോഗ തീരുമാനം. വിദ്യാർത്ഥികൾക്ക് മൊബൈൽ ആപ്പിലൂടെ പരാതി സമർപ്പിക്കാമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. ഓണക്കാല പൊതുവിപണിയിലെ ക്രമക്കേടുകൾ തടയാൻ കർശന പരിശോധന നടത്തുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ പങ്കുചേരാൻ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ തൂഫാൻ വാരിയേഴ്സായി SPCA ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് പ്രഖ്യാപിക്കും. തദ്ദേശീയ യുദ്ധക്കപ്പലായ INS മാൽവൻ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായി.

0: കോമൺവെൽത്ത് ഗെയിംസിന് നാളെ സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കമാകും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി. എൻഡോമെട്രിയോസിസും ഹോമിയോപ്പതിയും. കോട്ടയം കുറിച്ചി ഗവൺമെന്റ് ഹോമിയോപ്പതി ആശുപത്രിയിലെ ജനനി വന്ധ്യതാ നിവാരണ യൂണിറ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജോബി ജെ സംസാരിക്കുന്നു.
2: ലോകമെമ്പാടും 176 മില്യൺ സ്ത്രീകളെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രോഗാവസ്ഥയാണ് എൻഡോമെട്രിയോസിസ്. കേരളത്തിലും ഈ രോഗം ബാധിക്കുന്ന സ്ത്രീകളുടെ എണ്ണം ഏറെയാണെങ്കിലും ഇത് സംബന്ധിക്കുന്ന ബോധവൽക്കരണവും അറിവും പല സ്ത്രീകൾക്കും കുറവാണ്. 10-ൽ 1 സ്ത്രീക്ക് അവരുടെ ഗർഭധാരണ സാധ്യതയുള്ള കാലത്ത്, അതായത് 15-ന് 49-നും ഇടയിലുള്ള പ്രായത്തിലാണ് എൻഡോമെട്രിയോസിസ് ബാധിക്കാറുള്ളത്. എൻഡോമെട്രിയോസിസ് ഉള്ള സ്ത്രീകളിൽ 20-40% പേരിൽ വന്ധ്യതയ്ക്ക് സാധ്യതയുണ്ട്. 50% സ്ത്രീകളിൽ കഠിനമായ അടിവയറ് വേദന എൻഡോമെട്രിയോസിസ് മൂലമുണ്ടാകുന്നു. സ്ത്രീകളിൽ ആരോഗ്യാവസ്ഥയിലായിരിക്കുമ്പോൾ അണ്ഡാശയത്തിൽ നിന്നുള്ള ഹോർമോണിൻ്റെ പ്രവർത്തന ഫലമായി ഓരോ ആർത്തവചക്രത്തിലും ഗർഭാശയത്തിനകത്തുള്ള എൻഡോമെട്രിയൽ ആവരണം കട്ടികൂടുകയും ഗർഭധാരണത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ബീജസങ്കലനം നടന്ന അണ്ഡത്തെ സ്വീകരിക്കാൻ തയ്യാറാകുകയും ചെയ്യുന്നു. എന്നാൽ അണ്ടോത്പാദനത്തിന് ശേഷം ബീജസങ്കലനം നടക്കാത്ത സാഹചര്യത്തിൽ ഭ്രൂണത്തെ സ്വീകരിക്കാൻ തയ്യാറായിരുന്ന കട്ടികൂടിയ എൻഡോമെട്രിയൽ ആവരണം പൊഴിയാൻ തുടങ്ങും. അത് രക്തസ്രാവമാവുകയും യോനി വഴി പുറത്തേക്ക് പോവുകയും ചെയ്യും. ഇതാണ് സാധാരണ മാസമുറയിൽ സംഭവിക്കുന്നത്. ഗർഭപാത്രത്തിൽ അല്ലാതെ മറ്റു ശരീരഭാഗങ്ങളിൽ എൻഡോമെട്രിയൽ കോശങ്ങൾ വളരുന്ന അവസ്ഥയാണ് എൻഡോമെട്രിയോസിസ്. അണ്ഡാശയം, അണ്ഡവാഹിനിക്കുഴൽ, വയറിൻ്റെ ഉൾഭാഗം, ഗർഭാശയത്തിന് പിന്നിലുള്ള പൗച്ച് ഓഫ് ഡഗ്ലസ്, കുടൽ എന്നീ ഭാഗങ്ങളിലാണ് രോഗാവസ്ഥയിൽ എൻഡോമെട്രിയോസിസ് കോശങ്ങൾ കാണപ്പെടുക. എന്നാൽ രോഗതീവ്രത അനുസരിച്ച് മൂത്രസഞ്ചി, മൂത്രനാളി, ആമാശയം എന്നിവിടങ്ങളിലും ഈ പ്രശ്നം കണ്ടേക്കാം. സിസേറിയൻ ചെയ്ത മുറിവ് ഉണങ്ങിയ ഭാഗത്തും എൻഡോമെട്രിയോസിസ് ഉണ്ടാകാം. ഇതിനെ സ്കാർ എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്നു. ഗർഭാശയത്തിനുള്ളിലെ പോലെ പുറത്തേക്ക് പോകുവാൻ കഴിയാത്ത കാരണം ഈ കോശങ്ങൾ ശരീരത്തിനുള്ളിൽ അടിഞ്ഞുകൂടുകയും ആർത്തവ സമയത്ത് രക്തം ഒരു അടഞ്ഞ സ്ഥലത്ത് ശേഖരിക്കപ്പെടുകയും അതുമൂലം നീർവീക്കം അല്ലെങ്കിൽ മുഴ ഉണ്ടാവുകയും ചെയ്യുന്നു. ഓരോ ആർത്തവത്തിലും ഈ പ്രക്രിയ ആവർത്തിക്കുകയും സാന്ദ്രമായ മുഴ ഉണ്ടാകുന്നതിലേക്ക് ഇത് നയിക്കുകയും അത് ഫ്രോസൺ പെൽവിസ് എന്ന അവസ്ഥയ്ക്ക് കാരണമാകുകയും ചെയ്യും. ഇവിടെയാണ് അണ്ഡവാഹിനി കുഴലുകളുടെയും അണ്ഡാശയത്തിൻ്റെയും ഗർഭപാത്രത്തിൽ പറ്റി നിൽക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നത്. അങ്ങനെ ശരീരഘടനയിൽ മാറ്റം വരികയും അണ്ഡവാഹിനി കുഴലുകൾക്ക് അണ്ഡം എടുക്കാൻ സാധിക്കാതെയും വരുന്നു. ഈ രോഗം ഉണ്ടാകുന്നതിനും അത് പെരുകുന്നതിലും സ്ത്രീകളിലെ ഈസ്ട്രജൻ ഹോർമോൺ പ്രധാന പങ്കു വഹിക്കുന്നുണ്ട്. എൻഡോമെട്രിയോസിസ് സ്ത്രീയുടെയും കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ ശ്രമിക്കുന്ന ദമ്പതികളുടെയും ശാരീരിക, ലൈംഗിക, മാനസിക, സാമൂഹ്യ വശങ്ങളിൽ കാര്യമായ സ്വാധീനം ചെലുത്തുന്ന ഒരു നീണ്ടു നിൽക്കുന്ന രോഗാവസ്ഥയാണ്. കഠിനമായ വേദനയോടുകൂടിയ ആർത്തവം, അടിവയറ്റിൽ വേദന, നടുവേദന, വയറ് വീർക്കുക, ആർത്തവരക്തം ഇരുണ്ടതും കറുപ്പു നിറത്തിലും കട്ടകട്ടകളായി പോകുക, ലൈംഗിക ബന്ധ സമയത്തെ വേദന, ആർത്തവ സമയത്ത് മലബന്ധം, മലമൂത്ര വിസർജന സമയത്തെ വേദന എന്നിവയാണ് എൻഡോമെട്രിയോസിസിൻ്റെ പ്രധാന രോഗലക്ഷണങ്ങൾ. ആർത്തവത്തിന് മുമ്പുള്ള ദിവസങ്ങളിലും ആർത്തവത്തോടനുബന്ധിച്ചും ഉണ്ടാകുന്ന കഠിനമായ വയറുവേദനയാണ് പ്രധാനപ്പെട്ട ലക്ഷണം. ആർത്തവവേദന 80-90% സ്ത്രീകളിലും കാണപ്പെടാറുണ്ട്. എന്നാൽ ഇവരിൽ ആർത്തവത്തിൻ്റെ ആദ്യ ദിവസം ശക്തമായ വേദനയും പിന്നീടുള്ള ദിവസങ്ങളിൽ വേദന കുറഞ്ഞു വന്ന് പതുക്കെ ഇല്ലാതാവുകയുമാണ് ചെയ്യുക. എന്നാൽ എൻഡോമെട്രിയോസിസിൻ്റെ വേദന സെക്കൻഡറി ഡിസ്മെനോറിയ എന്നാണ് അറിയപ്പെടുന്നത്. ആർത്തവത്തിന് ദിവസങ്ങൾക്ക് മുൻപ് വേദന തുടങ്ങുകയും ഓരോ ദിവസവും വേദനയുടെ കാഠിന്യം കൂടുകയും ചെയ്യും. ഗർഭപാത്രത്തിൻ്റെ എൻഡോമെട്രിയൽ കോശങ്ങൾ എവിടെയാണ് രൂപപ്പെടുന്നത്, ആ അവയവത്തെയാണ് രോഗം ബാധിക്കുക. അതിനാൽ തന്നെ ലക്ഷണങ്ങൾ കാണുന്നതും അത്തരത്തിൽ ആയിരിക്കും. രോഗനിർണയം ആർത്തവത്തോടനുബന്ധിച്ചുള്ള അസ്വസ്ഥതകൾക്ക് സമാനമാണ് എൻഡോമെട്രിയോസിസിൻ്റെ രോഗലക്ഷണങ്ങൾ. രോഗം തിരിച്ചറിയാനും കൃത്യമായി ചികിത്സ എടുക്കാനും താമസിക്കും.

0: ക്കുന്നതിനുള്ള പ്രധാന കാരണവും ഇതാണ്. രോഗനിർണയം സ്ഥിരീകരിക്കുന്നതിന് ലഭ്യമായ വിവിധ മാർഗങ്ങൾ ഇനി പറയുന്നവയാണ്. ഡോക്ടർ നടത്തുന്ന വയർ പെൽവിക് പരിശോധന, ഇതിലൂടെ പ്രാഥമിക രോഗനിർണയം സാധ്യമാകുന്നു. അൾട്രാസൗണ്ട് സ്കാൻ പരിശോധന, അണ്ഡാശയത്തിലെ എൻഡോമെട്രിയോട്ടിക് സിസ്റ്റുകൾ അല്ലെങ്കിൽ വയർ, മൂത്രസഞ്ചി, ഗർഭപാത്രം എന്നിവയിലെ മുഴകൾ എന്നിവ ഇതിലൂടെ കണ്ടെത്താൻ സാധിക്കും. MRI പരിശോധന, എൻഡോമെട്രിയോസിസിൻ്റെ വ്യാപ്തി വിലയിരുത്താൻ ഇത് സഹായകമാണ്. പ്രത്യേകിച്ചും പെൽവിസിന് പുറത്തുള്ള അവയവങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നുവെങ്കിൽ ശസ്ത്രക്രിയയ്ക്ക് മുൻപ് മതിയായ തയ്യാറെടുപ്പിനായി MRI സഹായിക്കുന്നു. ലാപ്രോസ്കോപ്പി, എൻഡോമെട്രിയോസിസ് കണ്ടെത്താനും ചികിത്സിക്കാനും ഉള്ള ഏറ്റവും നല്ല മാർഗമാണ് ലാപ്രോസ്കോപ്പി. ഒരു ചെറിയ താക്കോൽ ദ്വാര ശസ്ത്രക്രിയയ്ക്ക് സമാനമാണ് ഈ പരിശോധന. എൻഡോമെട്രിയോസിസ് രോഗ ചികിത്സയിൽ രോഗം വീണ്ടും വരുന്നുണ്ടോ എന്നും രോഗതീവ്രത എത്രമാത്രം ഉണ്ടെന്നും നിരീക്ഷിക്കാൻ CA-125 എന്ന രക്തപരിശോധന നടത്താറുണ്ട്. എൻഡോമെട്രിയോസിസിൻ്റെ കാര്യത്തിൽ രോഗലക്ഷണങ്ങളുടെ കാഠിന്യം പലപ്പോഴും രോഗതീവ്രതയുടെ അത്രയും പുറത്ത് കാണില്ല എന്നതാണ്. ഒട്ടും രോഗലക്ഷണം ഇല്ലാത്തതോ വളരെ നേരിയ രോഗലക്ഷണമുള്ളതോ ആയിട്ടുള്ള ഒരു സ്ത്രീക്ക് പോലും കടുത്ത എൻഡോമെട്രിയോസിസ് ഉണ്ടാകാം. ചിലപ്പോൾ കടുത്ത രോഗലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിലും രോഗത്തിൻ്റെ വ്യാപ്തി അത്രത്തോളം ഉണ്ടാകണമെന്നില്ല. അതിനാൽ രോഗത്തിൻ്റെ സ്വഭാവമോ രോഗാവസ്ഥയുടെ തീവ്രതയോ മനസ്സിലാക്കാൻ രോഗിക്ക് വളരെ ബുദ്ധിമുട്ടാണ്. എൻഡോമെട്രിയോസിസ് രോഗം വരാതിരിക്കാൻ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ആർത്തവ ദിവസങ്ങളിൽ മലമൂത്ര വിസർജനത്തിന് തോന്നുമ്പോൾ അത് തടഞ്ഞു നിർത്തുന്ന ശീലം ഒഴിവാക്കുക. ആർത്തവ ദിവസങ്ങളിൽ ആരോഗ്യം ശ്രദ്ധിക്കുക. ആർത്തവ ശുചിത്വം പാലിക്കുക. ഭക്ഷണ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുക. എരിവ് കൂടുതലുള്ള ഭക്ഷണം, പുളിപ്പിച്ച ഭക്ഷണം, അമിതമായി ദാഹം തോന്നിപ്പിക്കുന്ന ഭക്ഷണം എന്നിവ കഴിക്കുന്ന ശീലം ഒഴിവാക്കുക. മലബന്ധത്തിന് കാരണമാകാത്തതും ദഹനം എളുപ്പം നടക്കുന്നതുമായ ഭക്ഷണങ്ങൾ കഴിക്കുക. ലഘുവ്യായാമങ്ങളിൽ ഏർപ്പെടുക. ജീവിതശൈലിയിൽ ശ്രദ്ധിച്ച് ആർത്തവം ക്രമപ്പെടുത്തുക. എൻഡോമെട്രിയോസിസും വന്ധ്യതയും, എൻഡോമെട്രിയോസിസ് രോഗം അണ്ഡത്തിൻ്റെ ഗുണനിലവാരത്തെ കുറയ്ക്കും. എൻഡോമെട്രിയോസിസ് കാരണമുള്ള ഒട്ടലുകൾ അണ്ഡവാഹിനി കുഴലിൻ്റെ ഘടനയെ ബാധിക്കുകയും ഗർഭപാത്രത്തിൻ്റെ ആന്തരിക പാളിയെ വ്രണത്തെ സ്വീകരിക്കുന്നതിൽ നിന്ന് തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു. ഇത് വന്ധ്യതയ്ക്ക് കാരണമാകുന്നു. എൻഡോമെട്രിയോസിസ് ഉണ്ടാകുന്നതിൻ്റെ യഥാർത്ഥ കാരണം വൈദ്യശാസ്ത്രത്തിന് ഇന്നും അജ്ഞാതമാണ്. ഈസ്ട്രജൻ ഹോർമോണിൻ്റെ പ്രവർത്തനത്തിലെ മാറ്റങ്ങൾ ഒരു കാരണമായി കണക്കാക്കപ്പെടുന്നു. മാറിയ ആഹാരശീലവും ജീവിതശൈലിയും എൻഡോമെട്രിയോസിസിൻ്റെ കാരണങ്ങളായി കണക്കാക്കപ്പെടുന്നു. ആർത്തവം നേരത്തെ ആരംഭിക്കുന്നത്, ഗർഭധാരണത്തിൻ്റെ എണ്ണക്കുറവ് എന്നിവ മറ്റു പ്രധാനപ്പെട്ട കാരണങ്ങളായി കണക്കാക്കപ്പെടുന്നു. എൻഡോമെട്രിയോസിസിനുള്ള ഹോമിയോപ്പതി ചികിത്സാ സാധ്യതകൾ, തികച്ചും ലളിതവും പാർശ്വഫലരഹിതവുമായ മരുന്ന് ചികിത്സയാണ് ഹോമിയോപ്പതിയിലുള്ളത്. ഓരോ വ്യക്തിയുടെയും രോഗത്തിലേക്ക് നയിക്കുന്ന കാരണങ്ങളും രോഗാവസ്ഥകളും അപഗ്രഥിച്ച് വ്യക്തിപരവും മാനസികവും ശാരീരികവുമായ ലക്ഷണങ്ങൾ കണക്കിലെടുത്തുമാണ് മരുന്നുകൾ നൽകുന്നത്. രോഗം നിർണയിക്കപ്പെട്ടു കഴിഞ്ഞാൽ ആദ്യം തന്നെ സ്വീകരിക്കാവുന്ന പാർശ്വഫലരഹിതമായ ചികിത്സയാണ് ഹോമിയോപ്പതി. തുടക്കത്തിലുള്ള ചികിത്സ ശസ്ത്രക്രിയകൾ ഒഴിവാക്കുവാൻ സഹായിക്കുന്നു. ഗർഭാശയത്തിന് പുറത്തുള്ള എൻഡോമെട്രിയൽ കോശങ്ങളെ ആഗിരണം ചെയ്ത് ഇല്ലാതെയാക്കുവാൻ ശരീരത്തെ സഹായിക്കുന്ന മരുന്നുകൾ ഹോമിയോപ്പതി ചികിത്സയുടെ പ്രത്യേകതയാണ്. ഹോമിയോപ്പതി മരുന്നുകൾ എൻഡോമെട്രിയോസിസിന് പൂർണ്ണമായും ശാശ്വതവുമായ രോഗശാന്തി നൽകുന്നു. എൻഡോമെട്രിയോസിസിൻ്റെ ഭാഗമായുള്ള അതികഠിനമായ ആർത്തവ വേദനയ്ക്ക് ഹോമിയോപ്പതി മരുന്നുകൾ ഏറെ ഫലപ്രദമാണ്. എൻഡോമെട്രിയോസിസ് രോഗാവസ്ഥ മൂലമുള്ള വന്ധ്യതയ്ക്ക് ഹോമിയോപ്പതി വകുപ്പിൻ്റെ ജനനി വന്ധ്യതാ നിവാരണ ചികിത്സാ പദ്ധതിയിലൂടെ ഫലപ്രദമായ ചികിത്സ ലഭ്യമാണ്. എല്ലാ ജില്ലകളിലും ജനനി യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. കോട്ടയം ജില്ലയിൽ കുറിച്ചി സർക്കാർ ഹോമിയോപ്പതി ആശുപത്രിയിലാണ് ജനനി യൂണിറ്റ് പ്രവർത്തിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 0481243433.
1: എൻഡോമെട്രിയോസിസും ഹോമിയോപ്പതിയും കോട്ടയം കുറിച്ചി ഗവൺമെന്റ് ഹോമിയോപ്പതി ആശുപത്രിയിലെ ജനനി വന്ധ്യതാ നിവാരണ യൂണിറ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജോബി ജെ സംസാരിക്കുകയായിരുന്നു ഇതുവരെ. ഇനി വാർത്തകൾ. ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നിരഞ്ജന.

0: പ്രധാന വാർത്തകൾ. ഇന്ത്യയും നോർത്ത് മസഡോണിയയും തമ്മിലുള്ള സാമ്പത്തിക പങ്കാളിത്തം ശക്തമാക്കാൻ ആഹ്വാനം ചെയ്ത് രാഷ്ട്രപതി ദ്രൗപദി മുർമു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. ഇരുസഭകളിലും നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. യുദ്ധക്കപ്പൽ നിർമ്മാണ രംഗത്ത് ശ്രദ്ധേയ നേട്ടം കൈവരിച്ച അന്തർവാഹിനി വേദ യുദ്ധക്കപ്പൽ INS MAL-1 നാവികസേനയുടെ ഭാഗമായി. സിക്കിമിൽ തുരങ്ക നിർമ്മാണത്തിനിടെയുണ്ടായ മണ്ണിടിച്ചിൽ കാണാതായ കോട്ടയം സ്വദേശി അനീഷ് മോഹനായി 2-ാം ദിവസവും തിരച്ചിൽ തുടരുന്നു. സംസ്ഥാനത്ത് റാഗിംഗ് വിരുദ്ധ നിയമം നടപ്പാക്കാൻ മന്ത്രിസഭായോഗ തീരുമാനം. വിദ്യാർത്ഥികൾക്ക് മൊബൈൽ ആപ്പിലൂടെ പരാതി സമർപ്പിക്കാമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കോമൺവെൽത്ത് ഗെയിംസ് 2026 സ്കോട്ട്ലൻഡിൽ നാളെ തുടക്കം. വാർത്തകൾ വിശദമായി. ഇന്ത്യയും നോർത്ത് മസഡോണിയയും തമ്മിലുള്ള സാമ്പത്തിക പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കാൻ ആഹ്വാനം ചെയ്ത് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ത്രിരാഷ്ട്ര സന്ദർശനം തുടരുന്ന രാഷ്ട്രപതി നോർത്ത് മസഡോണിയൻ ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്തു. ഡിജിറ്റൽ അടിസ്ഥാന രംഗത്തെ യോജിച്ചുള്ള പ്രവർത്തനത്തിന് നോർത്ത് മസഡോണിയയെ രാഷ്ട്രപതി സ്വാഗതം ചെയ്തു. ഫാർമസ്യൂട്ടിക്കൽസ്, ഭക്ഷ്യ സംസ്കരണം, AI, സ്റ്റാർട്ടപ്പ് തുടങ്ങിയ മേഖലകളിലെ സഹകരണ സാധ്യതകളെക്കുറിച്ചും ശ്രീമതി മുർമു പറഞ്ഞു. സ്കോപ്പിയയിലെ മദർ തെരേസ മെമ്മോറിയൽ രാഷ്ട്രപതി ഇന്ന് സന്ദർശിക്കും. സ്കോപ്പിയ മ്യൂസിയത്തിലെ മഹാത്മാഗാന്ധിയുടെ അർത്ഥകായ പ്രതിമയും ശ്രീമതി മുർമു അനാച്ഛാദനം ചെയ്യും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഇന്നും പാർലമെന്റ് പ്രക്ഷുബ്ധം. ഇരുസഭകളിലും നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയും വിദ്യാർത്ഥി പ്രക്ഷോഭവും ഉന്നയിച്ച് ചോദ്യോത്തരവേള ആരംഭിച്ചതുമുതൽ ലോക്സഭയിൽ പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധമാണ് ഉയർത്തിയത്. സഭയുടെ സുഗമമായ നടത്തിപ്പിന് സഹകരിക്കണമെന്ന് സ്പീക്കർ ഓം ബിർള അഭ്യർത്ഥിച്ചെങ്കിലും പ്രതിഷേധം തുടർന്നതോടെ നടപടികൾ നിർത്തിവെക്കുകയായിരുന്നു.
1: सभी माननीय सदस्यों के जो प्रश्न होते हैं उनको बोलने का अवसर दिया जाता है और ये महत्वपूर्ण और सरकार की जिम्मेदारी भी होती है. इससे मेरा आग्रह है प्रश्नकाल के बाद मैं जिन विषयों पर आपने नोटिस दिया है उन विषयों पर मैं चर्चा कराने को तैयार हूँ. जितनी देर जितने समय आप चर्चा करना चाहेंगे उपयुक्त समय आपको चर्चा के लिए मिलेगा.
0: രാജ്യസഭയിലും സമാന അംഗങ്ങളാണ് അരങ്ങേറിയത്. സിക്കിമിലെ തീസ്ത ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട് ടണൽ അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് രാജ്യസഭാ അധ്യക്ഷൻ CP രാധാകൃഷ്ണൻ അനുശോചനം രേഖപ്പെടുത്തി. തദ്ദേശീയ യുദ്ധക്കപ്പൽ നിർമ്മാണ രംഗത്ത് നാഴികക്കല്ല് കുറിച്ച് 2-ാമത്തെ മാഹി ക്ലാസ് അന്തർവാഹിനി വേധ യുദ്ധക്കപ്പൽ INS MAL-1 ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായി. കർണാടകയിലെ കാർവാറിൽ നടന്ന ചടങ്ങിൽ വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ AP സിംഗ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. തീരദേശ സുരക്ഷയിൽ INS MAL-1 നിർണായക പങ്ക് വഹിക്കാൻ സാധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ആത്മനിർഭർ ഭാരത് ദൌത്യത്തിന് കീഴിൽ കൊച്ചിൻ ഷിപ്പ്യാർഡ് നിർമ്മിച്ച മാഹി ക്ലാസിലെ 2-ാമത്തെ ആന്റി സബ്മറീൻ യുദ്ധക്കപ്പലായ മാൽവാന്റെ 80% തദ്ദേശീയമായാണ് നിർമ്മിച്ചിരിക്കുന്നത്. യുദ്ധക്കപ്പൽ നിർമ്മാണ രംഗത്ത് രാജ്യത്തിന്റെ വർദ്ധിച്ചുവരുന്ന ശേഷിയുടെ നേർ സാക്ഷ്യമാണ് INS MAL-1. അന്തർവാഹിനികളെ കടലിനടിയിൽ വെച്ച് തന്നെ തകർക്കാൻ ശേഷിയുള്ളതാണ് ഈ കപ്പൽ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പാർലമെന്റിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്ര സർക്കാർ. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് മുന്നോട്ടുവച്ച ആവശ്യം സർക്കാർ അംഗീകരിച്ചതാണെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് വ്യക്തമാക്കി. നീറ്റ് സംബന്ധമായ വിഷയങ്ങളിൽ ചർച്ച നടത്തണമെന്ന ആവശ്യത്തിൽ സർക്കാർ ഉറപ്പു നൽകിയിട്ടും ശ്രീ രാഹുൽ ഗാന്ധി നിലപാട് മാറ്റിയത് തികച്ചും നിർഭാഗ്യകരമാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ ഇന്നലെ മുൻകൂർ അനുമതിയില്ലാതെ ധർണ നടത്തിയ രാഹുൽ ഗാന്ധിയുടെ നടപടിയെ BJP അപലപിച്ചു. സുരക്ഷാ കാരണങ്ങളാൽ ജൻപത്, രാജീവ് ചൌക്, പട്ടേൽ ചൌക്ക്, സെൻട്രൽ സെക്രട്ടേറിയറ്റ് മെട്രോ സ്റ്റേഷനുകൾ ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ അടച്ചിട്ടതായി ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ. രാജീവ് ചൌക്ക്, സെൻട്രൽ സെക്രട്ടേറിയറ്റ് എന്നീ സ്റ്റേഷനുകളിൽ മറ്റ് ലൈനുകളിലേക്ക് മാറിക്കയറാനുള്ള ഇന്റർചേഞ്ച് സൌകര്യം ലഭ്യമാണെന്നും DMRC വ്യക്തമാക്കി. സംസ്ഥാനത്തെ കലാലയങ്ങളിൽ റാഗിംഗ് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ റാഗിംഗ് നിയമം കൊണ്ടുവരാൻ മന്ത്രിസഭ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ. വിദ്യാർത്ഥികൾക്ക് മൊബൈൽ ആപ്പിലൂടെ പരാതി സമർപ്പിക്കാമെന്നും മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി VD സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു. കണ്ണൂർ അഞ്ചരിക്കണ്ടി ജെന്റൽ കോളേജിലെ നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതിയെ വിട്ടയച്ച സാഹചര്യം പരിശോധിക്കുമെന്നും പുതിയ അന്വേഷണ സംഘത്തെ ചുമതലപ്പെടുത്തുമെന്നും അദ്ദേഹം അറിയിച്ചു. സംസ്ഥാനത്ത് കഴിഞ്ഞ വർഷത്തേക്കാൾ വൈദ്യുതി ഉപയോഗത്തിൽ 1000 MW വർധന ഉണ്ടായതായും ഓപ്പൺ മാർക്കറ്റിൽ വൈദ്യുതി കിട്ടാനില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കയർ മേഖലയുടെ ശാക്തീകരണത്തിന് ഓണക്കാലത്ത് ക്യാമ്പയിൻ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു.
2: ഓണക്കാലമാണ്, പരമ്പരാഗത മേഖലയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിൽ കയർ

0: ഉൽപ്പന്നങ്ങൾ കെട്ടിക്കിടക്കുകയാണ്. ആ കയർ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു വലിയ ക്യാമ്പയിൻ, സർക്കാർ സ്ഥാപനങ്ങളും സ്വകാര്യ വ്യക്തികളും എല്ലാം ഏതെങ്കിലും ഒരു കയർ ഉൽപ്പന്നം വാങ്ങിക്കണം. ഓണക്കാലത്ത് കയറിൻ്റെ നല്ലൊരു മാർക്കറ്റ് ഉണ്ടാകുന്നതിനും അതുപോലെ കെട്ടിക്കിടക്കുന്ന കയർ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിനും കയർ തൊഴിലാളികളെയും കയർ മേഖലയും സംരക്ഷിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള വലിയൊരു ക്യാമ്പയിൻ ഓണത്തിന്റെ ഭാഗമായി നടത്തുന്നതിനും തീരുമാനിച്ചിട്ടുണ്ട്.
1: സിക്കിമിലെ നാംചിയിൽ ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിലിരുന്ന തുരങ്കത്തിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ കോട്ടയം പാമ്പാടി സ്വദേശി അനീഷ് മോഹനായുള്ള തിരച്ചിൽ രണ്ടാം ദിവസവും തുടരുന്നു. നാഷണൽ ഹൈഡ്രോ പവർ കോർപ്പറേഷൻ സിക്കിം യൂണിറ്റിലെ മാനേജറാണ് കാണാതായ അനീഷ്. അപകട വിവരമറിഞ്ഞ് അനീഷിന്റെ ഭാര്യ സംഗീതയും മറ്റു ബന്ധുക്കളും ഇന്നലെ തന്നെ സംഭവസ്ഥലത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. അപകടസ്ഥലത്ത് നിന്ന് 12 മൃതദേഹങ്ങളാണ് ഇതുവരെ കണ്ടെത്തിയത്. 13 പേർ തുരങ്കത്തിൽ കുടുങ്ങിക്കിടക്കുന്നതായും നിഗമനമുണ്ട്. പ്രദേശത്ത് രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: ആഗോള വെല്ലുവിളികൾക്കിടയിലും ഇന്ത്യയും ആസിയാൻ രാജ്യങ്ങളും പുതിയ അവസരങ്ങൾക്കായി കൈകോർക്കുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഫിലിപ്പീൻസിലെ മനിലയിൽ ആസിയാൻ പോസ്റ്റ് മിനിസ്റ്റീരിയൽ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി.
3: Both India and ASEAN are optimistic about their prospects. Our eyes must therefore be firmly fixed on opportunities even while addressing challenges. And there are many of them amongst us and between us. The India-ASEAN agenda today covers trade and investment, mobility and talent, tech, digital and AI, green and sustainability as well as connectivity.
1: ഫിലിപ്പീൻസിൽ നടക്കുന്ന ഈസ്റ്റ് ഏഷ്യ ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്യിയുമായി കൂടിക്കാഴ്ച നടത്തി. രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം സാധാരണ നിലയിലെത്താൻ അതിർത്തിയിലെ സമാധാനം അനിവാര്യമാണെന്ന് ശ്രീ ജയശങ്കർ കൂടിക്കാഴ്ചയിൽ വ്യക്തമാക്കി. ഡൽഹി ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ 20,000 മുസ്ലിം സൈനികർ രാജിവച്ചതായി മുൻ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി പറയുന്ന തരത്തിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. ഇത്തരമൊരു പ്രസ്താവന അദ്ദേഹം നടത്തിയിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം സ്ഥിരീകരിച്ചു. ജമ്മുകാശ്മീരിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തുടരുന്ന ശക്തമായ മഴയിലും മിന്നൽ പ്രളയത്തിലും വ്യാപക നാശനഷ്ടം. ശ്രീനഗർ ജമ്മു ദേശീയപാതയിലെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. മോശം കാലാവസ്ഥ മുൻനിർത്തി ശ്രീമാതാ വൈഷ്ണോദേവി അമർനാഥ് തീർത്ഥാടനങ്ങൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. കോമൺവെൽത്ത് ഗെയിംസ് 2026 സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ നാളെ തുടക്കം. 13 ഇനങ്ങളിലായി 120 താരങ്ങളാണ് ഇന്ത്യയ്ക്കായി മത്സരത്തിനിറങ്ങുന്നത്. അത്ലറ്റിക്സ്, ബോക്സിംഗ്, ഭാരോദ്വഹനം എന്നിവയിലാണ് ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷ. 2022 കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യ 22 സ്വർണം ഉൾപ്പെടെ 61 മെഡലുമായി നാലാം സ്ഥാനത്തെത്തിയിരുന്നു. ഓഗസ്റ്റ് 2 ഗെയിംസിന്റെ സമാപനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ ഞായറാഴ്ച. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും വെള്ളിയാഴ്ച വരെ പങ്കുവയ്ക്കാം. 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ സമൂഹമാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് നിരോധിച്ചുള്ള ബില്ല് ഫ്രഞ്ച് പാർലമെന്റ് പാസാക്കി. സ്കൂളുകളിൽ വിദ്യാർത്ഥികൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിനും വിലക്കുണ്ട്. ഡിജിറ്റൽ ഉള്ളടക്കം കുട്ടികളിൽ ഉണ്ടാക്കുന്ന ദുസ്വാധീനത്തെക്കുറിച്ചുള്ള ആശങ്കകൾ ആഗോളതലത്തിൽ ഉയരുന്നതിനിടെയാണ് നടപടി. ഇതോടെ കുട്ടികളുടെ സമൂഹമാധ്യമ ഉപയോഗം പൂർണ്ണമായി നിരോധിക്കുന്ന യൂറോപ്യൻ യൂണിയനിലെ ആദ്യ രാജ്യമായി ഫ്രാൻസ് മാറി. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയും നോർത്ത് മസഡോണിയയും തമ്മിലുള്ള സാമ്പത്തിക പങ്കാളിത്തം ശക്തമാക്കാൻ ആഹ്വാനം ചെയ്ത് രാഷ്ട്രപതി ദ്രൗപദി മുർമു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. ഇരുസഭകളിലും നടപടികൾ 2 നിർത്തിവച്ചു. യുദ്ധക്കപ്പൽ നിർമ്മാണ രംഗത്ത് ശ്രദ്ധേയ നേട്ടം കൈവരിച്ച അന്തർവാഹിനി വേധ യുദ്ധക്കപ്പൽ INS മാൽവാൻ നാവികസേനയുടെ ഭാഗമായി. സിക്കിമിൽ തുരങ്ക നിർമ്മാണത്തിനിടെയുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ കോട്ടയം സ്വദേശി അനീഷ് മോഹനായി രണ്ടാം ദിവസവും തിരച്ചിൽ തുടരുന്നു. സംസ്ഥാനത്ത് റാഗിംഗ് വിരുദ്ധ നിയമം നടപ്പാക്കാൻ മന്ത്രിസഭായോഗ തീരുമാനം. വിദ്യാർത്ഥികൾക്ക് മൊബൈൽ ആപ്പിലൂടെ പരാതി സമർപ്പിക്കാമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കോമൺവെൽത്ത് ഗെയിംസ് 2026 സ്കോട്ട്ലൻഡിൽ നാളെ തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
4: ആകാശവാണി ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: യേശുദാസ്, മാധുരി, പി ലീല, ബി വസന്ത എന്നിവർ പാടിയ ഗാനം. ചിത്രം നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി. ഗാനരചന വയലാർ രാമവർമ്മ. സംഗീതം ജി ദേവരാജൻ.

അടുത്ത ഗാനം അഷ്ടമുടി കായൽ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്, വരികൾ എഴുതിയത് ശ്രീകുമാരൻ തമ്പി, ഈണം നൽകിയത് വി ദക്ഷിണാമൂർത്തി.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ദേവദാസിന്റെ രചനയ്ക്ക് ശ്യാം ഈണം നൽകിയ ഗാനം രാധ എന്ന പെൺകുട്ടി എന്ന ചിത്രത്തിൽ ജയചന്ദ്രൻ പാടിയതാണ്.

ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് വി ദക്ഷിണാമൂർത്തി ഈണം നൽകി ജയചന്ദ്രൻ പാടിയതാണ് കേട്ടത്. ചിത്രം കണ്ണൂർ ഡീലക്സ്. ഇനി കേൾക്കാം കല്ല് കാർത്യായനി എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ഗാനരചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, സംഗീതം എ ടി ഉമ്മാർ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി ഞാവൽപ്പഴങ്ങൾ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. പാടിയത് യേശുദാസ്. വരികൾ എഴുതിയത് മുല്ലനേഴീസ്, ഈണം നൽകിയത് ശ്യാം.

0: പൂക്കുന്നു പൂക്കൾ എന്ന ചിത്രത്തിനു വേണ്ടി പി ഭാസ്കരൻ എഴുതിയ ഗാനം, ടി കെ പുകഴേന്ദിയുടെ സംഗീതത്തിൽ യേശുദാസ് പാടിയത്.
1: കൺമുനയാലേ ചീട്ടുകൾ കശക്കി നമ്മളിരിപ്പൂ കളിയാടാൻ, പെണ്ണേ കളിയിൽ

പി ജയചന്ദ്രനും ബി വസന്തയും ഉർവശി ഭാരതി എന്ന ചിത്രത്തിൽ പാടിയ ഗാനം. ഗാനരചന തിക്കുറിശ്ശി സുകുമാരൻ നായർ, സംഗീതം വി ദക്ഷിണാമൂർത്തി.

ശിക്ഷ എന്ന ചിത്രത്തിനു വേണ്ടി വയലാർ എഴുതി ജി ദേവരാജൻ ഈണം നൽകി യേശുദാസ് പാടിയതാണ് കേട്ടത്. വയലാർ എഴുതി ജി ദേവരാജൻ ഈണം നൽകി യേശുദാസ് പാടിയ മറ്റൊരു ഗാനം ചിത്രം ഒരു സുന്ദരിയുടെ കഥ.

ഒരു ഗാനം കൂടി കേൾക്കാം. കല്യാണ പന്തൽ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. യൂസഫലി കിച്ചേരിയുടെ വരികൾക്ക് ഈണം നൽകിയത് എ.ടി. ഉമാർ.

ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30. സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.

0: continues in Parliament over neat paper leak case as opposition disrupts the proceedings despite government agreeing for discussion. Indian Navy inducts INS Malvan, second anti-submarine warfare ship, to strengthen maritime security. Quad foreign ministers reaffirm commitment to free, open and inclusive Indo-Pacific. Whole meeting at Manila in Philippines. Death toll rises to 31 as flood situation remains grim in Assam. Red alert for heavy rainfall in Gujarat, central Maharashtra and parts of Goa for the next 2 days. And Indian shuttler Ayush Shetty enters pre-quarterfinals, defeating Indonesia's Alvi Farhan in China Open Badminton Tournament. And with that, we end the Midday News.
1: ആകാശവാണി മേഘയുടെ തിരോധാനം, ഒരു അന്വേഷണം, തുടർ നാടകം, 18th. രചന അനിൽ തമ്പാൻ. ശബ്ദം നൽകുന്നവർ ദേവിപ്രിയ വി, ഇന്ദു വി എസ്, ജിജിൻ അതിയന്നൂർ, ലൈസ അഗസ്റ്റിൻ, രഘു ചന്ദ്രിക, ബിൻസിലാൽ ചിതറ, എ ജെ സലീം, ജയദേവ് കോട്ടയം, അനീഷ് നായർ. സംവിധാനം റൂബി ബാബു.

0: ഹാ അങ്ങനെയാണോ? ശരി ശരി, സോറി, ഞാൻ അല്പം ഓവറായി പോയി. അതാ,
1: ഒരു കുഴപ്പമില്ല. പോഡ്കാസ്റ്റ് ഹിറ്റാവാൻ അണ്ണന് ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അതിൻ്റെ സന്തോഷത്തിനല്ലേ. ബൈ, ഞാൻ ഇറങ്ങാം.
0: ബൈ ബൈ.

0: ഏറെ കഴിഞ്ഞ് കണ്ണ് തുറന്ന ഞാൻ കണ്ടത് അപ്പാർട്ട്മെൻറ്റിലെ ചുവരുകൾ നിറയെ പതിപ്പിച്ച ചിത്രങ്ങളായിരുന്നു. വിവിധയിടങ്ങളിൽ ഡേവിഡ് ചെയ്ത ഷോകളുടെ ചിത്രങ്ങൾ. അതിനിടയിൽ വീണ്ടും ഞാൻ കണ്ടു, 5 വർഷം മുമ്പ് ഇടുങ്ങിയ റോഡിൽ ഞങ്ങൾ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിന് നേരെ ചീറി വന്ന ഹാർഡ്ലി ഡേവിഡ്സൺ സ്റ്റേറ്റ് 750 എന്ന രാക്ഷസ ബൈക്ക്. ഡേവിഡ് ബൈക്കിൽ കുതിക്കുന്നതിൻ്റെയും ബൈക്കിൽ ചാരി നിൽക്കുന്നതിൻ്റെയും ഒക്കെ ചിത്രങ്ങൾ വലുതായി ചുമരിൽ പതിപ്പിച്ചിരിക്കുന്നു. അന്നത്തെ അന്താളിപ്പിൽ മനസ്സിൽ കൃത്യമായി പതിയാതെ പോയ മുഖം ആ സെക്കൻഡിൽ എൻ്റെ ഉള്ളിൽ തെളിഞ്ഞു. ബൈക്കുമായി ചീറിപ്പാഞ്ഞു വരുന്ന ഡേവിഡിൻ്റെ മുഖം ഞാൻ തിരിച്ചറിഞ്ഞു. ഒന്നുകൂടി എനിക്ക് ബോധ്യമായി, ദൈവമാണ് എന്നെ ഈ വീട്ടിലേക്ക് എത്തിച്ചത്. അല്ലെങ്കിൽ എന്തിന് ബോധം നഷ്ടപ്പെടുവോളം ഞാൻ കുടിക്കണം? എന്തിന് ഡേവിഡ് തന്നെ സ്വന്തം വീട്ടിലേക്ക് എന്നെ കൊണ്ടുപോകണം? ദൈവനിശ്ചയമുണ്ടതിൽ.
1: മകളുടെ മരണത്തിന് കാരണമായവൻ മുന്നിലെത്തിയിട്ടും പിന്നെയും ഏറെ കഴിഞ്ഞാണ് ധനപതി തന്റെ കൃത്യം നിർവഹിച്ചത്, അല്ലേ?
2: അവിടെയാണ് ധനപതി എന്ന നമ്പർ 1 റെക്കോർഡിസ്റ്റിന്റെ ബുദ്ധിയെ നമ്മൾ അഭിനന്ദിച്ചു പോകുന്നത്. ധനപതിക്ക് വാക്കുകൾ വേണമായിരുന്നു.
1: വാക്കുകളോ? What do you mean?
2: അതെ, യാത്രാമൊഴി എന്ന പേരിൽ ലോകം കേട്ട ഡേവിഡിന്റെ അവസാനത്തെ റെക്കോർഡിലെ വാക്കുകൾ പക്ഷേ ധനപതി പെറുക്കിയെടുത്തവയായിരുന്നുവല്ലോ, അല്ലേ ധനപതി?
0: ചിദംബരം, നിങ്ങൾ മനസ്സിലാക്കിയത് ശരിയാണ്. ഡേവിഡ് റെക്കോർഡ് ചെയ്ത 100 കണക്കിന് പോഡ്കാസ്റ്റുകളിൽ നിന്ന് യാത്രാമൊഴിക്ക് ആവശ്യമുള്ള ഓരോ വാക്കും ഞാൻ പെറുക്കിയെടുത്ത് ഒരു പുതിയ ഓഡിയോ ഫയൽ ഉണ്ടാക്കുകയായിരുന്നു. ജീവിതത്തിൻ്റെ നിരർത്ഥകതയെപ്പറ്റി ഡേവിഡ് തന്നെ പറയുന്ന രീതിയിൽ ഒരു മൊഴിക്കത്ത് ഞാൻ റെഡിയാക്കിയെടുത്തു. പക്ഷേ പിന്നെയും ഞാൻ മടിച്ചു നിന്നു.
1: വീണ്ടും ഒരു December 18 മകളുടെ പിറന്നാൾ തീയതിക്ക് വേണ്ടി നിങ്ങൾ കാത്തു നിൽക്കുകയായിരുന്നു, അല്ലേ മിസ്റ്റർ ധനപതി?
0: അതായിരുന്നില്ല കാരണം. എത്ര ക്രൂരത കാണിച്ചവനായാലും ഒരു ജീവനെ ഇല്ലാതാക്കാൻ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നില്ല. അവസരങ്ങളുണ്ടായിട്ടും ഞാൻ ഒഴിവാക്കുകയായിരുന്നു. അതുമല്ല, ഡേവിഡ് അതിനകം ഒരു പെൺകുട്ടിയെ പ്രേമിച്ച് അവളോടൊപ്പം ഒരു ജീവിതം ആരംഭിച്ചിരുന്നു.
2: ചിത്ര, അതല്ലേ ആ പെൺകുട്ടി?
0: അങ്ങനെ എന്തോ ആയിരുന്നു എന്ന് തോന്നുന്നു പേര്. ഞങ്ങൾക്ക് ഡേവിഡ് ദുഃഖമാണ് സമ്മാനിച്ചതെങ്കിലും ആ പെൺകുട്ടിയെ കരയിക്കണ്ട എന്ന് ഓർത്തു. നഷ്ടപ്പെടുന്നതിൻ്റെ വേദന എനിക്കറിയാമായിരുന്നല്ലോ. അങ്ങനെ മാസങ്ങളോളം ഡേവിഡിന് വേണ്ടി തയ്യാറാക്കിയ യാത്രാമൊഴി എൻ്റെ കൺസോളിലെ സെർവറിൽ ഒരു ഫയൽ മാത്രമായി ഉറങ്ങിക്കിടന്നു.
1: പിന്നെ എപ്പോഴാണ് നിങ്ങൾ തീരുമാനം മാറ്റിയത്?
0: ഞങ്ങളുടെ ഇളവേണിയുടെ ജീവൻ എടുത്തത് ഒരുപക്ഷെ ബോധപൂർവമായിരിക്കില്ലല്ലോ എന്നും ഞാൻ ചിന്തിച്ചിരുന്നു. അപകടം ആസൂത്രിതമല്ലല്ലോ. പക്ഷേ
2: എന്തുപറ്റി?
0: ഇളവേണിക്ക് അപകടം പറ്റിയ അതേ ദിവസം തന്നെ ഡേവിഡ് ബോധപൂർവം ഒരു കൊലപാതകം നടത്തിയിരുന്നു.
1: ഡേവിഡ് കൊന്നോ? ആരെ?
2: ഇത് പുതിയ അറിവാണല്ലോ. ധനപതി പറയൂ, അതാരായിരുന്നു?

0: ചിത്രമോളെ, നീയോ? എന്താ ഒന്ന് വിളിക്കുക പോലും ചെയ്യാതെ? ഇതാരാ, കൂടെ വേറെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ.
1: ആരാ വന്നത് കമലെ? നീ ആരോടാ സംസാരിക്കുന്നത്?
2: അച്ഛാ, ഞാനാണ്.

0: പക്ഷെ ഞാൻ തനിച്ചല്ലാട്ടോ, എന്റെ ഒപ്പം ചില അതിഥികളൂടിയുണ്ട്.
1: ഞാൻ തന്നെ പരിചയപ്പെടുത്താം. കമലാൻ്റി, ഗോവിന്ദൻ സർ. എൻ്റെ പേര് ചിദംബരം. ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യുന്നു. ഇത് എൻ്റെ സുഹൃത്ത് മഞ്ജുനാഥ ഷെട്ടി. കർണാടക ക്രൈംബ്രാഞ്ചിലാണ്.
2: ക്രൈംബ്രാഞ്ചൊക്കെ ആയിട്ട് എന്താ മോളെ, വല്ല കുഴപ്പവും?
1: ഇല്ല ഗോവിന്ദൻ സർ, യഥാർത്ഥത്തിൽ കുഴപ്പങ്ങൾ അവസാനിച്ചതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും കൂടെ ചിത്രയുടെ വീട്ടിലേക്ക് വരാമെന്ന് കരുതിയത്. ഇത് ചിത്രയുടെ ഫ്രണ്ട് അന്ന. അന്നയെ
3: അറിയാം, ഫോണിലൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ചിത്രയുടെ കൂടെ താമസിക്കുന്ന കുട്ടിയല്ലേ?
0: അതെ അമ്മേ, സെയിം അന്ന തന്നെ.
1: ഇത് കൃഷ്ണകുമാർ സർ, നേരത്തെ അറിയാമായിരിക്കുമല്ലോ.
2: ഓ, കൃഷ്ണകുമാർ സാറിനെ അറിയാം.
3: എല്ലാരും അകത്തോട്ടിരുന്നാട്ടെ, വന്ന കാലത്ത് തന്നെ നിക്കാതെ.
2: അതെ അതെ, വരൂ വരൂ. നീ എല്ലാവർക്കും ചായ എടുക്ക കമലേ.
0: അന്ന നീഞ്ഞു വാ, നമുക്ക് എന്റെ മുറിയിലേക്ക് പോവാം.
1: ഗോവിന്ദൻ സർ, കുറച്ച് കാര്യങ്ങൾ വെളിപ്പെടുത്തുക എന്ന ഉദ്ദേശത്തിലാണ് ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് ഇവിടേക്ക് വന്നത്. അതുകൊണ്ട് മുഖവുര ഇല്ലാതെ തന്നെ.
2: ചിദംബരം, ചിത്ര വല്ല കുഴപ്പങ്ങളും ഉണ്ടാക്കിയോ? അവൾ എന്തോ അന്വേഷണത്തിലാണെന്നാണ് കൃഷ്ണകുമാർ സാർ എന്നോട് പറഞ്ഞത്.
4: ചെറിയ അന്വേഷണങ്ങളൊക്കെ ചിത്ര തുടങ്ങി വെച്ചു എന്നുള്ളത് ശരിയാ.
5: യഥാർത്ഥത്തിൽ ദുരൂഹമായ ചിലതും ഉത്തരമില്ലാത്ത പലതും വെളിയിൽ കൊണ്ടുവരാൻ ഞങ്ങളെ സഹായിച്ചത് ചിത്രയുടെ അന്വേഷണമാണെന്ന് പറയാം.
2: എനിക്കങ്ങ് കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ല.
1: പറയാം, എല്ലാം വിശദമായി തന്നെ ഞങ്ങൾ പറയാം. അന്ന് പെണ്ണ് കാണാൻ വന്ന ചന്ദ്രുവിന്റെ ആദ്യ ഭാര്യയെ തേടിയായിരുന്നുവല്ലോ യഥാർത്ഥത്തിൽ ചിത്ര അന്വേഷണം തുടങ്ങിയത്.
2: അതെ,
1: ചന്ദ്രുവിന്റെ ഭൂതകാലത്തെ പറ്റി അറിയാൻ ചിത്ര കൂട്ടുകാരി അന്നയെ ചന്ദ്രുവിന്റെ ഓഫീസിൽ ഇന്റേണായി കയറ്റിവിടുകയാണ് ചെയ്തത്.
2: ഓരോരോ സാഹസങ്ങള്.
1: അതെ അതെ, പക്ഷേ അന്നയുടെ വരവിന്റെ ഉദ്ദേശം മനസ്സിലാക്കിയ ചന്ദ്രുവും ചന്ദ്രുവിന്റെ സഹപ്രവർത്തക ലേഖയും കൂടി ഈ അന്വേഷണം എന്നെ ഏൽപ്പിച്ചു.
2: അപ്പോൾ ചിദംബരത്തിന്റെ ജോലി?
1: ഞാനൊരു ഐ ടി ഫേമിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ സുഹൃത്തുക്കൾ ആവശ്യപ്പെടുമ്പോൾ ഞാൻ ചില ഡിറ്റക്റ്റീവ് വർക്കുകളും ഏറ്റെടുക്കാറുണ്ട്. എനിക്ക് വേണ്ട സഹായങ്ങൾ ദ ക്രൈംബ്രാഞ്ചിലെ മഞ്ജുനാഥ ഷെട്ടിയും ചെയ്തു തന്നു.
2: ഓക്കെ, പക്ഷേ അന്വേഷണത്തിലൂടെ നിങ്ങൾ കണ്ടെത്തിയത്?
1: അതിലേക്കാണ് വരുന്നത്. മേഘ, അതായിരുന്നു ചന്ദ്രുവിന്റെ കാണാതായ ആദ്യ ഭാര്യയുടെ പേര്. മേഘയുടെ തിരോധാനത്തിന്റെ വഴിയെ ചെന്നപ്പോഴാണ് ആത്മഹത്യയെന്ന് കരുതിയ ഒരു മരണം കൊലപാതകമാണെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞത്.
2: കൊലപാതകമോ? ദൈവമേ, ആരാ കൊല്ലപ്പെട്ടത്?
5: കൊല്ലപ്പെട്ടത് ബാംഗ്ലൂരിലെ ഒരു പ്രശസ്തനായ റേഡിയോ ജോക്കിയായിരുന്നു, വൺ മിസ്റ്റർ ഡേവിഡ് ആരോഗ്യസ്വാമി. ചിത്രയുടെ സുഹൃത്ത് കൂടിയാണ് അയാൾ.
2: ചിത്രയുടെ സുഹൃത്തെന്ന് പറയുമ്പോൾ?
1: പെട്ടെന്ന് തന്നെ അസ്തമിച്ചു പോയ ആ സൗഹൃദത്തെപ്പറ്റി വിശദമായി തന്നെ ചിത്ര നിങ്ങളോട് പറയും. ഇപ്പോഴല്ല, പിന്നീടൊരവസരത്തിൽ.
3: ഗോവിന്ദേട്ടാ, ചിത്ര ഡേവിഡിനെ പറ്റി എന്നോട് പറഞ്ഞിട്ടുണ്ട്.
1: കമലാൻ്റി ഇവിടെ ഉണ്ടായിരുന്നോ?
3: ഓ, പക്ഷേ ഈ അടുത്താണ് അവൾ എന്നോടെല്ലാം തുറന്നു പറഞ്ഞത്.
2: ഓഹോ, അമ്മയും മോളും കൂടി ഇനി എന്തൊക്കെ ഒളിച്ചും മറച്ചും വെച്ചിട്ടുണ്ട്?
3: സമയം പോലെ അച്ഛനെ അറിയിക്കൂ എന്ന് അവൾ എന്നോട് ഫോൺ ചെയ്ത് പറയുകയായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്.
1: ഡേവിഡിന്റെ മരണത്തെപ്പറ്റി ഞങ്ങൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കവേയായിരിക്കണം.
5: ആത്മഹത്യ എന്ന് കരുതിയ ഡേവിഡിന്റെ മരണം കൊലപാതകമാണെന്ന് ഞങ്ങൾ കണ്ടെത്തിയത് പക്ഷേ വേറൊരു സത്യത്തിലേക്കാണ് വാതിൽ തുറന്നു തന്നത്.

മേഘയുടെ തിരോധാനം ഒരു അന്വേഷണം തുടർ നാടകം പതിനെട്ടാം ഭാഗം സമാപിക്കുന്നു. രചന അനിൽ തമ്പാൻ. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ: ചിത്ര ദേവിപ്രിയ വി, അന്ന ഇന്ദു വി എസ്, കമല ലൈസ അഗസ്റ്റിൻ, ഗോവിന്ദൻ രഘു ചന്ദ്രിക, ചിദംബരം ജിജിൻ അതിയന്നൂർ, ഇൻസ്പെക്ടർ കൃഷ്ണകുമാർ ബിൻസിലാൽ ചിതറ, മഞ്ജുനാഥ് ഷെട്ടി എ ജെ സലീം, ധനപതി ജയദേവ് കോട്ടയം, ആർ ജെ ഡേവിഡ് ആരോഗ്യസ്വാമി, അനീഷ് നായർ. സംവിധാന സഹായം വി എൻ ദീപ, ബിജു കല്ലുവാതിക്കൽ, എൻ സുനിത. ഈ തുടർ നാടകത്തിന്റെ 19-ാം ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്.

അഴിമതിയും കാലതാമസവും ഒഴിവാക്കി നികുതി പണം ശരിയായ രീതിയിൽ വിനിയോഗിക്കുന്നുവെന്ന് പ്രഗതി ഉറപ്പാക്കുന്നു. സുതാര്യമായ ഭരണം നമ്മുടെ അവകാശമാണ്.

ചമ്പക്കുളം തച്ചൻ എന്ന ചിത്രത്തിനു വേണ്ടി ബിച്ചു തിരുമല എഴുതിയ ഗാനം രവീന്ദ്രൻ ഈണം നൽകി യേശുദാസും ലതികയും പാടിയത്.

ഒ എൻ വി കുറിപ്പിന്റെ വരികൾക്ക് ഔസേപ്പച്ചൻ ഈണം നൽകി. പുറപ്പാട് എന്ന ചിത്രത്തിനുവേണ്ടി ചിത്രപാടിയ ഗാനമാണ് കേട്ടത്. അടുത്ത ഗാനം കളിപ്പാട്ടം എന്ന ചിത്രത്തിൽ യേശുദാസും ചിത്രയും പാടിയത്. ഗാനരചന കോന്നിയൂർ ഭാസ്, സംഗീതം രവീന്ദ്രൻ.

യേശുദാസും പി സുശീലയും ചിത്രയും പാടിയ ഗാനം ചിത്രം എന്റെ സൂര്യപുത്രിക്ക്. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം ഇളയരാജ.

0: പാവനം തീരും തായ്മനം.
1: സുജാതയും നിഷാദും ബോയ്ഫ്രണ്ട് എന്ന ചിത്രത്തിനു വേണ്ടി പാടിയ ഗാനം കേൾക്കാം. രചന ആർ കെ ദാമോദരൻ, സംഗീതം എം ജയചന്ദ്രൻ.

ഗാനോപഹാരത്തിൽ ഒരു ഗാനം കൂടി കേൾക്കാം. സൂര്യഗായത്രി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയത്. വരികൾ എഴുതിയത് ONV കുറുപ്പ്, ഈണം നൽകിയത് രവീന്ദ്രൻ.

പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂലൈ 24 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂലൈ 24 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത് ജൂലൈ 26 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും മൻ കി ബാത്.

0: ആകാശവാണി. തർക്ക പരിഹാരത്തിന് മീഡിയേഷന്റെ അഥവാ മധ്യസ്ഥതയുടെ പ്രസക്തി. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഡ്വക്കേറ്റ് വി ഭുവനേന്ദ്രൻ നായർ മറുപടി നൽകിയ ഹലോ ആകാശവാണി ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനത്തിന്റെ ആദ്യ ഭാഗം ഇപ്പോൾ കേൾക്കാം. അതിഥിയോട് സംസാരിച്ചത് ജി സന്തോഷ് കുമാർ.
1: എല്ലാ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം മീഡിയേഷനെ കുറിച്ചാണ്. തർക്ക പരിഹാരത്തിന് മധ്യസ്ഥതയുടെ പ്രസക്തി എന്നുള്ളതാണ്. ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് അഭിഭാഷകനും നിയമ അധ്യാപകനും അതുപോലെ തിരുവനന്തപുരത്തെ സീനിയർ മീഡിയേറ്ററുമായിട്ടുള്ള അഡ്വക്കേറ്റ് വി ഭുവനേന്ദ്രൻ നായരാണ്. അദ്ദേഹത്തെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം ഇത് മീഡിയേഷൻ എന്നുള്ളത് മധ്യസ്ഥത അതായത് ആസ് എ കോൺസെപ്റ്റ് വളരെ കാലം തന്നെ നമ്മുടെ സൊസൈറ്റിയിൽ നിലനിൽക്കുന്ന ഒരു സംഗതിയാണ് മധ്യസ്ഥത എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ അതിനൊരു ഒരു സ്ഥിര ഒരു സംവിധാനം ഒരു നിയമ ചട്ടക്കൂടിനകത്ത് ഇങ്ങനെ നമ്മുടെ കേസുകളുടെ എണ്ണം ക്രമാതീതമായി നമ്മുടെ കോടതികൾ കുമിഞ്ഞുകൂടുന്ന ഒരു അവസ്ഥ വന്നപ്പോൾ നമ്മുടെ ഉന്നത നീതിന്യായ കോടതി തന്നെയാണ് സുപ്രീം കോടതി തന്നെയാണ് ഇങ്ങനെ ഒരു സംവിധാനത്തിന് വളരെ പ്രസക്തി ഉണ്ടെന്നും അതിനു വേണ്ടിയിട്ടുള്ള നിയമ നടപടികളൊക്കെ ആരംഭിച്ചതും. അപ്പോൾ ഇതേക്കുറിച്ചിട്ട് എന്താണ് ഈ മീഡിയേഷൻ അല്ലെങ്കിൽ ഈ ഓൾട്ടർനേറ്റീവ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ എന്നുള്ള ഒരു അതിൻ്റെ ഒരു ഭാഗമാണല്ലോ മീഡിയേഷൻ എന്നുള്ളത്. അപ്പോൾ അതൊക്കെ എന്താണ്, ഇങ്ങനെ ഒരു സംവിധാനത്തിൻ്റെ പ്രസക്തി, അതിൻ്റെ ഒരു പ്രാധാന്യം, അതിൻ്റെ ഒരു ചട്ടക്കൂട് എന്താണ്, അതേക്കുറിച്ചൊക്കെ ഒന്ന് വിശദീകരിക്കാം.
2: അതെ, അങ്ങ് പറഞ്ഞതുപോലെ മീഡിയേഷൻ നമുക്ക് മധ്യസ്ഥ നമ്മുടെ ഭാരതത്തിന് പുതിയതൊന്നുമല്ല. പണ്ട് കാലങ്ങളിൽ കക്ഷികൾ തമ്മിലുള്ള അല്ലെങ്കിൽ വ്യക്തികൾ തമ്മിലുള്ള തർക്കങ്ങൾ പഞ്ചായത്ത് ലെവലിലും ഗ്രാമീണ ലെവലിലും അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ വില്ലേജ് ലെവലിലും ഒക്കെ മുതിർന്നവരും അല്ലെങ്കിൽ വില്ലേജ് പഞ്ചായത്തിലെ പഞ്ചായത്ത് മെമ്പേഴ്സ് അല്ലെങ്കിൽ പ്രസിഡന്റ് അല്ലെങ്കിൽ ആ പഞ്ചായത്ത് പറഞ്ഞാൽ അവർ വിളിച്ചുകൂട്ടി
1: സർപഞ്ചിന്റെ
2: അവർ സംസാരിച്ചു. പക്ഷെ അവിടെയൊക്കെ വരുന്നത് സർപഞ്ച് എന്ന് പറയുന്ന ആള് ഇവരുടെ മുകളിൽ ഒരു കൺട്രോളോ അല്ലെങ്കിൽ ഇവരുടെ മുകളിൽ ഒരു
1: ആജ്ഞാശക്തിയുള്ളതാണ്.
2: അപ്പൊ വ്യക്തികൾക്ക് ചിലപ്പോൾ ചില കാര്യങ്ങൾ അനുസരിക്കേണ്ടിയൊക്കെ വരും. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും തർക്കങ്ങൾ ആ രീതിയിലൊക്കെ പരിഹരിച്ചു. നമുക്ക് പുതിയതല്ല, പണ്ട് കാലത്തെ തർക്കങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ടിരുന്നു ഈ മധ്യസ്ഥതയിലൂടെ. പിന്നെ

0: കാലം മാറി നമുക്ക് ഈ ട്രെയിൻഡ് ആയിട്ടുള്ള കോർട്ട് സിസ്റ്റം വന്നു, ട്രെയിൻഡ് ജുഡീഷ്യൽ ഓഫീസേഴ്സ് വന്നു. ബ്രിട്ടീഷേഴ്സിൻ്റെ കാലത്ത് കോടതികൾ വന്നു, തർക്കങ്ങൾ കോടതികളിൽ കൊടുത്തിട്ട് ഒരു ന്യൂട്രലായിട്ടുള്ള ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ജഡ്ജ് കാര്യങ്ങൾ തീരുമാനിച്ചു തുടങ്ങി. പക്ഷെ അപ്പോൾ വന്നപ്പോൾ ഈ കക്ഷികൾ തമ്മിലുള്ള തർക്കത്തിൽ ഒരു തീരുമാനം എടുക്കുമ്പോൾ എപ്പോഴും ഒരാൾക്ക് ഫേവറായിട്ടേ വരാവുള്ളൂ, മറ്റൊരാൾക്ക് എപ്പോഴും നീതി കിട്ടിയെന്ന് തോന്നാറില്ല.
1: എല്ലായ്പ്പോഴും നീതിയുടെ ഭാഗമായിരിക്കണം ജയിക്കുന്നതെന്നൊന്നും ഉറപ്പ് പറയാൻ പറ്റാത്ത ഒരവസ്ഥ.
0: അല്ല, അവിടെ ഈ പറഞ്ഞ തെളിവുകളുടെ തെളിവ് കൂടുതലുണ്ടാകും, ചിലപ്പോൾ അപകടത്തിൽ നമ്മൾ കേസ് പോകാം, അങ്ങനെയൊക്കെ സംഭവിക്കും. അപ്പോൾ പലപ്പോഴും സംതൃപ്തരല്ല നീതി,
1: അത് രണ്ട് കൂട്ടരും സംതൃപ്തരല്ല.
0: അല്ല സംതൃപ്തി, അപ്പം നമുക്ക് പിന്നീട് വന്ന ഇത് വന്നപ്പോൾ നമുക്ക് എങ്ങനെ നീതി സംതൃപ്തിയോടെ കൊടുക്കാം? നീതി എന്താ നീതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കിട്ടേണ്ടത് എനിക്ക് എൻ്റെ പൂർണ്ണ സംതൃപ്തിയോടെ കിട്ടണം. ആ സംതൃപ്തി ഒക്കെ എനിക്ക് നീതി,
1: ഒരുപക്ഷെ നീതി കിട്ടുന്ന ആൾക്ക് പോലും ഒരുപക്ഷെ അദ്ദേഹത്തിന് കണ്ടമാനം പൈസ ചെലവായിട്ട് സമയം കഴിഞ്ഞിട്ടും ഒക്കെ ആയിരിക്കും ആ നീതി കിട്ടുന്നത്. അപ്പോൾ അദ്ദേഹം പോലും സംതൃപ്തനാവണമെന്നില്ല.
0: പ്രത്യേകിച്ച് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 പറയുന്നുണ്ട്, റൈറ്റ് ടു ജസ്റ്റിസ്, നീതിക്കുള്ള അവകാശം ജീവിക്കാനുള്ള അവകാശമാണ്. അപ്പൊ എനിക്ക് അന്തസ്സോടുകൂടി ജീവിക്കണമെങ്കിൽ നീതിപൂർണമായ ഒരവസ്ഥ, അല്ലെങ്കിൽ എനിക്ക് സംതൃപ്തി കിട്ടണമെങ്കിൽ എന്റെ കാര്യങ്ങൾ എനിക്ക് നീതിപൂർവ്വം നടക്കുന്നുവെന്ന് എനിക്ക് ഉറപ്പാക്കി, അതെന്റെ സംതൃപ്തിയാണ്. അപ്പൊ നീതി എന്ന് പറയുന്നത് എനിക്ക് ജീവിക്കാനുള്ള അന്തസ്സോടുകൂടി ജീവിക്കാനുള്ള അവകാശത്തിന്റെ ഭാഗമാണെന്ന് കോടതി, ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പല കേസുകളിലും ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് വൈകി കിട്ടുന്ന നീതി, എനിക്ക് സംതൃപ്തി നൽകുന്നില്ല, സമയത്ത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത് യൂസ് ഇല്ല. അപ്പൊ സമയബന്ധിതമായി നീതി കിട്ടുന്ന വ്യവസ്ഥ, പക്ഷെ നമുക്കത് നടപ്പാക്കാൻ പറ്റുന്നില്ല. നമ്പർ ഓഫ് കേസസ് ഒരുപാട്, ഇപ്പൊ തന്നെ അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ 5.25 കോടിയിലധികം കേസുകൾ ഇന്ന് ഭാരതത്തിൽ പെൻഡിംഗ് ആണ്,
1: പല കോടതികളിലും,
0: താഴത്തെ കോടതി ഡിസ്ട്രിക്ട് കോടതികളും ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും കൂടെ ചേർത്ത്. നമുക്ക് ഏകദേശം 65 ലക്ഷത്തോളം കേസ് ഹൈക്കോടതി കിടപ്പുണ്ട്, 90,000-ത്തിനധികം കേസ് സുപ്രീം കോടതി കിടപ്പുണ്ട്, 4,90,000,000 കൂടുതൽ കേസുകൾ താഴത്തെ ഡിസ്ട്രിക്ട് കോടതി സംബന്ധിച്ച് കീഴ്ക്കോടതികളിൽ ഇന്ത്യ മുഴുവൻ കിടക്കുകയാണ്. ഇത് തീർപ്പാക്കണമെങ്കിൽ ഏകദേശം 325 വർഷം വേണമെന്ന നീതി ആയോഗിന്റെ ഒരു റിപ്പോർട്ട്, സ്ട്രാറ്റജി പേപ്പർ 2019-20 അവതരിപ്പിച്ചത്. 325 വർഷം എന്ന് പറയുമ്പോൾ ആലോചിച്ചുകൊണ്ട് ആ അത്രയും കാലത്തേക്ക് വരുന്ന കേസുകളെണ്ണം എത്ര ഇരട്ടിയാവാം? അപ്പൊ ഇതിനെന്താണ് ഒരു പരിഹാരം? അപ്പൊ അങ്ങനെ ആലോചിച്ചതിന്റെ കൂട്ടത്തിലാണ് നമുക്ക് പലയിടത്തും ബദൽ തർക്ക പരിഹാര ഭാരങ്ങൾ, അത് കോടതിക്ക് പുറത്ത് എന്തുകൊണ്ട് പല കാര്യങ്ങളും തമ്മിൽ സംസാരിച്ച് തീർക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്, മനസ്സ് തുറന്ന് സംസാരിക്കാനുള്ള അവസരം കിട്ടാത്തതുകൊണ്ടാണ്. ആ അവസരം എങ്ങനെ നമുക്ക് കൊടുക്കാമെന്നതിനെ പറ്റി ആലോചിച്ചതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ആൾട്ടർനേറ്റീവ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് തന്നെ വന്നത്. എല്ലാത്തിനും കോടതിയിൽ ഇടപെടൽ ആവശ്യമില്ല, കക്ഷികൾ തമ്മിൽ പരസ്പരം പറഞ്ഞു തീർക്കാവുന്ന ഒരു അവസ്ഥയിലേക്ക് അവരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പരസ്പരം
1: സാഹചര്യം
0: ഉണ്ടായി കൊടുക്കുക, അതില്ലായിരുന്നു. ഇത് കോടതിയിൽ ഒരു കേസ് വരുന്നു, വാദിയും പ്രതിയും കോടതിയിൽ ഹാജരാകുന്നു, തെളിവുകൾ നിരത്തും, തെളിവിന്റെ അടിസ്ഥാനത്തിൽ കേസ് വാദിക്കുന്ന ഒരു വിധി ഉണ്ടാവുന്നു, ആ വിധി സാറ്റിസ്ഫൈഡ് അല്ലാത്ത ആൾ അതിന്റെ മുകളിൽ അപ്പീൽ പോകുന്നു, അവിടെയും വിധി വരുന്നു, അതിന്റെ മുകളിൽ അപ്പീൽ. അപ്പൊ താഴെ മുനിസിപ്പൽ കോടതിയിൽ തുടങ്ങുന്ന ഒരു കേസ് സുപ്രീം കോടതി വരെ അപ്പീലിലെത്തുകയാണ്. അപ്പോൾ എത്രമാത്രം സമയമെടുക്കുന്നു, എത്രമാത്രം കോടതിയുടെയും മറ്റും ചെലവ്, ഈ പറഞ്ഞ ചെലവ് എത്രയാ വരുന്നു, ഈ പറഞ്ഞ പോലെ ആൾക്കാർ താഴത്തെ കൊടുത്തിട്ട് മോള് വരെ ഓടേണ്ടി വരുന്നു. അപ്പോൾ സമയത്ത് നീതി കിട്ടുന്നില്ല. അപ്പോൾ ശരിക്കും ഈസി ജസ്റ്റിസ്, ഇൻഎക്സ്പെൻസീവ് ജസ്റ്റിസ് നമുക്ക് അത് വളരെ അത്യാവശ്യമാണ്. ടൈമിലി സ്പീഡി ജസ്റ്റിസ്, അതായത് ഈസി സ്പീഡി ടൈം, ഇൻഎക്സ്പെൻസീവ് ആയിരിക്കണം, ഈസി ആയിരിക്കണം. കോംപ്ലക്സ് നേച്ചറിലാണ് വളരെ ബുദ്ധിമുട്ട്, നമുക്ക് ഒരുപാട് ഈ പറഞ്ഞ പോലെ പ്രൊസീജിയർ കൂടെ കടന്നു പോകാൻ എല്ലാവർക്കും എളുപ്പമല്ല. അപ്പം കാര്യങ്ങൾ സംസാരിച്ച് തീർപ്പാക്കാൻ പറ്റുന്ന അവസ്ഥ എങ്ങനെ സംജാതമാക്കാം എന്നുള്ള ചിന്തയിലൂടെയാണ് 2002 ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സിവിൽ പ്രൊസീജിയർ കോഡിലൊരു അമെൻമെന്റ് കൊണ്ടുവന്നു, സെക്ഷൻ 89 പറഞ്ഞ്. അതിലൂടെ ഇതര തർക്ക പരിഹാര പാഠങ്ങൾ ആഡ് ചെയ്യപ്പെട്ടു. കോടതികളിലൂടെ നമുക്ക് തർക്കം കെട്ടിക്കിടക്കുന്ന കേസുകൾ, ഇത് കേസിന്റെ എണ്ണം കുറയ്ക്കുക മാത്രമല്ല ഉദ്ദേശം, ഈ കക്ഷികൾ തമ്മിലുള്ള അല്ലെങ്കിൽ പാർട്ടികൾ തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്താം. ഇങ്ങനെ രണ്ടുപേരും സംസാരിച്ച് കാര്യങ്ങൾ രണ്ടുപേരെയും കൂടെ സമ്മതത്തോടുകൂടി തീർപ്പാക്കുമ്പോൾ ആ ശത്രുത കുറയുന്നു, നല്ല സാമൂഹ്യ അന്തരീക്ഷം സൃഷ്ടിക്കാൻ സാധിക്കുന്നു, അവർ രണ്ടുപേരും വിജയിച്ചതായി കാണുന്നു, രണ്ടുപേർക്കും സംതൃപ്തി കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നു, അവരുടെ പ്രശ്നം പരിഹരിക്കാനും സാധിക്കുന്നു. അപ്പോൾ നല്ല സാമൂഹ്യാവസ്ഥ സൃഷ്ടിക്കാൻ നമുക്ക് ഇതിലൂടെ സാധിക്കും. അപ്പോൾ എണ്ണം കുറയ്ക്കുന്നതിനെക്കാട്ടിലും നല്ല ബന്ധങ്ങൾ ദൃഢപ്പെടുത്തുക, നല്ല സമൂഹത്തിന് സൃഷ്ടിക്കുക എന്നുള്ളത് വലിയൊരു
1: ലക്ഷ്യമാണ്. നമ്മുടെ ശ്രോതാവ് ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം സാർ, ഞാൻ ആനേറ തിരുവനന്തപുരം കടകംപള്ളി ആനേറ എന്ന സുരേഷാണ്.
1: സുരേഷ് ജി, ചോദിച്ചോളൂ, എന്താണ് അറിയേണ്ടത്?
2: സാർ, ഞങ്ങളെ കഴിഞ്ഞ 11-13 വർഷക്കാലമായിട്ട് ഒരു 5 സെന്റ് കര അടച്ചു തരാൻ വേണ്ടിട്ട് കളക്ടറേറ്റിലും തഹസിൽദാരടുത്തും വില്ലേജ് ഓഫീസുമായിട്ട് കയറി ഇറങ്ങി നടക്കുന്നു. അവരാവശ്യപ്പെട്ട എല്ലാ റെക്കാർഡുകളും കൊണ്ട് കൊടുത്തു. എല്ലാ റെക്കാർഡില്ലാത്ത വലയാശിക്ക് 5 സെന്റ് ഉണ്ട്. എന്റെ അമ്മ വിദ്യാഭ്യാസം ഇല്ലാത്തവരായിരുന്നു, 98 വരെ സഹോദരനാണ് കര അടച്ചിരുന്നത്. 2012 സഹോദരൻ മരണപ്പെട്ടു, അവരുടെ ഭാര്യ എല്ലാരും കൂടെ 22 സെന്റിൽ 15

0: സെന്റ് വിറ്റ് ഇറക്കി പോയി. ഇപ്പൊ വനരാശി 98 വരെ കര അടച്ചിട്ടുള്ള റെക്കോർഡ് നമ്മളതിലുണ്ട്. ഇപ്പൊ ഞങ്ങൾ അവരാവശ്യപ്പെട്ട ബാധ്യത സർട്ടിഫിക്കറ്റ്, അവകാശ സർട്ടിഫിക്കറ്റ് ഇതെല്ലാം ഹാജരാക്കി കൊടുത്തിട്ട് ഞങ്ങളൊരു അപേക്ഷ കൊടുത്തിട്ട് 110 വർഷത്തിന് മുമ്പോട്ട് പഴക്കമുള്ള ഒരു വൻകെട്ട വീടാണ് ഇടിഞ്ഞു വീടിന് ചാവാറായെന്ന് പറഞ്ഞിട്ട് പോലും ഞങ്ങൾക്ക് വന്ന് സ്ഥലം നോക്കി കര അടച്ചു തരത്തില്ല. അതിന് എന്ത് ഫോൺ വഴിയാണെന്ന് അവർ നിവർത്തിയില്ല സാർ. കളക്ടർക്ക് കൊടുത്തിട്ടുണ്ട്, തഹസീൽദാർക്ക് കൊടുത്തിട്ടുണ്ട്. 13 കൊല്ലം കൊണ്ട് ഇതിന്റെ വടക്കേ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അവര് കര അടച്ച് തരുന്നില്ല.
1: ഇനിയിപ്പോ നമുക്ക് ചെയ്യാന്നുള്ളത്, താങ്കൾക്ക് നമുക്ക് തിരുവനന്തപുരത്തല്ലേ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി ഉണ്ട്, ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റി എന്ന് പറഞ്ഞ് വഞ്ചൂര് കോർട്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റിയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിയമസഹായം, നിങ്ങൾക്ക് വേണ്ട നിയമ ഉപദേശം ഇത് തരാൻ ആവശ്യമായ വ്യവസ്ഥയൊക്കെ ഇപ്പം നമുക്ക് പ്രസന്റ്ലി ഉണ്ട്. അതനുസരിച്ച് ഇനി അവിടെ ഒരു കേസ് പോലും കൊടുക്കുന്നു. ഇപ്പം പ്രീ ലിറ്റിഗേഷൻ എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. ആ പ്രീ ലിറ്റിഗേഷൻ പറയുമ്പോൾ പരാതി
0: സാർ അവിടെ കഴിഞ്ഞ 10 മാസങ്ങളായിട്ട് ഞാൻ റിപ്പോർട്ട് കൊടുത്തിട്ട് അവര് ഇപ്പൊ ശരിയാവും പിന്നെ ശരിയാവും എന്ന് പറയുന്നതാണ്. വിളിച്ച സമയം വരെ എന്റെ കയ്യിൽ ഞാൻ എഴുതി വെച്ചു.
1: കേട്ടോളൂ കേട്ടോളൂ. അപ്പൊ അതില് നമുക്ക് ലോക അദാലത്ത് എന്ന് പറഞ്ഞിട്ട് ലോകദാലത്തുണ്ട്. എല്ലാ ഇതിലും നമുക്ക് ഗവൺമെന്റ് ഇപ്പൊ ഒരുപാട് കേസുകൾ സർക്കാരിന്റെ ഓഫീസുകളിൽ നിന്നൊക്കെ കിട്ടേണ്ടത്, അത് ഗവൺമെന്റിനെതിരെയുള്ള കേസുകളാണ്. 50% കേസുകൾ ഇന്ത്യയിലുള്ളത് പ്രശ്നങ്ങളൊക്കെ. അപ്പൊ ഇത് പരിഹരിക്കാനായിട്ട് തന്നെയാണ് ലോകദാലത്തുകൾ എന്ന് പറഞ്ഞാൽ ജനകീയ കോടതി പോലെ. നമുക്ക് കോടതിയിൽ പോകുന്നതിന് മുമ്പ് തന്നെ ഈ വിഷയം ലീഗൽ സർവീസ് അതോറിറ്റി മുമ്പ് അവതരിപ്പിക്കുകയും അവിടെ രണ്ടു കൂട്ടരെയും വിളിച്ചു വരുത്തി ഈ കാര്യങ്ങൾ സംസാരിച്ച് തീർപ്പാക്കാൻ ആവശ്യമായ സംവിധാനം ഇപ്പൊ നമുക്കുണ്ട്. അപ്പൊ അങ്ങ് അത് ഒന്ന് ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ അതിനാവശ്യമായ അവിടുന്ന് തന്നെ നോട്ടീസ് അയച്ച് നമുക്ക് ലോകതാലത്തിൽ അവരെ വിളിച്ചു വരുത്തി ഈ പറഞ്ഞ ഗവൺമെന്റ് അതോറിറ്റീസിനെ വിളിച്ചു വരുത്തി എന്താണ് പരിഹാരം, എങ്ങനെ ചെയ്യാൻ പറ്റുന്നതിനെ പറ്റി ആലോചിക്കാൻ പറ്റും. ഇപ്പൊ അതാ പ്രീ ലിറ്റിഗേഷൻ എന്ന് പറയുന്നത്, അതായത് കോടതിക്ക് പോകുന്നതിന് മുമ്പ് തന്നെ കക്ഷികളെ വിളിച്ചു വരുത്തുകയും കാര്യങ്ങൾ അതാണ് ലോകദാലത്ത്. അതൊരു തർക്കപരിഹാര ഇതര തർക്കപരിഹാര വാർത്തയിൽ ഉൾപ്പെടുത്തിയതാണ് ലോകദാലത്ത്, ലോകദാലത്ത് എന്ന് പറയും. അപ്പൊ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ താങ്കൾക്ക് അത് ചെയ്യാൻ പറ്റും. അല്ലല്ല, അത് അവിടെ വഞ്ചൂര് കോടതിയിൽ എവിടെ നടത്താം, ഇത് എവിടെ വേണമെങ്കിലും നടത്താം. ഞങ്ങൾ അവിടെ ലീഗൽ സർവീസ് അതോറിറ്റി നടത്തുന്നുണ്ട്, എല്ലാ ആഴ്ചയും ശനിയാഴ്ചകളിലും സെക്കൻഡ് സാറ്റർഡേ ഒക്കെ നടത്തുന്നുണ്ട്. അപ്പൊ അവിടെ അവരെ വിളിച്ചു വരുത്തി കാര്യങ്ങൾ തീർപ്പാക്കും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. താങ്കളുടെ ഒരു കംപ്ലയിന്റ് ചെയ്തിട്ട് മുമ്പോട്ട് പോകാൻ പറ്റും കേട്ടോ.
0: ഓക്കെ,
1: താങ്ക് യു സുരേഷ്ജി, താങ്ക് യു സുരേഷ്ജി.
2: ഓക്കെ, വിളിച്ചത് വളരെ സന്തോഷം. ഇപ്പൊ നമ്മുടെ ഈ മീഡിയേഷൻ്റെ അത് ഏതെങ്കിലും ഒരു തർക്കം ഉള്ള ഒരു ഇത് കോടതിയിൽ എത്തിയതിനു ശേഷമാണ് ഈ മീഡിയേഷനേക്ക് അത് വിടുന്നത്. രീതി എങ്ങനെയാണ്?
1: നമുക്ക് 2002 നമ്മുടെ നിയമം, ഞാൻ പറഞ്ഞു, അമെന്മെന്റ് വരുത്തി, സിവിൽ പ്രൊസീജിയർ കോഡിൽ അമെന്മെന്റ് വരുത്തി, അതിൽ സെക്ഷൻ 89 എന്നൊരു സെക്ഷൻ ചേർത്തു. അതിലാണ് നമുക്ക് ഇതര തർക്ക പരിഹാര ഭാരങ്ങൾ നിയമപരമായി തീർക്കാൻ ആവശ്യമായ വ്യവസ്ഥകൾ ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട്. അത് രണ്ട് കേസ്, സേലം കേസ് 1, 2 പറഞ്ഞ രണ്ട് കേസൊക്കെ വന്ന ശേഷമാണ്, നമുക്ക് ഡീറ്റെയിലോട്ട് പോകുന്നില്ല. ആ കേസുകളൊക്കെ വന്ന ശേഷം സുപ്രീംകോടതി ഡയറക്ഷൻ കൊടുത്ത, ഡയറക്ഷൻ്റെ ഇതിലാണ് നമ്മൾ ഇത് ചെയ്ത് അമെന്മെന്റ് വരുത്തി, പാർലമെന്റ് അമെന്മെന്റ് വരുത്തി സെക്ഷൻ 89 ചേർത്തു. അതിൽ 5 ഇതര തർക്ക പരിഹാര മാർഗങ്ങൾ ചേർത്തു, അതായത് ആർബിട്രേഷൻ, കൺസീലിയേഷൻ, മീഡിയേഷൻ, ലോകദാലത്ത്, പിന്നെ ജുഡീഷ്യൽ സെറ്റിൽമെന്റ്. ഇത് 5 കോടതിക്ക്, കോടതിയുടെ കീഴിലുള്ള കേസുകൾ കോടതിയുടെ ഇന്റർവെൻഷൻ ഇല്ലാതെ കോടതിക്ക് വിളി തീർക്കാൻ പറ്റും. പൂർണ്ണമായ നിയമ സപ്പോർട്ടും ഉണ്ട്. ഫൈനലി ഇതിന്റെ റിസൾട്ട് ഒക്കെ എന്ന് പറഞ്ഞാൽ കോടതിയിലൂടെ നടപ്പാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സെറ്റിൽമെന്റ് ആണ്. അതായത് ആർബിട്രേഷൻ, ആർബിട്രേഷൻ നമുക്ക് 1996 തന്നെ ഇവിടെ നിയമമുണ്ട്, ആർബിട്രേഷൻ കൺസീലേഷൻ ആക്ട്. അപ്പൊ അതനുസരിച്ച് ആർബിട്രേഷൻ ഇതിൽ ചേർത്തു. നേരത്തെ ആക്ട് ഉണ്ടായിരുന്നു, ആ ആക്ട് അനുസരിച്ചാണ് ആർബിട്രേഷന്റെ കാര്യം. അതിൽ തന്നെ കൺസീലിയേഷൻ, ആർബിട്രേഷൻ നമ്മൾ ശരിക്കും മലയാളത്തിൽ നമുക്ക് നിർണയം എന്ന് പറയാം, കൺസീലിയേഷൻ അനുരഞ്ജനം എന്ന് പറയാം. അതുപോലെ ലോകദാലത്ത്, ലോകദാലത്ത് ലീഗൽ സർവീസ് അതോറിറ്റീസ് ആക്ട് 1987 പാസ്സാക്കി. അത് പാസ്സാക്കാനുള്ള കാര്യം തന്നെ നമുക്ക് ഭരണഘടനയിൽ 39A എന്ന് പറഞ്ഞൊരു അനുച്ഛേദം 1976, അതായത് ഫ്രീ ലീഗൽ എയ്ഡ്, ഈക്വൽ ജസ്റ്റിസ് ആൻഡ് ഫ്രീ ലീഗൽ എയ്ഡ്. സമ്പത്തില്ലാത്തവന്
2: നീതി കിട്ടണം,
1: അവർക്ക് നീതി കിട്ടണം. എന്താ സമ്പത്തില്ലാത്തവനെന്ന് പറയാൻ കാരണം, ഒരു കേസ് കൊടുക്കണമെങ്കിൽ കോർട്ട് ഫീ ഉണ്ട്, ഒരു അഡ്വക്കേറ്റിനെ എൻഗേജ് ചെയ്യണം, കോടതിയിലെ ബാക്കി ചെലവുകൾ, ഇനി ഇവിടുന്ന് അപ്പീൽ വരാളും, മറ്റേയാൾ പോയാൽ ഇയാൾ അപ്പീൽ വെളിയിൽ പോകണം, സുപ്രീം കോർട്ട് വരെ ആൾക്കാർ കാശുള്ളവന് പോകും, പക്ഷെ കാശില്ലാത്തവൻ എങ്ങനെ പോകും, എങ്ങനെ അഡ്വക്കേറ്റിനെ വയ്ക്കും? അപ്പം സമ്പത്ത് കുറവ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കാശില്ല എന്ന് പറഞ്ഞ് നീതി നിഷേധം ആവരുത്. അതിനെന്ത് ചെയ്യാമെന്ന് ആലോചിച്ചിട്ടാണ് ഒരു അമെന്മെന്റ്, നമുക്ക് 42nd അമെന്മെന്റിൽ 39A എന്ന് പറഞ്ഞ ഡയറക്ടീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി എഴുതി ചേർത്തു. അതിന്റെ ബേസിലാണ് നമുക്ക് 1987 ലീഗൽ സർവീസസ് അതോറിറ്റീസ് ആക്ട്, നിയമസേവനം, നിയമ അവയർനെസ്, നിയമത്തിൽ ഈ പറഞ്ഞതുപോലെ ലീഗൽ എയ്ഡ്, ഇതെങ്ങനെ കൊടുക്കാം, അത് കാശില്ലാത്തവർക്ക്. അപ്പൊ അതിന് ക്രൈറ്റീരിയ ഉണ്ടാക്കി.
2: സാമ്പത്തിക ശേഷി ഇല്ലാത്തവർക്കും നിയമസഹായം ഗവൺമെന്റിന്റെ ചെലവിൽ തന്നെ.
1: ഗവൺമെന്റ് ചിലപ്പോൾ സാമ്പത്തിക ശേഷി ഇല്ലായ്മ ഒരിക്കലും നീതി നിഷേധത്തിന് കാരണമാകരുത്. അപ്പൊ സമ്പത്തുള്ളവർ മാത്രം നീതി വന്നാൽ സമ്പത്തില്ല. പിന്നെന്താ നമ്മുടെ ഭരണഘടനയിൽ പറയുന്ന മൗലിക അവകാശത്തിൽ പറയുന്ന ഫ്രീ ജസ്റ്റിസ് അല്ലെങ്കിൽ ഡിഗ്രി

0: ടു ലിവ് വിത്ത് ജസ്റ്റിസ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് തന്നെ ഇല്ലാതാവും. അപ്പൊ എനിക്ക് ജീവിക്കാനുള്ള അവകാശമാണ്.
1: ഒരു ശ്രോതാ കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: ഹലോ
1: ഹലോ, ആരാണ് വിളിക്കുന്നത്?
2: പാത്രം കൊടുക്കുന്ന
1: ചോദിച്ചോളൂ, താങ്കൾക്ക് എന്താണ് അറിയേണ്ടത് ചോദിച്ചോളൂ.
0: പറഞ്ഞോളൂ.
2: ഞാൻ എന്റെ വസ്തുവിന്റെ അടുത്തുകൂടെ ഒരു മുക്കാൽ സെന്റ് ഉണ്ടായിരുന്നു. അത് ഞാൻ പ്രമാണം ചെയ്ത് വാങ്ങിച്ച 89ലാണ്. അത് കരാടാക്കാൻ ചെന്നപ്പോൾ അത് പേര് മാറിയാണ് കിടക്കുന്നത്. എന്റെ പേരല്ല, എനിക്ക് വസ്തു തന്ന ആളുടെ പേരാണ്
0: കിടക്കുന്നത്.
2: അങ്ങനെ അത് വില്ലേജ് ഓഫീസിൽ പോയി മാറ്റി, പിന്നെ താലൂക്ക് ഓഫീസിൽ പോയി, പിന്നെ അവര് പറയുന്ന രേഖകളെല്ലാം കൊണ്ട് കൊടുത്ത് 5 വർഷത്തോളം പേരെ ഇറങ്ങി. അവര് ഇത് പേര് മാറ്റിട്ടായി.
0: അതെ, കളക്ടർ ഓഫീസ്, നമുക്ക് കളക്ടറുടെ അവിടെ തന്നെ ഇതിനുള്ള ആവശ്യമായത് ചെയ്യാൻ പറ്റും. ഇനി അവിടെയും നടന്നില്ല. അതിന് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞിരുന്നു ഒരിക്കൽ ഇതേ കാര്യം, അങ്ങ് കേട്ടോന്ന് അറിയില്ല, കേട്ടില്ലെങ്കിൽ ഒരിക്കൽ കൂടെ പറയാം. നമുക്കിപ്പോ അവിടെ അങ്ങ് എവിടെയെന്നാ പറഞ്ഞ സ്ഥലം, എവിടെയെന്ന്
1: പാപ്പനംകോട്.
0: പാപ്പനംകോട്. അപ്പൊ അങ്ങ് തിരുവനന്തപുരത്ത് തന്നെയാണ്. തിരുവനന്തപുരത്ത് തന്നെയാണ്. തിരുവനന്തപുരത്ത് ലീഗൽ സർവീസ് അതോറിറ്റി വഞ്ചിയൂരുണ്ട്, വഞ്ചിയൂർ. അപ്പൊ അവിടെ ലോകദാലത്ത് എല്ലാ ആഴ്ചകളും നടക്കുന്നുണ്ട്. ലോകദാലത്ത് എന്ന് പറയും ജനകീയ കോടതി, അതായത് കോടതിക്ക് പുറത്ത് കോടതിയിൽ അല്ലാത്ത കേസുകൾ, നമുക്ക് ഇതുപോലുള്ള തർക്കങ്ങളും കംപ്ലൈന്റുകളും ഒക്കെ അവിടെ കൊടുക്കാം. അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അവർ സർക്കാർ ഓപ്പോസിറ്റ് ആളെ, അതായത് എതിർ കക്ഷിയെ വിളിച്ച് അവർക്ക് നോട്ടീസ് അയച്ച് അവർ വന്ന് കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്താണ് വേണ്ടത്, എന്താണ് പ്രശ്നമെന്ന് അവിടെ സംസാരിച്ച് കാര്യങ്ങൾ തീർപ്പാക്കുകയും അതിന്മേൽ ഒരു ഉത്തരവുണ്ടാക്കുകയും ചെയ്യും. അത് ചെയ്യാൻ ആവശ്യമായ അവാർഡ് എന്ന് പറയും. അത് പാസ്സാക്കി എടുത്തു കഴിഞ്ഞാൽ കാര്യങ്ങൾ നടക്കും. അവര് സമയത്ത് ചെയ്തില്ലെങ്കിൽ പിന്നീട് നമുക്ക് കോടതിയിലൂടെ നടപ്പാക്കി എടുക്കാൻ ആവശ്യമായ സംവിധാനം ഈ ലോകദാലത്തിലൂടെ ചെയ്യാൻ പറ്റും. ആ ലോകദാലത്ത് അവിടെ ഒരു അപേക്ഷ അങ്ങ് കൊടുത്താൽ, ചെന്ന് കഴിഞ്ഞാൽ അപേക്ഷ പോലും എങ്ങനെ കൊടുക്കണമെന്ന് പറയാനുള്ള ആൾക്കാരുണ്ട്, പാരാലീഗൽ വോളണ്ടിയേഴ്സ് ഉണ്ട്, സഹായിക്കാൻ അഡ്വക്കേറ്റ്മാരുണ്ട്, ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യാൻ ആവശ്യമായ ഉദ്യോഗസ്ഥരും അവിടെ ഉണ്ട്. അങ്ങ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അതിന് വേണ്ട സഹായം അവർ ചെയ്തു തരും കേട്ടോ.
1: ഓക്കെ. അപ്പൊ ഈ ഒരു മീഡിയേഷനിലേക്ക് ഒരാൾക്ക്, ഇപ്പൊ ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ പരാതി മീഡിയേഷൻ വഴി പരിഹരിക്കണം എന്ന് ഇപ്പോൾ ഇന്ന് ഇപ്പൊ ആഗ്രഹിക്കുകയാണെങ്കിൽ എന്താണ് അദ്ദേഹം ചെയ്യുന്നത്?
0: അതെ സർ, ഇപ്പൊ നമ്മൾ പറഞ്ഞു പോലെ ആ നിയമത്തിൽ ഉൾപ്പെടുത്തിയെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ഇപ്പം മീഡിയേഷൻ നമുക്ക് സെപ്പറേറ്റ് ഒരു പാർലമെന്റ് പാസ്സാക്കിയ ഒരു നിയമം നമുക്ക് ഇപ്പം നടപ്പിലാക്കില്ല. പാർലമെന്റ് നിയമം പാസ്സാക്കി 2023 മീഡിയേഷൻ ആക്ട്. പക്ഷെ അതിന് മുമ്പ് തന്നെ നമുക്ക് മീഡിയേഷൻ നടന്നു. നമുക്ക് 2005 MCPC മീഡിയേഷൻ കൺസിലേഷൻ പ്രോജക്ട് കമ്മിറ്റി എന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതിയുടെ കീഴിൽ MCPC മീഡിയേഷൻ കൺസിലേഷൻ പ്രോജക്ട് കമ്മിറ്റി ഉണ്ട്. അവർ ഇന്ത്യയിൽ മുഴുവനും മീഡിയേഷൻ നടപ്പാക്കാൻ വേണ്ടി എല്ലാ സ്റ്റേറ്റിലും സ്റ്റേറ്റ് മീഡിയേഷൻ കൺസിലേഷൻ സെന്റേഴ്സ് ഉണ്ടാക്കി. നമുക്ക് കേരളത്തിൽ KSMC എന്ന് പറയും, കേരള സ്റ്റേറ്റ് മീഡിയേഷൻ കൺസിലേഷൻ സെന്റർ എറണാകുളത്ത് ഹൈക്കോടതിയുടെ കീഴിലുണ്ട്. ഇതിന്റെ നടത്തുന്നത് എന്ന് പറഞ്ഞാൽ ജഡ്ജിമാർ അടങ്ങിയ ഒരു ഗവേണിംഗ് ബോഡിയാണ്. MCPC എന്ന് പറയുന്നത് ചീഫ് ജസ്റ്റിസ് പാറ്റേൺ ആയിട്ടുള്ള ഒരു ബോഡിയാണ്. അതിൽ ജഡ്ജസും സീനിയർ അഡ്വക്കേറ്റ്സ് ഒക്കെ ഉൾപ്പെട്ട ഒരു കൗൺസിലാണ് അത് ചെയ്യുന്നത്, MCPC. താഴെ നമുക്കിപ്പം സ്റ്റേറ്റ് ലെവലിൽ ഹൈക്കോടതി ജഡ്ജസിന്റെ ഗവേണിംഗ് ബോഡി ചേർന്നിട്ടുള്ള
1: ഈ ലീഗൽ സർവീസ് അതോറിറ്റി പോലെ ഒരു സംവിധാനം,
0: ഒരു സംവിധാനം പോലെയാണ്. പക്ഷേ ലീഗൽ സർവീസ് അതോറിറ്റിയുടെയും കൂടെ സപ്പോർട്ടോട് കൂടിയാണിത്. പക്ഷേ സെപ്പറേറ്റ് ഒരു ഗവേണിംഗ് ബോഡിയുണ്ട്. അതിന്റെ കീഴിൽ നമുക്ക് കേരള മീഡിയേഷൻ കൺസിലേഷൻ സെന്റർ ചെയ്തിട്ടുണ്ട്. ആ സെന്ററിന്റെ കീഴിൽ മീഡിയേഷൻ കേരളം മുഴുവൻ നടക്കണം. നമുക്ക് ഏകദേശം 700 മീഡിയേറ്റേഴ്സ് ഇപ്പം കേരളത്തിലുണ്ട്. എല്ലാ ഡിസ്ട്രിക്റ്റിലും ഡിസ്ട്രിക്ട് മീഡിയേഷൻ സെന്റേഴ്സ് ഉണ്ട്. ആ ഡിസ്ട്രിക്റ്റിന്റെ താഴെ താലൂക്കുകളിൽ സബ് സെന്റേഴ്സ് ഉണ്ട്. ആ ഈ സബ് സെന്റേഴ്സിനും അപ്പം ഇപ്പം നടക്കുന്നത് കോടതികളിൽ പെൻഡിംഗ് ഉള്ള കോർട്ട് അനക്സ്ഡ് മീഡിയേഷൻ ആണ്. കോടതികളിൽ പെൻഡിംഗ്, ഞാൻ നേരത്തെ പറഞ്ഞ
1: ഓൾറെഡി കേസ് ആയിട്ടുള്ള
0: കേസ് ആയിട്ടുള്ളത്. പക്ഷേ ഇപ്പം മാറ്റങ്ങൾ ഇപ്പം വന്നിട്ടുണ്ട്. നമുക്ക് ആക്ടില് അതല്ലാതെ പ്രീ ലിറ്റിഗേഷൻ മീഡിയേഷൻ നമുക്ക് ചെയ്യാന്നുള്ളതുണ്ട്. ഹൈക്കോടതി തന്നെ ഇപ്പം നിർണയ എന്ന് പറഞ്ഞ പ്രോജക്ട് 2-3 വർഷത്തിന് മുമ്പ് പാസ്സാക്കിയിട്ടുണ്ട്. അതിൽ പ്രൈവറ്റ് മീഡിയേഷൻ പോലും നമുക്ക് ചെയ്യാം. പക്ഷെ ചെയ്യുമ്പോൾ ഇതിന്റെ ഒരു സെറ്റിൽമെന്റ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ നടപ്പാക്കിയെടുക്കാം? ഇപ്പം നമുക്ക് നടക്കുന്ന മീഡിയേഷൻ എന്ന് പറഞ്ഞാൽ പെൻഡിങ് കേസാണ്. ആ പെൻഡിങ് കേസ് നമ്മൾ മീഡിയേഷനിലൂടെ സെറ്റിൽമെൻ്റ് ആക്കി എടുക്കുകയാണെങ്കിൽ അത് തിരിച്ച് വീണ്ടും ആ കോടതിയിലേക്ക് ചെല്ലും. അതിനെ ഒരു കോംപ്രമൈസ് ഡിക്രി ആക്കും. അതായത് കോർട്ട് തന്നെ ഒരു ഓർഡർ പാസ്സാക്കി എടുക്കാൻ ഇരു കക്ഷികളും സമ്മതിച്ച ഒരു ഡിഗ്രി. ആ ഡിഗ്രി എന്ന് പറയുമ്പോൾ നമുക്ക് പിന്നെ അത് നടപ്പാക്കി എടുക്കാൻ പറ്റും, എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഇപ്പം പ്രൈവറ്റ് മീഡിയേഷൻ അങ്ങനെ ഒരു സ്കോപ്പ് ഇല്ല. പക്ഷേ മീഡിയേഷൻ ആക്ട് പറയുന്നത് രണ്ട് കൂട്ടരെ സംബന്ധിച്ച് ആർബിട്രേഷൻ പോലെ. ആർബിട്രേഷൻ എന്ന് വെച്ചാൽ രണ്ട് കക്ഷികളും
1: ആർബിട്രേഷനും മീഡിയേഷനും തമ്മിലുള്ള ഒരു വ്യത്യാസം.
0: ആർബിട്രേഷൻ നമ്മളൊരു ഒരു ട്രെയിൻഡ് ആർബിട്രേറ്റർ, രണ്ട് പാർട്ടികളും കൂടെ സമ്മതിച്ച ഒരാളെ നമ്മൾ ആർബിട്രേറ്റായിട്ട് അപ്പോയിന്റ് ചെയ്യുന്നു. അപ്പൊ
1: ആർബിട്രേറ്റർ
0: ഈ ട്രെയിൻഡ് ആയിട്ടുള്ള ഈ പറഞ്ഞ എക്സ്പേർട്ട് ആയിരിക്കും. എക്സ്പേർട്ട് എന്ന് പറഞ്ഞാൽ മിക്കവാറും ജഡ്ജാവണമെന്നില്ല, ജഡ്ജ് ഒരിക്കലും ജഡ്ജല്ല. ജഡ്ജിമാരും ആർബിട്രേറ്റേഴ്സ് ആയിട്ട് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എക്സ്പേർട്ട് പേഴ്സൺ, മെജോറിറ്റി ലോയൽ എക്സ്പേർട്ട് ഉണ്ട്, അല്ലാതെ എനി എക്സ്പേർട്ട് ഇൻ എനി ഫീൽഡ് ആർബിട്രേറ്റർ ആകാം. അപ്പൊ ആ അദ്ദേഹത്തിന്റെ മുമ്പ് കാര്യങ്ങൾ അവതരിപ്പിച്ച് രണ്ടു കൂട്ടരും കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരു സെറ്റിൽമെന്റിലെത്താം. ഇനി അതിലൊരു ഇതെന്ന് പറയുന്ന വ്യത്യാസം എന്ന് പറഞ്ഞാൽ സെറ്റിൽമെന്റ് ആയില്ലെങ്കിൽ

0: പ്രോപ്പറായിട്ടുള്ള ആശയ പ്രശ്നങ്ങളോ ഒക്കെ അവർക്ക് അറിയാൻ പറ്റും. അതിലൂടെ പ്രശ്നങ്ങൾ അവർക്ക് തന്നെ പരിഹരിക്കാൻ പറ്റും. ആ യുക്തമായ പരിഹാരം അവർ തന്നെയാണ് നിർദ്ദേശിക്കുന്നത്. പിന്നെ ആർബിട്രേഷൻ മീഡിയേഷൻ നിന്ന് എപ്പോൾ വേണമെങ്കിലും നമുക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് പാർട്ടി പറഞ്ഞു മീഡിയേഷൻ വേണ്ട എന്ന് പറഞ്ഞാൽ അപ്പം പോവാം. ശരിക്കും പാർട്ടി സെൻറ്റേഡ്, വോളണ്ടിയർ, ന്യൂട്രൽ, ഇമ്പാർഷ്യൽ, കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് മീഡിയേഷൻ.
1: ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം. തലയോലപ്പറമ്പിൽ നിന്ന് പരമേശ്വരൻ എന്ന് പറയുന്ന ഒരാളാണ് സംസാരിക്കുന്നത്.
1: ഓക്കേ ഓക്കേ, എന്താണ് ചോദിച്ചോളൂ. അഡ്വക്കേറ്റ് ഭുവനേന്ദ്രൻ സാർ ഉണ്ട്.
0: പറഞ്ഞോളൂ പരമേശ്വരൻ സാർ, പറഞ്ഞോളൂ.
2: സാർ നമസ്കാരം, ഞാൻ
0: നമസ്കാരം. പറഞ്ഞോളൂ.
2: ചെറുപ്പം മജിസ്ട്രേറ്റ് കോർട്ടില് ചെക്ക് കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞ ഫെബ്രുവരി കൊടുത്തു, ഇതുവരെ കേസ് വിളിച്ചിട്ടില്ല. അപ്പൊ ഈ കേസ് ഇപ്പൊ മീഡിയേഷൻ വിടാൻ പറ്റുമോ?
0: പറ്റും പറ്റും. ഇപ്പൊ അങ്ങ് പറഞ്ഞല്ലോ, നമുക്ക് കോടതിക്ക് എന്താ പരിമിതി, ഒരുപാട് കേസുകൾ വരുന്നുണ്ട്. സമയത്ത് അതാ സമയബന്ധിതമായി തീർപ്പാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ നമുക്ക് ചെക്ക് കേസ് പോലും നമുക്കിപ്പോ മീഡിയേഷന് വിടാൻ പറയാം. മീഡിയേഷൻ വിടാൻ പറഞ്ഞ രണ്ട് കക്ഷികളെയും മീഡിയേഷനിൽ വിളിച്ചു വരുത്തി അവരുമായിട്ട് സംസാരിച്ച് നിങ്ങൾ കക്ഷികൾ തമ്മിൽ സെറ്റിൽമെന്റ് ഉണ്ടാക്കാം. ആ സെറ്റിൽമെന്റ് ഒരു വ്യവസ്ഥ ചെയ്യാൻ പറ്റും. ആറു മാസത്തിനകം, അല്ലെങ്കിൽ ഈ പറഞ്ഞ മാക്സിമം ആറു മാസമൊക്കെ ഇപ്പൊ നമുക്ക് അതിന് സമയമുള്ള തവണകളായിട്ടോ, അല്ലെ രണ്ടു കൂട്ടരും എഗ്രി ചെയ്യുന്ന കാര്യം അതനുസരിച്ച് ഞങ്ങൾ കേസ് തീർത്തുകൊള്ളാമെന്ന് പറഞ്ഞ് രണ്ടു കൂട്ടരും എഴുതി കഴിഞ്ഞാൽ അത് കോടതി അറിയിക്കും. ഇരു കൂട്ടരും ഞങ്ങളുടെ മീഡിയേഷനിൽ കാശ് കൊടുത്തുകൊള്ളാം, ഇത്ര സമയത്തിനകം കൊടുത്തുകൊള്ളാം. മാക്സിമം ആറു മാസമൊക്കെയാണ് ഇപ്പം നമുക്ക് സമയമുള്ളൂ ഹൈക്കോടതി ഡിസിഷനിലൂടെ. അതിനകത്ത് നിങ്ങൾ തീർത്തുകൊള്ളാമെന്ന് പറയുകയാണെങ്കിൽ ആ ആറു മാസം വരെ കോടതി അങ്ങനെ നിങ്ങളുടെ കേസ് മാറ്റിവെക്കുകയും ആ ആറു മാസം കാശ് തന്നില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും കേസ് തുടർന്ന് നടത്താനുള്ള അവകാശം ഉണ്ടാവുകയും ചെയ്യും. അപ്പം നമുക്ക് മീഡിയേഷൻ്റെ മീഡിയേഷൻ്റെ എന്തറിയോ, ഈ തുക നമ്മൾ ചെക്ക് കേസിൽ താങ്കൾക്ക് കൂടുതലോ കുറവോ ഒക്കെ നിങ്ങൾക്ക് തമ്മിൽ സംസാരിച്ച് തീർപ്പാക്കാം. പലിശ വേണോ, പലിശ വേണ്ടി, ഇതൊക്കെ പറ്റും പറ്റും പറ്റും. അങ്ങ് പറഞ്ഞാൽ ഇങ്ങനെ ഒരു കേസ് കിടപ്പുണ്ട്, അത് മീഡിയേഷന് വിടാൻ പറഞ്ഞാൽ അത് മീഡിയേഷന് വിടാം. അവിടെ തലയോലപ്പുറമ്പ് ഏത് ഇതിലാ വരുന്നത്? എനിക്ക് തോന്നുന്നത് അത് എറണാകുളത്തിന്റെ കീഴിലല്ലേ, അതെ കോട്ടയത്തിന്റെ എറണാകുളം. എറണാകുളത്തിന്റെ അവിടെ എറണാകുളത്ത് വേണ്ട കാര്യം, എനിക്ക് പുറത്ത് മീഡിയേഷൻ സെന്റേഴ്സ് കാണും. നമുക്ക് സബ് സെന്റേഴ്സ് അവിടെ ഒക്കെ ഉണ്ട്. അപ്പൊ അവിടെ സബ് സെന്റേഴ്സ് ഉണ്ട്. അപ്പൊ അവിടെ നമ്മള് കോടതിയിൽ പറഞ്ഞാൽ മതി ഈ കേസ് മീഡിയേഷന് വിടണമെന്ന് അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കോടതി. അതെ അതെ അതെ, ആ കോടതിയിൽ പറഞ്ഞാൽ മതി. അഡ്വക്കേറ്റിനോട് പറഞ്ഞു, അഡ്വക്കേറ്റിനോട് പറഞ്ഞിട്ട് മീഡിയേഷൻ അയക്കാൻ ഒന്ന് കോടതിയോട് പറയാൻ പറഞ്ഞാൽ കോടതി മീഡിയേഷൻ അയക്കും. എന്നിട്ട് മീഡിയേഷൻ സെന്ററിൽ ഡേറ്റ് ഫിക്സ് ചെയ്യും. രണ്ടു കൂട്ടർക്കും അവിടെ ഇരുന്ന് കാര്യങ്ങൾ സംസാരിച്ച് ഒരു ഒത്തുതീർപ്പിലെത്താം കേട്ടോ. അതിനുള്ള വ്യവസ്ഥയുണ്ട്. അതിപ്പോ നമുക്ക് ചെക്ക് കേസിൽ ഇഷ്ടംപോലെ ചെക്ക് കേസുകൾ മീഡിയേഷനിലൂടെ തീരുന്നുണ്ട്. ആയിരക്കണക്കിന് ചെക്ക് കേസ് മീഡിയേഷനിലൂടെ ഒക്കെ തീരുന്നു. ആ ചെയ്ത് ആ പറഞ്ഞാൽ മതി, കോടതി ഇവിടെ നിന്ന് പറഞ്ഞാൽ മതി മീഡിയേഷൻ കേട്ടോ. ഓക്കെ, താങ്ക് യു പരമേശ്വരി, താങ്ക് യു, താങ്ക് യു.
1: ഓക്കെ, വിളിച്ചത് വളരെ സന്തോഷം. ഇപ്പൊ നമ്മുടെ മീഡിയേഷന്റെ അതിന്റെ ഒരു പ്രോസസ്സ്, ഈ നമ്മുടെ ഇപ്പം നമ്മുടെ കേരള സംസ്ഥാനത്ത് എത്രത്തോളം കേസുകൾ ഇത്തരത്തിൽ പരിഹരിക്കപ്പെടുന്നുണ്ട്?
0: ഈ വർഷം തന്നെ മീഡിയേഷൻ ഡ്രൈവ് എന്നും പറഞ്ഞ് മീഡിയേഷൻ ഫോർ ദ നേഷൻ എന്നൊരു ഫസ്റ്റ് ഉണ്ടായിരുന്നു കഴിഞ്ഞ സെപ്റ്റംബർ തീർന്ന്. ഇന്ത്യ മുഴുവനും കെട്ടിക്കിടക്കുന്ന കേസുകൾ സുപ്രീംകോടതി ഒരു പ്രോജക്റ്റ്, അത് മീഡിയേഷൻ ഫോർ ദ നേഷൻ. അത് ഒന്ന് കഴിഞ്ഞു, രണ്ടാമത്തെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുക. ഏകദേശം 35-40% കേസുകൾ അതിലൂടെ തീരുവാണ് കെട്ടിക്കിടക്കുന്ന കേസുകൾ. പിന്നെ ഈ കെട്ടിക്കിടക്കുന്ന കേസുകളുടെ എണ്ണം കുറയുക മാത്രമല്ല, ഈ കേസുകൾ പരസ്പരം തീരുമ്പോൾ നമുക്ക് വ്യക്തിബന്ധങ്ങൾ കുറച്ചും കൂടെ ദൃഢമാക്കാൻ പറ്റുന്നുണ്ട്, ശത്രുത കുറയ്ക്കാൻ പറ്റുന്നുണ്ട്. പ്രത്യേകിച്ച് മിക്കവാറും നമുക്ക് അയൽക്കാർ തമ്മിലായിരിക്കാം, ബന്ധുക്കൾ തമ്മിലായിരിക്കാം. ഫാമിലി കേസുകൾ, ഫാമിലി മെമ്പേഴ്സ്, അത് ഹസ്ബൻഡും വൈഫും തമ്മിൽ എത്രയോ കേസുകൾ അവർ മനസ്സ് തുറന്ന് സംസാരിച്ച് ഒരുമിച്ച് അവർ വീണ്ടും നമ്മുടെ ജീവിതം സന്തോഷമായി മുമ്പോട്ട് പോകാൻ എത്രയോ കേസുകൾ എനിക്ക് എൻ്റെ അനുഭവത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവർക്ക് രണ്ടുപേർക്ക് ഒരിക്കലും ഒന്ന് പിരിഞ്ഞു കഴിഞ്ഞാൽ മനസ്സ് തുറന്ന് സംസാരിക്കാനുള്ള ഇടമോ അവസരമോ കിട്ടാറില്ല.
1: പലപ്പോഴും ഈ കേസുകൾ ഉണ്ടാവുന്നത് ഒരു ഈഗോ നിന്നാണ് പലപ്പോഴും. അപ്പൊ അങ്ങനെയുള്ള കേസുകളൊക്കെ മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ, വേറൊരു മധ്യസ്ഥന്റെ സാന്നിധ്യത്തിൽ സംസാരിക്കാൻ ഒരു അവസരം
0: കിട്ടുകയുണ്ടായി
1: കഴിഞ്ഞാല് പലപ്പോഴും അവിടെ തന്നെ അത് പരിഹരിക്കാൻ
0: കഴിയും. ഞങ്ങൾ പറഞ്ഞില്ലേ മീഡിയേഷന്റെ പ്രോസസ്സ് തന്നെ പറഞ്ഞു, ടെൻഷൻ ഇൻക്രീസ് ചെയ്ത് ഇൻക്രീസ് ചെയ്താ വരുമ്പോഴും ഈ പറഞ്ഞ പോലെ വ്യക്തിബന്ധങ്ങളൊക്കെ ഇതാവുന്നു. ജസ്റ്റ് ഒരു സാർ പറഞ്ഞ പോലെ തന്നെ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ആയിരിക്കും. അങ്ങ് ഞാനും തമ്മിൽ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ആണ്. ഈ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ഇതാണ് എന്റെ അഭിപ്രായം, ഇതാണ് അങ്ങയുടെ അഭിപ്രായം, അത് പറയാനൊരു അവസരം കിട്ടിയ അവിടെ തീരും. അതവിടെ ഡിസ്കസ് ചെയ്യാൻ പറ്റണം. അത് ഡിസ്കസ് ചെയ്ത് തീർന്നില്ല എന്നൊക്കെ എന്ത് ചെയ്യുന്നത്, പിന്നീട് ഒരു ഡിസഗ്രിമെന്റ് ആവും. എനിക്ക് അങ്ങയോട് അഗ്രി ചെയ്യാൻ പറ്റുന്നില്ല. ഇനി ആ ഡിസഗ്രിമെന്റ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതൊരു പ്രോബ്ലം ആവും. ആ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാൻ വേറെ ആരെങ്കിലും ഒക്കെ വരേണ്ടി വരും. ആ പ്രോബ്ലം വീണ്ടും അവിടെ സോൾവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതൊരു ഡിസ്പ്യൂട്ട് ആവും, തർക്കമായി. എനിക്ക് താങ്കൾ പറഞ്ഞു തർക്കമാകുമ്പോൾ എന്ത് ചെയ്യണം, നമുക്ക് സെറ്റ് ഈ പറഞ്ഞ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് സെറ്റിൽ ചെയ്യാൻ അതോറിറ്റീസിന്റെ അടുത്ത് പോയിട്ട് വരും. ആ തർക്കം അതോറിറ്റീസും

0: തിരിച്ചില്ല എന്നുണ്ടെങ്കിൽ അതൊരു കോൺഫ്ലിക്റ്റ് ആവും. പുറമെ വേറെ ആൾക്കാർ ജാതി മതം രാഷ്ട്രീയം വേറെ വ്യക്തിബന്ധങ്ങളൊക്കെ അതിൽ ഇടപെടേണ്ടി വരും. കോൺഫ്ലിക്റ്റ് ആയി, കോൺഫ്ലിക്റ്റ് നമുക്ക് റിസോൾവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വീണ്ടും പോവാണ്, റിസോൾവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതൊരു വയലൻസായി മാറും. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ പോലീസും പട്ടാളമൊക്കെ വന്ന് സപ്രസ് ചെയ്യാൻ വേണ്ടി ഫോഴ്സ് ഉപയോഗിക്കേണ്ടി വരും. ആ വയലൻസിലൂടെ സപ്രസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ദാറ്റ് വിൽ ലീഡ് ടു വാർ എന്നാണ്, പിന്നെ ടു ബി ഫോർട്ട്, പിന്നെ യുദ്ധം ചെയ്ത് അവസാനം. അതായത് രാജ്യങ്ങൾ തമ്മിൽ നടക്കുന്നത്. അപ്പോൾ ഇതൊരു ആ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ നമുക്ക് പരിഹരിക്കാൻ പറ്റിയൊരു അവസരം. അതാണല്ലോ നമ്മുടെ ബയലാറ്ററൽ ടോക്കും നെഗോസിയേഷനും ഒക്കെ പറയുന്നത്. അപ്പോൾ ഇത് മനസ്സ്, അതാണ് കമ്മ്യൂണിക്കേഷൻ ഇസ് ദ ക്രീം, ദ ബേസ്, ഹാർട്ട് ഓഫ് മീഡിയേഷൻ എന്ന് പറയുന്നത്. ആശയ സംവാദം, ആശയവിനിമയം നടക്കാൻ പറ്റാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം, പ്രത്യേകിച്ച് കുടുംബത്തിനകത്ത്. ഭർത്താവും ഭാര്യയും ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ, രണ്ടുപേരും രണ്ടിടത്ത് താമസിക്കുന്നു, പിന്നെ ഇവർ കാണാറില്ല, വീട്ടുകാർ കാണാൻ അനുവദിക്കാറില്ല, പിന്നെ വീട്ടുകാർ തമ്മിലാണ് ഈ ഫൈറ്റൊക്കെ നടക്കുക. ഇവർ രണ്ടുപേരും ഒരുമിച്ചിരുത്തുകയാണെങ്കിൽ ഞങ്ങളങ്ങനെയാണ്, രണ്ടുപേരെയും ഒരുമിച്ചിരുത്തി. ഞങ്ങൾ പ്രൈവറ്റ് സെഷനുണ്ട്, ജോയിൻറ്റ് സെഷനുണ്ട്, പിന്നെ ഓരോരുത്തർക്ക് ഈ പറഞ്ഞാൽ അവരെ അഡ്വക്കേറ്റോ അല്ലെങ്കിൽ അവരെ ബന്ധുക്കളോ ആരെ വിളിച്ചു വരുത്തണമെങ്കിൽ സംസാരിക്കാം. ഈ ഒരു ഈ ആശയം സംവാദം ശരിക്കും നടക്കുകയാണെങ്കിൽ, ആശയവിനിമയം ശരിയായി നടക്കുകയാണെങ്കിൽ അവരവരുടെ ഈഗോ കുറയും, മനസ്സ് തുറന്ന് കാര്യങ്ങൾ പറയാൻ പറ്റും. മറ്റൊരാൾ ഇതായിരുന്നു എന്നെപ്പറ്റി ചിന്തിച്ചിരുന്നത്, അയ്യോ ഞാൻ അങ്ങനെയല്ലോ ചിന്തിച്ചത്, ആ ചിന്തകൾ ശരിക്കും അതിനുള്ള അവസരം കിട്ടണം.
1: ഒരു ശ്രോതാവ് കൂടി ഉണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: ഹലോ സാർ, ഞാൻ ക്രാന്തജമ്പലം ഓട്ടോമോബൈൽ ഉള്ള വരിക്കണമ്മ എന്ന് പറയുന്ന ഒരാളാണ് സാർ.
0: പറഞ്ഞോളൂ, പറഞ്ഞോളൂ.
2: ഞാൻ 2000 മുതല് ബസ്സിന്റെ അതിർത്തി കല്ലുകൾ വലിച്ചു വിടുന്നത്, ബസ് അതിർ കല്ല് വലിച്ചു വിടുന്നതുകൊണ്ട് ഞാൻ വില്ലേജിലും താലൂക്കിലും പരാതി കൊടുത്ത് വളരെ കാലം കയറി ഇറങ്ങിയ ശേഷം കോടതി പോകണമെന്ന് പറഞ്ഞു കൊടുത്തിരിക്കും. എഴുതി വളരെ കാലം നിന്ന് പ്രാവശ്യം ഓരോ ഫയലിലും 4-5 വർഷം കയറി ഇറങ്ങിയ ശേഷം അങ്ങനെ തളർന്ന് 33% ബസ്സുകളാണ് ഇപ്പൊ 28% വസ്തുവാക്കി വെച്ചിരിക്കുകയാണ്.
0: കേസ് വല്ലതും ഉണ്ടോ ഇതിന്റെ പേരില്?
2: അല്ല,
0: ഇപ്പൊ നമുക്ക് വേറെ അറിയോ, ഇപ്പൊ നമ്മുടെ നിയമസേവന അതോറിറ്റിയുടെ കീഴില് സ്ത്രീകൾക്ക് പൂർണ്ണമായും നിയമസഹായം സൗജന്യമാണ്. ഒരു കാശും മുടക്കാതെ സ്ത്രീകൾക്ക്, അതായത് നമ്മുടെ ലീഗൽ സർവീസ് അതോറിറ്റീസ്, നിയമസേവന അതോറിറ്റിയുടെ കീഴ് നമുക്ക് ഒരു കാശ് പോലും മുടക്കാതെ നീതി കിട്ടുക എന്നുള്ളത് സ്ത്രീകളുടെ അവകാശമായിട്ട് നമുക്ക് നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊന്നും ചെയ്യാം. അവിടുത്തെ
1: പ്രാവച്ചമ്പലം
0: തിരുവനന്തപുരത്ത് തന്നെയാണ്, അതിനെ അങ്ങോട്ട് തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ നെയ്യാറ്റിങ്കരി ഉണ്ട്, ഇവൻ നെയ്യാറ്റിങ്കരി പോലും ഉണ്ട്. തിരുവനന്തപുരത്തെ ലീഗൽ സർവീസ് അതോറിറ്റി ചെന്ന് കഴിഞ്ഞാൽ നിയമസഹായം, ഒരു കാശും കൊടുക്കാതെ നിയമസഹായം കിട്ടാൻ. ഇന്ന് ഇന്ത്യയിൽ സ്ത്രീകൾക്ക്, പിന്നെ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്, കുട്ടികൾക്ക്, ഇങ്ങനെ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയ അങ്ങനെയുള്ളവർക്കൊക്കെ നിയമസഹായം ഫ്രീ ആണ്. അതിനുള്ള വ്യവസ്ഥ നമ്മുടെ നിയമവ്യവസ്ഥയിലുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അങ്ങേക്ക് ആവശ്യമായ ഉപദേശവും, അതിന് അഡ്വക്കേറ്റിനെ വെച്ചൊരു കേസ് നടത്തണോ അത് വേണമെങ്കിൽ അത് ചെയ്യും, അല്ലാതെ എതിർകക്ഷിയെ വിളിച്ചു വരുത്തി കേസ് തീർപ്പാക്കാൻ ആവശ്യമാണെങ്കിൽ അതിൻ്റെ സംവിധാനം അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും. അതിനാണ് ലീഗൽ സർവീസ് അതോറിറ്റി എന്ന് പറഞ്ഞിട്ട് തിരുവനന്തപുരം വഞ്ചൂർ കോടതിക്കകത്ത് തന്നെ ഒരു സെപ്പറേറ്റ് പ്രത്യേക കെട്ടിടമുണ്ട് കോടതിയുടെ സമീപത്തായിട്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അങ്ങേക്ക് വേണ്ട എല്ലാ സഹായവും, നിയമ സംവിധാനത്തിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞു തരും. അവർ വേണമെങ്കിൽ പരാതി കൊടുത്തു കഴിഞ്ഞാൽ എതിർകക്ഷിയെ വിളിച്ചു വരുത്തി ലോകഅദാലത്ത് എന്ന് പറഞ്ഞ് അതിൽ വിളിച്ചു വരുത്തി കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കാനുള്ള അവസരവും കിട്ടും കേട്ടോ.
2: വഞ്ചൂർ കോടതി
0: കോടതിയുടെ അകത്ത് തന്നെ ഉണ്ട്. നിയമസേവന അതോറിറ്റി ഉണ്ട്, ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ഓഫീസ് ചോദിച്ചാൽ അതിനകത്ത് തന്നെ ഉണ്ട്. ഒരു 2 കെട്ടിടമുണ്ട്, അവിടെ തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരും കേട്ടോ. നെയ്യാറ്റിങ്കരി അതോറിറ്റി ഉണ്ട്, താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി ഉണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ സഹായം ചെയ്യും. അവിടെ വേണമെന്നുണ്ടെങ്കിൽ നെയ്യാറ്റിങ്കരയുടെ കീഴിലാണ് ഇത് വസ്തു വരുന്നതെങ്കിൽ നെയ്യാറ്റിങ്കരെ പോയാൽ മതി. എല്ലാ താലൂക്കിലും നമുക്ക് താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി ഉണ്ട്. എതിർകക്ഷിയെ വിളിച്ചു വരുത്തി, നോട്ടീസ് അയച്ച് വിളിച്ചു വരുത്തി കാര്യങ്ങൾ ചർച്ച ചെയ്യാനും സംസാരിക്കാനും ഒരു കേസിലേക്ക് പോകുന്നതിന് മുമ്പേ തീർപ്പാക്കാനും പറ്റും. പ്രീ ലിറ്റിഗേഷൻ സെറ്റിൽമെന്റ് എന്ന് പറയാം, പ്രീ ലിറ്റിഗേഷൻ കേസസ് കൊടുക്കാൻ പറ്റും, അത് ചെയ്യാൻ
2: പറ്റും.
0: അല്ല, അപ്പൊ അവിടെ അപേക്ഷ കൊടുത്തോ?
2: 2005-2007.
0: അപ്പൊ അതെന്തായി നോക്കാലോ, വിധി വന്നിട്ടുണ്ടോ, അതെന്തായെന്നുള്ളതിനെ പറ്റി അന്നെ അന്വേഷിക്കുക. അതല്ലെങ്കിൽ ഇവിടെ ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റി വന്നാൽ അവരത് അന്വേഷിച്ചിട്ട് കാര്യം പറഞ്ഞു തരും കേട്ടോ.
2: ആ
0: ശരി ശരി, എന്നാ താങ്ക് യു, താങ്ക് യു.
3: തർക്ക പരിഹാരത്തിന് മീഡിയേഷന്റെ അഥവാ മധ്യസ്ഥതയുടെ പ്രസക്തി. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഡ്വക്കേറ്റ് വി ഭുവനേന്ദ്രൻ നായർ മറുപടി നൽകിയ ഹലോ ആകാശവാണി ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനത്തിന്റെ ആദ്യ ഭാഗമാണ് ഇതുവരെ കേട്ടത്. അതിഥിയോട് സംസാരിച്ചത് ജി സന്തോഷ് കുമാർ. ഈ പരിപാടിയുടെ തുടർന്നുള്ള ഭാഗം അടുത്ത ആഴ്ച ഇതേ സമയം കേൾക്കാം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: മൻ കി ബാത്ത്,
2: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
1: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
2: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
1: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
2: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
1: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
2: തുടർന്ന് മലയാള പരിഭാഷ.
1: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
3: ആകാശവാണി. ഇപ്പോൾ മഴവില്ല്, വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ഗാനം ഖുർബാനി എന്ന ചിത്രത്തിൽ നാസിയ ഹസൻ പാടിയതാണ്.

0: കേട്ടത് മഴവില്ല്, വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ. ആകാശവാണി
1: പാട്ടുകളം തോറ്റംപാട്ട് അവതരിപ്പിക്കുന്നത് നന്ദിയോട് രാജേന്ദ്രനും സംഘവും.

പാട്ടുകളത്തിൽ തോറ്റമ്പാട്ട് അവതരിപ്പിച്ചത്. നന്ദിയോട് രാജേന്ദ്രനും സംഘവും. പങ്കെടുത്തവർ സുരേഷ്, അബിത് രാജ്.

0: നാളെ ശാസ്ത്രലോകത്തിൽ വിസ്മയം തീർക്കുന്ന ശാസ്ത്രലോകം വലിയശാല രാജു സംസാരിക്കുന്നു.
1: സെക്കൻഡിൽ 300,000 കിലോമീറ്റർ വേഗതയിൽ പായുന്ന പ്രകാശത്തെ പിടിച്ചു നിർത്താൻ ആർക്കെങ്കിലും കഴിയുമോ? ശാസ്ത്രം അത് സാധ്യമാക്കി. അതിശൈത്യത്തിലുള്ള ചില വാതകങ്ങളിലേക്ക് ലേസർ പ്രകാശം കടത്തിവിട്ട് പ്രകാശത്തിന്റെ വേഗത പൂർണ്ണമായും പൂജ്യമാക്കാൻ ശാസ്ത്രജ്ഞർക്ക് കഴിഞ്ഞു.
0: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.
2: സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ ഭരണം വിരൽ തുമ്പിൽ. വീഡിയോ കോൺഫറൻസിംഗ്, ജിയോ സ്പേഷ്യൽ സാങ്കേതിക വിദ്യ എന്നിവ ഉപയോഗിച്ച് രാജ്യത്തെ വലിയ പദ്ധതികളുടെ പുരോഗതി, പ്രോ ആക്റ്റീവ് ഗവേണൻസ് ആൻഡ് ടൈംലി ഇംപ്ലിമെന്റേഷൻ, പ്രഗതി തത്സമയം നിരീക്ഷിക്കുന്നു. നികുതിപ്പണം പാഴാക്കാതെ വികസനം നേരിട്ട് ജനങ്ങളിലേക്ക്. വികസിത ഭാരതത്തിനായി കൈകോർക്കാം.
3: ആകാശവാണി, സമയം 5 മണി.
4: ഏ ആകാശവാണി കാ തിരുവനന്തപുരം കേന്ദ്ര ഹേ ആയേ ആപ് സുൻതേ ഹേ ഹിന്ദി പാഠ്. അധ്യാപിക ഹേ അനുപം രശ്മി, ഛാത്രായം ഹേ തന്മയ പിള്ളൈ ഓർ മുസ്കാൻ ജിഷാർ.
5: നമസ്തേ ബച്ചോ.
6: നമസ്തേ അധ്യാപിക ജീ.
5: കൈസേ ഹേ ആപ് ലോഗ്?
6: ഹം അച്ഛേ ഹേ.
5: ചലിയേ തോ ആജ് അബ് ഹം അപ്നി കക്ഷ ശുരൂ കർത്തേ ഹേ. തോ മേ ആപ്കോ ക്യാ പഠാ രഹി തീ? കോൺ സി കഹാനി മേനെ പഹലി കക്ഷ മേ പഠായി? മുസ്കാൻ
6: ദോ ഗോരയ്യ.
5: ഹാ, കോൺ സി കഹാനി പഠായി തന്മയ ജീ?
6: ദോ ഗോരയ്യ.
5: ഉസ്കെ ലേഖക കാ നാം ബതായിയേ?
6: ഭീഷ്മ സഹാനി.
5: ഹാൻ ജീ, തോ ഭീഷ്മ സഹാനി കേ മേനെ ആപ്കോ ശുരൂ കർ ദിയാ താ നാ. മേനെ ക്യാ ബതായ താ പഹലി കക്ഷാ മേ കി ഇസ് കഹാനി മേ പിതാജി കിസ്കേ ബാരേ മേ ബോൾ രഹേ ഹൈ, ആംഗൻ മേ കൈസേ പക്ഷി ഹൈ, ഉൻകേ ഘർ മേ ചൂഹേ ഹൈ, ഉൻകേ ഘർ കേ ചൂഹേ ഉൻകോ രാത് മേ സോനേ നഹീ ദേതേ, ഉൻകോ തംഗ് കർതേ ഹൈ, കഭി ഡിബ്ബെ ഖുൽതേ ഹൈ, കഭി പ്യാലേ ടൂട്ടേ ഹൈ, യഹാ തക് മേനെ ആപ്കോ ബതായ താ, റൈറ്റ്?
6: ഹാ അധ്യാപിക ജി.
5: അബ് ഇസ്സേ ആഗേ, തോ ഏക് ചൂഹാ അംഗീഠി കേ പീച്ചേ ബൈഠ്നാ പസന്ദ് കർതാ ഹൈ. ഓക്കേ, 20 ചൂഹേ ഹൈ ഘർ കേ അന്ദർ, തോ ഉസ്മേ സേ ഏക് ചൂഹാ ജോ അംഗീഠി മാലൂം ഹൈ ബച്ചോ, അംഗീഠി കോ ജിസ്കോ ആപ് അംഗ്രേജി മേ ഫയർ പോട്ട് ബോൾതേ ഹോ, ഉസേ ഹം ഹിന്ദി മേ ക്യാ ബോൾതേ ഹൈ? ആഗ് ദഹകാനേ കാ ബർത്തൻ യാ ചൂലാ. ആം തോർ പർ യേ മിട്ടി, ലോഹേ യാ പീതൽ കി ബനി ഹോതീ ഹൈ, ഔർ ഇസ്മേ കോയലാ യാ ലക്ഡി ജലായി ജാതി ഹൈ. ആജ്കൽ തോ ഹമാരേ ഘർ മേ ഗ്യാസ് ഹൈ, റൈറ്റ്? പഹലെ സമാനേ മേ ജബ് ഗ്യാസ് നഹീ തീ, തബ് ഇസ്കാ ഇസ്തമാൽ കിയാ ജാതാ താ. കിസ്കാ? അംഗീഠി കാ, ജിസ്കോ ആപ് അംഗ്രേജി മേ ഫയർ പോട്ട് ബോൾതേ ഹോ. മഗർ ഹിന്ദി മേ ഹം ഉസ്കോ ഫയർ പോട്ട് നഹീ ബോൾതേ, ഹിന്ദി മേ ഹം ക്യാ ബോൾതേ ഹൈ? യേ ക്യാ ഹോതീ ഹൈ? ഏക് ആഗ് ദഹകാനേ കാ ബർത്തൻ. മേരി ജോ മമ്മി തീ നാ, ഹം ലോഗ് നേ അംഗീഠി ദേഖി ഹൈ, അംഗീഠി കേ ഊപ്പർ ഹം ലോഗ് ഖാനാ ബനാതേ തേ, മേനെ ദേഖി ഹൈ, ആപ് ലോഗ് നേ ദേഖാ ഹൈ. ആപ്കേ യഹാ പർ ഭി ഹോഗാ നാ ചൂലാ, ജിസ്കോ ആപ് മലയാളം മേ അടപ് ബോൾതേ ഹോ നാ, ആപ്നേ ദേഖാ ഹോഗാ, ലക്ഡി സേ ജലായാ ജാതാ ഹൈ.
6: മേരെ പുരാനേ ഘർ മേ താ.
5: തോ ഹാ, ചൂലാ തോഡാ അലഗ് ഹോതാ ഹൈ, അംഗീഠി തോഡി അലഗ് ഹോതീ ഹൈ. അംഗീഠി തോഡി ഛോട്ടി ഹോതീ ഹൈ, ചൂലാ തോഡാ ബഡാ ഹോതാ ഹൈ. ഓക്കേ, ചൂലേ മേ ക്യാ കർതേ ഹൈ ബച്ചോ? ലക്ഡി ജലായി ജാതീ ഹൈ, മഗർ ഹം ഇസ്പേ കോയലാ ജലാതേ ഹൈ അംഗീഠി മേ. കോയലാ? കോയലാ മത്ലബ് മാലൂം ഹൈ, കോൽ, COAL, കോൽ. ഉസ്കോ ബ്ലാക്ക് ഡയമണ്ട് ഭി കഹാ ജാതാ ഹൈ, ജോഗ്രഫി മേ പഢാ ഹൈ, ഭൂഗോള കി കക്ഷാ മേ പഢാ ഹൈ. ഹാ, പഢാ ഹൈ നാ. തോ ലേഖക് കഹതേ ഹൈ, അംഗീഠി കോ ഏക് ചൂഹാ ഹൈ, ജോ ക്യാ കർതാ ഹൈ വോ അംഗീഠി കേ പീച്ചേ ബൈഠ്നാ പസന്ദ് കർതാ ഹൈ, ശായദ് വോ ബൂഢാ ഹൈ, ഉസേ ബഹുത് സർദി ലഗ്തീ ഹൈ. ഓക്കേ, തോ ഇസ്കാ മത്ലബ് ഹൈ കി വോ ചൂഹാ ബൂഢാ ഹോ ഗയാ ഹൈ, ഉസ്കോ സർദി ലഗ്തീ ഹൈ, ഇസ്ലിയേ വോ കഹാ ബൈഠ്താ ഹൈ? അംഗീഠി കേ പീച്ചേ. ഠീക് ഹൈ, മേ കിസ്കേ ബാരേ മേ ബഹുത് ബാത് കർ രഹീ? ഏക് ചൂഹാ, 20 ചൂഹേ ഹൈ ഘർ മേ, പിതാജി കേ അനുസാർ, മേരേ അനുസാർ നഹീ. കിത്നേ ചൂഹേ ഹൈ?
6: 20 ചൂഹേ.
5: ഉൻമേ സേ ഏക് ചൂഹാ കഹാ ബൈഠ്നാ പസന്ദ് കർതാ ഹൈ തന്മയ?
6: അംഗീഠി കേ പീച്ചേ.
5: ഹാ, അംഗീഠി കേ പീച്ചേ ക്യോ ബൈഠ്നാ പസന്ദ് കർതാ ഹൈ മുസ്കാൻ?
6: ക്യോകി വോ ശായദ് ഭൂഢാ ഹൈ ഔർ ഉസ്കോ ബഹുത് സർദി ലഗ്തീ
5: ഹൈ. ഹാ, ബഹുത് അച്ഛേ, ഠീക് ഹൈ. ഏക് ദൂസരാ ഹൈ ജിസേ ബാത്റൂം കി ടങ്കി പർ ചഡ് കർ ബൈഠ്നാ പസന്ദ് ഹൈ. ഏക് ദൂസരാ ചൂഹാ ഹൈ, വോ ക്യാ കർതാ ഹൈ? വോ ബാത്റൂം കി ടങ്കി കേ ഊപ്പർ ജാകർ ബൈഠ്താ ഹൈ. ടങ്കി കാ മത്ലബ് സമജ് മേ ആയാ തന്മയ?

ആകാശവാണി. ഇപ്പോൾ ഹിന്ദി ചലച്ചിത്രഗാനം കേൾക്കാം. ദിൽ സേ എന്ന ചിത്രത്തിനു വേണ്ടി ലതാ മങ്കേഷ്കർ, എം ജി ശ്രീകുമാർ എന്നിവർ ആലപിച്ചത്.

0: ആകാശവാണി.
1: ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ.
2: രാമായണ പാരായണം ആറാം ദിവസമായ ഇന്ന് നാരദ രാഘവ സംവാദം, ശ്രീരാമാഭിഷേകാരംഭം എന്നീ കഥാഭാഗങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പാരായണം ചെയ്യുന്നത് ശ്രീ ശ്രീവത്സൻ ജെ മേനോൻ.

0: ചലച്ചിത്രഗാനം പൂർണ്ണമാകുന്നു. ആകാശവാണി
1: ഭക്തിഗാനങ്ങൾ ആലാപനം ഡോക്ടർ കെ ജെ യേശുദാസ്. ആദ്യഗാനം നിൻസ്വരം തേടി ഞാൻ വന്നു യേശുവേ.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് യേശുദാസ് ആലപിച്ച ഭക്തിഗാനങ്ങൾ.
1: ആകാശവാണി അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. ഇന്ന് 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, ഭാരതീയ പ്രാകൃതി കൃഷി പദ്ധതി. 6:10 പത്തനംതിട്ട ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 വാർത്താ വീക്ഷണം. 6:50 വയലും വീടും. സുരക്ഷിതവും ഗുണമേന്മയുള്ളതുമായ പാലുൽപാദനം, ഡോക്ടർ രജീഷ് ആറുമായി അഭിമുഖം. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ. 7:35 തൊഴിലാളി മണ്ഡലം. ഫിറ്റ്നസ് ട്രെയിനർ കണ്ണൻ ആർഎസുമായി സെവിൽ ജിഹാൻ നടത്തുന്ന അഭിമുഖം. 7:50 ചലച്ചിത്രഗാനങ്ങൾ. 8:15 ടുഡേ ഇൻ പാർലമെന്റ് ഡൽഹി റിലെ. 8:30 പദ്ധതികൾ ജനന്മയ്ക്ക്, PM വികസിത് ഭാരത് റോസ്ഗാർ യോജന. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 8:40 ചലച്ചിത്രഗാനം. 9:15 വിദ്യാഭ്യാസ രംഗം ഇന്റർവെൽ പ്രത്യേക പരിപാടി. വേർതിരിക്കാം, പുനരുപയോഗിക്കാം. 9:30 സംഗീത കച്ചേരി. ജി സീതാലക്ഷ്മി പാടിയ കൃതികൾ. AL മഞ്ജുള രാജേഷ് വയലിൻ. നാഞ്ചിൽ AR അരുൾ മൃദംഗം. 10:30 ചലച്ചിത്രഗാനങ്ങൾ. 11:00 സുഭാഷിതം. തോംസൺ ആന്റണി അവതരിപ്പിച്ചത്. 11:10 മുതൽ FM ഗോൾഡ്. ഇനി നാളത്തെ പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം, ഡോക്ടർ VN ശ്രീകരൻപിള്ള അവതരിപ്പിക്കുന്നു. 6:00 ഉഷമലരിയിൽ വയലാർ എഴുതിയ സർഗസംഗീതം എന്ന കവിത ആലാപനം ജിതേന്ദ്രവർമ്മ. 6:15 മലയാള മനോരമ അധ്യാത്മ രാമായണ പാരായണം 7-ാം ദിവസം ഡോക്ടർ ബി അരുന്ധതി പാരായണം ചെയ്തത്. 6:25 ഉദയഗീതം ജി വേണുഗോപാൽ പാടിയത്. 6:30 പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 7:00 വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ പ്രൊഫസർ വി മധുസൂദനൻ നായർ അവതരിപ്പിച്ചത്. 7:00 മുതൽ 8:00 വരെ പുലർവട്ടം. ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ. റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്, ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും, ഗുഡ് ഇംഗ്ലീഷ് എന്നിവ കേൾക്കാം. 7:25 വാർത്തകൾ. 8:30 നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും ഭാഗം 87. 8:35 സ്മൃതിമധുരം. 8:45 യോഗ സൌഖ്യം. 9:00 വാർത്താ തരംഗിണി. 9:15 ഹലോ സന്ദേശഗാനം. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസർ പരിപാടി. 10:15 രാഗാമൃതം. നൂക്കല ചിന്ന സത്യനാരായണ പാടിയ കൃതികൾ. 11:02 ഹരിതം ഹലോ ആകാശവാണി. വിളകളിൽ സംയോജിത രോഗനിയന്ത്രണം, ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് വെള്ളായണി കാർഷിക കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സുഷാ എസ് താര മറുപടി നൽകുന്നു. 12:00 ശാസ്ത്രലോകം, വിസ്മയം തീർക്കുന്ന ശാസ്ത്രലോകം. ശാസ്ത്ര പ്രചാരകൻ വലിയശാല രാജു നടത്തുന്ന പ്രഭാഷണം. 12:20 ലളിതഗാനങ്ങൾ റിജിൻ എസ് പാടിയത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. മരുന്നുകളോടുള്ള അലർജി, ഡോക്ടർ ആരതി ആർ സംസാരിക്കുന്നു. 12:50 വാർത്തകൾ. ഉച്ചയ്ക്ക് 1:00 ഒരു വട്ടം കൂടി. 2:15 തുടർനാടകം മേഘയുടെ തിരോധാനം, ഒരന്വേഷണം. ഭാഗം 19, രചന അനിൽ തമ്പാൻ, സംവിധാനം റൂബി ബാബു. 2:30 ഉമംഗ് CAT സ്പോൺസർ പരിപാടി. 3:00 നേർമൊഴി, നാറ്റ്പാക് ഡയറക്ടർ ഡോക്ടർ ആശാലതയുമായുള്ള അഭിമുഖം. 4:00 മായാമുദ്രകൾ, ആന്റൺ ചെക്കോവ് എഴുതിയ നോവൽ പെണ്ണിന്റെ സാമ്രാജ്യം. 4:30 മഴവില്ല്, വിവിധ ഭാഷാ ചലച്ചിത്രഗാനങ്ങൾ. 4:45 തുടിതാളം. വൈകിട്ട് 5:00 ഹിന്ദി പാഠം. 5:15 5:40 ചലച്ചിത്രഗാനം. 5:20 അധ്യാത്മ രാമായണ പാരായണം 7-ാം ദിവസം ഡോക്ടർ ബി അരുന്ധതി പാരായണം ചെയ്തത്. 5:30 സ്പൈസ് സ്പോൺസേഡ് പരിപാടി. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, നാഷണൽ സൂപ്പർ കൌണ്ടിംഗ് മിഷൻ. 6:10 ആലപ്പുഴ ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ. 7:35 യുവവാണി. ആറ്റിങ്ങൽ ഗവൺമെന്റ് കോളേജിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന പരിപാടികൾ ഭാഗം 2. 8:00 ചലച്ചിത്രഗാനങ്ങൾ. 8:15 പാർലമെന്റ് അവലോകനം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന. 8:35 വാർത്താ ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ രംഗം, സർവ്വലിഖിത വിജ്ഞാനിയം, അവതരിപ്പിക്കുന്നത് ഡോക്ടർ അർച്ചന RS. 9:30 കഥകളിപ്പദങ്ങൾ, കലാമണ്ഡലം PG രാധാകൃഷ്ണനും സംഘവും അവതരിപ്പിച്ചത് കഥ സന്താന ഗോപാലം. 10:00 പാർലമെന്റ്. ചോദ്യോത്തരവേളയുടെ ശബ്ദലേഖനം. 10:30 ചലച്ചിത്രഗാനങ്ങൾ. 11:00 സുഭാഷിതം. 11:10 മുതൽ FM ഗോൾഡ്. ഇതോടെ അറിയിപ്പുകൾ കഴിഞ്ഞു. ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. 1-2 തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.8 ഡിഗ്രി സെൽഷ്യസ്. കുറഞ്ഞ താപനില 24.6 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.8 ഡിഗ്രി സെൽഷ്യസ്. കുറഞ്ഞ താപനില 24.6 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ കാലാവസ്ഥാ അറിയിപ്പ് കഴിഞ്ഞു.

0: ആകാശവാണി. പദ്ധതികൾ ജനനന്മയ്ക്ക്. ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയെക്കുറിച്ചുള്ള ലഘുപ്രഭാഷണം കേൾക്കാം.
1: രാസവളങ്ങൾ ഉപയോഗിക്കാതെ പരമ്പരാഗതമായ രീതിയിലുള്ള കൃഷിയെയാണ് പ്രകൃതി കൃഷി എന്ന് പറയുന്നത്. പ്രകൃതിക്കിണങ്ങിയ കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ പരമ്പരാഗത് കൃഷി വികാസ് യോജനയുടെ ഉപപദ്ധതിയാണ് ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതി. 2020-21 കാർഷിക കർഷക ക്ഷേമ മന്ത്രാലയത്തിന് കീഴിലാണ് ഈ പദ്ധതി ആരംഭിച്ചത്. കൃഷിക്കാവശ്യമായ രാസവളങ്ങളും മറ്റുൽപ്പന്നങ്ങളും പണം നൽകി വാങ്ങേണ്ടുന്ന ഒരവസ്ഥ മാറ്റി പരമ്പരാഗത തദ്ദേശ കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതിയാണ് ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതി. പുതയിടൽ, കാർഷിക അവശിഷ്ടങ്ങളുടെ ഉപയോഗം എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇത്. തൊഴിലവസരങ്ങൾ കൂട്ടുന്നതിനും ഗ്രാമവികസനത്തിനും സാധ്യതയുള്ള ചെലവ് കുറഞ്ഞ കൃഷിരീതിയായാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. ഹരിതവിപ്ലവത്തിലൂടെ ഇന്ത്യയിലെ കാർഷികോൽപാദനം വർദ്ധിപ്പിക്കുകയും ഭക്ഷ്യസുരക്ഷയുടെ കാര്യത്തിൽ ഗണ്യമായ നേട്ടങ്ങൾ കൈവരിക്കുകയും ചെയ്തു. എന്നിരുന്നാലും മഴയെ ആശ്രയിക്കുന്നതും വിഭവങ്ങൾ കുറവുള്ളതുമായ പ്രദേശങ്ങളിൽ ചെറുകിട കർഷകർ പലരും ഹരിതവിപ്ലവ സാങ്കേതിക വിദ്യയിൽ നിന്ന് കൂടുതൽ പ്രയോജനം നേടിയില്ല. രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും മറ്റുൽപ്പന്നങ്ങളുടെയും ഉയർന്ന വിലയും വായ്പയുടെ അഭാവവുമൊക്കെ ചെറുകിട കർഷകരെ ദുരിതത്തിലാക്കി. കൃഷി ലാഭകരമല്ലെന്ന് കരുതി ഇങ്ങനെയുള്ള കർഷകർ കൃഷി നിർത്തിയ സാഹചര്യങ്ങളും ഉണ്ടായി. പുതയിടൽ, ജൈവ സ്ലറികളുടെ ഉപയോഗം, കാർഷികാവശിഷ്ടങ്ങളുടെ ഉപയോഗം എന്നിവയിലൂടെ മണ്ണിലെ ജൈവാംശം വർദ്ധിപ്പിക്കുകയും വായുസഞ്ചാരം നിലനിർത്തുകയും ചെയ്യാനാണ് ഈ പദ്ധതി വഴി ഉദ്ദേശിക്കുന്നത്. കേരളത്തിൽ സുഭിക്ഷ കേരളം എന്ന പേരിലാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനത്തെ ലഘൂകരിക്കുക, മണ്ണിന്റെ കാർബൺ നില മെച്ചപ്പെടുത്തുക, കാർഷിക പരിസ്ഥിതിക്ക് അനുയോജ്യമായ സുസ്ഥിര കാർഷിക മാതൃകകൾ പ്രോത്സാഹിപ്പിക്കുക, ഭക്ഷണത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക, ജീൻ പൂൾ സംരക്ഷിക്കുക, സമൂഹത്തിന് ആരോഗ്യകരവും പോഷകപ്രദവും സുരക്ഷിതവുമായ ഭക്ഷണം നൽകുക, പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ നിലനിർത്താൻ സഹായിക്കുക, പ്രകൃതി വിഭവങ്ങളുടെ സംരക്ഷണം എന്നിവയൊക്കെയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. ഈ പദ്ധതിക്ക് കീഴിൽ ഓരോ ക്ലസ്റ്ററിനും ഹെക്ടറിന് 12,200 രൂപ വീതം ധനസഹായമായി 3 വർഷം നൽകും. കർഷകരുടെ ശേഷിയും കഴിവും വർദ്ധിപ്പിക്കുന്നതിനായി പരിശീലനം നൽകുകയും സർട്ടിഫിക്കേഷൻ നൽകുകയും ചെയ്യും. ജൂലൈ 2021 കണക്ക് പ്രകാരം രാജ്യത്ത് 8 സംസ്ഥാനങ്ങളിലായി 4.9 ലക്ഷം ഹെക്ടർ ഈ പദ്ധതിക്ക് കീഴിൽ കൃഷി ചെയ്തു വരുന്നു. ഏകദേശ കണക്ക് പ്രകാരം രാജ്യത്ത് 25 ലക്ഷം കർഷകർ പരമ്പരാഗത കൃഷിരീതി അവലംബിക്കുന്നുണ്ട്. അടുത്ത 5 വർഷത്തിനുള്ളിൽ 20 ലക്ഷം ഹെക്ടറിൽ ജൈവ കൃഷി ചെയ്യുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇതിൽ 12 ലക്ഷം ഹെക്ടർ ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിക്ക് കീഴിലാണ് കൃഷി ചെയ്യുക.
0: ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയെക്കുറിച്ചുള്ള ലഘുപ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 4 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: This is Akashvani, the news read by Valsa Williams. Both houses of parliament were adjourned for the day today following repeated disruptions by the opposition for the third consecutive day over various issues, including the NEET paper leak case and student protests. In the Lok Sabha, amid the uproar, the House passed a resolution by voice vote suspending Trinamool Congress MP Kalyan Banerjee for the remainder of the monsoon session. Presiding Officer Krishna Prasad Tenneti said Mr. Banerjee made objectionable and unparliamentary remarks targeting women MPs, which was formally brought to the notice of the chair. Earlier in the day, Speaker Om Birla appealed to opposition members to allow the House to function smoothly and said the government was ready for a discussion on the NEET issue. Parliamentary Affairs Minister Kiran Rijiju also reiterated that the government was prepared for a meaningful debate involving all sides under established parliamentary rules and keeping in mind the future of the country's youth. The Rajya Sabha also witnessed repeated disruptions over the NEET issue and other matters. Speaking in the upper house, Parliamentary Affairs Minister Kiran Rijiju accused the Congress of avoiding a debate by imposing fresh conditions, despite the government's willingness to discuss the issue. Leader of the opposition Mallikarjun Kharge demanded the resignation of the Union Education Minister, saying the discussion could not proceed without it. Defence Minister Rajnath Singh has expressed concern over the ongoing protests in Delhi, saying the centre is deeply sensitive to the sentiments and concerns of the youth and is ready to listen and address every concern raised by the students. Mr. Singh was talking to media in New Delhi.
2: और ये अत्यंत दुर्भाग्यपूर्ण है.
3: इट इज डीपली अनफॉर्चुनेट दैट सम पीपल आर ट्राइंग टू यूज द स्टूडेंट्स एंड यूथ ऑफ आवर कंट्री एज पॉलिटिकल टूल्स टू सर्व देयर ओन पॉलिटिकल इंटरेस्ट. अंडर द लीडरशिप ऑफ प्राइम मिनिस्टर नरेंद्र मोदी आवर गवर्नमेंट इज फुल्ली कमिटेड टू फुलफिलिंग द एस्पिरेशंस ऑफ स्टूडेंट्स एंड यंग पीपल एंड एंश्योरिंग देयर वेलफेयर. लिसनिंग टू एवरी कंसर्न ऑफ स्टूडेंट्स एंड एड्रेसिंग देम इज द रिस्पॉन्सिबिलिटी ऑफ ऑल ऑफ अस.
2: उसका समाधान करना ये हम सबकी जिम्मेदारी है.
1: The Delhi High Court today sought responses from the centre and Delhi police on alleged use of excessive force against protesters marching to Parliament on Monday. The court gave 4 weeks to the authorities to file their replies. The matter would be heard next on the 11th of September this year. Railway Minister Ashwini Vaishnav today said rail safety has been strengthened through modern technology, infrastructure and enhanced maintenance. In a written reply in the Lok Sabha today, Mr. Vaishnav said the expenditure on safety-related activities has increased from around 39,000 crore rupees in 2013-14 to over 1,20,000 crore rupees in 2026-27. President Draupadi Murmu today unveiled a bust of Mahatma Gandhi at the Museum of the City of Skopje in North Macedonia. Addressing the gathering, the President said Mahatma Gandhi's ideals of dialogue, compassion and peaceful coexistence remain highly relevant in a world facing conflict, intolerance and division. In Jammu and Kashmir, a policeman was killed today in a terrorist attack at the Lal Chowk area of Anantnag district. A search operation is underway to apprehend the terrorists. Lieutenant Governor Manoj Sinha and Chief Minister Omar Abdullah paid tributes to the slain policeman and assured that those responsible would be brought to justice. In Sikkim, rescue teams have traced 8 more bodies inside the under-construction tunnel at Samardung in Namchi district. However, the bodies could not be retrieved. Officials said poor visibility and methane gas leakage have made the rescue operation highly challenging. So far, 13 bodies have been recovered. The government has disabled 50 OTT platforms for public access in the country in the last 2 years for displaying obscene content. In a written reply in the Lok Sabha, Minister of State for Information and Broadcasting Dr. L. Murugan said the government regularly takes action against such intermediaries and OTT platforms based on complaints. In China Open badminton, double Olympic medalist PV Sindhu advanced to the second round of women's singles after defeating compatriot Unnati Huda in a round of 32 clash at Changzhou this afternoon. In the men's singles, Ayush Shetty defeated world number 11 Alvi Farhan of Indonesia to reach the round of 16. And with that, we end this news bulletin.
4: ആകാശവാണി ജില്ലാ വൃത്താന്തം. ഇന്ന് പത്തനംതിട്ട ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
5: ശബരിമല റോഡുകളുടെ നവീകരണവുമായി ബന്ധപ്പെട്ട് വീഴ്ച വരുത്തിയാൽ കർശന നടപടി ഉണ്ടാകുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി കെ ബഷീർ പറഞ്ഞു. ശബരിമല തീർത്ഥാടനകാല മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ പമ്പ ശ്രീരാമസാകേതം ഹാളിൽ ചേർന്ന അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 450 കോടിയോളം രൂപയുടെ ശബരിമല പാക്കേജാണ് ഇത്തവണ അനുവദിച്ചിട്ടുള്ളതെന്നും കൂടാതെ റോഡ് സുരക്ഷയ്ക്കായി 15 കോടി രൂപ നീക്കിവച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഇതര സംസ്ഥാനത്തു നിന്നടക്കം ഭക്തർ കൂടുതലായി എത്തുന്ന ശബരിമല തീർത്ഥാടനം കുറ്റമറ്റതാക്കേണ്ടത് സംസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തമാണ്. ആയതിനാൽ ശബരിമല റോഡുകളുടെ പുനരുദ്ധാരണ ജോലികളിൽ സാവകാശം ഉണ്ടാകാൻ പാടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. എഞ്ചിനീയർമാർ നിർബന്ധമായും സൈറ്റുകളിൽ സന്ദർശനം നടത്തണം. കഴിഞ്ഞ കാലങ്ങളിലെ ജില്ലയിലെ പൊതുമരാമത്തുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും വേഗത്തിലാക്കുമെന്നും മന്ത്രി പറഞ്ഞു. യോഗത്തിൽ MLA മാരായ അഡ്വക്കേറ്റ് KU ജനീഷ്കുമാർ, അഡ്വക്കേറ്റ് പഴകുളം മധു, അഡ്വക്കേറ്റ് CV ശാന്തകുമാർ, സോണി കെ ബേബി, അഡ്വക്കേറ്റ് MJ സെബാസ്റ്റ്യൻ, പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറി ആദില അബ്ദുള്ള, ജില്ലാ കളക്ടർ A നിസാമുദ്ദീൻ, ജില്ലാ പോലീസ് മേധാവി R ആനന്ദ് തുടങ്ങിയവർ പങ്കെടുത്തു. നിറപുത്തരി പൂജയ്ക്കായി അടുത്ത മാസം 2 ശബരിമല ക്ഷേത്ര നട തുറക്കും. ഇതര സംസ്ഥാനക്കാരായ ഭക്തരുടെ അടക്കം വലിയ തിരക്കാണ് കർക്കിടകമാസ പൂജാ സമയത്ത് സന്നിധാനത്ത് അനുഭവപ്പെട്ടത്. ഓഗസ്റ്റ് 3 രാവിലെ 5:40 to 6:20 മധ്യേ നിറപുത്തരി പൂജ നടക്കും. അന്ന് രാത്രി നടയടച്ചാൽ ചിങ്ങമാസ പൂജയ്ക്കായി നട ഓഗസ്റ്റ് 16 തുറക്കും. ചിങ്ങം 1 17 മുതൽ 21 പൂജകൾ നടക്കും. 21 അടയ്ക്കുന്ന നട ഓണപൂജകൾക്കായി ഓഗസ്റ്റ് 24 വൈകിട്ട് 5 തുറക്കും. ഓഗസ്റ്റ് 28 ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകളും ഭക്തർക്കായി ഓണസദ്യയും ഉണ്ടായിരിക്കും. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ ആറന്മുള പള്ളിയോട സേവാസംഘത്തിന്റെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും നേതൃത്വത്തിൽ നടക്കുന്ന പ്രസിദ്ധമായ ആറന്മുള വഴിപാട് വള്ളസദ്യകാലത്തിന് തുടക്കമായി. ഭഗവാന്റെ ഇഷ്ടവഴിപാടായ വള്ളസദ്യ വഴിപാട് ആഗ്രഹ സബലീകരണത്തിനായി ഭക്തർ 52 കരക്കാരായ പള്ളിയോടങ്ങൾക്കായി നടത്തുന്ന വഴിപാടാണ്. September 16 നടക്കുന്ന വള്ളസദ്യയിൽ ഇതുവരെ 500+ വള്ളസദ്യകൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. 20 സദ്യാലയങ്ങളാണ് ഇതിനായി ഒരുക്കിയിട്ടുള്ളത്. റാന്നി പള്ളിയോടം ഒഴികെ 51 പള്ളിയോടങ്ങൾ ഇക്കുറി വള്ളസദ്യയിൽ പങ്കെടുക്കുന്നുണ്ട്. KSRTC ബജറ്റ് ടൂറിസം പഞ്ചപാണ്ഡവ ക്ഷേത്രയാത്ര വഴി കാസർഗോഡ് മുതൽ പാറശാല വരെയുള്ള 89 ഡിപ്പോകളിൽ നിന്നായി ഭക്തർക്ക് ആറന്മുള വള്ളസദ്യയിൽ പങ്കെടുക്കാനാകും. തൃച്ചിറ്റാറ്റ്, തിരുപ്പുലിയൂർ, തിരുവാറന്മുള, തിരുവൻമണ്ടൂർ, തൃക്കൊടിത്താനം എന്നീ ക്ഷേത്രങ്ങളിലെ ദർശനമാണ് ഈ യാത്രയിൽ നടത്താനാവുക. അടുത്തുള്ള KSRTC ഡിപ്പോയിലെ ബജറ്റ് ടൂറിസം സെൽ കോർഡിനേറ്ററെ ബന്ധപ്പെട്ടോ KSRTC ബജറ്റ് ടൂറിസം സെൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴിയോ സീറ്റ് ഉറപ്പിക്കാം. കൂടാതെ ഇലയൊന്നിന് 300 രൂപ പ്രകാരം ഭക്തർക്ക് പങ്കെടുക്കാവുന്ന പെയ്ഡ് സദ്യയ്ക്കായുള്ള സ്പെഷ്യൽ പാസ് മൂലവും സദ്യ ക്രമീകരിച്ചിട്ടുണ്ട്. ഇതിനായും വഴിപാട് വള്ളസദ്യ ബുക്കിംഗിനായും ആറന്മുള boatrace.com എന്ന വെബ്സൈറ്റ് വഴി സാധിക്കും. ഉത്രട്ടാതി ജലോത്സവം August 30 നടക്കും. September 4 അഷ്ടമിരോഹിണി സമൂഹ വള്ളസദ്യ നടക്കുക. മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി ജില്ലയിലെ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും ക്ലീൻ കേരള കമ്പനി ജൂണിൽ മാത്രം ശേഖരിച്ചത് 300 ടൺ അജൈവ പാഴ്വസ്തുക്കളാണ്. വെള്ളപ്പൊക്ക സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്നടക്കം പാഴ്വസ്തുക്കൾ നീക്കം ചെയ്തിട്ടുണ്ട്. തരംതിരിച്ച 45 ടൺ പ്ലാസ്റ്റിക് കുന്നന്താനം ഗ്രീൻ പാർക്കിൽ സംസ്കരണത്തിനും പുനഃചക്രമണ യോഗ്യമല്ലാത്തവ സിമന്റ് ഫാക്ടറിയിലേക്ക് ഇന്ധനത്തിനായും സംസ്കരിക്കാൻ അയച്ചിട്ടുണ്ട്. 50 ടൺ ഗ്ലാസ് മാലിന്യങ്ങളാണ് ജൂണിൽ ജില്ലയിൽ നിന്നും ശേഖരിച്ചത്. ഗ്രാമപഞ്ചായത്ത് ജാഗ്രതാ സമിതിയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമാക്കണമെന്ന് വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് എലിസബത്ത് മാമൻമത്തായി പറഞ്ഞു. കൃത്യമായ ഇടവേളകളിൽ ജാഗ്രതാ സമിതി ചേരണം. കുടുംബങ്ങളിൽ മുതിർന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ജാഗ്രതാ സമിതിക്ക് കഴിയും. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ വനിതാ കമ്മീഷൻ സംഘടിപ്പിച്ച അദാലത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അവർ. അദാലത്തിൽ 8 പരാതികൾ തീർപ്പാക്കി.
4: ജില്ലാ വൃത്താന്തം സമാപിച്ചു.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതു പ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
2: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.

ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. റേഡിയോ പ്രോഗ്രാം തയ്യാറാക്കി നൽകാൻ താൽപര്യമുള്ളവരിൽ നിന്ന് പ്രസാർ ഭാരതി അപേക്ഷ ക്ഷണിക്കുന്നു. ആകർഷകമായ സംഗീതാധിഷ്ഠിത പരിപാടികൾ, റേഡിയോ നാടകങ്ങൾ, ഡോക്യുമെന്ററികൾ, കഥാ അവതരണം, ക്വിസ്, വിവിധ പോഡ്കാസ്റ്റ് സീരീസുകൾ എന്നിവ തയ്യാറാക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ അവസരം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. 14 അല്ലെങ്കിൽ 28 മിനിറ്റ് ദൈർഘ്യമുള്ള പരിപാടികൾ മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ സമർപ്പിക്കാം. പരമ്പരകളായും സമർപ്പിക്കാം. ഇതിന് ചില പ്രത്യേക വ്യവസ്ഥകളുണ്ട്. റവന്യൂ ഷെയറിംഗ്, സ്പോൺസേർഡ് അല്ലെങ്കിൽ ഗ്രാറ്റസ് മോഡുകളിലാണ് പ്രൊപ്പോസലുകൾ സ്വീകരിക്കുന്നത്. അപേക്ഷിക്കുവാനുള്ള അവസാന തീയതി 2026 ജൂലൈ 31. അപേക്ഷിക്കുന്നതിന് മുൻപായി പൂർണ്ണമായ മാർഗനിർദ്ദേശങ്ങൾ, ആവശ്യമായ രേഖകൾ, പ്രത്യേക ഇമെയിൽ വിലാസങ്ങൾ എന്നിവ അറിയുന്നതിനായി പ്രസാർ ഭാരതിയുടെയും ആകാശവാണിയുടെയും വെബ്സൈറ്റുകളിലെ ഔദ്യോഗിക കണ്ടന്റ് സോഴ്സിംഗ് പോളിസി 2024 പരിശോധിക്കുക. അറിയിപ്പ് കഴിഞ്ഞു.

0: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ. എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
1: സംഗീത സരണി, കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 19 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലേ.
1: ഇയം ആകാശവാണി സമ്പ്രതി വാർത്താഹ ശ്രൂയന്താം. പ്രവാചകഹ ജതിന ശർമ്മ. ആദൌ മുഖ്യ വാർത്താഹ. കേന്ദ്രീയ സർവകാരഹ സംസദി നീട്ട പ്രശ്നപത്ര ഗോപ്യതാ ഭംഗ വിഷയേ സാരഗർഭാം ചർച്ചാം വിധാതും അംഗീകൃതവാൻ. തഥാപി വിപക്ഷസ്യ ശ്രാന്തം കോലാഹലേന പ്രാവൃട് സത്രസ്യ തൃതീയേപി ദിനേ ഉഭയോഃ സദനയോഃ കാര്യാചരണം സ്ഥഗിതം. സോമവാസരെ സംസദ് ഭവനം പ്രതി ആന്തോലനം കുറുവത്സു പ്രദർശനകാരിഷു ആരക്ഷകൈഃ കൃതായാഃ അത്യധിക ബലപ്രയോഗസ്യ ആശങ്കായാഃ പ്രകരണേ ദെഹ്ലി ഉച്ചന്യായാലയഃ കേന്ദ്ര സർവകാരാത് ദെഹ്ലി ആരക്ഷക വിഭാഗാച്ച സ്പഷ്ടീകരണം ആഹൂതവാൻ. ഫിലിപ്പീൻസ് ദേശസ്യ മനിലാനഗരെ സമായോജിതെ ക്വാഡ് മഞ്ചസ്യ വൈദേശിക മന്ത്രിണാം ഉപവേശനെ മന്ത്രിഭിഃ മുക്ത ഉന്മുക്ത സമാവേശി ഹിന്ദ് പ്രശാന്ത ക്ഷേത്രായ സ്വകീയ പ്രതിബദ്ധത പുനരാവർത്തിത. അസമരാജ്യേ ഭീഷണ ജലപ്ലാവേന സ്ഥിതിഃ അദ്യാപി അത്യന്തം ഗഭീരാ വർത്തതെ യത്ര ജലൗഘേ മൃതകാനാം ആഹത്യ സംഖ്യാ സംവർദ്ധ്യ 31 സംപ്രാപ്ത. അപ്പി ച ചീൻ ഓപ്പൺ ബാഡ്മിന്റൺ പ്രതിസ്പർധായാം അദ്യാപരാഹ്ണേ വാരദ്വയസ്യ ഒളിമ്പിക പതക വിജേത്രി പി വി സിന്ധുഃ സ്വസ്യൈവ ദേശസ്യ ഉന്നതി ഹുഡ്ഡാം പരാജിത്യ ദ്വിതീയ ചക്രം പ്രാവിശത്. അഥ വാർത്താഹ വിശദീകൃത്യ. നീട്ട പ്രശ്നപത്ര ഗോപ്യതാ ഭംഗ പ്രകരണം അഥ ച ഛാത്രാണാം വിരോധ പ്രദർശനം സമേത്യ വിഭിന്ന പ്രകരണേഷു വിപക്ഷിണാം തൃതീയ ദിവസേപി സദസ്യാനാം അവിരത കോലാഹലത്വേന സംസദഃ ഉഭയ സദനയോഃ കാര്യാചരണം സ്ഥഗിതം. അപരാഹ്നേ ദ്വിവാദനേ ദ്വിതീയ സ്ഥഗനാത് പരം യദാ ലോക്സഭായാഃ കാര്യാചരണം പുനരാരബ്ധം തദാ വിക്ഷേപേണ നീട്ട പ്രകരണമധികൃത്യ ഉച്ചൈഃ കോലാഹലോ വിഹിതഃ. അത്രാന്തരെ സദനേന തൃണമൂല കോൺഗ്രസ് ദലസ്യ സാംസദ കല്യാണ ബൈനർജി ഇത്യസ്യ വർഷാകാലീന സത്രസ്യ ശേഷാവധേഃ നിലംബന പ്രസ്താവോപി പാരിതഃ. പീഠാസീനഃ കൃഷ്ണപ്രസാദ ടേനേട്ടി ന്യഗാദീത് യത് കല്യാണ ബനർജി ഇത്യസൌ മഹിളാ സാംസദാനാം വിരുദ്ധം ആപത്തിയുക്താം അസംസദീയ ടിപ്പണിം വിഹിതവാൻ. ഘടനേയം ആപത്തിയുക്താ സദനസ്യ മര്യാദായാഃ വിരുദ്ധാ ച ഇത്യപി സഃ പ്രാവോചത്. സംസദീയ കാര്യ രാജ്യമന്ത്രിണാ അർജുൻ രാം മേഘവാലേന ഏഷഃ പ്രസ്താവഃ ഉപസ്ഥാപിതഃ യശ്ച ധ്വനിമതേന പാരിതഃ. നിരന്തര കോലാഹലേന പീഠാസീനാധികാരിണാ ലോകസഭായാഃ കാര്യാചരണം ആഗാമി ദിനം യാവത് അപവാരിതം. രാജ്യസഭായാമപി ഏതാദൃശഃ ഇവ ദൃശ്യഃ ദൃഷ്ടിം അഗാത്. അപരാഹ്നേ ത്രിവാദനെ തൃതീയ സ്ഥഗനാത് പരം യദാ ഉച്ച സദനം സമവേതം തദാ വിപക്ഷിദലാനി നീട്ടവിഷയേ അന്യ പ്രകരണേഷു ച വിരോധം പ്രാദർശയൻ. ഉപസഭാപതിഃ ഹരിവംശഃ അവദത് യത് സർവകാരഃ നീട്ടവിഷയേ ചർച്ചയൈ സജ്ജഃ അസ്തി, വിപക്ഷേണ ച സദന സഞ്ചാലനെ സഹയോഗഃ കരണീയഃ. ഉച്ചസദനെ ഭാഷമാണഃ സംസദീയ കാര്യമന്ത്രി കിരൺ റിജിജുഃ കോൺഗ്രസ് ദലേന നവീനാൻ പക്ഷാശ്രയാനാരോപ്യ സദനെ ചർച്ചയാം വിഘ്നോത്പാദനായ പ്രത്യാക്ഷിപത്. അവിരത കോലാഹലസ്യ മധ്യേ ഉപസഭാപതിനാ രാജ്യസഭായാഃ കാര്യാചരണമപി ആഗാമി ദിനം യാവത് സ്ഥഗിതം. ഇതഃ പ്രാക് സംസദീയ കാര്യമന്ത്രി കിരൺ റിജിജു ഉദഘോഷയത് യത് സർവകാരഃ നീട്ട പ്രശ്നപത്ര ഗോപ്യതാഭംഗ വിഷയേ സർവവിധാം വിചാര വിനിമയം കർത്തും പൂർണതയാ സന്നദ്ധോ വർത്തതേ. രാഷ്ട്രസ്യ യൂനാം ഭവിഷ്യം മനസി നിധായ റിജിജു വര്യഃ സബലം ആഗ്രഹം അകരോത് യത് സർവകാരഃ സർവാനപി പക്ഷാൻ സമേത്യ ഏകാം ഉച്ചസ്തരീയ ചർച്ചാം ഇച്ഛതി.
2: नी पेपर लीक का चर्चा के लिए पूरी तरह से तैयार है और हमने पहले दिन से कहा है. मैं अनुरोध करता हूं कि चर्चा कब होना है, चर्चा का ड्यूरेशन और किस नियम के तहत होना है. माननीय स्पीकर महोदय, सारे पार्टी के फ्लोर लीडर से बातचीत करके इसका निर्णय किया जाए.
1: ദില്ലി ഉച്ചന്യായാലയഃ സോമവാസരെ സംസദ് ഭവനം പ്രതി ഗച്ഛത്സു പ്രദർശനകാരിഷു ആരക്ഷകൈഃ കൃതായാഃ അത്യധിക ബലപ്രയോഗസ്യ ആശങ്കായാഃ പ്രകരണേ കേന്ദ്രീയ സർവകാരാത് ദില്ലി

0: विंशतिः चतुर्दश नव एकविंशतिः एकविंशतिः दश इत्यङ्कान्तरालैः पराजित्य महिला एकलवर्गस्य राउंड ऑफ 32 स्पर्धां विजित्य द्वितीय चक्रं प्राविशत् इति वार्ताः।
1: ആകാശവാണി സമയം 6:30. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: സാമ്പത്തിക അടിയന്തരാവസ്ഥകൾ എപ്പോഴും അപ്രതീക്ഷിത സമയങ്ങളിലാണ് വരുന്നത്. അത്തരം സമയങ്ങളിൽ നിങ്ങൾ ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എളുപ്പത്തിൽ പുറത്തുവരാൻ കഴിയും.
3: ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് മണപ്പുറം ഫിനാൻസിൽ ഒരു എളുപ്പ EMI ഗോൾഡ് ലോൺ സ്കീം ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രതിമാസ തവണകളായി പലിശ അടയ്ക്കാം. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമാനാകാം.
2: കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള മണപ്പുറം ബ്രാഞ്ച് സന്ദർശിക്കുക, അല്ലെങ്കിൽ 1-800-420-2233 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച, വിദ്യാർത്ഥി പ്രക്ഷോഭം തുടങ്ങിയ വിഷയങ്ങളിൽ ഇന്നും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. സംസ്ഥാനത്ത് സിദ്ധാർത്ഥ് ആന്റി റാഗിംഗ് നിയമം നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് 200 MW വൈദ്യുതി വാങ്ങാൻ സർക്കാർ തീരുമാനിച്ചതായും മുഖ്യമന്ത്രി. മലബാർ മേഖലയിലെ +1 പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി 120 അധിക ബാച്ച് അനുവദിച്ച് സംസ്ഥാന സർക്കാർ. അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ കുടുംബത്തിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തുമെന്ന് ക്രൈംബ്രാഞ്ചിന്റെ പുതിയ അന്വേഷണ സംഘം. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. കർണാടക തീരത്ത് ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. കോമൺവെൽത്ത് ഗെയിംസ് 2026 സ്കോട്ട്ലൻഡിൽ നാളെ തുടക്കം. വാർത്തകൾ വിശദമായി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച, വിദ്യാർത്ഥി പ്രക്ഷോഭം തുടങ്ങിയ വിഷയങ്ങളിൽ ഇന്നും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ചോദ്യോത്തരവേള ആരംഭിച്ചതുമുതൽ ലോക്സഭയിൽ പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധമാണ് ഉയർത്തിയത്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാണെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ലോക്സഭയെ അറിയിച്ചു. പ്രതിപക്ഷം ചർച്ചയ്ക്ക് തയ്യാറാകാതെ തടസ്സങ്ങൾ ഉന്നയിക്കുകയാണെന്നും അദ്ദേഹം വിമർശിച്ചു. അതിനിടെ സഭയിലെ മോശം പെരുമാറ്റത്തിന് തൃണമൂൽ MP കല്യാൺ ബാനർജിയെ സസ്പെൻഡ് ചെയ്യുന്ന പ്രമേയം ലോക്സഭ പാസാക്കി. രാജ്യസഭയിലും സമാന രംഗങ്ങളാണ് അരങ്ങേറിയത്. യുവജനങ്ങളുടെ ആശങ്കകളോട് അനുഭാവപൂർണമായ സമീപനമാണ് കേന്ദ്ര സർക്കാരിനുള്ളതെന്നും പരാതികൾ കേൾക്കാനും പരിഹരിക്കാനും തയ്യാറാണെന്നും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഡൽഹിയിൽ നടക്കുന്ന പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പ്രതികരണം. രാഷ്ട്രീയ താൽപര്യത്തിനായി ചിലർ യുവാക്കളെ ഉപയോഗിക്കുകയാണെന്നും യുവജനക്ഷേമത്തിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു.
4: സർക്കാർ വിദ്യാർത്ഥിയും ഓർ നൌജവാനോ കി ആകാംക്ഷാവും കൂ പൂരാ കർനെ ഓർ ഉൻകെ കല്യാൺ കെ പ്രതി പൂരി തരഫ് പ്രതിബദ്ധ ഹൈ. ഹമാരെ ഛാത്രോ കി ഹർ ചിന്താ കോ സുന്ന ഉസ്കാ സമാധാൻ കർന യെ ഹം സബ് കി ജിമ്മേദാരി ഹൈ.
1: പാർലമെന്റിലേക്ക് തിങ്കളാഴ്ച മാർച്ച് നടത്തിയ പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് അമിത ബലപ്രയോഗം നടത്തിയെന്ന ആരോപണത്തിൽ കേന്ദ്ര സർക്കാരിനോടും പോലീസിനോടും ഡൽഹി ഹൈക്കോടതി വിശദീകരണം തേടി. CCTV ദൃശ്യങ്ങളും വീഡിയോ റെക്കോർഡിംഗുകളും അടക്കം സുരക്ഷിതമായി സൂക്ഷിക്കാൻ ചീഫ് ജസ്റ്റിസ് DK ഉപാധ്യായ ഉൾപ്പെട്ട ബെഞ്ച് നിർദ്ദേശിച്ചു. സെപ്റ്റംബർ 11 കോടതി വീണ്ടും വാദം കേൾക്കുക. സംസ്ഥാനത്ത് സിദ്ധാർത്ഥ് ആന്റി റാഗിംഗ് നിയമം നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. തിരുവനന്തപുരത്ത് മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ മാധ്യമങ്ങളോട് വിശദീകരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
5: വയനാട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥിന്റെ പേരിലാണ് സിദ്ധാർത്ഥ് ആന്റി റാഗിംഗ് നിയമം നടപ്പിലാക്കുന്നതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. റാഗിംഗ് സംബന്ധിച്ച പരാതികൾ വിദ്യാർത്ഥികൾക്ക് എളുപ്പത്തിൽ അധികൃതരെ അറിയിക്കാൻ സിദ്ധാർത്ഥ് ഡിസ്ട്രസ് ആപ്പ് രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പരമ്പരാഗത കയർ മേഖലയെ സംരക്ഷിക്കുന്നതിനായി ഓണക്കാലത്ത് സംസ്ഥാന തലത്തിൽ പ്രത്യേക ക്യാമ്പയിൻ സംഘടിപ്പിക്കും. സംസ്ഥാനത്ത് വ്യവസായ അടിസ്ഥാന സൌകര്യ വികസന മേഖലകളിൽ 10,000 കോടി രൂപയുടെ പുതിയ നിക്ഷേപം പ്രതീക്ഷിക്കുന്നതായി മുഖ്യമന്ത്രി പറഞ്ഞു. വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് 200 MW വൈദ്യുതി വാങ്ങാൻ സർക്കാർ തീരുമാനിച്ചതായും ദീർഘകാല പരിഹാരത്തിനുള്ള പദ്ധതികൾ തയ്യാറാക്കി വരികയാണെന്നും VD സതീശൻ വ്യക്തമാക്കി.
1: മലബാർ മേഖലയിലെ +1 പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി 120 അധിക ബാച്ച് അനുവദിച്ച് സംസ്ഥാന സർക്കാർ. ഇതുപ്രകാരം 7,200 വിദ്യാർത്ഥികൾക്ക് അധികമായി പ്രവേശനം ലഭിക്കും. പാലക്കാട് 30, മലപ്പുറത്ത് 60, കോഴിക്കോട് 20, കാസർഗോഡ് 10 താൽക്കാലിക അധിക ബാച്ചുകളാണ് അനുവദിച്ചത്. ഒരു ബാച്ചിൽ 60 വിദ്യാർത്ഥികൾക്കാണ് പ്രവേശനം ലഭിക്കുക. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ കുടുംബത്തിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തുമെന്ന് ക്രൈംബ്രാഞ്ചിന്റെ പുതിയ അന്വേഷണ സംഘം. ലോൺ ആപ്പ് അധികൃതരുടെ ഇടപെടൽ പരിശോധിക്കുമെന്നും എസ് പി മോഹനചന്ദ്രൻ കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഡിവൈഎസ്പി ജീവൻ ജോർജിനാണ് അന്വേഷണ ചുമതല. ഡോക്ടർ റാമിന്റെ അറസ്റ്റ് ഉടനുണ്ടാകും. റീ അറസ്റ്റിനുള്ള അപേക്ഷ കോടതിയിൽ കൊടുത്തതായും അദ്ദേഹം വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
6: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AARNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാനത്ത് ഇന്നും വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. പവർ എക്സ്ചേഞ്ച് വഴി ആവശ്യമായ അളവിൽ വൈദ്യുതി ലഭ്യമാകാത്ത സാഹചര്യമുണ്ടായാൽ വൈകുന്നേരത്തെ പീക്ക് സമയങ്ങളിലായിരിക്കും ഭാഗിക വൈദ്യുത നിയന്ത്രണം ആവശ്യമായി വരിക. വഖഫ് ബോർഡിലെ അമുസ്ലീം നിയമനത്തെക്കുറിച്ച് മുഖ്യമന്ത്രി VD സതീശൻ തെറ്റിദ്ധാരണ പരത്തുന്നതായി മുൻ നിയമമന്ത്രി P. രാജീവ്. ഇക്കാര്യത്തിൽ BJP അനുകൂലമായ നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം വിമർശിച്ചു. വഖഫ് വിഷയത്തിൽ സംസ്ഥാനം നൽകിയ ഹർജിയിൽ സുപ്രീംകോടതി ഇതുവരെ തീർപ്പ് കൽപ്പിച്ചിട്ടില്ല. സംസ്ഥാന വഖഫ് ബോർഡിലെ ബാക്കിയുള്ള 2 അംഗങ്ങളെ ഉടൻ തീരുമാനിക്കുമെന്നാണ് LDF സർക്കാർ കോടതിയെ അറിയിച്ചതെന്നും അമുസ്ലീങ്ങളെ ഉൾപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ടില്ലെന്നും ശ്രീ P. രാജീവ് പറഞ്ഞു. തിരുവനന്തപുരത്തെ KPCC ആസ്ഥാനത്തേക്ക് BJP നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷം. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ ഇന്നലെ ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ നടത്തിയ പ്രതിഷേധത്തിനെതിരെയായിരുന്നു BJP മാർച്ച്. പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പാലക്കാട് മലമ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന ഇമേജ് ആശുപത്രി മാലിന്യ പ്ലാന്റിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങളുടെ സംസ്കരണം വേഗത്തിലാക്കാൻ ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകി. ജലസ്രോതസ്സുകളിലേക്കും അന്തരീക്ഷത്തിലേക്കും മാലിന്യം വ്യാപിക്കാതിരിക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
7: ഇമേജ് പ്ലാന്റിൽ കെട്ടിക്കിടക്കുന്ന ആശുപത്രി മാലിന്യം 180 ദിവസത്തിനകം സംസ്കരിക്കണമെന്നാണ് ജില്ലാ ഭരണകൂടം ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്ലാന്റിനെതിരെ പരാതി ഉയർന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടർ K. സുധീർ സ്ഥലം സന്ദർശിച്ചിരുന്നു. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നുള്ള ആശുപത്രി മാലിന്യം ഇവിടെ എത്തിച്ചാണ് സംസ്കരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ പ്ലാന്റിന്റെ നിയന്ത്രിത ശേഷിയിൽ കൂടുതൽ മാലിന്യം എത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നാണ് ജില്ലാ ഭരണകൂടം ആവശ്യപ്പെട്ടിരിക്കുന്നത്. സംസ്കരണം വേഗത്തിലാക്കാൻ ഒരു ഇൻസിനേറ്റർ കൂടി സ്ഥാപിക്കണമെന്നും മാലിന്യം പ്ലാന്റിന്റെ അതിർത്തിക്ക് പുറത്തേക്ക് പോകുന്നില്ലെന്ന് ഉറപ്പാക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
1: എറണാകുളം കാലടി പാലത്തിൽ നാളെ മുതൽ രാത്രികാല ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. പാലത്തിൽ അടിയന്തര അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനാൽ ഈ മാസം 25 വരെ രാത്രി 10 മുതൽ രാവിലെ 6 മണിവരെയാണ് ഗതാഗത നിരോധനം. മസ്തിഷ്ക മരണം സംഭവിച്ച കൊല്ലം കോർപ്പറേഷൻ കൌൺസിലർ കുരീപ്പുഴ സ്വദേശി B. അജിത് കുമാറിന്റെ 5 അവയവങ്ങൾ ദാനം ചെയ്യും. പക്ഷാഘാതത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെയാണ് മസ്തിഷ്ക മരണം സംഭവിച്ചത്. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കർണാടക തീരത്ത് ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കോമൺവെൽത്ത് ഗെയിംസ് 2026 സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ നാളെ തുടക്കം. 13 ഇനങ്ങളിലായി 120 താരങ്ങളാണ് ഇന്ത്യയ്ക്കായി മത്സരത്തിനിറങ്ങുന്നത്. അത്ലറ്റിക്സ്, ബോക്സിംഗ്, ഭാരോദ്വഹനം എന്നിവയിലാണ് ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷ. 2022 കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യ 22 സ്വർണം ഉൾപ്പെടെ 61 മെഡലുമായി 4 സ്ഥാനത്ത് എത്തിയിരുന്നു. ഓഗസ്റ്റ് 2 ഗെയിംസിന്റെ സമാപനം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 715 പോയിന്റ് നഷ്ടത്തിൽ 76,755, നിഫ്റ്റി 191 പോയിന്റ് നഷ്ടത്തിൽ 23,996 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവിലയിൽ വർധന. പവന് 1,680 കൂടി 1,07,440 ഗ്രാമിന് 13,430 ഇന്നത്തെ വില. ദേശീയ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം കേരളത്തിൽ പുരോഗമിക്കുന്നു. ആദ്യഘട്ടത്തിൽ ഭവനങ്ങളുടെയും കെട്ടിടങ്ങളുടെയും കണക്കെടുപ്പാണ് ആരംഭിച്ചത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. ജൂലൈ 31 വരെയാണ് എന്യൂമറേഷൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ ഞായറാഴ്ച. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGOV എന്നിവയിലൂടെയും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും വെള്ളിയാഴ്ച വരെ പങ്കുവയ്ക്കാം. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച, വിദ്യാർത്ഥി പ്രക്ഷോഭം തുടങ്ങിയ വിഷയങ്ങളിൽ ഇന്നും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. സംസ്ഥാനത്ത് സിദ്ധാർത്ഥ് ആന്റി റാഗിംഗ് നിയമം നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് 200 MW വൈദ്യുതി വാങ്ങാൻ സർക്കാർ തീരുമാനിച്ചതായും മുഖ്യമന്ത്രി. മലബാർ മേഖലയിലെ പ്ലസ് വൺ പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി 120 അധിക ബാച്ച് അനുവദിച്ച് സംസ്ഥാന സർക്കാർ. അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ കുടുംബത്തിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തുമെന്ന് ക്രൈംബ്രാഞ്ചിന്റെ പുതിയ അന്വേഷണ സംഘം. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. കർണാടക തീരത്ത് ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. കോമൺവെൽത്ത് ഗെയിംസ് 2026 സ്കോട്ട്ലൻഡിൽ നാളെ തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

ആകാശവാണി വാർത്താവീക്ഷണം. തീരസംരക്ഷണത്തിന് ജനകീയ മുഖം നൽകി നീലവിപ്ലവത്തിന്റെ പുതിയ മാതൃക. തയ്യാറാക്കിയത് കെ സി അനിൽകുമാർ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ. അവതരണം നിരഞ്ജന. പ്രകൃതി സമ്പത്തിന്റെയും ജൈവ വൈവിധ്യത്തിന്റെയും ജീവനാഡിയാണ് സമുദ്രം. സമുദ്ര സംരക്ഷണവും മനുഷ്യരാശിയുടെ നിലനിൽപ്പും പരസ്പരം വേർപെടുത്താനാവാത്ത വിധം ബന്ധപ്പെട്ടിരിക്കുന്നു. ഒന്നിന്റെ തകർച്ച മറ്റൊന്നിന്റെ നാശത്തിന് വഴിവെക്കുമെന്നത് പ്രകൃതി നിയമം. അതുകൊണ്ടുതന്നെ കടൽ മാലിന്യ സംസ്കരണം നമ്മുടെ പ്രാഥമിക ഉത്തരവാദിത്തമായി മാറുന്നു. പ്ലാസ്റ്റിക്കും രാസമാലിന്യങ്ങളും കടലിലേക്ക് ഒഴുകിയെത്തുന്നത് ഫലപ്രദമായി തടയുന്നതിലൂടെ സമുദ്രത്തിലെ ജൈവ വൈവിധ്യവും സമ്പന്നമായ മത്സ്യസമ്പത്തും സംരക്ഷിക്കാൻ നമുക്ക് കഴിയും. ഈ മലിനീകരണം സൃഷ്ടിക്കുന്ന മാരകമായ വിഷാംശം ഭക്ഷണ ശൃംഖലയിലേക്ക് പടർന്ന് മനുഷ്യന്റെ ആരോഗ്യത്തെ തകർക്കുന്നത് പൂർണ്ണമായി തടയാൻ ശാസ്ത്രീയമായ മാലിന്യ സംസ്കരണം തന്നെ വേണം. ഈ പശ്ചാത്തലത്തിലാണ് പരിസ്ഥിതി സംരക്ഷണവും പൊതുജന പങ്കാളിത്തവും സംയോജിപ്പിക്കാൻ ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ പദ്ധതി ആവിഷ്കരിച്ചത്. സെപ്റ്റംബർ 10 മുതൽ 19 വരെ രാജ്യത്തിന്റെ തീരപ്രദേശങ്ങളിലുടനീളം സംഘടിപ്പിക്കുന്ന ഈ വർഷത്തെ സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ പദ്ധതി ഈ ദിശയിലേക്കുള്ള സമ്പൂർണ്ണ യജ്ഞമായിരിക്കും. ഇന്ത്യയിലെ ഏറ്റവും വലിയ തീരദേശ ശുചീകരണ യജ്ഞങ്ങളിലൊന്നായ ഈ രാജ്യവ്യാപക സംരംഭത്തിൽ ശാസ്ത്ര സ്ഥാപനങ്ങൾ, സർക്കാർ ഏജൻസികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സന്നദ്ധ പ്രവർത്തകർ, പ്രാദേശിക സമൂഹങ്ങൾ എന്നിവർ പങ്കെടുക്കും. ശുചിത്വ പരിപാലനം, പരിസ്ഥിതി സംരക്ഷണം, ജനപങ്കാളിത്തം എന്നിവ സമന്വയിപ്പിക്കുന്ന മാതൃകാപരമായ ഒരു ദേശീയ സംരംഭമാണിത്. നമ്മുടെ മനോഹരമായ തീരങ്ങളെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളിൽ നിന്ന് മോചിപ്പിച്ച് സുരക്ഷിതമാക്കാൻ കേന്ദ്ര മന്ത്രാലയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന വിപുലമായ ബഹുജന മുന്നേറ്റമാണ് സ്വച്ഛ സാഗർ സുരക്ഷിത് സാഗർ. പരിസ്ഥിതി സംരക്ഷണവും മാലിന്യമുക്ത സമുദ്രവും ലക്ഷ്യമിട്ട് സംഘടിപ്പിക്കുന്ന ഈ തീരദേശ ശുചീകരണ യജ്ഞം മനുഷ്യന്റെയും കടലിന്റെയും സുരക്ഷിതമായ നാളേക്കായി കൈകോർക്കുന്ന ഒരു വലിയ ജനകീയ വിപ്ലവമാണ്. തീരപ്രദേശങ്ങളിലെ മാലിന്യങ്ങൾ പൂർണ്ണമായി നീക്കം ചെയ്തുകൊണ്ട് സമുദ്ര തീരദേശ ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുക എന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ഈ സാഹചര്യം കണക്കിലെടുത്താണ് ജനപങ്കാളിത്തത്തോടെ തീര ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നത്. വിദ്യാർത്ഥികൾ, മത്സ്യത്തൊഴിലാളികൾ, പ്രാദേശിക ഭരണ സ്ഥാപനങ്ങൾ തുടങ്ങിയവർ ഈ പരിപാടിയിൽ സജീവമായി പങ്കെടുക്കുന്നു. തീരപ്രദേശങ്ങളും ബീച്ചുകളും വൃത്തിയാക്കുന്നതോടൊപ്പം പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കേണ്ടതിനെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുകയും ചെയ്യുന്നു. സമുദ്ര വിഭവങ്ങളുടെ സംരക്ഷണത്തിനും ജൈവ വൈവിധ്യം നിലനിർത്തുന്നതിനും ഈ പ്രവർത്തനങ്ങൾ സഹായകമാണ്. പരിസ്ഥിതി സംരക്ഷണം സർക്കാരിന്റെ മാത്രം ഉത്തരവാദിത്തമല്ലെന്നും ഓരോ പൌരന്റെയും കടമയാണെന്നും ഈ പരിപാടി ഓർമ്മപ്പെടുത്തുന്നു. ശുചിത്വമുള്ള തീരങ്ങൾ വിനോദസഞ്ചാര വികസനത്തിനും മത്സ്യബന്ധന മേഖലയ്ക്കും ഗുണം ചെയ്യും. കൂടാതെ പ്ലാസ്റ്റിക് മലിനീകരണം കുറയ്ക്കുന്നതിലൂടെ ഭാവി തലമുറയ്ക്ക് സുരക്ഷിതവും ആരോഗ്യകരവുമായ സമുദ്ര പരിസ്ഥിതി ഉറപ്പാക്കാനും സാധിക്കുന്നു. സമുദ്ര ഗതാഗതം, പുനരുപയോഗ ഊർജ്ജം തുടങ്ങിയവയിലൂടെ ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് സമുദ്രങ്ങൾ വലിയ സംഭാവനയാണ് നൽകുന്നത്. 7500 കിലോമീറ്റർ നീളുന്ന സമുദ്രതീരമുള്ള ഭാരതത്തിന് കടലുമായുള്ള ആത്മബന്ധം പ്രകൃതി കനിഞ്ഞു നൽകിയ വലിയൊരു അനുഗ്രഹമാണെന്ന് സമുദ്ര സംരക്ഷണത്തിന്റെ പ്രാധാന്യം പരാമർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ പറഞ്ഞു. സ്വച്ഛ സാഗർ സുരക്ഷിത് സാഗർ തീരദേശ ശുചീകരണ പ്രയത്നം മാതൃകാപരമാണ്. മനുഷ്യജീവിതത്തിന്റെ വികാസ പരിണാമങ്ങൾ കടലും നദിയും കുളങ്ങളുമടങ്ങുന്ന ജലസ്രോതസ്സുകളുമായി എന്നും ആഴത്തിൽ ഇഴചേർന്നു കിടക്കുന്നവയാണ്. പല സംസ്ഥാനങ്ങളിലേക്കും ദ്വീപുകളിലേക്കും വ്യാപിച്ചു കിടക്കുന്ന ഈ തീരപ്രദേശം വ്യത്യസ്ത സമൂഹങ്ങളുടെയും സംസ്കാരങ്ങളുടെയും കേന്ദ്രമാണ്. ഇന്ത്യയുടെ സാംസ്കാരിക വൈവിധ്യം മുഴുവൻ ഇവിടെ പ്രകടമായി കാണാം. നമ്മുടെ തീരപ്രദേശങ്ങൾ ഇന്ന് ഒട്ടേറെ പാരിസ്ഥിതിക വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം സമുദ്ര ആവാസ വ്യവസ്ഥയ്ക്ക് വലിയൊരു ഭീഷണിയായി തുടരുമ്പോൾ തന്നെ ബീച്ചുകളിലെ പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങളും നമ്മെ ആശങ്കപ്പെടുത്തുന്നു. ഈ വെല്ലുവിളികളെ നേരിടാൻ ഗൌരവമേറിയതും നിരന്തരവുമായ പരിശ്രമങ്ങൾ നടത്തേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. ശുദ്ധവും സുരക്ഷിതവുമായ സമുദ്രം എന്ന ലക്ഷ്യത്തിനായി കൈകോർക്കുമെന്ന് പ്രതിജ്ഞ ചെയ്ത് മുന്നോട്ട് വന്ന എല്ലാ സുഹൃത്തുക്കളെയും അഭിനന്ദിക്കുന്നതായും മറ്റുള്ളവർക്ക് ഇതൊരു വലിയ പ്രചോദനമാകട്ടെ എന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പരിസ്ഥിതി സംരക്ഷണത്തെ ജനബോധവൽക്കരണവുമായും സാമൂഹിക പങ്കാളിത്തവുമായും ബന്ധിപ്പിക്കുന്ന ഈ രാജ്യവ്യാപക സംരംഭത്തിന്റെ തയ്യാറെടുപ്പുകളും ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള തന്ത്രങ്ങളും കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക ഭൌമശാസ്ത്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് കഴിഞ്ഞ ദിവസം അവലോകനം ചെയ്തു. തീരപ്രദേശത്ത് ഒരാഴ്ച നീണ്ടുനിൽക്കുന്ന

രാജ്യവ്യാപക അവബോധ പ്രസ്ഥാനമായി ഈ വർഷത്തെ ക്യാമ്പയിൻ നടത്തുമെന്ന് മന്ത്രി പറഞ്ഞു. സുസ്ഥിര നീല സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് പ്രധാനമന്ത്രിയുടെ കാഴ്ചപ്പാട് മുൻനിർത്തി ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ പിന്തുണയോടെ ജനപങ്കാളിത്തത്തോടെയുള്ള മികച്ചൊരു പരിസ്ഥിതി സംരക്ഷണ മാതൃകയാണ് ഇന്ത്യയുടെ തീരദേശ പദ്ധതികൾ കാഴ്ചവെക്കുന്നതെന്ന് ജിതേന്ദ്രസിംഗ് പറഞ്ഞു. ഈ യജ്ഞം കൂടുതൽ ജനങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നതിനായി NCC, NSS, വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സന്നദ്ധ സംഘടനകൾ, സിവിൽ സൊസൈറ്റി കൂട്ടായ്മകൾ എന്നിവയുടെ സജീവ പങ്കാളിത്തം അദ്ദേഹം അഭ്യർത്ഥിച്ചു. അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ ദിനത്തിൽ സമാപിക്കുന്ന 2026 രാജ്യവ്യാപകമായ തീരദേശ ശുചീകരണ യജ്ഞത്തിന്റെ രൂപരേഖ ന്യൂഡൽഹിയിലെ പൃഥ്വിഭവനിൽ നടന്ന യോഗത്തിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് വിലയിരുത്തി. സമുദ്രജലത്തിന്റെ ഗുണനിലവാര പരിശോധന, സമുദ്ര മാലിന്യ നിർമ്മാർജ്ജനം, തീരദേശ ദുരന്ത ലഘൂകരണം എന്നിവ ലക്ഷ്യമിട്ടുള്ള ദീർഘകാല പ്രവർത്തനങ്ങൾക്ക് പൃഥ്വി പദ്ധതി വലിയ പിന്തുണ നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു. കാലാവസ്ഥാ വ്യതിയാനം, സമുദ്രപഠനം, പ്രകൃതി ദുരന്ത മുന്നറിയിപ്പുകൾ എന്നിവ മുൻകൂട്ടിക്കണ്ട് സമൂഹത്തിന് പ്രയോജനകരമായ സേവനങ്ങൾ നൽകുക എന്നതാണ് ഈ ഗവേഷണ സേവന പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. പദ്ധതിയിൽ പരമാവധി ജനപങ്കാളിത്തം ഉറപ്പാക്കാൻ സാങ്കേതിക നൂതന ആശയങ്ങളും വകുപ്പുകളുടെ ഏകോപനവും പ്രയോജനപ്പെടുത്തി ശാസ്ത്ര സ്ഥാപനങ്ങൾ യോജിച്ച് പ്രവർത്തിക്കണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു. മികച്ച പ്രവർത്തന രീതികൾ പങ്കുവയ്ക്കുന്നത് തുടരാനും ശാസ്ത്ര സ്ഥാപനങ്ങളിലുടനീളം സഹകരണ അടിസ്ഥാനത്തിൽ ഭരണനിർവഹണം ശക്തിപ്പെടുത്താനും അദ്ദേഹം വകുപ്പുകളെ പ്രോത്സാഹിപ്പിച്ചു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വാർഷികത്തോടനുബന്ധിച്ച് 2022 സ്വച്ഛസാഗർ സുരക്ഷിത് സാഗർ പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയതും വിപുലവുമായ ആദ്യ തീരദേശ ശുചീകരണ യജ്ഞമായിരുന്നു ഇത്. രാജ്യത്തെ 7,500 km വരുന്ന തീരപ്രദേശത്തെ പ്രധാനപ്പെട്ട 75 ബീച്ചുകൾ കേന്ദ്രീകരിച്ച് ലക്ഷക്കണക്കിന് ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഈ ദൌത്യം വൻ വിജയകരമാക്കി മാറ്റി. രണ്ടാംഘട്ടത്തിൽ രാജ്യത്തെ 8 തീരദേശ സംസ്ഥാനങ്ങളിലെയും 4 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 79 കേന്ദ്രങ്ങളിലാണ് ശുചീകരണ യജ്ഞം നടന്നത്. വിദ്യാർത്ഥികളും യുവാക്കളും NGOകളും മത്സ്യത്തൊഴിലാളികളും പ്രാദേശിക ജനവിഭാഗങ്ങളുമടങ്ങുന്ന 5,000-ലേറെ വോളണ്ടിയർമാർ കൈകോർത്തപ്പോൾ ഇന്ത്യൻ തീരങ്ങളിൽ നിന്ന് മാറ്റിയത് 18 ടൺ മാലിന്യമാണ്. 2024 സെപ്റ്റംബറിൽ സമാപിച്ച ക്യാമ്പയിനിന്റെ 3-ാം ഘട്ടത്തിൽ ഇന്ത്യയിലുടനീളമുള്ള 80-ലധികം തീരദേശ മേഖലകളിൽ നിന്നായി പ്ലാസ്റ്റിക്, മാരകമായ രാസവസ്തുക്കൾ, ഗ്ലാസ്, റബ്ബർ, പേപ്പർ, മര അവശിഷ്ടങ്ങൾ എന്നിവയുൾപ്പെടെ 60 ടണ്ണിലധികം മാലിന്യങ്ങളാണ് ജനപങ്കാളിത്തത്തോടെ വിജയകരമായി നീക്കം ചെയ്തത്. കേന്ദ്ര ഭൌമശാസ്ത്ര മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ ചെന്നൈ തിരുവാൻമിയൂർ ബീച്ചിൽ നടന്ന ശുചീകരണ പരിപാടിയിൽ ഇന്ത്യയിലെ നോർവേജിയൻ അംബാസിഡർ മേ എലിൻ സ്റ്റെയ്നർ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര പ്രതിനിധികൾ പങ്കെടുത്തത് ഈ പദ്ധതിയുടെ ആഗോള പ്രാധാന്യത്തിന് തെളിവാണ്. കേവലമൊരു ശുചീകരണ പരിപാടി എന്നതിനപ്പുറം സമുദ്ര സംരക്ഷണത്തിനായി ജനങ്ങളുടെ ജീവിതശൈലിയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പദ്ധതിക്ക് സാധിച്ചു. അതിനായി 3 പ്രധാന ലക്ഷ്യങ്ങളാണ് ജനങ്ങളിലേക്ക് എത്തിച്ചത്. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുക, കടലിലേക്ക് ഒഴുകിയെത്തുന്ന പ്ലാസ്റ്റിക് ഉറവിടത്തിൽ തന്നെ തടയുക, മാലിന്യങ്ങൾ ശരിയായി നിർമ്മാർജ്ജനം ചെയ്യുക എന്നിവ വിജയകരമായി നടപ്പാക്കാൻ കഴിഞ്ഞു. തീരങ്ങൾ വൃത്തിയാക്കുന്നതിനോടൊപ്പം കടലിലെ ജൈവ വൈവിധ്യം സംരക്ഷിക്കുന്നതിനായി കടൽവെള്ളം, മണ്ണ്, സമുദ്രജീവികൾ എന്നിവയെ ബാധിക്കുന്ന മലിനീകരണത്തെക്കുറിച്ചും മൈക്രോ പ്ലാസ്റ്റിക്കുകളെക്കുറിച്ചും കൃത്യമായ ശാസ്ത്രീയ വിവരങ്ങൾ ശേഖരിക്കാനും ക്യാമ്പയിനിലൂടെ സാധിച്ചു. കടലിലെ ജൈവ വൈവിധ്യം സംരക്ഷിക്കുന്നത് സമുദ്ര ആവാസ വ്യവസ്ഥയുടെ സന്തുലിതാവസ്ഥ നിലനിർത്താനും കാലാവസ്ഥാ വ്യതിയാനം ലഘൂകരിക്കാനും അത്യന്താപേക്ഷിതമാണ്. വിനോദസഞ്ചാരികൾ, മത്സ്യത്തൊഴിലാളികൾ, സന്നദ്ധ സംഘടനകൾ, വിദ്യാർത്ഥികൾ, കോസ്റ്റ് ഗാർഡ്, പൊതുജനങ്ങൾ തുടങ്ങി സമൂഹത്തിന്റെ നാനാതുറകളിലുള്ളവരെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ സ്വച്ഛസാഗർ സുരക്ഷിത് സാഗർ പദ്ധതിക്ക് കഴിഞ്ഞു. ഈ കൂട്ടായ്മ ഇന്ത്യയുടെ നീല സമ്പദ് വ്യവസ്ഥയെയും സമുദ്ര ജൈവ വൈവിധ്യത്തെയും പുനരുജ്ജീവിപ്പിക്കുന്നതിൽ നിർണായക പങ്കാണ് വഹിക്കുന്നത്. പദ്ധതിയുടെ വൻ വിജയത്തിന്റെ തുടർച്ചയായി 2026 സെപ്റ്റംബർ 10 മുതൽ 19 വരെ വിപുലമായ 4-ാം ഘട്ട ദേശീയ ക്യാമ്പയിനിലുള്ള തയ്യാറെടുപ്പിലാണ് സർക്കാർ. അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ ദിനാചരണത്തിന്റെ ഭാഗം കൂടിയാണിത്. തീരദേശ ജൈവ വൈവിധ്യത്തിൽ സമുദ്ര മാലിന്യങ്ങളുടെ ആഘാതം കുറയ്ക്കുന്നതിനുള്ള ഒരു ചുവടുവയ്പ് കൂടിയാണ് ഈ പരിപാടി. തീരദേശ ശുചീകരണ രംഗത്ത് ലോകം കണ്ട ആദ്യത്തെ വൻ മുന്നേറ്റമാണിത്. പരിസ്ഥിതി സൌഹൃദ ശീലങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കാനും സമുദ്ര സംരക്ഷണത്തിന്റെ വക്താക്കളാകാനും സമൂഹത്തെ ഒരേപോലെ ഉണർത്തുന്ന പദ്ധതിയാണ് സ്വച്ഛസാഗർ സുരക്ഷിത് സാഗർ. പ്രായഭേദമന്യേ സമൂഹത്തിലെ മുഴുവൻ ആളുകളും ഈ മഹാദൌത്യത്തിൽ സജീവമായി പങ്കുചേരുന്നത് തീരസംരക്ഷണത്തിന്റെ തിളക്കമാർന്ന ഭാവിയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം. തീരസംരക്ഷണത്തിന് ജനകീയ മുഖം നൽകി നീലവിപ്ലവത്തിന്റെ പുതിയ മാതൃക.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വയലും വീടും പരിപാടിയിലേക്ക് സ്വാഗതം. സ്നേഹം കൊണ്ട് ലോകത്തെ കീഴടക്കുക. കാരണം സ്നേഹത്തെക്കാൾ വലിയൊരായുധം ഈ ഭൂമിയിലില്ല. നല്ല വാക്കുകളും ആത്മാർത്ഥമായ കരുതലുമുണ്ടെങ്കിൽ നമുക്ക് ഏത് ഹൃദയത്തെയും നേടിയെടുക്കാനാകും. നാം മറ്റുള്ളവർക്ക് നൽകുന്ന ബഹുമാനവും സ്നേഹവുമാണ് പതിന്മടങ്ങായി നമ്മിലേക്ക് തന്നെ തിരിച്ചെത്തുന്നത്. ബന്ധങ്ങളെ മനോഹരമാക്കുന്നത് വാക്കുകളല്ല, പരസ്പരമുള്ള വിശ്വാസവും വിട്ടുവീഴ്ചയില്ലാത്ത സ്നേഹവുമാണ്. ഈ ഒരു ചിന്തയോടെ നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കാം. സുരക്ഷിതവും ഗുണമേന്മയുള്ളതുമായ പാലുൽപാദനത്തെക്കുറിച്ചാണ് ഇന്നത്തെ പ്രധാന പരിപാടി. അതിനു മുൻപ് ഇന്നത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതാണ്: വാഴക്കുലകൾ പാകമായി തുടങ്ങുമ്പോൾ കായ്കളിൽ കറുത്ത പാടുകളും കുഴികളും കാണപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ചോദ്യം കേട്ടല്ലോ. വാഴകൃഷി ചെയ്യുന്നവർക്കെല്ലാം ഇതറിയാമായിരിക്കും. പലരും നേരിടുന്ന ഒരു പ്രശ്നം തന്നെയാണിത്. അപ്പോ ഈ ചോദ്യത്തിന്റെ ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയാം. പരിപാടികളെല്ലാം ശ്രദ്ധിച്ച് കേൾക്കണം. ഇനി നമുക്ക് പ്രധാന പരിപാടിയിലേക്ക് പോകാം. പ്രകൃതിയുടെ ഒരു സമ്പൂർണ്ണ പോഷക സമ്മാനമാണ് പശുവിൻപാൽ. പ്രോട്ടീൻ, കാൽസ്യം, വിറ്റാമിനുകൾ, ധാതുലവണങ്ങൾ എന്നിവയാൽ സമ്പുഷ്ടമായ പാൽ ശരീരത്തിന്റെ വളർച്ചയ്ക്കും ആരോഗ്യ സംരക്ഷണത്തിനും പ്രധാന പങ്ക് വഹിക്കുന്നു. എല്ലുകളുടെയും പല്ലുകളുടെയും കരുത്ത് വർദ്ധിപ്പിക്കാനും പേശികളുടെ ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെടുത്തുന്നതിനും വേണ്ടി കുട്ടികളുടെയും മുതിർന്നവരുടെയും ദൈനംദിന ഭക്ഷണത്തിൽ മിതമായ അളവിൽ പാൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. പശുവിന്റെ അകിടിൽ നിന്നും വളരെ ശ്രദ്ധയോടെ വേണം പാൽ കറന്നെടുക്കാൻ. രോഗാണുക്കളിൽ നിന്നും മറ്റും പാലിനെ സംരക്ഷിക്കേണ്ടതുണ്ട്. എത്ര ശ്രദ്ധയോടെ വേണം പാൽ കൈകാര്യം ചെയ്യേണ്ടത് എന്ന് ഈ പ്രഭാഷണം കേൾക്കുമ്പോൾ മനസ്സിലാകും. തിരുവനന്തപുരം കോളേജ് ഓഫ് ഡയറി സയൻസസ് ആൻഡ് ടെക്നോളജിയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രജീഷ് ആറുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്.
1: ഡോക്ടർ രജീഷ്, പരിപാടിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം.
1: ഡോക്ടർ രജീഷ്, ശുദ്ധവും സുരക്ഷിതവുമായ പാലെന്ന് പറഞ്ഞാൽ നമ്മൾ എന്തുവാണ് ഉദ്ദേശിക്കുന്നത്?
2: ശുദ്ധമായ പാല് എന്ന് നമ്മൾ പറയുമ്പോൾ ഈ പൊടിപടലങ്ങളും മറ്റും ഇല്ലാത്ത പാൽ, അല്ലെങ്കിൽ അത് ഉണ്ടായിരുന്നു അതിനെ അരിച്ചു മാറ്റി വൃത്തിയാക്കിയ പാൽ എന്നല്ല അർത്ഥമാക്കുന്നത്. പൊതുവെ വൃത്തിയുള്ള സാഹചര്യങ്ങളിൽ ആരോഗ്യമുള്ള പശുക്കളിൽ നിന്നോ എരുമകളിൽ നിന്നോ കറന്നെടുക്കുന്നതും അതിൽ വളരെ കുറച്ച് മാത്രം സൂക്ഷ്മാണുക്കൾ ഉള്ളതുമായ പാല്, അത് ചൂടാക്കാതെ തന്നെ നമുക്ക് സാധാരണ അന്തരീക്ഷ ഊഷ്മാവിൽ കുറേ നേരം സൂക്ഷിക്കാനാവുമെങ്കിൽ അത്തരം പാലിനെയാണ് നമ്മൾ ശുദ്ധമായ പാൽ എന്ന് പറയുന്നത്. അപ്പം രണ്ട് അടിസ്ഥാന തത്വങ്ങളാണ് ഈ ശുദ്ധമായ പാലുൽപാദനത്തിൽ പൊതുവെ നമ്മൾ അവലംബിക്കുന്നത്. ഒന്ന്, ഈ പറയുന്ന സൂക്ഷ്മാണുക്കൾ പാല് നമ്മൾ കറക്കുന്ന സമയത്തോ അല്ലെങ്കിൽ പാൽ പ്രൊക്യൂർമെന്റ് സമയത്ത് ഒരു തരത്തിലും കടന്നുകൂടാതിരിക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ അത് കടന്നുകൂടുന്ന അളവിനെ കുറയ്ക്കുക. രണ്ടാമത്തേത്, അഥവാ കടന്നുകൂടിയാൽ അതിനെ വളരാതിരിക്കാൻ അനുവദിക്കുക എന്നുള്ളതാണ് ശുദ്ധമായ പാലുൽപാദനം അവലംബിക്കുന്ന രണ്ട് പൊതു പ്രധാന തത്വങ്ങൾ. അപ്പം ഇതിൽ ഒരുപാട് ഘടകങ്ങൾ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. പശുവിൻ്റെ ആരോഗ്യം മുതൽ, അല്ലെങ്കിൽ കറവ രീതി, കറക്കുന്ന ആളിൻ്റെ ആരോഗ്യം, ചുറ്റുപാടിൻ്റെ ശുചിത്വം, ഇങ്ങനെ പല കാര്യങ്ങളും ഇതിൽ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും തരത്തിൽ ഇപ്പോൾ പാലിൽ ബാക്ടീരിയങ്ങളുടെ എണ്ണം കൂടുകയോ മറ്റോ ചെയ്ത് കഴിഞ്ഞാൽ പാല് പെട്ടെന്ന് കേടാവുകയും അത് കർഷകനെ സാമ്പത്തികമായി ബാധിക്കുകയും ചെയ്യും.
1: അപ്പം നമ്മൾ സാധാരണമായി കാണുന്ന ഈ കണ്ടാമിനേഷൻ, അല്ലെങ്കിൽ നമ്മൾ പാൽ അശുദ്ധമാവുന്ന ഏതൊക്കെ കാരണം കൊണ്ടാണ്?
2: ഒരു സൂക്ഷ്മ അണു ക്വാളിറ്റിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പൊതുവെ അകിട് നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ അകിടിൻ്റെ അകത്തുള്ള പാല് 100% ശുദ്ധം എന്ന് നമുക്ക് പറയാം. പക്ഷേ അകിടിൽ നിന്ന് പാല് കറന്ന്

0: പാത്രത്തിലേക്ക് വീഴുന്ന സാഹചര്യത്തിൽ പൊതുവെ ഗവേഷണങ്ങൾ പറയുന്നതെന്ന് പറഞ്ഞാൽ പാലിൻ്റെ അകത്തുള്ള ബാക്ടീരിയകളുടെ എണ്ണം 500 മുതൽ 8000 വരെയൊക്കെ എത്തും എന്നാണ്. കാരണം നമ്മുടെ അന്തരീക്ഷത്തിൽ ഒരുപാട് ബാക്ടീരിയകളുണ്ട്, നല്ലതും ചീത്തയുമായിട്ടുള്ള. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് മൈക്രോ കോക്കേ ഇനത്തിൽപ്പെടുന്ന ബാക്ടീരിയ. അപ്പോൾ പാലിൽ ഈ റോ മിൽക്കിൽ പച്ചപ്പാലിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ബാക്ടീരിയയും മൈക്രോ കോക്കയാണ്. പിന്നെ സ്ട്രെപ്റ്റോ കോക്കൈ എന്ന് പറയുന്ന മറ്റൊരു ബാക്ടീരിയ വരുന്നുണ്ട്. പിന്നെ പശുവിൻ്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അസുഖങ്ങളുണ്ടെങ്കിൽ അതനുസരിച്ചിട്ടുള്ള ബാക്ടീരിയങ്ങൾ പാൽ നിർമ്മിക്കുന്ന സമയം അകലിൽ തന്നെ ചിലപ്പം വരാനുള്ള ചാൻസസ് ഉണ്ട്. ഞാൻ ഇത് പറയുന്നത് നോർമൽ ആയിട്ടുള്ളൊരു അവസ്ഥയിലാണ്. കൂടാതെ നമ്മുടെ ചില പ്രാക്ടീസസ്, നമ്മുടെ ചില രീതികൾ അനുസരിച്ച്, ഇപ്പോൾ ഉത്തരേന്ത്യയിലൊക്കെ ആണെങ്കിൽ അവർ ഈ തണുപ്പൊക്കെ ഉള്ള സമയത്ത് വൈക്യോൾ, സൈലേജ് ഒക്കെ ബെഡിങ് മെറ്റീരിയൽ ആയിട്ടൊക്കെ ഉപയോഗിക്കും. അപ്പോൾ അതിൽ നിന്ന് ഈ ക്ലോസ്ട്രിഡിയം പോലെയുള്ള അപകടകാരിയായിട്ടുള്ള ബാക്ടീരിയകളും പാലിൽ വന്നിട്ടുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. പിന്നെ അന്തരീക്ഷത്തിലുള്ള ബാസിലസ് പോലെയുള്ള ഇങ്ങനെയുള്ള ബാക്ടീരിയകളാണ് പൊതുവെ പാലിൽ കാണുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കറന്നെടുത്ത ഉടനെ തന്നെ പാലിനെ സൂക്ഷിക്കുക എന്നുള്ളതാണ്, തണുപ്പിച്ച് സൂക്ഷിക്കുക. ഇല്ലെങ്കിൽ ഈ ബാക്ടീരിയങ്ങൾ അപകടകരമായ തോതിൽ വളരുകയും അത് നമ്മൾ പണ്ട് പറയുന്ന പോലെ ഗാർബേജ് ഇൻ ഗാർബേജ് ഔട്ട് പോലെ, അതായത് ഒരു നല്ല ക്വാളിറ്റി ഇല്ലാത്ത പാലിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ആ ക്വാളിറ്റി ഉണ്ടാകത്തില്ല. അത് രണ്ട് തരത്തിൽ, ഇപ്പോൾ കർഷകന് നഷ്ടമുണ്ടാക്കാം, അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷനും അവരുടെ ഉൽപ്പന്നങ്ങളുടെ ക്വാളിറ്റി നിലനിർത്താൻ പറ്റാത്തൊരവസ്ഥയും ഉണ്ടാക്കും. അതുകൊണ്ട് പാലിൻ്റെ നിർമ്മാണ സമയത്തുള്ള അല്ലെങ്കിൽ പാലുൽപാദന സമയത്തുള്ള ഈ പറയുന്ന മാനദണ്ഡങ്ങൾ പാലിക്കുക, നല്ല ശുദ്ധമായ പാൽ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്.
1: പിന്നെ പാല് എല്ലാ സൂക്ഷ്മാണുക്കൾ വളരാൻ വേണ്ടി നല്ലൊരു റിച്ച് മീഡിയം കൂടെ ആണല്ലോ.
0: അതെ, നമുക്ക് എത്രമാത്രം പ്രിയപ്പെട്ടതാണ് പാൽ, അതേപോലെ തന്നെ ബാക്ടീരിയങ്ങൾക്കും അത്രയും പ്രിയപ്പെട്ടതാണ് പാൽ. കാരണം എല്ലാ ന്യൂട്രിയൻസും അടങ്ങിയ ഒരു ആഹാര പദാർത്ഥമാണ് പാൽ. അതുകൊണ്ട് വളരെ നല്ല രീതിയിൽ സൂക്ഷിച്ചില്ലെങ്കിൽ അത് അപകടകരമായ രീതിയിൽ അതിൽ
1: മാറാനുള്ള സാധ്യത,
0: സൂക്ഷ്മാണുക്കൾ വളരാനുള്ള സാധ്യതയുണ്ട്.
1: ഡോക്ടർ രജീഷ്, ഇതിന്റെ ഒരു തുടക്കം തന്നെ സാർ ആദ്യം സൂചിപ്പിച്ച് കറവ സമയം, ശുചിത്വം അവിടെ തന്നെ തുടങ്ങണം, അല്ലെങ്കിൽ നമ്മുടെ കെയർ അവിടെ തന്നെ തുടങ്ങണം. ഏതൊക്കെ കാര്യങ്ങളാണ് ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ടത്?
0: ഇപ്പം രണ്ട് രീതിയിലുണ്ട്. കേരളത്തിൽ പൊതുവെ നോക്കുന്നെങ്കിൽ ഒന്നോ രണ്ടോ പശുക്കളുള്ള ചെറു കർഷകർ, അല്ലെങ്കിൽ 5 മുതൽ 10 പശു, അല്ലെങ്കിൽ 10-100 പശുക്കളുള്ള ഫാം മുതലാളികൾ അല്ലെങ്കിൽ കർഷകർ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പം പല തരത്തിലാണ് കേരളത്തിലെ പാലുൽപാദനം പോകുന്നത്. ഇപ്പം നമ്മൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഉൽപ്പാദിപ്പിക്കുന്ന പാലിൻ്റെ ഏറിയ പങ്കും ലോക്കൽ സെയിലായിട്ട് തന്നെ സംഘം വഴിയോ അല്ലെങ്കിൽ കർഷകരുടെ വീട്ടിൽ നിന്നോ ഒക്കെ പോകുന്നുണ്ട്. ബാക്കി ഒരു 20% നമ്മുടെ സഹകരണ പ്രസ്ഥാനമായ മിൽമ വഴി കളക്ട് ചെയ്ത് നഗരങ്ങളിലൊക്കെ വിതരണം ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ കറക്കുന്ന അല്ലെങ്കിൽ ആ പാല് ഉൽപ്പാദന സമയത്ത് അല്ലെങ്കിൽ ആ കറക്കുന്ന സമയത്തൊക്കെ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ടത് പശു എന്ന് പറയുന്ന ആ മൃഗത്തിൻ്റെ ആരോഗ്യം. ഇപ്പം വളരെ അടുത്തിടപഴകുന്ന ഒരാൾക്ക് പശുവിൻ്റെ കണ്ണ് അല്ലെങ്കിൽ അതിൻ്റെ മൂക്ക്, മസിൽ ആ ഭാഗങ്ങളിൽ നിന്ന് തന്നെ പശുവിന് എന്തെങ്കിലും തരത്തിലുള്ള പ്രത്യേകതകളുണ്ടോ, രോഗമോ ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും അവശതയുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. കറക്കുന്ന സമയത്ത് ഏകദേശം 1 മണിക്കൂർ മുമ്പ് തന്നെ പശുവിനെ നന്നായിട്ട് കുളിപ്പിച്ച് വൃത്തിയാക്കി നിർത്തുക. കറക്കുന്നതിന് മുമ്പ് തന്നെ അകിട് മുലക്കാമ്പുകളെല്ലാം കഴുകി ഈ ചെറിയ വീര്യം കുറഞ്ഞ അണുനാശിനികൾ ഉപയോഗിച്ച് കഴുകി തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ കറക്കാവൂ. സാംക്രമിക രോഗങ്ങളൊക്കെ ഉള്ള വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിൽ നിന്നും ഈ രോഗാണുക്കൾ പാലിലേക്ക് കയറാനുള്ള അവസ്ഥകളുണ്ട്. ആ രീതിയിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ പശുവിനെ കുളിപ്പിക്കുന്ന വെള്ളവും വളരെ പ്രാധാന്യം അർഹിക്കുന്നു. ഇപ്പം പൊതുവെ നമ്മളെ കേരളത്തിൽ പ്രശ്നമില്ലെങ്കിലും ഉത്തരേന്ത്യയിലൊക്കെ ഈ കനാലിലുള്ള വെള്ളമൊക്കെ വെച്ച് പശുവിനെ കുളിപ്പിക്കുന്നുണ്ട്. അപ്പം ആ വെള്ളത്തിൽ നിന്ന് ഈ പറയുന്ന കോളിഫോം പോലെയുള്ള ബാക്ടീരിയങ്ങളും പാലിലേക്ക് കടക്കാനുള്ള ചാൻസ് ഉണ്ട്. ചില ആളുകൾക്കൊരു ഇതുണ്ട്, ഈ പശുവിന് കറന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പശുവിന് തലോടുന്ന ഒരു ഇതുണ്ട്, സ്നേഹം കൂടിയിട്ടാ. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ ആ പശുവിൻ്റെ രോമം അല്ലെങ്കിൽ ഉണങ്ങിയ ചാണകത്തിൻ്റെ അംശങ്ങളൊക്കെ പാലിലേക്ക് വീഴാനുള്ള ഇതുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു തലോടലൊന്നും കറക്കുന്ന സമയത്ത് പാടില്ല. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്.
1: പിന്നെ കറവക്കാരൻ്റെ കൈയൊക്കെ നമ്മളൊന്ന്,
0: അതെ, പൊതുവെ നമ്മൾ ബുക്കുകളിലൊക്കെ പറയുന്ന പോലെ തന്നെ നഖം ഉണ്ടാവാൻ പാടില്ല, നല്ല രീതിയിൽ കഴുകണം. കറവക്കാരൻ ഒരു പ്രത്യേകം സോപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിരിക്കണം. പൊതുവെ ഈ കൊറോണയായിട്ട് നമ്മൾ ലിങ്ക് ചെയ്യണമെങ്കിൽ കൊറോണ സമയത്ത് പാലിൻ്റെ ഗുണമേന്മ കൂടി എന്ന് റിപ്പോർട്ട് വന്നു. കാരണം എല്ലാവരും സ്വാഭാവികമായിട്ട് സാനിറ്റൈസറൊക്കെ ഉപയോഗിക്കുന്നതിൻ്റെ ഫലമായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ആ ഒരു ഇത് പാലിൻ്റെ ഗുണമേന്മയിലും അന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ നമ്മൾ എത്രമാത്രം നമ്മുടെ ഒരു ശുചിത്വം അല്ലെങ്കിൽ ഹൈജീൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നു, അത്രയും തന്നെ എൻവയോൺമെൻറ്റൽ ഹൈജീനും വ്യക്തി ശുചിത്വവും പാലിന്റെ ക്വാളിറ്റിയും നല്ല രീതിയിൽ തന്നെ.
1: പിന്നെ കറക്കാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ എന്താ,
0: പാത്രങ്ങൾ അത് പറയാൻ പറ്റും. പിന്നെ മിൽക്കിൻ മെഷീൻ ആണ് ഉപയോഗിച്ച് കറക്കുന്നുണ്ടെങ്കിൽ തന്നെ കറവയ്ക്ക് ശേഷം അത് നല്ല രീതിയിൽ കഴുകി അതിന് ക്ലീനിങ് മെറ്റീരിയൽസ് ഒക്കെ സംഘങ്ങൾ വഴിയൊക്കെ കൊടുക്കുന്നുണ്ട്, കർഷകർക്ക് എത്തിക്കുന്നുണ്ട്. അത് കഴുകിയതിന് ശേഷം നന്നായിട്ട് ഉണക്കുക, അതിനെ അപ്സൈഡ് ഡൗൺ വെച്ച് നന്നായിട്ട് ഉണക്കണം. ജലാംശം പാടില്ല, കാരണം ജലാംശം ഉണ്ടെങ്കിൽ അത് പിന്നെയും ബാക്ടീരിയയുടെ മൾട്ടിപ്ലിക്കേഷന് സഹായിക്കണം. ഈ പാത്രങ്ങൾ നല്ല രീതിയിൽ കഴുകി കമിഴ്ത്തി വെച്ച് ഉണക്കി എടുക്കണം. കാരണം ഈ പാത്രങ്ങളിൽ നിന്ന് വരുന്നതാണ് സ്യൂഡോമോണാസ് ബയോമാസിന്റെ ഇനത്തിൽപ്പെട്ട ബാക്ടീരിയങ്ങളൊക്കെ ഈ പാത്രം കഴുകുന്ന വെള്ളത്തിൽ നിന്നൊക്കെ വരാം. നോർമലി അത് ഫീക്കൽ കണ്ടാമിനേഷൻ വരുമ്പോഴാണ് കോളിഫോം വരുന്നത്, അല്ല നോർമലി സ്യൂഡോ

0: മണാസൊക്കെ വെള്ളത്തിലൊക്കെ എപ്പോഴും കാണുന്ന ഒരു, അതുകൊണ്ട് അതിനെ കഴുകി നന്നായിട്ട് ഉണക്കിയ പാത്രങ്ങൾ വേണം ഉപയോഗിക്കാൻ.
1: പിന്നെ കറന്ന് കഴിഞ്ഞിട്ട് സർദന ആദ്യം സൂചിപ്പിച്ച് പാല് നമ്മൾ കണ്ടെയ്നറിലോട്ട് എടുത്തു കഴിയുമ്പോഴാണ് അതിൻ്റെ അകത്ത് പിന്നെ പുറത്തുനിന്ന് സൂക്ഷ്മാണുക്കളൊക്കെ വരാനുള്ള സാധ്യതകൾ കൂടുന്നത്. ഇപ്പം എല്ലാ കർഷകർക്കും അത് ഇമീഡിയറ്റ്ലി തണുപ്പിച്ച് വെക്കാനുള്ള സാഹചര്യം കാണത്തില്ല. അവർ ചിലപ്പം മിൽമ മാതിരിയുള്ള സംഘങ്ങളിലായിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ കറന്നു കഴിഞ്ഞിട്ട് പാല് കൊടുക്കുന്നിടം വരെയുള്ള ആ ഒരു കാലഘട്ടം ഉണ്ടല്ലോ, ആ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
0: പണ്ട് ഒരു ഇതുണ്ടായിരുന്നു, കറക്കുന്ന സമയത്ത് പശുവിന് ആഹാരം കൊടുക്കുന്ന അല്ലെങ്കിൽ പുല്ലിട്ട് കൊടുക്കുന്ന ഒരു പ്രവണതയുണ്ട്. പക്ഷെ ഇപ്പോൾ അത് മാറി. ഈ ശാസ്ത്രീയ പശുപാലനം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിന്റെ ചില ക്ലാസ്സുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ പോസ്റ്ററൊക്കെ മിക്കവാറും എല്ലാ സംഘങ്ങളിലൊക്കെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഡു ഓർ നോട്ട് ഡു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇതിൽ ഈ കറന്ന് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് പശുവിന് ആഹാരം കൊടുക്കുക. കാരണം കറന്നുകൊണ്ടിരിക്കുന്ന സമയത്തുള്ള ആയാസം കാരണം കഴിഞ്ഞ ഉടനെ തന്നെ പശു കിടക്കാനുള്ള ഒരു പ്രവണത കാണിക്കും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടി കറന്നു കഴിഞ്ഞിട്ട് ആഹാരം കൊടുക്കുമ്പോൾ അത് നിന്നുകൊണ്ട് ആ ആഹാരം കഴിക്കും. കറക്കുന്ന സമയത്ത് മുലക്കാമ്പ് തുറന്നിരിക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കും. അപ്പൊ അത് പെട്ടെന്ന് തന്നെ തറയിൽ കിടക്കുകയാണെങ്കിൽ തൊഴുത്തിന്റെ തറയിൽ നിന്ന് ഒരുപാട് ബാക്ടീരിയങ്ങൾ മുലക്കാമ്പ് വഴി അകത്തോട്ട് കയറി പാലിനെ കണ്ടാമിനേറ്റ് ചെയ്യാനും അത് മൾട്ടിപ്ലൈ ചെയ്ത് ചില സമയത്ത് അസുഖങ്ങൾ വരെ പശുവിനുണ്ടാക്കും. അപ്പൊ ആ ഒരു സാഹചര്യം കറന്നു കഴിഞ്ഞിട്ട് ആഹാരം കൊടുക്കുക. അപ്പോൾ ഒരു 15-20 മിനിറ്റ് പശു നിന്ന് ആഹാരം കഴിക്കുകയും മുലക്കാമ്പ് അടയുകയും പിന്നെ തറയിൽ കടന്നു എന്ന് പറഞ്ഞിട്ട് കുഴപ്പമില്ല. രണ്ടാമത് കറന്നെടുത്ത പാല് നല്ല രീതിയിൽ തന്നെ അരിച്ച് ഒരുപാട് പതയൊന്നും വരാത്ത രീതിയിൽ നല്ലൊരു കണ്ടെയ്നറിലോട്ടാക്കുക, എത്രയും പെട്ടെന്ന് സംഘത്തിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ്. മിക്കവാറും എല്ലാ കർഷകരും ഏതെങ്കിലും ഒരു സംഘവുമായി അസോസിയേറ്റ് ചെയ്തിട്ടുള്ളവരായിരിക്കും. വളരെ പെട്ടെന്ന് എത്രയും പെട്ടെന്ന്
1: വീടുകളിൽ കൊടുക്കുന്ന ആൾക്കാരും
0: അതെ. അപ്പം ഈ പാലിന്റെ അകത്ത് കുറച്ച് നാച്ചുറൽ ആയിട്ട് കാണുന്ന കുറെ ആന്റി മൈക്രോബിയൽ സബ്സ്റ്റൻസസ് ഉണ്ട്. അപ്പൊ ഇതുവഴി പാലിന്റെ ഗുണമേന്മ നമുക്കൊരു 4-5 മണിക്കൂർ വരെ പിടിച്ചു നിർത്താൻ പറ്റും. പക്ഷേ ഇത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ബാക്ടീരിയൽ മൾട്ടിപ്ലിക്കേഷൻ വരികയും പാല് പിരിയാനുള്ള ഒരു അവസ്ഥ സംജാതമാകും. അപ്പൊ എത്രയും പെട്ടെന്ന് തണുപ്പിച്ച് സൂക്ഷിക്കാനുള്ള ഒരു അവസരം ഒരുക്കുക. കറന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് സംഘത്തിലോട്ട് എത്തിക്കുക. സംഘം അത് ബൾക്ക് മിൽക്ക് കൂളർ സിസ്റ്റം വഴിയൊക്കെ അത് തണുപ്പിക്കും. ഇനി വലിയ ഫാമുകളിലൊക്കെ ആണെങ്കിൽ മറ്റുള്ള സംസ്ഥാനങ്ങൾക്ക് ഉള്ളതുപോലെ ഇപ്പം കേരളത്തിലും ചില ഫാമുകളിലൊക്കെ ഉണ്ട് ഇൻസ്റ്റന്റ് മിൽക്ക് കൂളർ എന്നൊക്കെ പറയുന്ന ഒരു ഫെസിലിറ്റി ഉണ്ട്. അപ്പം പെട്ടെന്ന് തന്നെ വളരെ കുറച്ച് പാലാണെങ്കിലും അതിനെ നമുക്ക് തണുപ്പിച്ച് വളരെ പെട്ടെന്ന് തന്നെ 4 ഡിഗ്രിയിലോട്ട് തണുപ്പിച്ച് സൂക്ഷിക്കാൻ പറ്റും. 4 ഡിഗ്രിയിൽ തണുപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു 24 മണിക്കൂറത്തേക്കൊന്നും ഒരു കുഴപ്പവും പാലിന് ഉണ്ടാവത്തില്ല.
1: ഒരു കണ്ടാമിനേഷൻ ആവേണ്ട ചാൻസസ്
0: ബാക്ടീരിയക്ക് വളരാൻ പറ്റത്തില്ല.
1: സർ, ചില അസുഖങ്ങൾ സർ സൂചിപ്പിച്ചായിരുന്നു, നമ്മുടെ അകിട് വീക്കമൊക്കെ ഉണ്ട്, ഒരു അകിട് അതിനകത്ത് അസുഖം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന പാല് ചിലപ്പം പിരിഞ്ഞതായിരിക്കും. അപ്പോൾ അതും ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണല്ലേ?
0: അതെ, അകിട് വീക്കം 3 തരത്തിലാണ് പൊതുവെ പറയുന്നത്. ദീർഘനാളായി നിലനിൽക്കുന്ന അകിട് വീക്കം, പിന്നെ വരുന്നത് സബ് ക്ലിനിക്കൽ അകിട് വീക്കം, അതായത് നിശബ്ദ അകിട് വീക്കം. ഇതാണ് ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് കണ്ടുവരുന്നത്. അതായത് പശുവിനെ കാണുമ്പോഴോ അല്ലെങ്കിൽ അതിന്റെ പാലിന്റെ നോർമൽ രീതിയിൽ നോക്കുമ്പോഴോ ഒന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല. പക്ഷെ അതിന്റെ കോമ്പോസിഷനിൽ ചെറിയ വേരിയേഷൻ വരാം, അതിന്റെ അകത്തുള്ള പാത്തോജനിക് രോഗാണുക്കളിൽ ഒരുപാട് ഇത് വരാം. രണ്ടാമത് വരുന്നത് ക്ലിനിക്കൽ മസിൽ. അത് പശുവിനെ കാണുമ്പോൾ തന്നെ അതിന്റെ അടറൊക്കെ വളരെയധികം ചുമന്ന് പശു ഒരു വളരെ ഒരു ഇറിറ്റേഷൻ പോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പൊ ഈ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ നേരിട്ട് ഇടപെടുമ്പോൾ ഒരു വ്യക്തിക്ക് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ പശുവിന്റെ അനക്കവും അതിന്റെ കണ്ണിന്റെ തിളക്കവും ഒക്കെ നോക്കുമ്പോൾ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള അസുഖം ഉള്ള ഈ അസുഖം മോണിറ്റർ ചെയ്യുക എന്നുള്ളതാണ് ഈ പശുപരിപാലനത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം ഏറ്റവും കൂടുതൽ പൈസ വരുന്നതും ഈ ട്രീറ്റ്മെന്റ് കോസ്റ്റ് ആയിട്ടൊക്കെയാണ്. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ പാല് പൂർണ്ണമായിട്ടും നമ്മൾ ഒഴിവാക്കണം. ഇനി അതിന് ഇൻട്രാമാമറി ഇഞ്ചക്ഷൻസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ 3 ദിവസത്തേക്ക് ആ പാല് ഉപയോഗിക്കാനേ പാടില്ല, അത് കറന്ന് കളയണം എന്നാണ് പറയുന്നത്.
1: പിന്നെ അങ്ങനത്തെ ഉള്ളെങ്കിൽ നമ്മൾ എല്ലാ പാലിന്റെ കൂടെ അത്
0: ഉപയോഗിക്കാനേ പാടില്ല, അത് സംഘത്തിലേക്ക് എത്തിക്കാനേ പാടില്ല. കാരണം അത് മറ്റുള്ള ബൾക്കിനെയും അത് അഫക്ട് ചെയ്യും.
1: പിന്നെ ഈ പ്രധാനമായിട്ട് നമ്മുടെ കർഷകർ നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ് ഒരു സുരക്ഷിത പാൽ ഉൽപാദനത്തിന് വേണ്ടി?
0: പ്രധാനമായും ഇപ്പോഴത്തെ സാഹചര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ അഫ്ലാടോക്സിൻ എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ട്. അത് ഒരു തരത്തിൽ നമുക്ക് ആരും ചേർക്കുന്നത് ഒന്നുമല്ല, അത് ഈ പറയുന്ന പോലെ ഫംഗൽ വിഷബാധയാണ്, പൂപ്പൽ വിഷബാധ എന്ന് പറയും. നമ്മൾ കൊടുക്കുന്ന കാലിത്തീറ്റയുടെ ഗുണമേന്മയല്ല, കാലിത്തീറ്റ എപ്രകാരം സൂക്ഷിക്കുന്നു എന്നുള്ളതാണ് അതിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത. നമ്മളിപ്പോൾ ഒരു നനവുള്ള അല്ലെങ്കിൽ പ്രകാശമില്ലാത്ത വളരെ ഹ്യൂമിഡായിട്ടുള്ളൊരു സ്ഥലത്ത് കാലിത്തീറ്റയൊക്കെ എടുക്കുകയാണെങ്കിൽ ആ ബാഗിൽ പൂപ്പൽ വിഷബാധ വരും. നമുക്ക് പൊതുവെ അറിയാം, പിണ്ണാക്ക് അല്ലെങ്കിൽ എണ്ണക്കുരുക്കളൊക്കെ സൂക്ഷിക്കുമ്പോൾ പൊതുവെ പൂപ്പൽ വരും. ആസ്പർഗില്ലസ് ഇനത്തിൽപ്പെടുന്ന ഫംഗസുകളാണ്, മോൾഡുകളാണ് പൊതുവെ ഈ പറയുന്ന ടോക്സിൻ ഉൽപാദനം. അതുകൊണ്ടാണ് അതിൻ്റെ പേര് തന്നെ അഫ്ലാടോക്സിൻ എന്ന് പറയുന്നത്. ഈ ടോക്സിൻ ഈ പറയുന്ന ധാന്യവർഗ്ഗങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന എണ്ണക്കുരുക്കളിൽ ഉണ്ടാക്കുന്നത് B1, B2, G1, G2 എന്നുള്ള 4 ഇനങ്ങളാണ്. പിന്നെ അതിൻ്റെ കുറച്ച് ഡെറിവേറ്റീവ്സ് ഉണ്ട്. അപ്പോൾ അതിൽ B1 ഏറ്റവും ടോക്സിക് ആയിട്ട് പറയുന്നത്, ഏറ്റവും കൂടുതൽ ഒരു കാർസിനോജൻ എന്നുള്ള കാറ്റഗറിയിൽ തന്നെ അതിനെ കൊണ്ടുവരാൻ പറ്റും. ഈ B1 അടങ്ങിയ ഈ കാലിത്തീറ്റയോ അല്ലെങ്കിൽ എണ്ണക്കുരുക്കളോ മറ്റോ പിണ്ണാക്കോ പശു കഴിക്കുകയാണെങ്കിൽ പശുവിൻ്റെ ദേഹത്ത് വെച്ച് അതിൻ്റെ റൂമിലുള്ള ദഹന വ്യവസ്ഥയുടെ ഭാഗമായിട്ട് അത്

0: M1 ആയിട്ട് കണ്ണോട്ട് ചെയ്യും. അങ്ങനെ M1 ആയിട്ടാണ് പാലിൽ കൂടി അത് സെക്രീറ്റ് ചെയ്യപ്പെടുന്നത്. പക്ഷേ ഈ M1 പൊതുവെ നമ്മളത് B1 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്രയും അപകടകാരിയല്ല. പക്ഷേ FSSAI പറയുന്ന ലിമിറ്റിന് മുകളിൽ ഇപ്പോൾ അത് കണ്ടുവരുന്നു. കാരണം കാലിത്തീറ്റയുടെ ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട് അപ്പോൾ ഇതും ഒഴിവാക്കാനായിട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. കാലിത്തീറ്റയിൽ ബൈൻഡർ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ അതിൽ പ്രോബയോട്ടിക്കായിട്ടുള്ള മോൾഡ് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ബാറ്റീരിയ ഉപയോഗിച്ചുകൊണ്ട് ഈ പറയുന്ന അഫ്ലാടോക്സിനെ പ്രിവെൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ മിൽമ പോലെയുള്ള പ്രസ്ഥാനങ്ങൾ ഈ ഫീഡ് പെല്ലറ്റുകൾ കർഷകർക്ക് വിതരണം ചെയ്യുന്നുണ്ട്. കാരണം നല്ല രീതിയിൽ പ്രതലവുമായി ചേർന്ന് ഫീഡ് വയ്ക്കാതെ കുറച്ച് ഉയരത്തിൽ വയ്ക്കാൻ വേണ്ടി പെല്ലറ്റുകൾ അവർ സൗജന്യ നിരക്കിൽ തന്നെ കർഷകർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പം ഒരു നല്ലൊരു മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്കൊരു പരുവത്തിൽ ഈ പറയുന്ന അഫ്ലാടോക്സിൻ്റെ ഒരു ഇതിനെ കുറയ്ക്കാൻ പറ്റും. പിന്നെ സാർ ആദ്യം ചോദിച്ച ചോദ്യത്തിൻ്റെ അനുബന്ധമായിട്ട് വരുന്നതാണ് ആന്റിമൈക്രോബിയൽ സബ്സ്റ്റൻസിന്റെ ഇത്. അപ്പോൾ ഈ ഇഞ്ചക്ഷനൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ പെൻസിലിൻ പോലുള്ള ബീറ്റാലാക്ടമൈസ് ഇഞ്ചക്ഷൻസ് ഒക്കെയാണ് കൊടുക്കുന്നത് ആന്റിബയോട്ടിക്. അപ്പം ഈ 72 മണിക്കൂറിനകം തന്നെ പാല് നമ്മൾ കളയാതെ നമ്മൾ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ നോക്കി ഇങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ ഈ പറയുന്ന ഇഞ്ചക്ഷൻ്റെ ഭാഗമായിട്ടുള്ള ആന്റിബയോട്ടിക്സ് പാലിൽ വരാം. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടൊരു മനുഷ്യൻ അത് എടുക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഏറ്റവും പുതിയ ഒരു പ്രവണതയാണ് ആന്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ്. നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുള്ള രോഗാണുക്കൾ ദിവസവും ഈ ആന്റിമൈക്രോബിയൽ സബ്സ്റ്റൻസ് കഴിക്കുമ്പോൾ അതിനെതിരെ പ്രവർത്തിക്കാനുള്ള ഒരു ദൂരം. ഇപ്പം സൂപ്പർ ബഗ്സ് പോലെയുള്ള അല്ലെങ്കിൽ ഈ മെത്തിസിലിൻ റെസിസ്റ്റൻസ്, സ്റ്റെഫിലോകോക്കോസോറിയസ് പോലെയുള്ള പുതിയ ഇത്ര മരുന്ന് കഴിച്ചാലും അസുഖം മാറാത്ത രീതിയിലൊക്കെ വരാം. അപ്പം ഇതൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്.
1: ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് ഇതൊന്ന് സമ്മപ്പ് ചെയ്താൽ സാർ എന്തൊക്കെയാണ് കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്?
0: അക്കാഡമിക്കലി നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ പൊതുവെ പറയുന്നത് 4 H ആണ്, ഹൈജീൻ. അപ്പോൾ ഇത് നമ്മൾ പാലിൻ്റെ വിതരണവും ഇതും കൂടെ ചേർക്കാൻ നോക്കുകയാണെങ്കിൽ 5 H, അതായത് ഹൈജീൻ ഓഫ് അനിമൽ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തു. പൂർണ്ണമായും നല്ല ആരോഗ്യമുള്ള പശുവായിരിക്കണം, ഈ അടറിലൊന്നും മുറിവുകളോ ഒന്നും തന്നെ പാടില്ല. 2 ഹൈജീൻ ഓഫ് മിൽക്കർ, കറവക്കാരൻ്റെ ആരോഗ്യം, അദ്ദേഹത്തിന് കണ്ടേജിയസ് ആയിട്ടുള്ള അസുഖങ്ങൾ പാടില്ല. അദ്ദേഹത്തിൻ്റെ വ്യക്തി ശുചിത്വം വളരെ നല്ലതായിരിക്കണം, കറക്കുമ്പോൾ പാട്ട് പാടാനോ പുക വലിക്കാനോ ഒന്നും തന്നെ പാടില്ല. പിന്നെ വരുന്നത് ഹൈജീൻ ഓഫ് യൂട്ടൻസിൽസ് ആണ്, മിൽക്കിംഗ് മെഷീൻ അല്ലെങ്കിൽ പാത്രങ്ങൾ, ഇതെല്ലാം നല്ല പോലെ കഴുകി വൃത്തിയാക്കി ഉണക്കിയ പാത്രങ്ങൾ വേണം ഉപയോഗിക്കാൻ. കൂടുതൽ ഓപ്പൺ ആയിട്ടുള്ള പാത്രങ്ങൾക്ക് പകരം വാവട്ടം കുറഞ്ഞ പാത്രങ്ങളാണ് ഉപയോഗിക്കാനുള്ളത്. പിന്നെ വരുന്നത് ഹൈജീൻ ഓഫ് എൻവയോൺമെന്റ്, ചുറ്റുപാടിൻ്റെ, ഈ കാലിത്തൊഴുത്തിൻ്റെ സ്ലോപ്പ്, പെട്ടെന്ന് തന്നെ മൂത്രവും ചാണകവും നമുക്ക് മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ളത്. പിന്നെ ആവശ്യത്തിനുള്ള സ്പേസ് വേണം. പിന്നെ ഈ ചാണകക്കുഴിയൊക്കെ ദൂരത്തിലായിരിക്കണം. അവിടെ നിന്നൊക്കെ ഒരുപാട് ഫ്ലൈസ്, ഈച്ചകളൊക്കെ വന്നിട്ട് ഈ ബാക്ടീരിയകളുടെ വാഹകരായിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പം ആ രീതിയിലുള്ള ഇത് വരും. പിന്നെ വരുന്നത് ഹൈജീൻ ഓഫ് സ്റ്റോറേജ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ, എത്രയും പെട്ടെന്ന് തണുപ്പിച്ച് സൂക്ഷിക്കുക എന്നുള്ളത്. ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ പണ്ട് PFA, പ്രിവെൻഷൻ ഓഫ് ഫുഡ് അഡൾട്രേഷൻ ആക്ട് ഉണ്ടായിരുന്ന സമയത്ത് പാല് തണുപ്പിക്കുന്ന ഉഷ്ണാവ് 10 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. ഇപ്പോൾ അത് FSSAIയിലോട്ട് വന്നപ്പോൾ അത് 4 ഡിഗ്രി സെൽഷ്യസിലോട്ട് മാറിയിട്ടുണ്ട്. പക്ഷേ ഈ 10-ൽ നിന്ന് 4 മാറിയത് വഴി വലിയൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ ശാസ്ത്രീയമായി നമ്മൾ പറയുകയാണെങ്കിൽ 10 ഡിഗ്രി സെൽഷ്യസ് സൂക്ഷിക്കുമ്പോൾ 18 മണിക്കൂർ നേരെ നമ്മൾ ആ ടെമ്പറേച്ചർ വെക്കുകയാണെങ്കിൽ ഈ ബാക്ടീരിയകളുടെ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് 2, അതായത് 100 ബാക്ടീരിയ ഉണ്ടെങ്കിൽ അത് 200 മാറും 18 മണിക്കൂർ കൊണ്ട്. അതേസമയം 4 ഡിഗ്രി സൂക്ഷിക്കുകയാണെങ്കിൽ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് 1.02, അതായത് 100 ബാക്ടീരിയ ഉണ്ടെങ്കിൽ 102 ആകും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എത്രയും പെട്ടെന്ന് 4 ഡിഗ്രിയിലോട്ട് തണുപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ബാക്ടീരിയയുടെ വളർച്ച പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ പറ്റും. അപ്പം പഴയതുപോലെ നമ്മൾ ഡയറികളിൽ ചെന്നാൽ കാനിൽ പാൽ വരുന്നില്ല, പാല് കൂടുതലും ബൾക്ക് മിൽക്ക് കൂളറുകളിൽ നിന്ന് തണുപ്പിച്ച് ദിവസം 2 മിൽമ അത് കളക്ട് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. അല്ലെങ്കിൽ ഈ റിമോട്ടായിട്ടുള്ള ഏരിയകളുണ്ടെങ്കിൽ അവിടെ നമ്മൾ ക്യാൻ കൂളർ ഫെസിലിറ്റിയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം പൊതുവേ ഈ പറയുന്ന ഇഷ്യൂസൊക്കെ നമുക്ക് നല്ല രീതിയിൽ റിസോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ ചില സമയത്ത് പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം ഈ കവർ പാല് പണ്ട് ആളുകൾക്ക് പേടിയായിരുന്നു പിരിഞ്ഞു പോകും. പക്ഷെ ഇപ്പം കഴിഞ്ഞ 10 വർഷത്തോളമായി കവർ പാലിന് പിരിയുന്ന ഒരു പ്രശ്നമില്ലാത്തതും ഈ പാല് പെട്ടെന്ന് തന്നെ തണുപ്പിച്ച് അതിന്റെ ടെമ്പറേച്ചർ 4 ഡിഗ്രിയിൽ സൂക്ഷിക്കുന്നത് കൊണ്ടാണ്.
1: ഡോക്ടർ രജേഷ്, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇന്ന് നമ്മളൊരു സുരക്ഷിതവും ഗുണമേന്മ ഉള്ള പാൽ ഉൽപാദനം എങ്ങനെയാണ് ചെയ്യേണ്ടത്, കർഷകർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഈ വിഷയത്തിൽ നല്ലൊരു ചർച്ച ചെയ്ത് വളരെ നന്ദി.
0: താങ്ക് യു സർ.
2: പാൽ എത്രത്തോളം വൃത്തിയായി സൂക്ഷിക്കണമെന്ന് മനസ്സിലായില്ലേ? പാലിലെ വൃത്തിയില്ലായ്മ പല രോഗങ്ങൾക്കും കാരണമാകും. അതിനാൽ കറവ മുതൽ എങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യണമെന്നും അതിന് എന്തൊക്കെ കാര്യങ്ങൾ അനുവർത്തിക്കണമെന്നും പറഞ്ഞു തന്നത് തിരുവനന്തപുരം കോളേജ് ഓഫ് ഡയറി സയൻസസ് ആൻഡ് ടെക്നോളജിയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രജീഷ് ആർ. ഡോക്ടർ രജീഷുമായി സംസാരിച്ചത് ഷിബു ജോർജ്. ഡോക്ടർ രജീഷിന്റെ ഫോൺ നമ്പർ 9497849625. ഇനി ഒരു മനോഹരമായ ഗാനം കേട്ടിട്ട് അടുത്ത പരിപാടിയിലേക്ക് പോകാം.

0: ഇനി രാഷ്ട്രീയ കൃഷി വികാസ് യോജന എന്താണെന്ന് കേൾക്കാം.
1: കൃഷി മേഖലയുടെ സമഗ്ര വികാസമാണ് രാജ്യത്തിന്റെ പുരോഗതിയുടെ അടിത്തറ. ഈ ലക്ഷ്യം മുൻനിർത്തി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രധാന പദ്ധതികളിലൊന്നാണ് രാഷ്ട്രീയ കൃഷി വികാസ് യോജന, ചുരുക്കത്തിൽ RKVY. കാർഷിക ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക, കർഷകരുടെ വരുമാനം ഉയർത്തുക, കൃഷിയെ ആധുനികവും ലാഭകരവുമായ മേഖലയാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. കൃഷി, മൃഗസംരക്ഷണം, മത്സ്യബന്ധനം, തോട്ടവിളകൾ, കൃഷി യന്ത്രവൽക്കരണം, കാർഷിക വിപണനം തുടങ്ങിയ മേഖലകളിൽ ഈ പദ്ധതി പിന്തുണ നൽകുന്നു. RKVY യുടെ പ്രധാന പ്രത്യേകതകളിലൊന്ന് നവീകരണത്തിനും സംരംഭകത്വത്തിനും നൽകുന്ന പ്രാധാന്യമാണ്. കാർഷിക ഗവേഷണം, സ്റ്റാർട്ടപ്പുകൾ, മൂല്യവർദ്ധന, വിളശേഷിപ്പുകളുടെ പ്രയോജനപ്പെടുത്തൽ, കാർഷിക സംരംഭങ്ങൾ എന്നിവയെ പദ്ധതി പ്രോത്സാഹിപ്പിക്കുന്നു. ഇതിലൂടെ യുവാക്കളെ കൃഷിയിലേക്ക് ആകർഷിക്കാനും ഗ്രാമീണ തൊഴിൽ സാധ്യതകൾ വർദ്ധിപ്പിക്കാനും കഴിയും. കർഷകർക്ക് പരിശീലനം, സാങ്കേതിക മാർഗനിർദ്ദേശങ്ങൾ, അടിസ്ഥാന സൌകര്യ വികസനം എന്നിവയും RKVY വഴി ലഭിക്കുന്നു. കൃഷിയെ ശാസ്ത്രീയവും കാലാവസ്ഥാ സൌഹൃദവുമായ രീതിയിലേക്ക് മാറ്റുന്നതിലൂടെ സ്ഥിരതയുള്ള കാർഷിക വളർച്ച കൈവരിക്കാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്.
0: തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകൾക്ക് വേണ്ടി ദക്ഷിണ മേഖലാ കാർഷിക ഗവേഷണ കേന്ദ്രം വെള്ളായണിയും ഭാരതീയ കാലാവസ്ഥാ വകുപ്പും സംയുക്തമായി നൽകുന്ന കാർഷിക കാലാവസ്ഥാ നിർദ്ദേശക ബുള്ളറ്റിനാണ്. വരുന്ന ഒരാഴ്ച വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ വളരെ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇനി കാലാവസ്ഥ അധിഷ്ഠിത കാർഷിക നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം.

ആദ്യം പൊതുനിർദ്ദേശങ്ങളാണ്. സാധ്യമാകുന്നിടത്തോളം മഴയില്ലാത്ത സമയങ്ങളിൽ കളനീക്കവും മറ്റിടവിള പരിപാലന പ്രവർത്തനങ്ങളും നടത്തുക. ഉയർന്ന അന്തരീക്ഷ ഈർപ്പവും ഇടവിട്ടുള്ള മഴയും കീടരോഗങ്ങളുടെ വ്യാപനത്തിന് അനുകൂലമായതിനാൽ വിളകളിൽ ഇവയുടെ

0: കുലകൾ പൂർണ്ണ വളർച്ചയും പാകവും എത്തുന്നതിന് മുൻപ് ഒടിഞ്ഞു വീഴുകയോ തൂങ്ങിക്കിടക്കുകയോ ചെയ്യാം. പ്രതിരോധത്തിനായി 3 മുതൽ 5 മാസം പ്രായമാകുമ്പോൾ ഓരോ വാഴയുടെയും ഇലപ്പോളകൾക്കിടയിൽ 50 ഗ്രാം വേപ്പിൻ പിണ്ണാക്ക് നൽകുക. ഉണങ്ങി തൂങ്ങി നിൽക്കുന്ന ഇലകൾ മുറിച്ചുമാറ്റി നശിപ്പിക്കുക. കൂടാതെ ബ്യുവേറിയ ബാസിയാന ഉപയോഗിച്ച് കെണികൾ സ്ഥാപിക്കുകയോ ബ്യുവേറിയ ബാസിയാന 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി വാഴത്തടയിലും ഇലപ്പോളകൾക്കിടയിലും തളിക്കുകയോ ചെയ്യുക. ഇനി തെങ്ങ് കൃഷിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. തെങ്ങിൽ കൊമ്പൻ ചെല്ലിയുടെ ആക്രമണം രൂക്ഷമായി കണ്ടുവരുന്നു. ആക്രമണത്തിന്റെ ഫലമായി പിരിഞ്ഞുവരുന്ന കൂമ്പോലകളിൽ ത്രികോണാകൃതിയിലുള്ള മുറിവുകൾ കാണപ്പെടുന്നു. കൊമ്പൻ ചെല്ലിയെ നിയന്ത്രിക്കുന്നതിനായി തെങ്ങിന്റെ മണ്ട നന്നായി വൃത്തിയാക്കിയ ശേഷം കാർട്ടാപ് ഹൈഡ്രോക്ലോറൈഡ് 20 ഗ്രാം അല്ലെങ്കിൽ ഫിപ്രോനിൽ 0.3 g 25 ഗ്രാം 200 ഗ്രാം മണലുമായി ചേർത്ത് മണ്ടയുടെ ഉൾഭാഗത്തുള്ള 2-3 മടലുകളുടെ കവിളുകളിൽ ഇട്ടുകൊടുക്കുക. കൊമ്പൻ ചെല്ലിയുടെ പുഴുക്കളെ നിയന്ത്രിക്കുന്നതിനായി ചാണകക്കുഴികൾ, കമ്പോസ്റ്റ് കുഴികൾ, മറ്റ് പ്രജനന കേന്ദ്രങ്ങൾ എന്നിവയിൽ മെറ്റാറൈസിയ അനിസോപ്ലിയെ പ്രയോഗിക്കുക. 1 ക്യൂബിക് മീറ്റർ ജൈവ വസ്തുവിന് 250 ഗ്രാം മെറ്റാറൈസിയം കൾച്ചർ 750 മില്ലി വെള്ളത്തിൽ കലക്കി വളക്കുഴികളിലും ചാണകക്കുഴികളിലും ഒഴിച്ചുകൊടുക്കുക. കൊമ്പൻ ചെല്ലിയുടെ ആക്രമണമേറ്റ തെങ്ങുകളിൽ മഴക്കാലത്ത് കൂമ്പുചീൽ രോഗം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. പ്രതിരോധ നടപടിയായി 1% ബോഡോ മിശ്രിതം തെങ്ങിന്റെ മണ്ടയിലും ഇലകളിലും നന്നായി തളിക്കുക. രോഗലക്ഷണങ്ങൾ കണ്ടാൽ സമർത്ത് 3 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തയ്യാറാക്കിയ ലായനിയിൽ നിന്ന് ഒരു തെങ്ങിന് 300 മില്ലി വീതം മണ്ടയിലും ഇലകളിലും നന്നായി തളിച്ച് രോഗം നിയന്ത്രിക്കുക. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകൾക്കായി ദക്ഷിണ മേഖലാ കാർഷിക ഗവേഷണ കേന്ദ്രം വെള്ളായണിയും ഭാരതീയ കാലാവസ്ഥാ വകുപ്പും സംയുക്തമായി നൽകിയ കാർഷിക കാലാവസ്ഥാ നിർദ്ദേശക ബുള്ളറ്റിനാണ് കേട്ടത്. ഇനി ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം നോക്കാം. ചോദ്യം ഇതായിരുന്നു: വാഴക്കുലകൾ പാകമായി തുടങ്ങുമ്പോൾ കായ്കളിൽ കറുത്ത പാടുകളും കുഴികളും കാണപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഉത്തരം: ഒരുതരം കുമിൾ രോഗമാണ്. കുഴിപ്പുള്ളി അഥവാ പിറ്റിംഗ് ഡിസീസ് എന്നാണ് ഈ രോഗം അറിയപ്പെടുന്നത്. ഗ്രാനൈൻ, പൂവൻ, ഞാലിപ്പൂവൻ എന്നീ ഇനങ്ങളെയാണ് ഇത് കൂടുതലായി ബാധിക്കുന്നത്. പാകമായി തുടങ്ങുന്ന കുലകളിലെ കായ്കളിൽ സൂചി കുത്തിയതുപോലെയുള്ള കറുത്ത പാടുകളാണ് ആദ്യ ലക്ഷണം. പിന്നീട് ഈ പുള്ളികൾ അധികം താഴ്ചയില്ലാത്ത കുഴികളായി മാറുന്നു. രോഗം കൂടുന്നതോടെ കുഴികളോടുകൂടിയ പുള്ളികൾ കൂടിച്ചേർന്ന് കായ്കളിൽ വിണ്ടുകീറൽ ഉണ്ടാകുന്നു. ഇത്തരം വിണ്ടുകീറലിലൂടെ കായ്ച്ചകൾ മുട്ടയിടുന്നതോടെ പുഴുക്കളുടെ സാന്നിധ്യവും ഉണ്ടാകും. ഇന്നത്തെ വയലും വീടും പരിപാടി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം സുഷമ അനിൽ.
1: വയലും വീടും സമാപിക്കുന്നു.

നിങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9995219593. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്, കിസാൻ സർവീസ് സൊസൈറ്റി, സുൽത്താൻ ബത്തേരി മുനിസിപ്പാലിറ്റി എന്നിവയുടെ നേതൃത്വത്തിൽ വയനാട് ഹിൽസ് ഫാമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനി സംഘടിപ്പിക്കുന്ന അവക്കാഡോ ഫെസ്റ്റ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ് മീറ്റ് 2026 ജൂലൈ 31 സുൽത്താൻ ബത്തേരി മുനിസിപ്പൽ ടൗൺ ഹാളിൽ വെച്ച് കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്യുന്നു. 2026 ജൂലൈ 31, ഓഗസ്റ്റ് 1 എന്നീ തീയതികളിലായിട്ടാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വെള്ളായണി കാർഷിക കോളേജിലെ പോസ്റ്റ് ഹാർവെസ്റ്റ് മാനേജ്മെന്റ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പഴം പച്ചക്കറി സംസ്കരണം എന്ന വിഷയത്തിൽ ഓഗസ്റ്റ് 4 ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. വിവിധ പഴം പച്ചക്കറികളിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം, വിവിധ പാക്കേജിംഗ് സംസ്കരണ യന്ത്രങ്ങൾ, പോഷക ഘടക വിശകലനം, ന്യൂട്രീഷൻ ലേബൽ തയ്യാറാക്കൽ, വിപണനം തുടങ്ങിയ വിഷയങ്ങളിൽ ക്ലാസുകളും പ്രായോഗിക പരിശീലനവും ഉണ്ടായിരിക്കും. നിലവിൽ ഭക്ഷ്യ സംസ്കരണ യൂണിറ്റ് ഉള്ളവർക്കും പുതുതായി ആരംഭിക്കാൻ താൽപര്യമുള്ളവർക്കും പങ്കെടുക്കാം. ഫീസ് 1000 രൂപ. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 25 പേർക്കാണ് പ്രവേശനം. പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകുന്നതായിരിക്കും. താൽപര്യമുള്ളവർ ഓഫീസ് സമയങ്ങളിൽ 8089076698 എന്ന നമ്പറിൽ വിളിച്ച് പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ഇന്ത്യൻ കാർഷിക ഗവേഷണ കൌൺസിൽ കൃഷി പ്ലാറ്റ്ഫോമിലൂടെ നടപ്പിലാക്കുന്ന ഷിതിച് സ്റ്റാർട്ടപ്പ് ഇൻക്യുബേഷൻ പ്രോഗ്രാമിന്റെ 2ാം പതിപ്പിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. നാഷണൽ അഗ്രികൾച്ചറൽ ഇന്നൊവേഷൻ ഫണ്ടിന്റെ പിന്തുണയോടെ നടപ്പിലാക്കുന്ന പദ്ധതിയിൽ കാർഷിക മേഖലയിൽ നിന്നുള്ള സംരംഭകർക്കായി 2 മാസത്തെ സൌജന്യ സംരംഭകത്വ പരിശീലനമാണ് ഓൺലൈനായി സംഘടിപ്പിക്കുന്നത്. സസ്യാരോഗ്യം, പ്രിസിഷൻ അഗ്രികൾച്ചർ എന്നീ മേഖലകളിൽ നിലവിൽ പ്രവർത്തിക്കുന്നതും ഉൽപ്പന്നങ്ങളുടെ പ്രോട്ടോടൈപ്പ് വികസിപ്പിച്ചെടുക്കുന്നതിനുമായ കാർഷിക സംരംഭങ്ങൾക്കും ഈ മേഖലയിലേക്ക് വരാൻ താൽപര്യമുള്ളവർക്കുമാണ് അവസരം. കൂടുതൽ വിവരങ്ങൾക്ക് 9995826799 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. പൂയപ്പള്ളി മോഡൽ RPSന്റെയും റബ്ബർ ബോർഡിന്റെയും നേതൃത്വത്തിൽ 18-നും 60-നും ഇടയിൽ പ്രായമുള്ള വനിതകൾക്ക് സ്റ്റൈഫൻഡോടുകൂടി 8 ദിവസത്തെ റബ്ബർ ടാപ്പിംഗ് പരിശീലനം നൽകുന്നു. താൽപര്യമുള്ളവർ ഓഗസ്റ്റ് 5 മുൻപായി അപേക്ഷിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ടുന്ന ഫോൺ നമ്പർ 8943346625. മറ്റൊരു ഫോൺ നമ്പർ 9061042347. ഇതോടെ കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ സമാപിച്ചു. ഇനി കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 23,800 രൂപ, ആലപ്പുഴ 23,500, ചെങ്ങന്നൂർ 26,000, കോട്ടയം 26,000, പാലാ 24,900, എറണാകുളം 24,600, ആലുവ 24,900. കൊപ്ര ക്വിന്റലിന് കൊല്ലം 15,300 രൂപ, ആലപ്പുഴ തെളിവ് 21,900, ആലപ്പുഴ പുകരാശി 21,850 രൂപ. ചെറുപയർ ക്വിന്റലിന് തിരുവനന്തപുരം 13,800 രൂപ. തേങ്ങാപിണ്ണാക്ക് ക്വിന്റലിന് ആലപ്പുഴ 3,700 രൂപ, എറണാകുളം 3,800, വടക്കൻപറവൂർ 3,800 രൂപ. ഉഴുന്ന് പിളർപ്പ് ക്വിന്റലിന് തിരുവനന്തപുരം 11,500 രൂപ. ഏലം കിലോഗ്രാമിന് കൊച്ചി 3,800, തൊടുപുഴ 3,300, കട്ടപ്പന 2,900 രൂപ. ഇതോടെ കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ സമാപിച്ചു.

0: ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. നോർത്ത് മാസിഡോണിയ സന്ദർശനത്തിന്റെ സ്കോപ്പിയ സിറ്റി

0: മ്യൂസിയത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു മഹാത്മാഗാന്ധിയുടെ അർദ്ധകായ പ്രതിമ അനാച്ഛാദനം ചെയ്തു. നീറ്റ് പരീക്ഷ ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. വിദ്യാർത്ഥികളുടെ പ്രതീക്ഷകൾ നിറവേറ്റുന്നതിനും യുവജനക്ഷേമം ഉറപ്പാക്കുന്നതിനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. തിങ്കളാഴ്ച നടന്ന പാർലമെന്റ് മാർച്ചിൽ പോലീസ് ബലപ്രയോഗം നടത്തിയെന്ന പരാതിയിൽ കേന്ദ്രത്തോടും ഡൽഹി പോലീസിനോടും വിശദീകരണം തേടി ഡൽഹി ഹൈക്കോടതി. കേരളത്തിലെ കോളേജുകളിലും പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും റാഗിംഗ് തടയാനായി പുതിയ നിയമം കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കോമൺവെൽത്ത് ഗെയിംസിന് നാളെ സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കം. നോർത്ത് മാസിഡോണിയ സന്ദർശനത്തിനിടയിൽ സ്കോപ്പിയ സിറ്റി മ്യൂസിയത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മഹാത്മാഗാന്ധിയുടെ അർദ്ധകായ പ്രതിമ അനാച്ഛാദനം ചെയ്തു. ഗാന്ധിജിയുടെ സത്യത്തിന്റെയും അഹിംസയുടെയും സന്ദേശം മാനവരാശിക്കാകെ ഉള്ളതാണെന്ന് ചടങ്ങിൽ രാഷ്ട്രപതി പറഞ്ഞു. സംഘർഷങ്ങളും അസഹിഷ്ണുതയും നിറഞ്ഞ ഇന്നത്തെ ലോകത്തിൽ ഗാന്ധിജിയുടെ ആശയങ്ങൾക്ക് ഏറെ പ്രസക്തിയുണ്ടെന്നും രാഷ്ട്രപതി വ്യക്തമാക്കി. വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയും വിദ്യാർത്ഥി പ്രതിഷേധങ്ങളും ഉൾപ്പെടെയുള്ളവ പ്രതിപക്ഷ എംപിമാർ പാർലമെന്റിൽ ഉന്നയിച്ചു. വിശദാംശങ്ങളിലേക്ക്.
1: രാവിലെ ചോദ്യോത്തരവേള ആരംഭിക്കാൻ സ്പീക്കർ ഓം ബിർള ശ്രമിച്ചെങ്കിലും പ്രതിപക്ഷ പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് ലോക്സഭ ഉച്ചയ്ക്ക് 12 മണിവരെ നിർത്തിവച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ ചർച്ച നടത്താൻ സർക്കാർ തയ്യാറാണെന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അറിയിച്ചു. ഉച്ചയ്ക്ക് 2 മണിക്ക് സഭ വീണ്ടും ചേർന്നപ്പോൾ പ്രതിപക്ഷം മുദ്രാവാക്യം വിളികളുമായി വീണ്ടും രംഗത്തെത്തി. രാജ്യസഭയിലും സമാന സംഭവങ്ങൾ അരങ്ങേറി. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നും രാജിയില്ലെങ്കിൽ ചർച്ച നടക്കില്ലെന്നും പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖർഗെ ആവശ്യപ്പെട്ടു. അതിനിടെ വനിതാ എംപിമാർക്കെതിരെ ക്ഷേപകരമായ പരാമർശം നടത്തിയെന്നാരോപിച്ച് തൃണമൂൽ എംപി കല്യാൺ ബാനർജിയെ ലോക്സഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള പ്രമേയവും ഇന്ന് പാസാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: തിങ്കളാഴ്ച നടന്ന പാർലമെന്റ് മാർച്ചിൽ പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് അമിതമായി ബലപ്രയോഗം നടത്തിയെന്ന പരാതിയിൽ കേന്ദ്ര സർക്കാരിനോടും ഡൽഹി പോലീസിനോടും ഡൽഹി ഹൈക്കോടതി വിശദീകരണം തേടി. സിസിടിവി ദൃശ്യങ്ങളും വീഡിയോ റെക്കോർഡിംഗുകളും അടക്കം പോലീസ് നടപടിയുമായി ബന്ധപ്പെട്ട എല്ലാ തെളിവുകളും സുരക്ഷിതമായി സൂക്ഷിക്കാൻ ചീഫ് ജസ്റ്റിസ് ഡി കെ ഉപാധ്യായ, ജസ്റ്റിസ് തേജസ് കരിയ എന്നിവരടങ്ങിയ ബെഞ്ച് നിർദ്ദേശം നൽകി. പൊതുതാൽപര്യ ഹർജിയിൽ മറുപടി നൽകാൻ അധികൃതർക്ക് കോടതി 4 ആഴ്ചത്തെ സമയം അനുവദിച്ചു. കേസ് വീണ്ടും സെപ്റ്റംബർ 11 പരിഗണിക്കും. വിദ്യാർത്ഥികളുടെ പ്രതീക്ഷകൾ നിറവേറ്റുന്നതിനും യുവജനക്ഷേമം ഉറപ്പാക്കുന്നതിനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ തുടരുന്ന പ്രതിഷേധങ്ങളിൽ അദ്ദേഹം ആശങ്ക രേഖപ്പെടുത്തി. യുവജനങ്ങളുടെ വികാരങ്ങളും ആശങ്കകളും കേന്ദ്ര സർക്കാർ അതീവ ഗൌരവത്തോടെയാണ് കാണുന്നതെന്നും വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്ന വിഷയങ്ങൾ പരിഹരിക്കാൻ സർക്കാർ തയ്യാറാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു.
2: അത്യന്തം ദുർഭാഗ്യപൂർണ ഹൈ കി ഹമാരെ ദേശ് കെ ഛാത്രോ ഓർ നൌജവാനോ കോ കുഛ് ലോഗ് അപ്നേ രാജനീതിക് സ്വാർത്ഥോ കി പൂർത്തി കെ ലിയേ ഏക് രാജനീതിക് ഔജാർ കെ രൂപ് മേ ഇസ്തമാൽ കർനേ കാ പ്രയാസ് കർ റഹേ ഹൈ. പ്രധാനമന്ത്രി മോദി ജി കെ നേതൃത്വ മേ ഹമാരി സർക്കാർ വിദ്യാർത്ഥിയോ ഓർ നൌജവാനോ കി ആകാംക്ഷാ കോ പൂരാ കർനേ ഓർ ഉൻകെ കല്യാൺ കെ പ്രതി പൂരി തരഹ സേ പ്രതിബദ്ധ ഹൈ. ഹമാരെ ഛാത്രോ കി ഹർ ചിന്ത കോ സുന്ന ഉസ്കാ സമാധാൻ കർന യേ ഹം സബ് കി ജിമ്മേദാരി ഹൈ.
0: ആധുനിക സാങ്കേതിക വിദ്യ, അടിസ്ഥാന സൌകര്യ വികസനം, കൃത്യമായ അറ്റകുറ്റപ്പണികൾ എന്നിവയിലൂടെ രാജ്യത്തെ റെയിൽവേ സുരക്ഷ കൂടുതൽ ശക്തമാക്കിയതായി കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. ലോക്സഭയിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. കവച് 4.0 സംവിധാനം ഉൾപ്പെടെയുള്ള റെയിൽ സുരക്ഷാ നടപടികൾ സ്വീകരിച്ചതിലൂടെ ട്രെയിൻ അപകടങ്ങളുടെ എണ്ണത്തിൽ വൻ കുറവുണ്ടായതായും ശ്രീ അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. ഈസ്റ്റ് ഏഷ്യ ഉച്ചകോടിക്കും ആസിയാൻ റീജിയണൽ ഫോറം യോഗങ്ങൾക്കും അനുബന്ധമായി കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കനേഡിയൻ വിദേശകാര്യമന്ത്രി അനീറ്റ ആനന്ദുമായി കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം വളരുകയാണെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഫിലിപ്പീൻസ്, റഷ്യ, സിംഗപ്പൂർ എന്നീ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായും ശ്രീ ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി. കേരളത്തിൽ പുതിയ ആന്റി റാഗിംഗ് നിയമവും പരാതികൾ സമർപ്പിക്കാൻ മൊബൈൽ ആപ്പും കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കയർ മേഖലയെ സഹായിക്കാൻ ലക്ഷ്യമിട്ട് ഓണക്കാലത്ത് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ പ്രത്യേക ക്യാമ്പയിൻ നടത്തുമെന്നും വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് 200 മെഗാവാട്ട് വൈദ്യുതി വാങ്ങുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കഴിഞ്ഞ 2 മാസത്തിനിടെ 24.15 കോടി രൂപ വിതരണം ചെയ്തതായും വഖഫ് വിഷയത്തിൽ കോടതി നിർദ്ദേശങ്ങൾക്കനുസരിച്ച് തക്കതായ തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. മന്ത്രിസഭായോഗത്തിനുശേഷം വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_

0: സ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: കോമൺവെൽത്ത് ഗെയിംസ് 2026 സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്കോയിൽ നാളെ തുടക്കമാകും. 13 ഇനങ്ങളിലായി 120-ലേറെ താരങ്ങളാണ് ഇന്ത്യയ്ക്കായി മത്സരത്തിനിറങ്ങുന്നത്. അത്ലറ്റിക്സ്, ബോക്സിംഗ്, ഭാരോദ്വഹനം എന്നിവയിലാണ് ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷ. 2022 കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യ 22 സ്വർണം ഉൾപ്പെടെ 61 മെഡലുകളുമായി 4 സ്ഥാനത്തെത്തിയിരുന്നു. ഓഗസ്റ്റ് 2 ഗെയിംസിന്റെ സമാപനം. ഇന്ത്യ സിംബാബ്വെ 2020 പരമ്പരയ്ക്ക് നാളെ തുടക്കമാകും. സിംബാബ്വെയിലെ ഹരാരയിൽ വൈകിട്ട് 4:30 മത്സരം. 3 മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്. 2 മത്സരം ശനിയാഴ്ചയും അവസാന മത്സരം ഞായറാഴ്ചയും നടക്കും. ഗ്ലാസ്കോയിൽ ലെസോത്തോ കായികമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കായിക ബന്ധം കൂടുതൽ ശക്തിപ്പെടുമെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അറിയിച്ചു. ലെസോത്തോയ്ക്ക് സ്പോർട്സ് സയൻസിലും പരിശീലനത്തിലും കായിക വിദ്യാഭ്യാസത്തിലും ഇന്ത്യ പിന്തുണ നൽകുമെന്നും ഇന്ത്യൻ താരങ്ങളുടെ ട്രെയിനിംഗിനായി ലെസോത്തോയിലെ ഉയർന്ന പ്രദേശങ്ങൾ പ്രയോജനപ്പെടുത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. 3 സേനാ വിഭാഗങ്ങളിലെയും വനിതാ സേനാംഗങ്ങൾ ചേർന്ന് നടത്തിയ സമുദ്ര പ്രദക്ഷിണം രാജ്യത്തിന് വലിയ അഭിമാനമാണെന്ന് പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ്. INSV ത്രിവേണിയിലെ പര്യവേക്ഷണത്തിന്റെ സമാപന ചടങ്ങിൽ ഓൺലൈനായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേവലമൊരു കടൽ യാത്രയ്ക്കപ്പുറം പ്രതിരോധ സേനകളുടെ കരുത്തിന്റെയും ഏകോപനത്തിന്റെയും തെളിവാണിതെന്ന് അദ്ദേഹം പറഞ്ഞു. എല്ലാവർക്കും സുരക്ഷിതവും സുതാര്യവും വിശ്വാസയോഗ്യവുമായ ഇന്റർനെറ്റ് സേവനം ലഭ്യമാക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ലോക്സഭയിൽ പറഞ്ഞു. കുട്ടികളുടെ സ്വകാര്യത സംരക്ഷിക്കാൻ മാതാപിതാക്കളുടെ അനുമതി നിർബന്ധമാക്കുന്ന വ്യക്തിഗത വിവര സംരക്ഷണ നിയമവും ഗെയിമിംഗ് ആസക്തി തടയാൻ 2025 ഓൺലൈൻ ഗെയിമിംഗ് നിയന്ത്രണ നിയമവും സഹായകരമാണ്. കുട്ടികൾക്ക് ദോഷകരമായ ഉള്ളടക്കങ്ങൾ പ്രചരിപ്പിക്കുന്നത് തടയാൻ IT ചട്ടങ്ങൾ പ്രകാരം സോഷ്യൽ മീഡിയ കമ്പനികൾക്ക് ഉത്തരവാദിത്തമുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. അശ്ലീല ഉള്ളടക്കങ്ങൾ പ്രദർശിപ്പിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ 2 രാജ്യത്ത് 50 OTT പ്ലാറ്റ്ഫോമുകളുടെ പ്രവർത്തനം കേന്ദ്ര സർക്കാർ റദ്ദാക്കിയതായി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ സഹമന്ത്രി എൽ മുരുകൻ. പൊതുജനങ്ങളിൽ നിന്നും ലഭിക്കുന്ന പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഡിജിറ്റൽ മാധ്യമങ്ങൾക്കും OTT പ്ലാറ്റ്ഫോമുകൾക്കുമെതിരെ സർക്കാർ നടപടി സ്വീകരിക്കുന്നതെന്ന് ലോക്സഭയിൽ അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ ഞായറാഴ്ച. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGOV എന്നിവയിലൂടെയും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും വെള്ളിയാഴ്ച വരെ പങ്കുവയ്ക്കാം. അസമിൽ പ്രളയ സാഹചര്യം അതീവ ഗുരുതരമായി തുടരുന്നു. 21 പേർ കൂടി മരിച്ചതോടെ പ്രളയത്തിൽ ആകെ മരണസംഖ്യ 31 ഉയർന്നു. സംസ്ഥാനത്തെ 16 ജില്ലകളിലായി 872 ഗ്രാമങ്ങൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലാണ്. ഏകദേശം 564,000 ആളുകളെയാണ് പ്രളയം ബാധിച്ചിട്ടുള്ളത്. 24,000 ഹെക്ടറിലധികം കൃഷിഭൂമിയും വെള്ളത്തിനടിയിലായി. പ്രളയത്തെ തുടർന്ന് സർക്കാർ തുറന്ന 71 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 12,000 പേരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ അഗ്നിശമന സേനകളുടെ നേതൃത്വത്തിൽ ദുരന്തബാധിത പ്രദേശങ്ങളിൽ രക്ഷാദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. സിക്കിമിലെ നാംചി ജില്ലയിൽ അപകടമുണ്ടായ തുരങ്കത്തിൽ നിന്നും 8 മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തി. കാഴ്ചയ്ക്ക് നേരിടുന്ന ബുദ്ധിമുട്ടും മീഥെയ്ൻ വാതകം ചോരുന്നതും രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കിയതായി ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഇതുവരെ 13 മൃതദേഹങ്ങളാണ് കണ്ടെടുത്തത്. തുരങ്കത്തിനുള്ളിൽ 25 പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നായിരുന്നു പ്രാഥമിക റിപ്പോർട്ടുകൾ. ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഇറാന് നൽകുന്നത് ആഗോള വ്യാപാരത്തിനും ഗതാഗത സ്വാതന്ത്ര്യത്തിനും വൻ ഭീഷണിയാകുമെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. മനിലയിൽ ആസിയാൻ യോഗത്തിൽ സംസാരിക്കവേ കഴിഞ്ഞ മാസത്തെ ചർച്ചാ വാഗ്ദാനങ്ങൾ ലംഘിച്ചതിന് ഇറാനെ അദ്ദേഹം കുറ്റപ്പെടുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. നോർത്ത് മാസിഡോണിയ സന്ദർശനത്തിനിടെ സ്കോപ്പിയ സിറ്റി മ്യൂസിയത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മഹാത്മാഗാന്ധിയുടെ അർദ്ധകായ പ്രതിമ അനാച്ഛാദനം ചെയ്തു. നീറ്റ് പരീക്ഷ ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. വിദ്യാർത്ഥികളുടെ പ്രതീക്ഷകൾ നിറവേറ്റുന്നതിനും യുവജനക്ഷേമം ഉറപ്പാക്കുന്നതിനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. തിങ്കളാഴ്ച നടന്ന പാർലമെന്റ് മാർച്ചിൽ പോലീസ് ബലപ്രയോഗം നടത്തിയെന്ന പരാതിയിൽ കേന്ദ്രത്തോടും ഡൽഹി പോലീസിനോടും വിശദീകരണം തേടി ഡൽഹി ഹൈക്കോടതി. കേരളത്തിലെ കോളേജുകളിലും പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും റാഗിംഗ് തടയാനായി പുതിയ നിയമം കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കോമൺവെൽത്ത് ഗെയിംസിന് നാളെ സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്കോയിൽ തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
2: തൊഴിലാളി മണ്ഡലം.

0: തൊഴിലാളി മണ്ഡലത്തിൽ ഇന്ന് ഫിറ്റ്നസ് ട്രെയിനർ കണ്ണൻ ആർ എസുമായി സെവിൽ ജിഹാൻ നടത്തുന്ന അഭിമുഖം.
1: എല്ലാവർക്കും നമസ്കാരം. ഇന്ന് തൊഴിലാളി മണ്ഡലത്തിൽ എന്നോടൊപ്പമുള്ളത് ഫിറ്റ്നസ് ട്രെയിനറായ കണ്ണനാണ്. ഹലോ, ഹായ്. അപ്പോ നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്നു അല്ലേ? എങ്ങനെയാണ് ഈ ഒരു ഫിറ്റ്നസ് മേഖലയിലേക്ക് കടന്നു വരുന്നത് കണ്ണൻ?
2: കുട്ടിക്കാലം തൊട്ടേ ഫിറ്റ്നസ് ഇഷ്ടമാണ്. പിന്നെ അതിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് പഠനത്തിലുപരി നമുക്ക് അതിനെ കുറിച്ച് അറിയാനൊരു കൂടുതലായിട്ട് ത്വര ഉള്ളത് കൊണ്ട് അതിന്റെ പിറകെ കുറച്ചധികം റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്തു. പഠിക്കുന്നതല്ല കേട്ടോ, അതല്ലാതെ ഞാൻ സ്വന്തമായിട്ട് റിസർച്ച് ചെയ്ത് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി. അങ്ങനെയാണ് ഇതിലോട്ട് എത്തിപ്പെട്ടത്.
1: അല്ലാതെ ഗ്രാജുവേഷൻ അങ്ങനെയുള്ള കാര്യം?
2: അതെ, ഞാൻ ഇലക്ട്രോണിക്സ് ഗ്രാജുവേറ്റ് ആണ്. ഇലക്ട്രോണിക്സ് സർട്ടിഫിക്കേഷൻ എടുത്തിട്ടുള്ള ആളാണ്.
1: ഈ പറഞ്ഞപോലെ പണ്ടാണ് കുറച്ചുപേര് ജിമ്മിൽ പോകുന്നത് അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ കാണുന്നത്. ഇപ്പോ ഒരുവിധം എല്ലാവരും തന്നെ ഇതിൽ കോൺഷ്യസ് ആണ് ഇങ്ങനെ പോകുന്നതിനെ പറ്റിയൊക്കെ. അപ്പോ ഏതൊക്കെ സർട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ്?
2: ആക്ച്വലി നമുക്ക് പല രീതിയിലുള്ള സർട്ടിഫിക്കേഷൻസ് ഇപ്പൊ കറന്റ് സൊസൈറ്റിയിൽ അവൈലബിൾ ആണ്. പക്ഷെ ഇതിന്റെ അത് ഇപ്പം ഒരാളുടെ ആവശ്യം അനുസരിച്ചാണ് ഒരാൾ സർട്ടിഫിക്കേഷൻ എടുക്കേണ്ടതെന്ന് വേണമെങ്കിൽ ഞാൻ പറയും. കാരണം വേറെ ഒന്നുമുണ്ടല്ല, ഇപ്പം നമുക്ക് പുറത്തോട്ട് പോകുന്നതിനൊരു പർട്ടിക്കുലർ സർട്ടിഫിക്കേഷൻ ഉണ്ട്. നാട്ടിൽ മാത്രം നിന്ന് എക്സ്പീരിയൻസ് ചെയ്ത് സ്വന്തമായിട്ട് ഒരു ഡെവലപ്മെന്റ് ചെയ്ത് പോകാൻ ഒരാൾക്ക് ഈ പുറത്തോട്ട് പോകുന്ന സർട്ടിഫിക്കേഷൻ്റെ ഒന്നും ആവശ്യമില്ല. നാഷണൽ ഗവൺമെന്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് തന്നെ ഇതിന്റെ സർട്ടിഫിക്കേഷൻസ് പലതും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിലേതെങ്കിലും ഒന്ന് ചൂസ് ചെയ്ത് നമുക്ക് അതിനുള്ള നോളജ് അതിൽ നിന്നൊക്കെ ഇത് എടുത്തുകൊണ്ട് നമുക്കത് ഡെവലപ്പ് ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ. അതേസമയം നമ്മൾ പുറത്തോട്ട് പോകണം അല്ലെങ്കിൽ ഇന്റർനാഷണൽ രീതിയിൽ നമുക്ക് ഉയർന്നു പോകണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ജിമ്മുകൾക്ക് ഇങ്ങനെ പല സർട്ടിഫിക്കേഷൻ്റെ ആവശ്യമുണ്ട്. അപ്പൊ അങ്ങനത്തെ സർട്ടിഫിക്കേഷൻസ് ഒക്കെ കുറച്ചധികം കോസ്റ്റ്ലി ആണ്. ഈ ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻസ് വരുമ്പം സാധാരണ ഒരാൾക്ക് അല്ലെങ്കിൽ നമുക്ക് സ്വന്തം നാട്ടിൽ നിന്ന് ജോലി ചെയ്യണമെങ്കിൽ എന്തായാലും അത്രയും വില കൂടി സർട്ടിഫിക്കേഷൻ്റെ ആവശ്യമില്ല. ഇതാണ് ഇപ്പൊ കറന്റ് സിറ്റുവേഷൻ.
1: കുറച്ച് വർഷങ്ങളായിട്ട് ഈ രംഗത്തുണ്ടല്ലോ. അപ്പോ ആദ്യം അതിലുള്ള ഇൻട്രസ്റ്റ് എങ്ങനെയാണ്? ടിവി കണ്ടിട്ടോ?
2: അല്ല, എന്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. പുള്ളി എന്ന് പറഞ്ഞാൽ വളരെ മെലിഞ്ഞിട്ടുള്ള ഒരു കൂട്ടുകാരനാണ്. ആക്ച്വലി പ്ലസ് ടു കാലഘട്ടം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ആ പുള്ളിക്കാണെങ്കിൽ ശരീരം മൊത്തത്തിൽ ഒരു വളഞ്ഞ ആ ഒരു രീതിയിലായിരുന്നു പുള്ളിയുടെ ജീവിതശൈലി കൊണ്ടാണ് അങ്ങനെ ആയത്. എങ്കിൽ പോലും ആ പുള്ളി അത്രത്തോളം ബുദ്ധിമുട്ടിയാണ്. മീൻസ് ബാക്കിയുള്ള ആൾക്കാരുടെ ഇടയിലുള്ള ബുള്ളിങ് എല്ലാം ഉണ്ട്. പുള്ളി അത്രയത് ഫേസ് ചെയ്ത് വളർന്നു വന്നതാണ്. പുള്ളി അത് ഫസ്റ്റ് ഓഫ് ഓൾ അവനാണ് അത് ചെയ്തത്. അപ്പൊ അവൻ അതിന് ഇനിഷ്യേറ്റീവ് എടുത്തു തുടങ്ങി. അവൻ അതിൽ നിന്നും സ്വന്തമായിട്ട് മാറ്റങ്ങൾ വന്ന് കണ്ടു. മീൻസ് എനിക്ക് കുട്ടിക്കാലത്ത് അധികം ഫ്രണ്ട്സ് ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ ആ സമയത്ത് അവന് ഞാനുമായിട്ടുള്ള ചങ്ങാത്തത്തില് അവൻ മാറുന്നത് ഞാൻ കണ്ടു, കൺമുമ്പിൽ ഞാൻ കണ്ടതാ. അപ്പൊ ആ മാറ്റത്തിലൂടെ എനിക്കും പഠിക്കണമെന്ന്, അങ്ങനെയാണ് എനിക്ക് ഇതിന്റെ അകത്ത് എങ്ങനെ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നതെന്ന് മനസ്സിലാക്കണമെന്ന് അങ്ങനെയാണ് എനിക്ക് ആക്ച്വലി തോന്നിയത്. എല്ലാവരെയും പോലെ തന്നെ കുട്ടിക്കാലത്ത് ഇത് എന്റെ വീട്ടിലാരും സമ്മതിച്ചെന്നൊരു കാര്യമല്ല. വീട്ടിൽ ഞാൻ ആക്ച്വലി ജിമ്മിൽ പോണത് തന്നെ എന്തോ ഒരു തെറ്റ് ചെയ്യുന്നത് പോലെയാണ് കാണുന്നത്.
1: കാര്യം
2: ആ സമയത്ത് അങ്ങനെ തന്നെയാണ്. എന്റെ അമ്മയച്ഛനായാലും ആരായാലും ഈ ഒരു പ്രശ്നം ജിമ്മിൽ പോണെന്ന് പറയുമ്പോൾ എല്ലാവരും കാണുന്നത് ഒരേ ഒരു കാര്യമാണ്, ബോഡി ബിൽഡേഴ്സ്. നമ്മൾ ടി വി കാണുന്ന അല്ലെങ്കിൽ ഈ പണ്ടത്തെ ആണെങ്കിൽ ബോഡി ബിൽഡിംഗ് ഒന്നും അങ്ങനെ ആരും, നമ്മൾ കൂടുതൽ റെസലിംഗുകൾ കണ്ടിട്ടാണ് ഈ ബോഡി ബിൽഡർ എന്താണെന്ന് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പൊ ആ പ്രശ്നം വരുന്നത് എന്താന്ന് വെച്ചാൽ ഇങ്ങനത്തെ കാര്യങ്ങളാണ് വീട്ടുകാർ കാണുന്നത്. അപ്പൊ എല്ലാരും വിചാരിക്കുന്നത് ഈ പൊടി പൊടി എന്നാണ് എല്ലാരും അതിനെ പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു കാര്യങ്ങൾ കാഴ്ചപ്പാടിലൂടെ വീട്ടുകാർ കടന്നു പോകുമ്പോൾ നമ്മൾക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു സ്പോർട്സ് മേഖലയിൽ ഇങ്ങനെ ഒരു ഇഷ്ടമുണ്ടെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന പ്രശ്നം ഇത് തന്നെയാണ്. അതിപ്പം കുറച്ച് മുമ്പെന്നല്ല, ഇപ്പോഴും അത് പലരും പലരുടെ ഇടയിലും ഫേസ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്.
1: പിന്നെ ജിമ്മിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു ട്രെയിനർ ആവുന്ന ആ ഒരു സ്റ്റേജിലേക്ക് വരുന്നത് എങ്ങനെയാണ്?
2: അതെന്ന് പറയുന്നത് ആക്ച്വലി അപ്രോക്സിമേറ്റ്ലി ഒരു ഞാൻ സർട്ടിഫിക്കേഷന്റെ കാര്യമാണ് കേട്ടോ പറയുന്നത്. അല്ലാതെ ഞാൻ ഫിറ്റ്നസ് ജേണിയിൽ പണ്ട് തൊട്ടേ ഫുൾ ടൈം ആയിട്ട് അല്ലെങ്കിലും പാർട്ട് ടൈം ആയിട്ട് ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. സർട്ടിഫിക്കേഷൻ ഒരു 3 വർഷം മുമ്പാണ് അത് ആക്ച്വലി ഞാൻ അതിന്റെ പാർട്ടാവുന്ന സർട്ടിഫിക്കേഷൻ ഒരു പാർട്ടാവുന്നത്. കാര്യം എന്ന് വെച്ചാൽ എനിക്ക് വർക്ക്ഔട്ട് ചെയ്യാം എന്റെ ഫ്രണ്ട്സിന് അല്ലെങ്കിൽ എനിക്ക് അറിയാവുന്ന ആൾക്കാരുമായിട്ട് വർക്ക്ഔട്ട് ഞാൻ ചെയ്യിപ്പിക്കാറുണ്ടായിരുന്നു, റെഫറൻസ് കൊടുക്കാറുണ്ടായിരുന്നു, പിന്നെ കുറെ കാര്യങ്ങൾ സ്വന്തമായിട്ട് പഠിച്ചിട്ടുള്ളത് പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ഇതൊരു ഈ പാഷനെ തന്നെ ഒരു ജോലിയാക്കി മാറ്റണമെങ്കിൽ മാക്സിമം ആവശ്യമായിട്ടുള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ സർട്ടിഫിക്കേഷൻ ആണ്. അപ്പൊ ആ സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനെ ജോലിയാക്കി കൊണ്ടുവരാൻ പറ്റൂ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തൊരു മാർഗം മാത്രമാണ് ഈ സർട്ടിഫിക്കേഷൻ. അല്ലാതെ തന്നെ ഞാൻ പല ജോലികളും മുമ്പ് ഉണ്ടായിരുന്നു, അത് ഇപ്പോഴും ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന്റെ കൂടെ തന്നെ ഇപ്പൊ ഞാനൊരു സർട്ടിഫൈഡ് പേഴ്സണൽ ട്രെയിനർ ആയിട്ട് വർക്കും ചെയ്യുന്നുണ്ട്.
1: ഇപ്പൊ പറഞ്ഞ പോലെ ഒന്ന് പാഷനായിട്ട് കൊണ്ടുവരുന്ന ഒരു സാധനം ഇപ്പൊ ജോലിയായിട്ട് മാറി. അപ്പൊ ഒരു ദിവസം എങ്ങനെയാണ് സ്പെൻഡ് ചെയ്യുന്നത്? കണ്ണന്റെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്?
2: സത്യം പറഞ്ഞാൽ പാഷന്റെ പിറകെ ഞാൻ പോയിട്ട് ഒരു ജോലിയാണ് തിരഞ്ഞെടുത്തത്. പക്ഷേ അത് ഇപ്പൊ ജോലിയായി മാറിയപ്പോൾ ആ പാഷന്റെ ഒരു ആ ഒരു
1: സന്തോഷം
2: അല്ലെങ്കിൽ ആ ഒരു ഓളിയം ഉണ്ടല്ലോ, നമ്മൾ പണ്ട് പാഷനേറ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യത്തിന്റെ ഓളിയം ചെയ്യാൻ പറ്റുന്ന രീതി അതിപ്പോ കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് വരികയാണ്. കാര്യം എന്ന് വെച്ചാൽ നമ്മളുടെ പേഴ്സണൽ ട്രെയിനർ അല്ലെങ്കിൽ ഒരു ജിം ട്രെയിനറിന്റെ ലൈഫ് എന്ന് പറയുമ്പം നമുക്കിപ്പം എങ്ങനെ പോയാലും മോർണിംഗ് 6 മണി ആ സമയത്ത് എന്തായാലും ഒരുവിധമുള്ള എല്ലാ ജിമ്മും സ്റ്റാർട്ട് ചെയ്യും. ചില ജിമ്മുകൾ 5 മണിക്ക് മുമ്പേ സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് അപ്പം അങ്ങനെയുള്ള പല ജിമ്മുകളിലും വർക്ക് ചെയ്യുന്ന ഒരാളെന്ന് പറയുമ്പോൾ അയാൾ എങ്ങനെ പോയാലും 4 മണി 4:30 ആകുമ്പോൾ എണീക്കും.

0: ഈ നാലരയ്ക്ക് എണീക്കുന്ന ഒരാൾ എങ്ങനെ ചെന്നാലും ഒരു അയാളുടെ ഡെയിലി റുട്ടീനൊക്കെ കഴിഞ്ഞ് ഒരു ജിമ്മിൽ കയറുമ്പോൾ 6 മണി അല്ലെങ്കിൽ 5:30 ആ സമയമായിരിക്കും. ഓക്കെ, അപ്പൊ ആ സമയം തൊട്ട് അയാളുടെ ഡെയിലി കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പൊ പേഴ്സണൽ ട്രെയിനിങ് ഉണ്ടെങ്കിൽ അത്, അല്ലാതെ ജനറൽ ക്ലയൻസ് ഉണ്ടെങ്കിൽ അത്. ഇവിടുത്തെ രീതി അനുസരിച്ചാണെങ്കിൽ പേഴ്സണൽ ട്രെയിനിങ് ജനറൽ ട്രെയിനിങ് രണ്ട് രീതിയിലുണ്ട്. അല്ല, ചില സ്ഥലങ്ങളിലാണെങ്കിൽ പേഴ്സണൽ ട്രെയിനിങ്ങിന് കൂടുതൽ ടൈം ഉണ്ട്. അങ്ങനെ ഓരോ ഡിഫറൻസ് ഓരോ സ്ഥലത്തുണ്ട്. ആ ടൈം എല്ലാം കഴിഞ്ഞ് നമുക്ക് ലഞ്ച് കഴിക്കാൻ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സമയം തന്നെ വളരെ അധികം കുറവാണ്. അതിനുള്ള ഒരു സമയം കണ്ടെത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അതിന്റെ കൂടെ തന്നെ ഒരു പക്ഷേ നമുക്ക് ആ സമയത്തും ക്ലയന്റ് ഉണ്ടാവാം മേ ബി. അപ്പൊ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത്,
1: അതെ
0: അതെ, വർക്കൗട്ട് അങ്ങനെ വർക്കൗട്ട് കൊടുക്കാറില്ല. പക്ഷേ ഒരു മണിക്കൂറുള്ള ഒരു വർക്കൗട്ട് സെഷന്റെ ഇടയിൽ നമുക്കൊരു 10 മിനിറ്റ് എടുത്തു ചെയ്തു. അവർക്കും ബുദ്ധിമുട്ടുണ്ടാവരുത്, എന്നാൽ ട്രെയിനറിനും ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയി. അങ്ങനെ മുമ്പോട്ട് ഓരോ ദിവസവും കടന്നു കടന്നു പോയപ്പോൾ സംഭവിക്കണമെന്ന് വെച്ചാൽ നമ്മളുടെ ഉറക്കം, വർക്കെല്ലാം കഴിയപ്പോൾ എങ്ങനെ പോയാലും 10 മണിയാവും. 80% ജിമ്പുകളും വർക്ക് ചെയ്യുന്നത് സ്പ്ലിറ്റ് ഡ്യൂട്ടി എന്നൊരു കൺസെപ്റ്റ് ആണ്. എന്ന് വെച്ചാൽ രാവിലെ മുതൽ 10 മണി വരെ വർക്ക് ചെയ്യും, അതിനുശേഷം ഒരു 4 മണി മുതൽ രാത്രി 10 മണി വരെ വർക്ക് ചെയ്യും. ചില ജിമ്മുകൾ മാത്രമാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ഡ്യൂട്ടി ഷിഫ്റ്റുകളും ഉണ്ടാവും. അതുപോലെ ഈ 2 മണി ഷിഫ്റ്റ് വരെയുള്ള ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് 2 മണിക്ക് ശേഷം എന്തായാലും ചിന്തിക്കാൻ പറ്റും, രാവിലെ 5:30 എണീക്കുന്ന ഒരാൾ 2 മണിയാകുമ്പോൾ എന്തായാലും തളരും. അപ്പൊ ആ തളർച്ചയും കഴിഞ്ഞ് അടുത്തൊരു വർക്കൗട്ട് ഷെഡ്യൂളിലോട് സ്വന്തം കാര്യങ്ങളിലോട് മുമ്പോട്ട് പോകുമ്പോൾ എങ്ങനെയായാലും അയാളുടെ വർക്കൗട്ട് ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ കുറവായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ട് എന്തായാലും ഇതിന്റെ ഇടയിൽ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാ ട്രെയിനേഴ്സും. ഒരുവിധമുള്ള 80% ട്രെയിനേഴ്സും ഇതിന്റെ അകത്ത് ഈ ബുദ്ധിമുട്ട് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇപ്പൊ പാഷനേറ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം കുറച്ചും കൂടെ ഈ പോകെ നമ്മളുടെ പേഴ്സണൽ ഡെവലപ്മെന്റിനെ കുറച്ചുകൊണ്ടിരിക്കുകയാണ്.
1: പിന്നെ ഇപ്പൊ പറഞ്ഞു പല ക്ലയന്റ്സിന്റെ കാര്യം വരുമ്പോൾ പല ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളുണ്ടല്ലോ, അത് എങ്ങനെയാണ് അതിനൊന്ന് പ്ലാൻ ചെയ്യുന്നത്, എങ്ങനെയാണ് അവർക്ക് വർക്ക്ഔട്ട് കൊടുക്കുന്നതും കാര്യം?
0: ആക്ച്വലി പ്ലാൻ ചെയ്യാനായിട്ട് പ്രായം കുറഞ്ഞൊരു ക്ലയന്റ് ആണെന്ന് വെച്ചാൽ ഒരു 20-25 വയസ്സിനുള്ളവരാണെങ്കിൽ പുള്ളിക്കാരന്റെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണെന്ന് ബേസിക്കലി നോക്കുക. ആക്ച്വലി പുള്ളി ഒരു നല്ല രീതിയിൽ ശരീരം അനങ്ങി നിൽക്കുന്ന ഒരാളാണെങ്കിൽ അതനുസരിച്ച് ഉള്ള കാര്യങ്ങൾ മുമ്പോട്ട് ആദ്യം പുഷ് ചെയ്യുക, കാരണം അയാൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യത കുറവാണ്. പിന്നെ ഇന്റേണലി ഉള്ള ലൈക്ക് എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതനുസരിച്ച് കൺസൾട്ടേഷൻ ചെയ്ത് അതിന്റെ കാര്യങ്ങൾ വെച്ചായിരിക്കും മുമ്പോട്ട് പോകുന്നത്. അതേസമയം പ്രായമുള്ള ഒരാളാണെങ്കിൽ 50+ ആണ്, അപ്പൊ പുള്ളി റിട്ടയർഡ് കഴിഞ്ഞ അല്ലെങ്കിൽ റിട്ടയർമെന്റ് ലൈഫ് ക്വാളിറ്റി ആക്കാൻ നോക്കുന്ന ഒരാളാണെന്ന് വെച്ചു. അപ്പൊ അയാൾക്കാണെങ്കിൽ അയാളുടെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് ആദ്യം മനസ്സിലാക്കണം. എങ്ങനെ പോയാലും ഇപ്പോഴത്തെ രീതി അനുസരിച്ച് നടുകും കാലിന്റെ മുട്ടും ഒക്കെ ഒരുവിധം പ്രായമുള്ളവർക്ക് എല്ലാവർക്കും പ്രശ്നമാണ്. അപ്പം അതനുസരിച്ചുള്ള കാര്യങ്ങളും ഓവറായിട്ട് സ്ട്രെസ് ആവാത്ത രീതിയിലും അമിതഭാരം ഉണ്ടെങ്കിൽ അതിനെ ഒരുപാട് രീതിയിൽ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിലും ഒക്കെ ആയിരിക്കും ആദ്യം മുമ്പോട്ട് പോകുന്നത്. അതിന് ഉദാഹരണമായിട്ട് നമുക്ക് ശരീരം മൂവ്മെന്റ് ബേസിലുള്ള എക്സസൈസും കാര്യങ്ങളുണ്ട്. ഇപ്പൊ വെയിറ്റ് ട്രെയിനിങ് എന്ന് പറയുമ്പോഴത്തേക്കും വെയിറ്റ് എടുത്തുകൊണ്ടുള്ളത് മാത്രമല്ലാതെ ശരീരം മൂവ് ചെയ്തുകൊണ്ടുള്ള എക്സസൈസും പല കാര്യങ്ങളും ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള പല ചെറിയ ചെറിയ കാര്യങ്ങൾ വഴി അയാളുടെ ശരീരത്തെ ഒന്ന് പാകപ്പെടുത്തിയെടുക്കുക എന്ന് പറയും. അങ്ങനെ പാകപ്പെടുത്തിയെടുത്ത് അയാൾക്ക് അടുത്തൊരു സ്റ്റെപ്പിലോട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു സമയം ഉണ്ടാവുമല്ലോ, അപ്പോഴായിരിക്കും നമ്മൾ അടുത്ത ഘട്ടത്തിലോട്ട് പോകുന്നത്. അങ്ങനെ അതൊരു ലോങ് പ്രോസസ്സാണ്. പ്രായമുള്ള ഒരാൾക്ക് അത് എന്തായാലും ഒരു ദീർഘകാല പ്രോസസ് ആയിരിക്കും. അയാൾ അത് കൺസിസ്റ്റന്റ് ആയിട്ട് നിന്ന് അയാൾക്ക് എന്തായാലും അതിൻ്റെതായ ഉപയോഗം ഉണ്ടായിരിക്കുന്നതായിരിക്കും.
1: ഇപ്പൊ നമുക്കറിയാം എല്ലാത്തിനും പെട്ടെന്ന് റിസൾട്ട് വേണമെന്ന് ആളുകൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ടൈമാണല്ലോ. അതുപോലെ ക്ലയന്റ്സ് ആണെങ്കിലും ഓരോരുത്തരുടെയും സ്വഭാവം വേറെയായിരിക്കുമല്ലോ, അപ്പൊ അതൊക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്?
0: പെട്ടെന്ന് റിസൾട്ട് വേണമെന്ന് പറയുന്നവര് കൂടുതലും കല്യാണ സമയത്ത് വന്ന് ജോയിൻ ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് വരണവരാ. കാര്യം എന്ന് വെച്ചാൽ അവർക്ക് ആവശ്യം എന്ന് പറയുന്ന ഫംഗ്ഷൻ സമയത്ത് നന്നായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഫംഗ്ഷൻ എന്നൊരു മോട്ടിവേഷൻ ആയിക്കോട്ടെ, പക്ഷെ അത് അവർ അതിനു മുമ്പേ ഒരു 6 മാസം മുമ്പേ അവർ അതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നെങ്കിൽ അവർക്കത് തുടർന്ന് പോകാനുള്ളൊരു മോട്ടിവേഷൻ, മോട്ടിവേഷൻ പോരാ ആക്ച്വലി, ഒരു മോട്ടിവേഷൻ അല്ല ഇതിനെ പറയേണ്ടത്. പക്ഷേ ഞാനിപ്പോ അങ്ങനെ അതിനെ പറയുന്നേ ഉള്ളൂ, അങ്ങനെ ഒരു ഘട്ടത്തിലൂടെ അവർ കടന്നു പോകുന്നതിന് പകരം മുൻകൂട്ടി അത് ചിന്തിച്ചിരുന്നെങ്കിൽ എന്ത് പറഞ്ഞാലും നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ ഷോർട്ട് പീരീഡിൽ വന്നിട്ട് 2 മാസത്തിനുള്ളിൽ എന്റെ ശരീരഭാരം ഇത്ര കുറയ്ക്കണം എന്ന് പറയുന്നത് ആക്ച്വലി പറ്റില്ലേ എന്ന് ചോദിച്ചാൽ പറ്റുന്ന ഒരു വിഭാഗം ഉണ്ട്. പക്ഷെ അതെന്ന് പറയുന്നത് ഒരു സേഫ് അല്ലെങ്കിൽ ഒരു നല്ല രീതിയിലുള്ള ഒരു വ്യായാമം മുറ ആയിരിക്കില്ല, അല്ലെങ്കിൽ അതിൻ്റെ ആഹാര ക്രമീകരണം എന്ന് പറയുന്നത് ഒരു നല്ല രീതിയിലുള്ള പരിപാടി ആയിരിക്കില്ല. ചുരുങ്ങിയ കാലം കൊണ്ട് ഒരിക്കലും ശരീരഭാരം കുറയ്ക്കാനോ കൂട്ടാനോ പറ്റുന്നതല്ല, ഒരു ലോങ് പ്രോസസ്സാണ് ഈ ഭാരം കുറയ്ക്കുന്നതായാലും കൂട്ടുന്നതായാലും. അപ്പൊ അതിൻ്റെതായ സമയം കൊടുത്ത് തന്നെ ചെയ്യണം. അതാണ് എപ്പോഴും ശരിയായ രീതി, ആരോഗ്യപരമായ ഒരു രീതി.
1: പിന്നെ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ക്ലയന്റ്സിന്റെ കാര്യത്തിൽ ഇങ്ങനെ വെയിറ്റ് റിഡക്ഷൻ അല്ലെങ്കിൽ വെയിറ്റ് ഗെയിനു വേണ്ടി വന്നിട്ട് നമുക്കറിയാം ഇപ്പൊ ഒരു ടീച്ചർ ആണെങ്കിൽ ആ സ്റ്റുഡന്റിന് നല്ല മാർക്ക് കിട്ടുമ്പോൾ ഒരു സന്തോഷം വരുന്ന പോലെ തന്നെ, അങ്ങനത്തെ ഏതെങ്കിലും മെമ്മറബിൾ ആയിട്ടുള്ള ഇൻസിഡൻസ് ഉണ്ടോ ക്ലയന്റ്സ് വന്നിട്ട് പറയുമ്പോ ഓക്കെ ഞാൻ അങ്ങനത്തെ ഒരു?
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഉണ്ട്. കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പം എല്ലാ രീതിയിലുള്ള ക്ലയന്റ്സിനോടും ആയിരിക്കുമല്ലോ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഞാൻ ഇൻഡസ്ട്രിയിൽ വന്നിട്ട് ഒരു 3 വർഷമായിട്ടുണ്ട്, 3 വർഷത്തെ കൂടുതലായിട്ടുണ്ട്. അപ്പം എന്റെ തുടക്കകാലത്ത് തൊട്ടേ കൂടെയുള്ള ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ വന്നപ്പോൾ ജോയിൻ ചെയ്ത ആൾക്കാർ എന്റെ കൂടെ ഇപ്പോഴും ഉണ്ട്. അപ്പൊ അവരെന്ന് പറയുന്നത് എന്റെ മീൻസ് ലൈക്ക് അവർക്ക് ഞാൻ ഉണ്ടാക്കി കൊടുത്ത അല്ലെങ്കിൽ അവരുടെ ശരീരം മാറിയത് കൊണ്ട് മാത്രം എന്നിൽ വിശ്വസിച്ച് അവര് ഞാൻ പറയുന്ന കാര്യങ്ങളിലായാലും ഞാൻ കൊടുക്കുന്ന വ്യായാമ മുറകളിലായാലും അവരതിൽ 100% എഫേർട്ട് ഇട്ട് എന്താണോ പറയുന്നത് അതനുസരിച്ചുള്ള കാര്യങ്ങൾ മുമ്പോട്ട് ചെയ്തുകൊണ്ട് പോയിട്ട് എന്റെ അടുത്ത് തിരിച്ചിങ്ങോട്ട് റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ശരീരഭാരം കുറഞ്ഞിട്ടുണ്ട്. ഇപ്പം വിസിബിളി നമുക്ക് ഏറ്റവും എളുപ്പം അറിയാൻ പറ്റുന്നത് വെയിറ്റ് റിഡക്ഷനാണ്. അപ്പോൾ വെയിറ്റ് റിഡക്ഷനാണ് നമുക്ക് ഏറ്റവും ഈസിലി വിസിബിൾ ആയിട്ട് കാണാൻ പറ്റുന്നത്. അപ്പം 6 മാസത്തെ കാലയളവിൽ 4 കിലോ അല്ലെങ്കിൽ 5 കിലോ കുറയുന്നതെന്നൊക്കെ പറയുന്നത് വലിയ വലിയ കാര്യങ്ങൾ തന്നെയാണ്. അതൊരു നല്ല രീതിയിലുള്ള ഒരു വെയിറ്റ് റിഡക്ഷൻ മെത്തേഡും കൂടെയാണ്. മാസത്തിൽ 1 കിലോ എന്ന് പറയുന്നത് വളരെയധികം നല്ലൊരു ഇതാണ്. അങ്ങനെ മുമ്പോട്ട് പോകുന്നതാണ് എപ്പോഴും സേഫ്. അപ്പൊ അതിലൂടെ ഞാൻ അച്ചീവ് ചെയ്ത ഗോൾസ് അവരിലൂടെ കാണുമ്പോൾ എനിക്ക് ഭയങ്കരധികം സന്തോഷമുണ്ട്, അവർക്കും അതിൻ്റെതായ സാറ്റിസ്ഫാക്ഷനുണ്ട്. കാര്യം റിസൾട്ട് ഒന്നും ഇല്ലാതെ ചെയ്യുന്നതിനെക്കാട്ടി ഏറ്റവും ബെറ്ററാണ് അവർക്ക് വിസിബിളി റിസൾട്ട് കാണുന്നത്. പക്ഷേ ഇത് ഷോർട്ട് പീരീഡ് ചെയ്യുന്നതാണ് എനിക്കൊരു യോജിപ്പ് കുറവുള്ളത്. ഷോർട്ട് പീരീഡ് ചെയ്യാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ക്ലയൻസിന്റെ അഭിപ്രായം എന്ന് പറയുമ്പോൾ ക്ലയൻസ് ഇപ്പൊ പറഞ്ഞതുപോലെ ഇപ്പം ഈ ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ തന്നെ അച്ചീവ് ചെയ്തവരും ഉണ്ട്. പക്ഷേ അവരെന്ന് പറഞ്ഞാൽ അതിൻ്റെതായ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും അതിനധികം കഷ്ടപ്പാടുകൾ സഹിച്ചിട്ടായിരിക്കും ആ ഒരു അച്ചീവ്മെന്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ചെയ്യേണ്ട ആവശ്യം ഇല്ല. സത്യം പറഞ്ഞാൽ അവരെ മുൻകൂട്ടി കണ്ട് നേരത്തെ കൂട്ടി ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ചെയ്യാമെങ്കിൽ അതായിരുന്നു ഏറ്റവും നല്ലത്. ചില ക്ലയൻസ് ഉണ്ട്. ഈ ചില ക്ലയൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് അവർക്ക് ഭാരം കുറയണം അല്ലെങ്കിൽ ഭാരം കൂടണം എന്ന് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. പക്ഷെ അതിനകത്ത് ഇടേണ്ട എഫേർട്ട്, ആ എഫേർട്ട് ഇടാൻ വളരെ ചുരുക്കം ആൾക്കാർക്ക് മടിയാണ്. പിന്നെ അഫ്കോഴ്സ് അത് അതിൻ്റെതായ ക്രമീകരണത്തിൽ ആഹാരം കഴിക്കണം. അതിൻ്റെതായ സമയത്ത് ആവശ്യമായിട്ടുള്ള പോഷകാഹാരങ്ങൾ ശരീരത്തിൽ ചെന്നാൽ മാത്രമേ ഭാരം കൂട്ടുക എന്ന് ഉദ്ദേശിക്കുന്നത് ഫാറ്റ് എന്നൊരു പ്രോസസ് അല്ല. തടി വെക്കാൻ അല്ലെങ്കിൽ ഒരു കൊഴുപ്പ് കയറുന്നതെന്ന് പറയുന്നത് ഒരുപക്ഷെ ജങ്ക് ഈറ്റിംഗ് എന്ന് പറയുന്ന ഒരു പ്രക്രിയയിലൂടെ നമുക്ക് വേണമെങ്കിൽ പോസിബിൾ ആണ്. അതെന്ന് പറയുന്നത് ഒരിക്കലും ഹെൽത്തി ആയിട്ടുള്ള കാര്യമല്ല. ഇപ്പൊ ഭാരം ഒരു നല്ല രീതിയിൽ ശരീരത്തിൽ ഭാരം വഹിക്കണമെങ്കിൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ സ്കിന്നി ആയിട്ടിരിക്കുന്ന ഒരാൾക്ക് അയാളുടെ ശരീരത്തിൽ മാംസം ലൈക്ക് മസിൽസ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അതിൻ്റെതായ ക്വാളിറ്റി ഫുഡ്സ് എന്തായാലും പുള്ളി കഴിച്ചേ വരും. ക്വാളിറ്റി ഫുഡ് എന്ന് പറയുന്നതും നമ്മൾ എന്ത് കഴിക്കുന്നതും രണ്ടും രണ്ടാണ്. ക്വാളിറ്റി ഫുഡാണ് നമ്മളുടെ ശരീരത്തിന് ഒരു ലീൻ മസിൽ മാസിനെ ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു സാധനം. അപ്പോൾ അതിനാവശ്യമായിട്ട് പ്രോട്ടീൻസ് ഉണ്ടാവും, മിനറൽസ് ഉണ്ടാവും, ഫൈബേഴ്സ് ഉണ്ടാവും, ഗുഡ് ഫാറ്റ്സ് ഉണ്ടാവും, കാർബോഹൈഡ്രേറ്റ് സോഴ്സസ് ഉണ്ട്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്, മാക്രോസ് ആൻഡ് മൈക്രോസ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ അതിൻ്റെതായ രീതിയിൽ ആഹാരത്തിൽ ഉൾപ്പെടുത്തിയാൽ മാത്രമേ അയാൾക്ക് ഭാരം വയ്ക്കാനായാലും ഭാരം കുറയ്ക്കാനായാലും സാധിക്കത്തുള്ളൂ. അതിന്റെ പ്രൊപ്പോർഷൻ ഉണ്ട്. അതാണ് ആസ് എ ട്രെയിനർ നമ്മളുടെ വിജയം. അത് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും അതിൻ്റെതായ രീതിയിൽ അതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പറ്റിക്കഴിഞ്ഞാൽ അവരതനുസരിച്ച് ചെയ്താൽ അതിൻ്റെതായ റിസൾട്ട് അവർക്ക് കിട്ടും. അത് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ചില ആൾക്കാർ നമ്മളെടുക്കേണ്ട പ്രവൃത്തി കൊടുത്താലും അവർ ഒരുപക്ഷെ തിരിച്ചതിനുള്ള റെസ്പോൺസ് തരണം എന്നില്ല. എന്ന് വെച്ചാൽ അവർക്ക് അവരുടേതായ ലൈഫുണ്ട്, ലൈക്ക് അവർക്ക് ജോലിയുണ്ട്. അപ്പം ആ ജോലിയിലും അവർ കംപ്ലീറ്റ്ലി കമ്മിറ്റഡ് ആണ്. പക്ഷേ അവരുടെ ശരീരത്തിൽ ഈ ഫാറ്റ് ലോസ് അല്ലെങ്കിൽ ഗെയിൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിൽ അവർ അംഗീകരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആ അംഗീകാരങ്ങൾ തിരിച്ച് നമുക്കും ഇങ്ങോട്ട് തന്നാൽ മാത്രമേ നമുക്ക് അതിനനുസരിച്ചുള്ള ഒരു കാര്യങ്ങൾ മുമ്പോട്ട് കൊടുക്കാനോ അല്ലെങ്കിൽ വർക്കൗട്ടിലൂടെ ആയാലും ഡയറ്റിലൂടെ ആയാലും നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. റെസ്പോൺസ് തിരിച്ച് വരുന്നത് കുറയുന്നതനുസരിച്ച് ഈ ക്ലയൻസിന്റെ റിസൾട്ടും കുറയും. ചില ക്ലയൻസ് പറയുന്നത് കേൾക്കാതെ ഇരുന്നിട്ട് പോലും പിന്നെ നമ്മളുടെ അടുത്ത് വന്ന് കുറ്റം പറയാറുണ്ട്. റിസൾട്ട് ആവാത്തത് അവരുടെ ഭാഗത്തെ മിസ്റ്റേക്ക് ഒരു 80% ഉണ്ടെന്നുള്ളത് കാര്യം അവരത് ചിന്തിക്കുന്നില്ല. പക്ഷേ അവരെന്താ പറയുക, അവർക്ക് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യാനോ അല്ലെങ്കിൽ വർക്കൗട്ട് പാറ്റേൺ ഫോളോ ചെയ്യാനോ ഉറക്കം മെയിൻറ്റെയിൻ ചെയ്യാനോ വെള്ളം കുടിക്കാനോ ഇതൊന്നും അവർക്ക് സമയമില്ല. പക്ഷേ ട്രെയിനറിന്റെ കയ്യിൽ നമ്മളൊരു പൈസ കൊടുത്തു, അയാളുടെ അടുത്ത് വന്നു, അയാളത് ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഒരിക്കലും പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ക്ലയന്റും അതിൽ അറ്റ്ലീസ്റ്റ് ഒരു 50% എങ്കിലും എഫേർട്ട് ഇട്ടാൽ മാത്രമേ എന്തെങ്കിലും ഒരു വ്യത്യാസം കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ.
1: ഇതുമായി ബന്ധപ്പെട്ട ചലഞ്ചസിനെ കുറിച്ചും കൂടി പറഞ്ഞു. കാരണം നമ്മൾ എഫേർട്ട് ഇട്ടാലും തിരിച്ച് ക്ലയന്റ് അല്ലെങ്കിൽ അവരെ പ്രോപ്പറായിട്ട് ഇതാവാതിരിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യം, അതല്ലാതെ വേറെ എന്തൊക്കെ ചലഞ്ചസ് ആണ് നമ്മൾ ഈ ഒരു ഫിറ്റ്നസ് ട്രെയിനർ എന്ന് പറയുന്ന ആ ഒരു ജോലി നിൽക്കുമ്പോൾ ഫേസ് ചെയ്യുന്നത്?
0: നമുക്കുള്ള ക്വാളിറ്റി ടൈമാണ് ആക്ച്വലി നശിക്കുന്നത്. ലൈക്ക് നമുക്ക് പ്രത്യേകിച്ച് ഒരു മോർണിംഗ് ആൻഡ് ഈവനിങ് ടൈം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യപ്പോഴത്തേക്ക് പിന്നെ നമുക്ക് അതിൻ്റെതായ ഒരു വേറൊരു ടൈമോ നമുക്ക് ഉണ്ടാവില്ല. പിന്നെ നമുക്ക് കൂടുതലും ജിം, കോർപ്പറേറ്റ് ജിം എന്ന രീതിയിലോട്ട് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു വെൽ എസ്റ്റാബ്ലിഷ്ഡ് ജിം എന്ന രീതിയിൽ പോവുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് ഇപ്പം ലീവ് എടുക്കാം. പക്ഷേ എങ്കിൽ അതിൻ്റെ അകത്ത് ഭയങ്കര അധികം എഫേർട്ട് ഇടണം. ആ ലീവ് എടുത്ത ആ ക്ലയൻസിനെ കവർ ചെയ്ത് കൊടുക്കാനായാലും ജിം റൂൾസ് അനുസരിച്ച്, അപ്പം അത് ഓരോ ജിമ്മിനും ഓരോ രീതിയിലായിരിക്കും. എങ്കിലും അത് കുറച്ചധികം ബുദ്ധിമുട്ടാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ ക്ലയൻസ് എന്ത് പോയാലും നമ്മൾ പേഴ്സണൽ ട്രെയിനറാണ്. അപ്പോൾ ആ പുള്ളിക്ക് എന്തായാലും നമ്മൾ വഴി മാത്രമേ ട്രെയിനിങ് പോസിബിൾ ആയിട്ടുള്ളൂ. നമുക്ക് ശരീരസുഖം ഇല്ലാതെയോ വയ്യാതെയോ ആയി നമുക്ക് ആ ക്ലയന്റിന് ആ ഒരു വർക്ക്ഔട്ട് മെറ്റീരിയൽ കൊടുക്കാൻ പറ്റാതായിപ്പോയി, അത് വളരെയധികം നമ്മളുടെ കരിയറിനെ അത് ബാധിക്കും. നമ്മളുടെ സിറ്റുവേഷൻ എന്തായാലും നമ്മൾ ആ ഒരു സർവീസ് അവിടെ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം. അത് ഇതിൻ്റെ അത് വലിയൊരു ബുദ്ധിമുട്ടാണ്. പക്ഷേ നമുക്ക് അതിനെ മാറ്റാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ആക്ച്വലി നമുക്ക് ആ ഒരു പ്രൊവൈഡ് നമുക്ക് പേഴ്സണൽ ട്രെയിനിങ് എന്നൊരു രീതിയിൽ പോകുമ്പോഴത്തേക്കും നമുക്ക് എന്തായാലും ഒരു ജിമ്മിൽ ജോലി ചെയ്ത് പേഴ്സണൽ ട്രെയിനിങ് ആയിട്ട് എടുക്കുമ്പം നമ്മൾ ആ സർവീസ് എപ്പോഴും കൊടുത്തുകൊണ്ടിരുന്നേയിരിക്കണം. വർക്കൗട്ട് മെറ്റീരിയൽ ആയിട്ടായാലും ഓരോരുത്തരുടെ മാനസിക പരിഗണന അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരുന്നുണ്ട്. അങ്ങനെ ഒരു പ്രശ്നം ഈ ഫീൽഡിൽ വരുന്നുണ്ട്. നമുക്ക് സ്വന്തമായിട്ട് ടൈം എടുക്കാവുന്ന സമയത്ത് അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകൾ വരും.
2: തൊഴിലാളി മണ്ഡലത്തിൽ

0: ഇതുവരെ കേട്ടത് ഫിറ്റ്നസ് ട്രെയിനർ കണ്ണൻ ആർ എസുമായി സെവിൽ ജിഹൻ നടത്തിയ അഭിമുഖത്തിന്റെ ആദ്യ ഭാഗം. ഇതിന്റെ അവസാന ഭാഗം അടുത്ത ബുധനാഴ്ച രാത്രി 7:35 തൊഴിലാളി മണ്ഡലത്തിൽ കേൾക്കാം. തൊഴിലാളി മണ്ഡലം പരിപാടിയിൽ വിവിധ തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്വാഗതം. താൽപര്യമുള്ളവർ 8281-42-03-05 എന്ന നമ്പറിലേക്ക് തങ്ങളുടെ മേഖല ഏതാണെന്ന് വ്യക്തമാക്കിയ ശേഷം മെസ്സേജ് അയയ്ക്കുക. മെസ്സേജ് അയക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി 8281-42-03-05.
1: തൊഴിലാളി മണ്ഡലം സമാപിക്കുന്നു.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ കേൾക്കാം ചലച്ചിത്ര ഗാനങ്ങൾ. സത്യം ശിവം സുന്ദരം എന്ന ചിത്രത്തിനു വേണ്ടി ഹരിഹരൻ ആലപിച്ചത്. രചന കൈതപ്രം, സംഗീതം വിദ്യാസാഗർ.

0: ആകാശവാണി.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇന്നീ പരിപാടിയിൽ പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നത് കൊല്ലം റീജിയണൽ പ്രൊവിഡന്റ് ഫണ്ട് കമ്മീഷണർ പ്രണവ് പി.
2: 1 ഓഗസ്റ്റ് 2025 തൊട്ട് പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന നടപ്പിലാക്കി വരുന്നു. നാട്ടിൽ തൊഴിൽ ക്രിയേറ്റ് ചെയ്യുക, അതോടൊപ്പം തന്നെ ആദ്യമായിട്ട് തൊഴിലിടങ്ങളിൽ ജോലിക്ക് വരുന്ന തൊഴിലാളികൾക്ക് സാമ്പത്തിക സഹായം കൊടുക്കുക, ഇത് രണ്ടുമാണ് പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ. 3.5 കോടി തൊഴിൽ ഇതോടുകൂടി സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഇതിനോടുള്ള ഉദ്ദേശം. ഇതിന് 2 ഗുണങ്ങളാണ് പ്രധാനമായിട്ടും ഉള്ളത്. ഒരു വിഭാഗം തൊഴിലാളികളാണെങ്കിൽ മറ്റൊരു വിഭാഗം തൊഴിലുടമകളാണ്. തൊഴിലാളികൾക്ക് ലഭിക്കുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് 1 ഓഗസ്റ്റ് 2025 ശേഷം EPF രജിസ്റ്റേർഡ് സ്ഥാപനങ്ങളിൽ തൊഴിൽ നേടുകയെന്ന ആളുകളാണെങ്കിൽ

0: അവർ 6 മാസം അവിടെ തന്നെ ജോലി ചെയ്യുകയാണെങ്കിൽ അവർക്ക് 7,500 രൂപ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി അവരുടെ അക്കൗണ്ടിൽ ലഭ്യമാക്കുന്നതാണ് ആദ്യത്തെ പദ്ധതി. 6 മാസം എന്നുള്ളത് 1 വർഷം വരെ അതേ തൊഴിലിടങ്ങളിൽ തുടരുകയാണെങ്കിൽ അവർക്ക് 7,500 രൂപയും കൂടി മറ്റൊരു ഗഡുവായി ലഭിക്കും. ഇതിനായി തൊഴിലാളികൾ ചെയ്യേണ്ടത് 1 വർഷം തീരുന്നതിന് മുൻപേ ഒരു സാമ്പത്തിക സാക്ഷരത അവർക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സ് EPFO വഴി അവർക്ക് ലഭിക്കുന്നതാവും. ഓൺലൈനായിട്ട് തന്നെ അവർക്കിത് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. 7,500 എന്നുള്ള 2 ഗഡുക്കൾ കിട്ടാനായിട്ട് അവരൊരു കാര്യം കൂടി ചെയ്യേണ്ടിയിരിക്കുന്നു. ഓൺലൈനായി ഡയറക്റ്റ് അവരുടെ അക്കൗണ്ടിൽ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴിയാണ് ഈ പൈസ പോകുന്നത്. EPFൽ ഇപ്പോൾ ജോയിൻ ചെയ്യുന്ന എല്ലാവരെയും നമ്മൾ ഫേസ് ഓതന്റിക്കേഷൻ വഴി ഓതന്റിക്കേറ്റ് ചെയ്ത് ആധാർ എനേബിൾഡ് UNലാണ് ജോയിൻ ചെയ്യിക്കുക. പക്ഷേ ഇവർ ലഭിക്കേണ്ട ബാങ്ക് അക്കൗണ്ടിൽ ഈ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ കിട്ടാനായിട്ട് എനേബിൾഡ് ആയിരിക്കണം. അത് ബാങ്കിൽ DBT വരാനായിട്ടുള്ള സംവിധാനം അതിലുണ്ടോ എന്ന് ഉറപ്പാക്കേണ്ടിയുണ്ട്. അതില്ലെങ്കിൽ ബാങ്കിൽ DBT എനേബിൾ ചെയ്യാനുള്ള ഒരു ഫോം ഫില്ല് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. പുതിയതായി തൊഴിലവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് തൊഴിലുടമയ്ക്കുള്ള ബെനിഫിറ്റ് കൊടുക്കുക. തൊഴിലുടമ 2024 to 2025 വരെയുള്ള ഒരു ബേസ് ഇയർ, ആ ഒരു വർഷം ഉണ്ടായിരുന്ന എത്രയാണോ തൊഴിലവസരങ്ങൾ അവിടെ ഉണ്ടായിരുന്നത് അതിന് അഡീഷണലായിട്ട് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുന്നതും അത് തുടരുന്നതിനുമാണ് ഈ ഒരു പാർട്ട് ബിയിലെ ബെനിഫിറ്റ് കൊടുക്കുക. EPFO രജിസ്റ്റേർഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളിലെ ഇത് കിട്ടുകയുള്ളൂ. അവരിത് ലഭിക്കാനായിട്ട് 2 കാര്യങ്ങൾ ചെയ്യണം. 1, ഈ പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് EPFOയുടെ എംപ്ലോയർ പോർട്ടൽ വഴി രജിസ്റ്റർ ചെയ്യണം. രജിസ്ട്രേഷൻ പ്രോസസ്സ് വളരെ എളുപ്പമാണ്. GST രജിസ്റ്റേർഡ് സ്ഥാപനങ്ങളാണെങ്കിൽ അവരുടെ GST നമ്പരും പാൻ ലിങ്ക്ഡ് ബാങ്ക് അക്കൗണ്ടും കൊടുക്കുക എന്നത് മാത്രമാണ്. 2, അവർ പുതിയതായ തൊഴിലവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയും അത് തുടരുകയും ചെയ്യുക. 50-ൽ താഴെ എംപ്ലോയീസ് ഉള്ള സ്ഥാപനമാണെങ്കിൽ 2 തൊഴിലവസരങ്ങൾ അല്ലെങ്കിൽ അതിൽ കൂടുതൽ സൃഷ്ടിച്ചാൽ മതി. 50-ന് മേളിൽ തൊഴിലാളികളുള്ള സ്ഥാപനമാണെങ്കിൽ 5 അതിലധികമോ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കേണ്ടിയിരിക്കുന്നു. കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ പ്രതിമാസം 1,000 to 3,000 രൂപ വരെ. അത് ക്രിയേറ്റ് ചെയ്യുന്ന തൊഴിലവസരത്തിൻ്റെ സാലറി എത്രയാണോ അതുമായിട്ട് ബന്ധിപ്പിച്ചായിരിക്കും. 1,000 to 3,000 രൂപ വരെ 2 വർഷത്തോളം എല്ലാ മാസവും കൊടുക്കും. 6 മാസം കൂടുമ്പോഴായിരിക്കും ബാങ്ക് അക്കൗണ്ടിൽ കിട്ടുക. മാനുഫാക്ചറിങ് സെക്ടറിലാണ് ആ സ്ഥാപനം വർക്ക് ചെയ്യുന്നതെങ്കിൽ അത് GST രജിസ്ട്രേഷനുമായിട്ട് ബന്ധിപ്പിച്ചായിരിക്കും നമ്മൾ വെരിഫൈ ചെയ്യുക. അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ 4 വർഷം ഇതേ പദ്ധതി തുടരുന്നുണ്ടാവും.
1: പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇതുവരെ നൽകിയത് കൊല്ലം റീജിയണൽ പ്രൊവിഡന്റ് ഫണ്ട് കമ്മീഷണർ പ്രണവ് പി.
2: പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 34 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശ്വംഭരൻ. നോർത്ത് മാസിഡോണിയ സന്ദർശനത്തിനിടയിൽ സ്കോപ്യ സിറ്റി മ്യൂസിയത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു മഹാത്മാഗാന്ധിയുടെ അർദ്ധകായ പ്രതിമ അനാച്ഛാദനം ചെയ്തു. ഗാന്ധിജിയുടെ സത്യത്തിന്റെയും അഹിംസയുടെയും സന്ദേശം മാനവരാശിക്കാകെയുള്ളതാണെന്ന് രാഷ്ട്രപതി പറഞ്ഞു. വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയും വിദ്യാർത്ഥി പ്രതിഷേധങ്ങളും ഉൾപ്പെടെയുള്ളവ പ്രതിപക്ഷ എംപിമാർ പാർലമെന്റിൽ ഉന്നയിച്ചു. തിങ്കളാഴ്ച നടന്ന പാർലമെന്റ് മാർച്ചിൽ പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് അമിത ബലപ്രയോഗം നടത്തിയെന്ന പരാതിയിൽ കേന്ദ്ര സർക്കാരിനോടും ഡൽഹി പോലീസിനോടും ഡൽഹി ഹൈക്കോടതി വിശദീകരണം തേടി. പൊതു താൽപര്യ ഹർജിയിൽ മറുപടി നൽകാൻ കോടതി 4 ആഴ്ചത്തെ സമയം അനുവദിച്ചു. കേസ് സെപ്റ്റംബർ 11 വീണ്ടും പരിഗണിക്കും. നീറ്റ് വിഷയവുമായി ബന്ധപ്പെട്ട് സമരം ചെയ്യുന്ന യുവ പ്രതിഷേധക്കാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കില്ലെന്ന് സർക്കാർ ഉറപ്പു നൽകിയാൽ നിരാഹാര സമരം അവസാനിപ്പിക്കുമെന്ന്

0: സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്, കേന്ദ്രമന്ത്രിമാരായ ജെ പി നദ്ദ, ജിതേന്ദ്ര സിംഗ് എന്നിവരുടെ ആശുപത്രി സന്ദർശനത്തിന് മന്ത്രിമാർക്കയച്ച കത്തിൽ അദ്ദേഹം നന്ദി അറിയിച്ചു. വിദ്യാർത്ഥികളുടെ പ്രതീക്ഷകൾ നിറവേറ്റുന്നതിനും യുവജനക്ഷേമം ഉറപ്പാക്കുന്നതിനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ തുടരുന്ന പ്രതിഷേധങ്ങളിൽ അദ്ദേഹം ആശങ്ക രേഖപ്പെടുത്തി. വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്ന വിഷയങ്ങൾ പരിഹരിക്കാൻ സർക്കാർ തയ്യാറാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. കേരളത്തിൽ പുതിയ ആന്റി റാഗിംഗ് നിയമവും പരാതികൾ സമർപ്പിക്കാൻ മൊബൈൽ ആപ്പും കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഓണക്കാലത്ത് കയർ മേഖലയ്ക്ക് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ പ്രത്യേക ക്യാമ്പയിൻ നടത്തുമെന്നും പ്രതിസന്ധി മറികടക്കാൻ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് 200 MW വൈദ്യുതി വാങ്ങുമെന്നും മുഖ്യമന്ത്രി മന്ത്രിസഭാ യോഗത്തിന് ശേഷം വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ യുവജന സംഘടനകൾ കൈകോർക്കണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കുട്ടികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സംസ്ഥാനത്ത് ടോക്ക് റൂം പദ്ധതി നടപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ചേർന്ന യുവജന സംഘടനകളുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. വൈദ്യുതി മേഖലയെ ജനസൌഹാർദ്ദമാക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. പകൽ ഉൽപ്പാദിപ്പിക്കുന്ന സോളാർ വൈദ്യുതി രാത്രിയിലേക്ക് സംഭരിച്ചു വയ്ക്കാനാകണമെന്നും അദ്ദേഹം KCB തിരുവനന്തപുരം ജില്ലാതല അവലോകന യോഗത്തിൽ പറഞ്ഞു. സംസ്ഥാന പട്ടികജാതി പട്ടിക ഗോത്രവർഗ കമ്മീഷനിൽ ലഭിച്ച പരാതികൾ തീർപ്പാക്കുന്നതിനായി ഈ മാസം 29-30 തീയതികളിൽ തിരുവനന്തപുരത്ത് അദാലത്ത് നടത്തും. കമ്മീഷന് ലഭിച്ച 163 പരാതികളിൽ ചർച്ച നടത്തും. മലബാർ മേഖലയിലെ +1 പ്രതിസന്ധി പരിഹരിക്കുന്നതിന് 120 അധിക ബാച്ച് അനുവദിച്ച് ഉത്തരവിറങ്ങി. പാലക്കാട് 30, മലപ്പുറം 60, കോഴിക്കോട് 20, കാസർഗോഡ് 10 എന്നിങ്ങനെയാണ് താൽക്കാലിക അധിക ബാച്ചുകൾ അനുവദിച്ചത്. കോഴിക്കോട് രാമനാട്ടുകര മുനിസിപ്പാലിറ്റി 5-ാം വാർഡിലെ നിപ നിരീക്ഷണം പിൻവലിച്ചു. നിപ റിപ്പോർട്ട് ചെയ്ത് 42 ദിവസം പിന്നിടുമ്പോഴും പുതിയ രോഗബാധിതരില്ലാത്ത സാഹചര്യത്തിലാണ് നടപടിയെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. കേരളത്തെ ആഗോള നൈപുണ്യ വികസന കേന്ദ്രമാക്കി മാറ്റുന്നതിന്റെ ഭാഗമായി കേരള അക്കാദമി ഫോർ സ്കിൽ എക്സലൻസും ജർമ്മനിയിലെ പൊതുമേഖലാ റെയിൽവേ കമ്പനിയായ DBAG തമ്മിൽ ധാരണാപത്രം കൈമാറി. DBAG പങ്കാളിത്തം ജർമ്മനിയിലെ റെയിൽവേ അനുബന്ധ സാങ്കേതിക മേഖലകളിൽ നേരിട്ടുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് സഹായിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ പറഞ്ഞു. കർഷകരെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താൻ ആധുനിക സാങ്കേതികവിദ്യയും ശാസ്ത്രീയ കൃഷിരീതികളും പ്രയോജനപ്പെടുത്തുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. പാറശാല, ബ്ലോക്ക് തല കിസാൻ മേള, ഹരിത വിസ്മയം പരിപാടി എന്നിവയുടെ സമാപന സമ്മേളനം മന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ സിംബാബ്വെ T20 പരമ്പരയ്ക്ക് നാളെ തുടക്കമാകും. സിംബാബ്വെയിലെ ഹരാരയിൽ വൈകിട്ട് 4:30 മത്സരം. 3 മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്. കോമൺവെൽത്ത് ഗെയിംസ് 2026 സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ നാളെ തുടക്കമാകും. 13 ഇനങ്ങളിലായി 120-ലേറെ താരങ്ങളാണ് ഇന്ത്യക്കായി മത്സരത്തിനിറങ്ങുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ ഞായറാഴ്ച. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെ വെള്ളിയാഴ്ച വരെ പങ്കുവയ്ക്കാം. സംസ്ഥാനത്ത് ഇന്നും വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KCB. പീക്ക് സമയങ്ങളിലായിരിക്കും ഭാഗിക വൈദ്യുത നിയന്ത്രണം ആവശ്യമായി വരിക. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നിന്ന് മഞ്ഞ് ജാഗ്രത പ്രഖ്യാപിച്ചു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെയും മഞ്ഞ് ജാഗ്രതയാണ്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്രഗാനം കേൾക്കാം. സീതാരാമം എന്ന ചിത്രത്തിനു വേണ്ടി ഹരിശങ്കർ, സിന്ദൂരി വിശാൽ എന്നിവർ ആലപിച്ചത്.

0: അനു ടീച്ചറെ, ശിവൻ സാറേ, ദാ ഈ കാണുന്ന പ്ലാസ്റ്റിക് കുപ്പിയില്ലേ, ഇതിന്റെ ആയുസ് എത്രയാണെന്ന് കൃത്യമായിട്ട് അറിയാമോ? നമ്മൾ ഇതൊക്കെ എടുത്ത് ദിവസവും ഹരിതകർമ്മ സേനക്കാർക്ക് കൊടുക്കുന്നുണ്ടല്ലോ, പിന്നീട് എന്തായിരിക്കും ഇതിന് സംഭവിക്കുക എന്ന് ആലോചിച്ചിട്ടുണ്ടോ?
1: ടീച്ചറെ, നമ്മൾ പൈസയും കൊടുത്ത് ചാക്കിലാക്കി കൊടുക്കുമ്പോൾ അവരിതെല്ലാം വലിയ വണ്ടി കയറ്റി കൊണ്ടുപോകും. ഒന്നെങ്കിൽ ഏതെങ്കിലും വലിയ വിജനമായ പറമ്പിൽ കൊണ്ടുപോയി കുഴിയിലിട്ട് മൂടും, അല്ലെങ്കിൽ കോർപ്പറേഷൻ ഫാക്ടറി കൊണ്ടുപോയി എല്ലാം ഒന്നുകൂടി ഒന്നിച്ച് വലിയൊരു ചൂളയിലിട്ട് ഉരുക്കും. അങ്ങനെയാണ് നമ്മൾ പൊതുവെ കരുതിയിരിക്കുന്നത്.
0: ആ, മിക്കവരും അങ്ങനെ തന്നെയാണ് വിചാരിക്കാറ്. നമ്മൾ ഒരു ബോധവും ഇല്ലാതെ ഇങ്ങനെ തരംതിരിക്കാതെ ചാക്കി കെട്ടി കൊടുക്കുന്ന പ്ലാസ്റ്റിക്കിന് പിന്നിലെ വലിയൊരു കെമിസ്ട്രി ഉണ്ട് ടീച്ചറെ.
1: ആഹാ,
0: വേസ്റ്റ് സെഗ്രിഗേഷൻ അഥവാ മാലിന്യം തരംതിരിക്കൽ, ഇതൊരു പക്ക സയൻസാണ്.
2: സയൻസോ? എന്ത് സയൻസാണ് ടീച്ചർ ഇതിലുള്ളത്? നമ്മൾ രാവിലെ ചായ ഒട്ടിച്ച് കളയുന്ന പാൽ കവറും പൊട്ടിയ പ്ലാസ്റ്റിക് ബക്കറ്റും കസേരയും ഒക്കെ കൊണ്ടുപോയി തരംതിരിക്കുന്നതിൽ എന്ത് ലോജിക്ക്, എന്ത് സയൻസ്? എൻ്റെ ഒരു ലോജിക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതൊരു വലിയ കളക്ഷൻ പ്രോസസ്സ് മാത്രമാണ്. എല്ലാം പ്ലാസ്റ്റിക് തന്നെയല്ലേ, ഉരുകിയെല്ലാം ഒന്നാകും.
0: അയ്യോ, അങ്ങനെ അല്ല ശിവൻ സാറേ, അവിടെയാണ് നമുക്ക് തെറ്റുപറ്റുന്നത്. എല്ലാ പ്ലാസ്റ്റിക്കും ഒന്നല്ല. നമ്മൾ ഈ പോളിമർ സ്ട്രക്ചർ എന്നൊക്കെ പഠിച്ചിട്ടില്ലേ, അത് ഓരോ പ്ലാസ്റ്റിക്കിനും വ്യത്യാസമുള്ളതാണ്. പ്ലാസ്റ്റിക്കിന്റെ അടിസ്ഥാന തന്മാത്രകളെ നമ്മൾ കെമിസ്ട്രിയിൽ മോണോമറുകൾ എന്ന് വിളിക്കും.
2: ഓഹോ.
0: ഈ മോണോമറുകൾ പരസ്പരം ചങ്ങല പോലെ വലിയ ക്രമത്തിൽ കൂടി ചേരുന്നതാണ് പോളിമറുകൾ. ഈ കെമിക്കൽ ചങ്ങലയുടെ ഘടന അനുസരിച്ച് പ്ലാസ്റ്റിക്കുകളുടെ മെൽറ്റിംഗ് പോയിന്റും സാന്ദ്രതയും ഒക്കെ മാറും. സാറ് പറഞ്ഞതുപോലെ വ്യത്യസ്ത ഇനം പ്ലാസ്റ്റിക്കുകൾ ഒരുമിച്ച് ചേർത്ത് ഉരുക്കിയാൽ അവ ഒരിക്കലും പരസ്പരം ചേരില്ല. എണ്ണയും വെള്ളവും പോലെ വേറിട്ട് തന്നെ നിൽക്കും. അത് വേസ്റ്റായി പോവും.
1: ആഹാ, അപ്പൊ നമ്മൾ ഈ വാങ്ങുന്ന പ്ലാസ്റ്റിക് പാത്രങ്ങളുടെയും കുപ്പികളുടെയും അടിയിലൊക്കെ ഒരു ചെറിയ ത്രികോണ ചിഹ്നവും അതിന്റെ ഉള്ളിൽ 1, 2, 3 അല്ലെങ്കിൽ 5 എന്നൊക്കെ അക്കങ്ങൾ എഴുതിയിരിക്കുന്നത് കാണാറില്ലേ? അത് ഈ കെമിക്കൽ ഘടനയും വ്യത്യാസവും കാണിക്കാനാണോ ടീച്ചറെ?
0: ആ, അത് തന്നെയാണ് നാനി ടീച്ചറെ.
1: ഞാൻ വിചാരിച്ചത് കമ്പനിക്കാരുടെ എന്തോ ബാച്ച് നമ്പർ ആണെന്നാണ്.
0: റെസിൻ ഐഡന്റിഫിക്കേഷൻ കോഡ് എന്നാണ് അതിനെ പറയാറ്. പ്ലാസ്റ്റിക്കിന്റെ യഥാർത്ഥ ജാതകം അടങ്ങിയിരിക്കുന്നത് ഈ നമ്പറുകളിലാണ്. ദാ നമ്മുടെ ലാബിലെ ഈ ചാർട്ടിലേക്കൊന്ന് നോക്കിയേ. കോഡ് 1, മിനറൽ വാട്ടർ കുപ്പികളും സോഡയുടെ പ്ലാസ്റ്റിക് കുപ്പികളും ജ്യൂസ് പാത്രങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ഇതിൽ വരും. അടുത്തത് കോഡ് 2 ആണ്, ഹൈ ഡെൻസിറ്റി പോളിയെത്തിലീൻ. കട്ടിയുള്ള ഷാംപൂ കുപ്പികൾ, വലിയ ക്യാനുകൾ, പാൽ കവറുകൾ, ഡിറ്റർജന്റിന്റെ പാത്രങ്ങളൊക്കെ ഇതിലാണ് വരിക.
1: കോഡ് 3 എന്താ ടീച്ചറെ?
0: അത് പോളിവിനൈൽ ക്ലോറൈഡ്. നമ്മൾ പ്ലംബിങ്ങിന് ഉപയോഗിക്കുന്ന പൈപ്പുകളൊക്കെ ഇല്ലേ,
1: PVC അല്ലേ?
0: ആ, അതുപോലെ ഫ്ലോറിംഗ് മാറ്റുകൾ, ക്രെഡിറ്റ് കാർഡുകൾ, ഇതൊക്കെ PVC ആണ്. പിന്നെ കോഡ് 4, ലോ ഡെൻസിറ്റി പോളിയെത്തിലീൻ. നമ്മൾ സാധനങ്ങൾ വാങ്ങുന്ന ക്യാരി ബാഗുകൾ, പിന്നെ നേർത്ത പ്ലാസ്റ്റിക് ഫിലിമുകൾ, അതൊക്കെ കോഡ് 4 വരുന്നത്. കോഡ് 5 എന്ന് പറയുന്നത് പോളി പ്രൊപ്പിലീൻ. ലഞ്ച് ബോക്സുകളും മരുന്നിന്റെ കുപ്പികളും ഐസ്ക്രീം പാത്രങ്ങളും തൈര് കപ്പുകളൊക്കെ കോഡ് 5 ആണ്.
2: ഇത് കുറെ ഉണ്ടല്ലോ, തീർന്നില്ലേ?
0: ഇല്ല, ഇനി 2 എണ്ണം കൂടിയുണ്ട്. കോഡ് 6

0: പോളിസ്റ്റൈറിൻ, തെർമോകോൾ, ഡിസ്പോസിബിൾ കപ്പുകൾ, പ്ലേറ്റുകളൊക്കെ. പിന്നെ കോഡ് 7, അത് മറ്റ് മിക്സഡ് പ്ലാസ്റ്റിക്കുകൾ, ഫൈബർ ഗ്ലാസുകളൊക്കെ വരുന്നതാണ്. ഇങ്ങനെ 7 തരത്തിലുള്ള അന്താരാഷ്ട്ര കോഡുകളുണ്ട്. നമ്മൾ വീട്ടിൽ എല്ലാം ഒന്നിച്ച് ഒരു ചാക്കിൽ കെട്ടിയിട്ടിട്ട് ഹരിതകർമ്മ സേനക്കാർക്ക് കൊടുക്കുകയാണെങ്കിൽ റീസൈക്ലിംഗ് പ്ലാന്റിൽ വെച്ച് ഇത് വേർതിരിക്കുക എന്നത് ശരിക്കും നല്ല പാടുള്ള കാര്യമാണ്.
1: നല്ല ടീച്ചറെ, എന്റെ ഇപ്പോഴത്തെ സംശയം, ഈ കോഡ് 1 കോഡ് 4 ഒക്കെ ഒന്നിച്ച് ചേർത്താൽ ഇത്ര വലിയ കുഴപ്പം എന്താണ്? എല്ലാം കൂടെ ഒരു ചൂളയിലിട്ടങ്ങ് ഉരുക്കിയെടുത്താ പോരെ, അതല്ലേ ലാഭം?
0: സാറല്ലെങ്കിലും കെമിസ്ട്രി വരുമ്പോൾ കുറച്ച് ശ്രദ്ധക്കുറവുണ്ട്. കെമിസ്ട്രിയുടെ യഥാർത്ഥ കളി ശിവൻ സാർ ഒന്ന് ശ്രദ്ധിച്ചേ. ഓരോ കോഡിനും ഓരോ മെൽറ്റിംഗ് പോയിന്റ് ആണ് ഉള്ളത്. കോഡ് 1 ഒരു സാധനം ഉരുകാനുള്ള ചൂടല്ല കോഡ് 4 ഒരു സാധനം ഉരുകാൻ വേണ്ടത്. അപ്പോ ഇത് രണ്ടും കൂടി ഒരുമിച്ചിട്ട് ചൂടാക്കിയാൽ എന്ത് സംഭവിക്കുമെന്ന് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ.
2: ഓ, എനിക്ക് ഫിസിക്സിന്റെ ലോജിക്ക് വെച്ച് കാര്യം മനസ്സിലായി. താപനില 110°C എത്തുമ്പോൾ തന്നെ ആ നേർത്ത LDPE പ്ലാസ്റ്റിക് പൂർണ്ണമായി ഉരുകി തിളച്ച് മറിയാൻ തുടങ്ങും. പക്ഷേ താപനില 250°C ആകുന്നതുവരെ കട്ടിയുള്ള പെറ്റ് കുപ്പി ഉരുകുകയില്ല. അപ്പോഴേക്കും ആദ്യം ഉരുകിയ പ്ലാസ്റ്റിക് ചൂടുകൂടി ആകെ കരിഞ്ഞു പോകുമല്ലേ ടീച്ചറെ?
0: ആ, അപ്പൊ ടീച്ചറിന് കാര്യം പിടികിട്ടി. ആ, ഇതെല്ലാം കൂടി ഒരുമിച്ചിട്ട് ഉരുക്കുമ്പോഴേ മെൽറ്റിംഗ് പോയിന്റ് കുറവുള്ളത് കരിഞ്ഞു പോകും. അങ്ങനെ കരിയുമ്പോൾ മാരകമായിട്ടുള്ള വിഷവാതകങ്ങൾ പുറത്തു വരും. എന്ന് മാത്രമല്ല, ആ പ്ലാസ്റ്റിക് മിശ്രിതം മുഴുവൻ ഉപയോഗശൂന്യമായിട്ട് മാറുകയും ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ വീടുകളിൽ ഓരോ പ്ലാസ്റ്റിക്കും വേറെ വേറെ തരംതിരിച്ച് വൃത്തിയായി ഉണക്കി നൽകണം എന്ന് പറയുന്നത്.
1: ഓഹോ, ഇത് ഇത്ര വലിയ പ്രോസസ് ആണെന്ന് ഞാൻ കരുതിയില്ല. അപ്പൊ ടീച്ചറെ, നമ്മൾ ഈ വീട്ടിൽ നിന്ന് പ്ലാസ്റ്റിക് കവറുകളും കുപ്പികളും കഴുകി ഉണക്കി നൽകി എന്ന് കരുതുക,

0: തരംതിരിക്കുന്നു. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കഴുകി വൃത്തിയാക്കുന്നതാണ്. കെമിക്കൽ പ്യൂരിറ്റി ഉറപ്പാക്കാൻ പ്ലാസ്റ്റിക്കിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന എണ്ണമയം, ലേബലുകൾ ഇതൊക്കെ പ്രത്യേക കെമിക്കൽ ലായനി ഉപയോഗിച്ച് കഴുകിക്കളയും. മൂന്നാമത്തേതാണ് ഷ്രെഡിംഗ്, ചെറുതാക്കി മുറിക്കൽ. വൃത്തിയാക്കിയ പ്ലാസ്റ്റിക് വലിയ ബ്ലേഡുകളുള്ള മെഷീനിലിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റുന്നു. നാലാമത് സാന്ദ്രത അടിസ്ഥാനമാക്കി ഇത് വേർതിരിക്കും. അത് എങ്ങനെയാണ് എന്നറിയാലോ, ഒരു വലിയ ജലസംഭരണിയിൽ ഇട്ടിട്ട് സാന്ദ്രത കുറഞ്ഞവ പൊങ്ങിക്കിടക്കും, അല്ലാത്തവ താഴ്ന്നു കിടക്കും. ഈ രീതി ഉപയോഗിച്ച് ഇവയെ വേർതിരിക്കും. അവസാനത്തെ ഘട്ടം പെല്ലറ്റൈസിംഗ്. വേർതിരിച്ച ഈ കഷ്ണങ്ങൾ കൃത്യമായ താപനിലയിൽ ഉരുക്കി നൂല് പോലെ പുറത്തെടുത്ത് തണുപ്പിച്ച് ചെറിയ പ്ലാസ്റ്റിക് തരികളാക്കി മാറ്റുന്നു. പെല്ലറ്റ്സ് എന്നാണ് ഈ തരികളെ പറയുക.
1: എന്താണെങ്കിലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണല്ലേ.
2: അതെ,
1: 5 സ്റ്റേജും കഴിയുമ്പോഴത്തേക്കും പെല്ലറ്റ്സ് ഉണ്ടാവും. അത് വെച്ച് പിന്നീട് എന്താണ് ഈ ഫാക്ടറികളിൽ ഉണ്ടാക്കുന്നത്? വീണ്ടും പഴയ പോലെ കുപ്പികൾ തന്നെയാണ് നിർമ്മിക്കുന്നത്.
0: നമ്മൾ ഉപയോഗിച്ച് കളയുന്ന ഈ മിനറൽ വാട്ടർ കുപ്പികൾ റീസൈക്കിൾ ചെയ്ത് വലിയ മെഷീനിലൂടെ കടത്തിവിട്ട് പോളിസ്റ്റർ നൂലുകളാക്കി മാറ്റും. നമ്മൾ ഇന്ന് ചുറ്റും കാണുന്ന സ്പോർട്സ് ജേഴ്സികൾ, റണ്ണിംഗ് ഷൂസ്, സ്കൂൾ ബാഗുകളൊക്കെ ഉണ്ടാക്കുന്നത് ഈ റീസൈക്കിൾ ചെയ്ത പ്ലാസ്റ്റിക് നൂലുകൊണ്ടാണ് ടീച്ചറെ.
1: ആഹാ,
0: അതുപോലെ ഷാംപൂ കുപ്പികൾ റീസൈക്കിൾ ചെയ്ത് വലിയ ബക്കറ്റുകളോ പ്ലാസ്റ്റിക് കസേരകളോ റോഡ് ഡിവൈഡറുകളോ ഉണ്ടാക്കും.
1: കൊള്ളാലോ
3: ടീച്ചറെ. നമ്മൾ ഈ കഴിക്കുന്ന ചിപ്സിന്റെ കവർ, ഈ മിഠായി കവർ ഇതൊക്കെ ഉണ്ടല്ലോ, ഇനി എന്തോ മൾട്ടി ലെയർ പ്ലാസ്റ്റിക് എന്നും മറ്റല്ലേ വിളിക്കുന്നേ, അതും ഇങ്ങനെയൊക്കെ റീസൈക്കിൾ ചെയ്യുന്നുണ്ടല്ലോ, അതല്ലേ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത്.
0: ആ, അത് ശരിയാ ശിവൻ സാർ ചോദിച്ചത്. ചിപ്സിന്റെ കവറുകളിൽ പ്ലാസ്റ്റിക്കിന്റെ കൂടെ ഒരു അലൂമിനിയം ഫോയിൽ കോട്ടിംഗ് കൂടെ ഉണ്ട്. ഒന്നിലധികം വ്യത്യസ്തമായിട്ടുള്ള പദാർത്ഥങ്ങൾ ഉള്ളതുകൊണ്ട് അവയെ സാധാരണമായിട്ടുള്ള രീതിയിൽ ഉരുക്കി പെല്ലറ്റാക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള പ്ലാസ്റ്റിക്കുകളെ നമ്മൾ കെമിസ്ട്രിയിൽ പൈറോളിസിസ് എന്ന പ്രക്രിയയ്ക്ക് വിധേയമാക്കും. അതായത് ഓക്സിജൻ ഇല്ലാത്ത അടഞ്ഞ അന്തരീക്ഷത്തിൽ വളരെ ഉയർന്ന താപനിലയിൽ ഇവയെ ചൂടാക്കും. അപ്പോൾ പ്ലാസ്റ്റിക്കിന്റെ വലിയ പോളിമർ ചങ്ങലകൾ തകർന്ന് പൈറോളിസിസ് ഓയിലായി മാറും. പൈറോലിസിസ് ഓയിൽ അഥവാ സിന്തറ്റിക് പെട്രോളിയം ഇന്ധനമായിട്ട് മാറും. ഇത് വ്യവസായങ്ങൾക്കൊക്കെ ഇന്ധനമായിട്ട് ഉപയോഗിക്കാം. കൂടാതെ നമ്മുടെ കേരളത്തിൽ ക്ലീൻ കേരള കമ്പനിയുടെ നേതൃത്വത്തിൽ ഇത്തരം പ്ലാസ്റ്റിക്കുകൾ ക്രഷർ മെഷീനിൽ ഇട്ട് പൊട്ടിച്ച് റോഡ് ടാറിങ്ങിനായി ടാറിനൊപ്പം മിക്സ് ചെയ്യാറുമുണ്ട്. പ്ലാസ്റ്റിക് ചേർത്ത റോഡുകൾക്ക് ഈട് കൂടുതലാണെന്ന് ആനി ടീച്ചർക്കറിയാലോ.
1: അതെ ടീച്ചറെ, പ്ലാസ്റ്റിക് ചേരുമ്പോൾ ടാറിന്റെ മെൽട്ടിംഗ് പോയിന്റ് കൂടുകയും അതിന്റെ ബൈൻഡിംഗ് കപ്പാസിറ്റി സ്ട്രോങ് ആവുകയും ചെയ്യും. അപ്പൊ ഈ മഴവെള്ളം റോഡിനുള്ളിലേക്ക് ഇറങ്ങുന്ന പ്രോബ്ലംസ് ഒക്കെ ഒഴിവാക്കാൻ പറ്റും. ഓക്കേ ടീച്ചറെ, നമ്മുടെ ഫിസിക്സും കെമിസ്ട്രിയും എത്ര മനോഹരമായിട്ടാണ് കമ്പൈൻഡ് ആയിട്ട് പ്രവർത്തിക്കുന്നത്.
0: അതെ അതെ.
1: പക്ഷെ ബിന്ദു ടീച്ചറെ, പല സാധാരണക്കാരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇതൊക്കെ ഇത്രയും പൈസ മുടക്കി ചെയ്യുന്നതിന് പകരം വീട്ടിലിട്ട് ഈ പ്ലാസ്റ്റിക് അങ്ങ് കത്തിച്ചാ എന്താ കുഴപ്പമെന്ന്. അപ്പോൾ ഈ വണ്ടിക്കൂലിയും വലിയ ഫാക്ടറിയുടെയും ഒന്നും ആവശ്യമില്ലല്ലോ, പുകഞ്ഞ് തീർന്നോളുമല്ലോ.
0: അതൊരിക്കലും ആലോചിക്കാൻ പോലും പാടില്ലാത്ത കാര്യമാണ് ടീച്ചറെ. പ്ലാസ്റ്റിക്കെ നമ്മൾ തുറന്ന സ്ഥലത്തിട്ട് സാധാരണ രീതിയിൽ കത്തിക്കുമ്പോൾ പൂർണ്ണമായിട്ട് അവ കത്തിത്തീരുന്നില്ല. അതുകൊണ്ട് ഡയോക്സിനുകളും ഫ്യൂറാനുകളും ഉണ്ടാവും. മാരകമായിട്ടുള്ള ക്യാൻസർ ഉണ്ടാക്കുന്ന വിഷവാതകങ്ങളാണ് ഇവയൊക്കെ. ഈ വായു ശ്വസിച്ചാൽ ക്യാൻസർ മാത്രമല്ല, വന്ധ്യത, ഗർഭസ്ഥ ശിശുക്കൾക്ക് വൈകല്യം, കടുത്ത ശ്വാസകോശ രോഗങ്ങൾ ഇവയൊക്കെ ഉണ്ടാകും എന്നാണ് പഠനങ്ങൾ പറയുന്നത്. പിന്നെ PVC പൈപ്പ് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഹൈഡ്രജൻ ക്ലോറൈഡ് വാതകം അന്തരീക്ഷത്തിലെ ഈർപ്പവുമായിട്ട് കലർന്നാൽ ആസിഡ് മഴയ്ക്ക് വരെ കാരണമാകും. അതുകൊണ്ട് പ്ലാസ്റ്റിക് കത്തിക്കുന്നത് ശരിക്കും ഒരു സാമൂഹിക ദ്രോഹമാണ്. അതുമാത്രമല്ല, നിയമപരമായിട്ട് കടുത്ത കുറ്റവുമാണ്.
3: എന്റെ ഈശ്വര, ഇതൊക്കെ കേൾക്കുമ്പോ നമ്മൾ ഈ ഹരിതകർമ്മ സേനയ്ക്ക് എല്ലാ മാസവും കൊടുക്കുന്ന തുക വെറും ഒരു പൈസയോ നികുതിയോ അല്ല, നമ്മുടെ വരും തലമുറയും ഭൂമിയെയൊക്കെ വലിയൊരു ദുരന്തത്തിൽ നിന്ന് രക്ഷിക്കാനുള്ള ഇൻവെസ്റ്റ്മെന്റാണ്. പ്ലാസ്റ്റിക് കവറുകളൊക്കെ വൃത്തിയാക്കി ഉണക്കി തന്നെ നമ്മൾ കൊടുക്കണം. മാത്രമല്ല, ടീച്ചർ പറഞ്ഞതുപോലെ ഇത് ആ കെമിക്കൽ പ്രോസസ്സിംഗ് എന്തോരം എളുപ്പവും ലാഭകരവും ആക്കും നോക്കൂ.
0: ആ, ശിവൻ സാറിന് കാര്യത്തിന്റെ സാമ്പത്തിക ശാസ്ത്രം മനസ്സിലായിട്ടുണ്ട്. അപ്പോ വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ പ്ലാസ്റ്റിക് ഉണക്കി തരംതിരിച്ച് നൽകിയാൽ റീസൈക്ലിംഗ് പ്രക്രിയ 100% വിജയിക്കും.

വേർതിരിക്കാം, പുനരുപയോഗിക്കാം. ശബ്ദസാന്നിധ്യം മൃദുൽ ജേക്കബ്, ഐശ്വര്യ, സെവിൽ ജിഹാൻ. നിർവഹണ സഹായം ജയലക്ഷ്മി എൽ. ആശയം ആവിഷ്കാരം ദിലീപ് എം കെ. ഇന്റർവെൽ. ആരണ്യ കേരളം. ചിന്നാർ വന്യജീവി സങ്കേതം. ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിൽപ്പെടുന്ന മറയൂരിനടുത്താണ് ചിന്നാർ വന്യമൃഗ സംരക്ഷണ കേന്ദ്രം. മറയൂരിൽ നിന്ന് 18 കിലോമീറ്റർ വടക്കായി NH-17 വഴിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പശ്ചിമഘട്ടത്തിൽ ഉൾപ്പെടുന്ന ചിന്നാർ ഒരു മഴനിഴൽ പ്രദേശമാണ്. മഴമേഘങ്ങളെ കാണാമെങ്കിലും മഴ ഇവിടെ വിരളമാണ്. ഒരു മരുഭൂമിയുടെ പ്രതീതിയാണ് വരണ്ടുണങ്ങിയ ഈ പ്രദേശം കണ്ടാൽ തോന്നുക. കുറ്റിച്ചെടികളും മുൾച്ചെടികളും കൊണ്ട് നിറഞ്ഞ ഈ പ്രദേശം അത്യപൂർവങ്ങളായ ജീവികളുടെയും സസ്യങ്ങളുടെയും കലവറ കൂടിയാണ്. 1984 ചിന്നാർ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിക്കുന്നത്. ചാമ്പൽ മലയണ്ണാൻ, നക്ഷത്രയാമ എന്നിവയാണ് ഈ സങ്കേതത്തിലെ പ്രധാന ആകർഷണം. ദക്ഷിണേന്ത്യയിലും ശ്രീലങ്കയിലും മാത്രമേ ചാമ്പൽ മലയണ്ണാൻ അവശേഷിക്കുന്നുള്ളൂ. 200-ൽ താഴെ മലയണ്ണാന്മാരാണ് ഇവിടെ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഇലപൊഴിയും കാടുകൾ ധാരാളമുള്ള ചിന്നാറിൽ ആന, പുലി, കടുവ തുടങ്ങി വന്യജീവികളുടെ സാന്നിധ്യമുണ്ട്. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഒന്നായ പാമ്പാർ ചിന്നാർ സങ്കേതത്തിലൂടെയാണ് ഒഴുകുന്നത്. മൂന്നാർ വൈൽഡ് ലൈഫ് ഡിവിഷനാണ് സങ്കേതത്തിന്റെ ഭരണസംരക്ഷണ ചുമതല.

ആകാശവാണി. ഇപ്പോൾ ശ്രീമതി ജി സീതാലക്ഷ്മിയുടെ സംഗീത കച്ചേരി കേൾക്കാം. ശ്രീമതി എ എൽ മഞ്ജുള രാജേഷ് വയലിൻ, ശ്രീ നാഞ്ചിൽ എ ആർ അരുൾ മൃദംഗം. പൂർവി കല്യാണി രാഗത്തിൽ ശിവനന്ദന ഗജാനന എന്ന കൃതിയോടെ കച്ചേരി ആരംഭിക്കുന്നു. ആദിതാളം പ്രൊഫസർ ശ്രീനിവാസൻ രചിച്ചത്.

ശ്രീമതി ജി സീതാലക്ഷ്മിയുടെ സംഗീത കച്ചേരിയാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ശ്രീമതി എ എൽ മഞ്ജുള രാജേഷ് വയലിൻ, ശ്രീ നാഞ്ചിൽ എ ആർ അരുൾ മൃദംഗം. അടുത്തതായി കല്യാണി രാഗത്തിൽ അദ്രി സുതാവര എന്ന സ്വാതി തിരുനാൾ കൃതി ആദ്യതാളം.

ശ്രീമതി ജി സീതാലക്ഷ്മിയുടെ സംഗീത കച്ചേരിയാണ് ഇതുവരെ കേട്ടത്. ശ്രീമതി എ എൽ മഞ്ജുള രാജേഷ് വയലിൻ, ശ്രീ നാഞ്ചിൽ എ ആർ അരുൾ മൃദംഗം.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ കേൾക്കാം ചലച്ചിത്ര ഗാനങ്ങൾ. വെട്ടം എന്ന ചിത്രത്തിന് വേണ്ടി എം ജി ശ്രീകുമാർ ആലപിച്ചത്. രചന ബി ആർ പ്രസാദ്, സംഗീതം ബേണി ഇഗ്നേഷ്യസ്.

സമ്മർ ഇൻ ബദ്ലഹേം എന്ന ചിത്രത്തിനു വേണ്ടി ശ്രീനിവാസ്, സുജാത എന്നിവർ ആലപിച്ചത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി ഒരു ഗാനം കൂടി കേൾക്കാം. ഈ പുഴയും കടന്ന് എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ചത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ജോൺസൺ.

0: ആകാശവാണി സുഭാഷിതം തോംസൺ ആന്റണി അവതരിപ്പിച്ചത്.
1: യാതൊരു ഉത്സാഹവുമില്ലാതെ അറുമടിയന്മാരുമായി കഴിയുന്നവരെ ചിലപ്പോൾ നാം കണ്ടിട്ടുണ്ടാവും. ജീവിതത്തിൻ്റെ ഗതി അടഞ്ഞിരിക്കുന്നു, ഇനി എനിക്ക് രക്ഷയില്ല എന്ന് ചിന്തിക്കുന്നവരാണ് ഇവരിൽ പലരും. ജീവിത പ്രശ്നങ്ങളെ നേരിടാൻ ഇവർക്ക് കഴിയുന്നില്ല. പ്രത്യാശയുടെ നീരുറ്റി കുടിക്കുന്ന ഇത്തിൽ കണ്ണികളാണ് നിഷേധാത്മക ചിന്തകൾ. ഈ മനോഭാവത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാത്തിടത്തോളം കാലം ഇവരെ രക്ഷിക്കാൻ ആർക്കും സാധ്യമല്ല. പരാജയം സംഭവിക്കുമോ എന്ന ഭയം വെച്ചു പുലർത്തുന്നതിൻ്റെ ഫലമായി മുന്നോട്ട് ചുവടുകൾ വയ്ക്കാൻ മടിച്ചു നിൽക്കുന്നവരുണ്ട്. അമിതമായ ഉത്കണ്ഠ അവരെ നിഷ്ക്രിയരാകുന്നു. ജിജ്ഞാസയും ഉത്കണ്ഠയും ഒക്കെ ഒരളവ് വരെ നമുക്കെല്ലാം ഉണ്ടാവും. അത് ആവശ്യമാണ്, ആരോഗ്യകരവുമാണ്. പക്ഷേ ഉത്കണ്ഠ അമിതമായാൽ അത് അസ്വസ്ഥതയും ആകുലതയുമാകും നമ്മൾ സൃഷ്ടിക്കുന്നത്. ആകുലതകളെ അതിജീവിക്കാനും പരാജയ ഭീതിയും അമിതോത്കണ്ഠയും മറികടക്കാനും മനസ്സിന് നാം പരിശീലനം നൽകണം. ആദിയും ആകുലതയും നമ്മെ രോഗികളാക്കി മാറ്റുമെന്ന് ആധുനിക വൈദ്യശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട്. ആകുലതകളും അസ്വസ്ഥതകളും ഉളവാക്കുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗം തന്നെയാണ്. പ്രശ്നരഹിതമായ ജീവിതം എന്നൊന്നുണ്ടോ? തീർച്ചയായും ഇല്ല. മാത്രമല്ല ജീവിതം പലപ്പോഴും പ്രശ്ന സങ്കീർണമാണ്. വിപരീത സാഹചര്യങ്ങളെയും പ്രതിസന്ധികളെയും സമചിത്തതയോടും യാഥാർത്ഥ്യബോധത്തോടും നേരിടാനും അവയെ അതിജീവിച്ച് മുന്നേറാനും നമുക്ക് കഴിയണം. പരാജയങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും. പരാജയങ്ങളിലും പരാജയപ്പെടാത്ത മനസ്സാണ് നമ്മുടെ ജീവിത വിജയത്തിന് ആവശ്യം വേണ്ടത്. പരാജയങ്ങൾ, പ്രത്യേകിച്ച് അപ്രതീക്ഷിതമായവ, പലരുടെയും ജീവിതത്തെ തകർത്തിക്കളയുന്നു. ആഘാതത്തിൽ നിന്ന് ചിലർ എഴുന്നേൽക്കാറേയില്ല. സ്വന്തം പരാജയത്തിലേക്കും തളർന്ന സ്വത്വത്തിലേക്കുമാണ് ഇവർ നോക്കുന്നത്. സ്വയം പരിതപിക്കുകയും ചുറ്റുപാടുകളെ പഴിക്കുകയുമാണ് ഇവർ ചെയ്യാറുള്ളത്. തത്ഫലമായി അപകർഷബോധം, സംശയബുദ്ധി തുടങ്ങിയവയുടെ വിളനിലമായി ഇവർ മാറുന്നു. നിരുന്മേഷവാന്മാരും നിരാശരുമായിത്തീരുന്നു. നിരാശ ഒന്നിനും പ്രതിവിധിയല്ല. സ്വന്തം പരാജയത്തെക്കുറിച്ച് ഓർത്തോർത്ത് നിരാശയപ്പെട്ട് ജീവിതം പാഴാക്കുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ജീവിതത്തിൽ നിന്നുള്ള ഒരുതരം ഒളിച്ചോട്ടമാണിത്. ആകയാൽ ഇത് ഭീരുത്വമാണ്. ഭീരു പലവട്ടം മരിക്കുന്നു, ധീരനോ ഒരിക്കൽ മാത്രവും. കവാഷ് ഡൈ മെനി ടൈംസ് ബിഫോർ ദർ ഡെത്ത്. ദ വേലിയൻ നെവർ ടേസ്റ്റ് ഓഫ് ഡെത്ത് ബട്ട് വൺസ്. ഷേക്സ്പിയർ ജൂലിയസ് സീസർ എന്ന വിശ്വപ്രസിദ്ധ നാടകത്തിൽ കുറിച്ചത് എത്ര വലിയ സത്യമാണ്. സ്വന്തം പരാജയം അംഗീകരിക്കാനും അതിൻ്റെ കാരണം കണ്ടെത്തി

0: ത്തി പരിഹരിച്ചു മുന്നേറാനും കഴിയണമെങ്കിൽ നമുക്ക് എളിമയുണ്ടായിരിക്കണം. യാഥാർത്ഥ്യബോധത്തോടെ സ്വന്തം പരാജയം നാം അംഗീകരിക്കണം. ജ്ഞാനികൾ പരാജയത്തിൽ നിന്ന് കരകയറാനുള്ള മാർഗം അന്വേഷിക്കുന്നു. പരാജയങ്ങളെ ഓർത്ത് ജ്ഞാനികൾ കരയാറില്ല. അവയ്ക്കുള്ള പരിഹാരത്തെപ്പറ്റി അവർ ശരിയായി ആലോചിക്കുന്നു. പ്രശ്ന പരിഹാരത്തിന് ആവശ്യം യാഥാർത്ഥ്യബോധവും മനഃശക്തിയുമാണ്. ആത്മബലവും ഉറച്ച ഇച്ഛാശക്തിയും പ്രത്യാശയുമാണ് വേണ്ടത്. യഥാർത്ഥ പൗരുഷം ആത്മശക്തിയിലാണ്. സ്ഥിരപ്രജ്ഞത, ത്യാഗം, വിശ്വാസം, വിനയം എന്നിവ കൂടാതെ അത് സാധ്യമാവില്ല എന്ന് ഗാന്ധിജി പറയുന്നു. നശ്വരമായവയിൽ പരമമായ ആശയ അർപ്പിച്ചാൽ നാം നിരാശരാകും. ആശയാണ് നിരാശയ്ക്ക് കാരണം എന്ന് ശ്രീബുദ്ധൻ പഠിപ്പിക്കുന്നു. ഫലമിച്ഛിക്കാതെ കർമ്മം ചെയ്യണമെന്ന് ഭഗവത്ഗീത ഉപദേശിക്കുന്നു. നമുക്ക് നാമേ പണിപൊതു നാഗം, നരകവും അതുപോലെ എന്ന് മഹാകവി ഉള്ളൂർ പാടുന്നു. ദ മൈൻഡ് ഈസ് ഇറ്റ്സ് ഓൺ പ്ലേസ് ആൻഡ് ഇൻ ഇറ്റ് സെൽഫ് ക്യാൻ മേക്ക് എ ഹെവൻ ഓഫ് ഹെൽ ഓർ എ ഹെൽ ഓഫ് ഹെവൻ. മനസ്സ് അതിൻ്റേതായ ഒരു ലോകമാണ്. നരകത്തെ സ്വർഗമാക്കാനും സ്വർഗത്തെ നരകമാക്കാനും അതിന് കഴിയും എന്നു മിൽട്ടൺ തൻ്റെ പാരഡൈസ് ലോസ്റ്റ് എന്ന വിഖ്യാത കാവ്യത്തിൽ പാടുന്നത് എത്ര അർത്ഥവത്താണ്. നമ്മെ പ്രത്യാശാഭരിതരും ഉത്സാഹികളുമാക്കുന്ന ചിന്തകളെ മനസ്സിൽ നടാൻ കഴിഞ്ഞാൽ ജീവിതം സന്തോഷപ്രദവും സുഖകരവുമാകും. ഇഫ് വിൻ്റർ കംസ് ക്യാൻ സ്പ്രിംഗ് ബി ഫാർ ബിഹൈൻഡ്. ശിശിരമെത്തിയാൽ പിന്നെ വസന്തകാലം അകലെയാണോ? ജീവിതത്തിൻ്റെ ഋതുഭേദങ്ങളിൽ വേനലും ഹേമന്തവും ഗ്രീഷ്മവും വസന്തവും ഒക്കെ ഉണ്ടാവും. വരാനിരിക്കുന്ന വസന്തത്തിൻ്റെ മുന്നോടിയായി കൊടും മഞ്ഞുകാലക്കെടുതിയെ കാണാൻ കഴിവുള്ള മനസ്സാണ് നമുക്കാവശ്യം. ചുറ്റുപാടും വ്യാപിച്ചു നിൽക്കുന്ന കൂരിരുട്ടിനപ്പുറം വിരിയാൻ പോകുന്ന പ്രഭാതത്തിൻ്റെ തങ്കരശ്മികൾ കാണാൻ മനസ്സിന്റെ കണ്ണുകൾക്ക് കഴിയട്ടെ.
1: സുഭാഷിതം അവതരിപ്പിച്ചത് തോംസൺ ആന്റണി. ഇപ്പോൾ സമയം 11 കഴിഞ്ഞ് 4:55. അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
2: This is Akashvani. The news read by Reshma Tiwari. Prime Minister Narendra Modi has emphasized that the dream to build a Viksit Bharat should become a Jan Andolan and the country's youth should form the foundation of this vision. He said the welfare of citizens must remain at the heart of all reforms. The Prime Minister made the remarks while chairing a high-level meeting with secretaries to review the progress of rural development, agriculture, social welfare and allied sectors towards Viksit Bharat goals in New Delhi. The meeting was attended by the Cabinet Secretary, secretaries of key ministries as well as senior officials from the Prime Minister's office. The Prime Minister underscored the importance of tackling the serious issue of drug abuse among youth. He also stressed the importance of promoting technology and fostering innovation through startups in the sports sector. The government today reiterated its readiness for meaningful discussion on NEET paper leak issue in the parliament. Speaking in the Lok Sabha, Parliamentary Affairs Minister Kiran Rijiju said the government was prepared for a meaningful debate on the issue involving all sides under established parliamentary rules, keeping in mind the future of the country's youth. Mr. Rijiju's remarks came as both houses of parliament witnessed repeated disruptions by the opposition for the third consecutive day today over various issues, including the NEET paper leak case and student protests. Later, the Lok Sabha and Rajya Sabha were adjourned for the day. The opposition demanded resignation of the Union Education Minister before discussion. Speaking in the Rajya Sabha, the Parliamentary Affairs Minister accused the Congress of avoiding a debate by imposing fresh conditions despite the government's willingness to discuss the issue. Defence Minister Rajnath Singh has expressed concern over the ongoing protests in Delhi, saying the centre is deeply sensitive to the sentiments and concerns of the youth and is ready to listen and address every concern raised by students. Mr. Singh was talking to media in New Delhi. The minister alleged that some individuals are attempting to use the students and youth as political tool to serve their own political interests.
3: और ये अत्यंत दुर्भाग्यपूर्ण है.
4: इट इज डीपली अनफॉर्चुनेट दैट सम पीपल आर ट्राइंग टू यूज द स्टूडेंट्स एंड यूथ ऑफ आवर कंट्री एज पॉलिटिकल टूल्स टू सर्व देयर ओन पॉलिटिकल इंटरेस्ट. अंडर द लीडरशिप ऑफ प्राइम मिनिस्टर नरेंद्र मोदी आवर गवर्नमेंट इज फुल्ली कमिटेड टू